ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz-ൽ FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 22, കൊല്ലവർഷം 1201, എടവം 29, 2026 June 12 വെള്ളിയാഴ്ച, സമയം 5 മണി കഴിഞ്ഞ് 53:50. പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: സ്നേഹമുള്ളവരെ, ഇന്ന് June 12 ലോകമെങ്ങും ബാലവേല വിരുദ്ധ ദിനമായി ബോധവൽക്കരണം നടത്തുന്ന ദിനം. കുട്ടികളുടെ കൈകളിൽ പുസ്തകമുണ്ടായിരിക്കേണ്ട സമയത്ത് അവർക്ക് ഭാരമുള്ള ചുമടുകൾ വഹിക്കേണ്ടി വരുന്നത് ഒരു സമൂഹത്തിന്റെ പരാജയമാണ്. കളിസ്ഥലങ്ങളിൽ ഓടി നടക്കേണ്ട കുഞ്ഞുങ്ങൾ ഫാക്ടറികളിലും ഹോട്ടലുകളിലും വീടുകളിലും ജോലി ചെയ്യുന്ന കാഴ്ച മനുഷ്യരാശിയുടെ മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്നതാണ്. നമ്മൾ രൂപം കൊടുക്കേണ്ട വസ്തുക്കളല്ല കുട്ടികളെന്നും വിരിയാനും വികസിക്കാനും അവസരം ലഭിക്കേണ്ട വ്യക്തികളാണവർ എന്നും പറയുന്നത് അമേരിക്കൻ വിദ്യാഭ്യാസ വിദഗ്ധനായ ജെസ്ലറാണ്. ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ കവിത ഏതെന്ന ചോദ്യത്തിന് നിസ്സംശയം പറയാവുന്ന ഉത്തരമാണ് ബാല്യം. ബാല്യവും പ്രശംസയും തമ്മിൽ ഇഴയകലമില്ലാത്തൊരു ബന്ധമുണ്ട്. പ്രശംസയാണ് കുട്ടികളുടെ ഊർജം. പ്രശംസ മനുഷ്യാത്മാവിന് സൂര്യപ്രകാശം പോലെയാണ്. അതില്ലാതെ അവരുടെ ബാല്യം വിരിയുന്നില്ല, വളരാനും കഴിയില്ല. വൈലോപ്പള്ളിയുടെ മാമ്പഴം എന്ന കവിതയിൽ ഒരു കുട്ടിയുടെ നഷ്ടത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഓരോ കുഞ്ഞും ദൈവം മനുഷ്യരിലുള്ള പ്രത്യാശ കൈവിട്ടില്ല എന്ന സന്ദേശവുമായിട്ടാണ് ജനിക്കുന്നതെന്ന് ടാഗോറും പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ബാലവേല

0: ആ പ്രത്യാശയെ കവർന്നെടുക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ഹോട്ടലിൽ പാത്രം കഴുകുന്ന 10 വയസ്സുകാരനോട് ഒരാൾ ചോദിച്ചു, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? കുട്ടി നിശബ്ദമായി മറുപടി പറഞ്ഞു, ഒരു ദിവസമെങ്കിലും സ്കൂൾ യൂണിഫോം ധരിച്ച് സ്കൂളിലേക്ക് പോകണം. ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ സാധാരണമായി കാണുന്ന പല കാര്യങ്ങളും ചില കുട്ടികളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളാണ്. മഹാത്മാഗാന്ധി പറഞ്ഞത് ലോകത്തിൽ സമാധാനം വേണമെങ്കിൽ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? കുട്ടികളുടെ ബാല്യം നശിപ്പിച്ച് ഒരു സമൂഹത്തിനും ഭാവി പണിയാനാവില്ല എന്ന് തന്നെ. മനഃശാസ്ത്രജ്ഞനായ എറിക് എറിക്സൺ പറയുന്നു, ബാല്യകാല അനുഭവങ്ങളാണ് വ്യക്തിത്വത്തിന്റെ അടിത്തറ. കുട്ടിക്കാലത്ത് സ്നേഹവും വിദ്യാഭ്യാസവും സുരക്ഷയും ലഭിക്കാത്തവർക്ക് ഭാവിയിൽ ആത്മവിശ്വാസക്കുറവും വിഷാദവും സാമൂഹിക ഭീതിയും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കളിക്കേണ്ട പ്രായത്തിൽ ജോലി ചെയ്യുന്ന കുട്ടികളിൽ മാനസിക സമ്മർദ്ദം, ഭയം, ആത്മവിശ്വാസക്കുറവ്, സാമൂഹിക ഒറ്റപ്പെടൽ, വിഷാദരോഗം എന്നിവ കൂടുതലായി കാണപ്പെടുന്നു. ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ പറയുന്നത് കഠിനാധ്വാനം ചെയ്യുന്ന കുട്ടികളിൽ ശരീര വളർച്ച മന്ദഗതിയിലാകുക, പോഷകാഹാരക്കുറവ്, ശ്വാസകോശ രോഗങ്ങൾ, കണ്ണിന്റെ പ്രശ്നങ്ങൾ, നട്ടല് സംബന്ധമായ രോഗങ്ങൾ ഇവയുടെ സാധ്യത കൂടുതലാണെന്നാണ്. ഒരു കുട്ടിയുടെ ശരീരവും മനസ്സും വളരേണ്ട സമയത്ത് അവരെ കഠിനാധ്വാനത്തിലേക്ക് തള്ളിവിടുന്നത് ഒരു മൗനപീഡനമാണ്. ഇംഗ്ലീഷ് കവി വില്യം വേഡ്സ്വർത്ത് പറഞ്ഞത്, ദ ചൈൽഡ് ഈസ് ഫാദർ ഓഫ് ദ മാൻ. ഒരു മനുഷ്യന്റെ ഭാവി രൂപപ്പെടുന്നത് അവന്റെ ബാല്യത്തിലൂടെയാണ്. ഒരു കുട്ടിയെ മനുഷ്യനാക്കുന്നത് വിദ്യാഭ്യാസവും സ്നേഹവുമാണ്, ചൂഷണമല്ല. കുട്ടികളെ തടയരുത്, അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമെന്ന് ബൈബിളിൽ യേശുക്രിസ്തു പറയുന്നു. മഹാഭാരതത്തിൽ ധൈര്യവാനായ അഭിമന്യുവിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അവന്റെ ധൈര്യം ലോകം ഇന്നും ഓർക്കുന്നു. ഒരു കുട്ടിക്ക് ശരിയായ അവസരം കിട്ടിയാൽ അവന് ചരിത്രം സൃഷ്ടിക്കാം. പക്ഷേ അവസരം നിഷേധിക്കപ്പെട്ടാൽ അവന്റെ കഴിവുകൾ സമൂഹം നഷ്ടപ്പെടുന്നു. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ചെറുപ്പത്തിൽ പത്രം വിതരണം ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബവും അധ്യാപകരും വിദ്യാഭ്യാസത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ആ ബാലൻ പിന്നീട് മിസൈൽ മാനായി ഉയർന്നത്. അദ്ദേഹം പറയുന്നു, കുട്ടികൾക്ക് സ്വപ്നം കാണാൻ അവകാശമുണ്ട്. ആ സ്വപ്നങ്ങൾ തകർക്കാൻ ആർക്കും അവകാശമില്ല. ഒരു കുട്ടിയെ ജോലിക്കായി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധം മാത്രമല്ല, അത് ധാർമ്മികമായും തെറ്റാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ടുള്ളത്, കുട്ടികളെ ജോലിക്കായി ഉപയോഗിക്കരുത്. അതുപോലെ സ്കൂളിൽ പോകാത്ത കുട്ടികളെ ശ്രദ്ധിക്കണം. സാധിക്കുമെങ്കിൽ ദരിദ്ര കുടുംബങ്ങളെ സഹായിക്കണം. മറ്റൊന്ന്, വിദ്യാഭ്യാസ സഹായ പദ്ധതികളിൽ പങ്കാളികളാകണം. ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ബാലവേല കാണുമ്പോൾ അധികൃതരെ അറിയിക്കണമെന്ന് തന്നെ. പ്രിയമുള്ളവരെ, ബാലവേല അവസാനിപ്പിക്കുന്നത് സർക്കാരിന്റെ മാത്രം കടമയല്ല, അത് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ്. ഒരു കുഞ്ഞിന്റെ കയ്യിലായിരിക്കേണ്ടത് ഉപകരണങ്ങളല്ല, പുസ്തകങ്ങളായിരിക്കണം. അവരുടെ കണ്ണുകളിൽ കണ്ണീരല്ല, സ്വപ്നങ്ങളായിരിക്കണം. അതുകൊണ്ട് ഈ ബാലവേല വിരുദ്ധ ദിനത്തിൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസം, സുരക്ഷ, സന്തോഷമുള്ള ബാല്യം എന്നിവ സാധ്യമാക്കാൻ നമുക്കും ഒരു കൈ ശ്രമിച്ചു നോക്കാം. ഓരോ കുഞ്ഞും ദൈവത്തിന്റെ പ്രത്യാശയാണ്. ആ പ്രത്യാശയെ നശിപ്പിക്കാതെ സംരക്ഷിക്കാമെന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ മനോഹരമായ വരികൾ മറക്കാതിരിക്കട്ടെ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ.
3: സമയം 6 മണി കഴിഞ്ഞ് 8 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. സംസ്ഥാനത്ത് നിപ്പ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായി മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ ഭരണകൂടം. 43-കാരനായ രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും ജൂൺ 12 ലോക

0: ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ ഇരിട്ടി ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്തു.

0: ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോണ്ട് സ്പൈസസ് കാവ്യധാര, ഒ എൻ വി കുറുപ്പിൻ്റെ തണുപ്പ് എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 മുതൽ 8:30 വരെ FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. തുടർന്ന് ഗ്രീൻ മോണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസഭ മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം, തുടർന്ന് നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, ഓട്ടിസം ഡെവലപ്മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: രാവിലെ 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ, 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി വില വിവരം, ലളിത ഗാനങ്ങൾ. 12:40 പ്രകാശധാര, കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, ഡോക്ടർ സിന്ധു എൻ സംസാരിക്കുന്നു. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുഴൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. വൈകിട്ട് 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതം തുടരുന്നു. ഇശാമുല്ല പൂക്കും രാവിൽ തസ്ബീഹ് പാടാം ഞാൻ. ഈ ഗാനം MG ശ്രീകുമാർ പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി. ഈരേഴുലകം പടച്ച തമ്പുരാനെ, പെരുമ്പാവൂർ കെ എ സിദ്ദിഖും സംഘവും പാടിയത്.

പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുഹമ്മദ് ഹനീഫ, എം ജി ശ്രീകുമാർ, പെരുമ്പവർ കെ എ സിദ്ദിഖ് എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങൾ. പ്രഭാതഗീതം സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുഴൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-63-97 അല്ലെങ്കിൽ 0484-242-63-87. മറ്റൊരു നമ്പർ

5588888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ. ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:27 20 സെക്കൻഡ്.

0: കാർഷിക വാർത്തകൾ. കൊല്ലം ജില്ലയിലെ വെളിയം കൃഷിഭവൻ പരിധിയിൽ വരുന്ന കർഷകർക്ക് പുരയിടങ്ങളിൽ എണ്ണപ്പന കൃഷിക്ക് സൗകര്യമൊരുങ്ങുന്നു. വിളിക്കേണ്ട നമ്പർ 93 83 43 47 03 60 93 83 43 60. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. വിളിക്കേണ്ട നമ്പർ 90 48 17 81 01 90 48 17 81 01. മലമ്പുഴയിലെ നാളികേര ഉൽപ്പാദന ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ നാളികേര വികസന ബോർഡിൻ്റെ സഹായത്തോടെ കേര നെക്ടർ നീര പാർലർ ആലുവ മെട്രോ സ്റ്റേഷനിൽ ആരംഭിച്ചു. റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഒട്ടുപാലിന് പരമാവധി വില ലഭിക്കാൻ അവ സംഭരിച്ച് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെൻ്ററിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04 81 2 57 66 22 04 81 2 57 66 22. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെൻ്റർ ഫോർ ഇ ലേണിംഗ് അടുത്ത മാസം 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രാഫിക് സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 10. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 98 95 77 67 30 98 95 77 67 30. എറണാകുളം വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. വിളിക്കേണ്ട നമ്പർ 04 84 2 80 99 63 04 84 2 80 99 63. മൊബൈൽ നമ്പർ 80 75 22 086. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ടു ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഓൺലൈനായി 2 മാസം 2 തീയതി വരെ സമർപ്പിക്കാം. വെബ്സൈറ്റ് വിലാസം പറയാം: www.admissions.kau.in www.admissions.kau.in. ഫോൺ നമ്പർ 04 87 2 43 81 39 04 87 2 43 81 39. വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 22,200 രൂപ, കൊപ്ര 12,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,700 രൂപ, അൺഗാർബിൾഡ് 69,700 രൂപ, റബ്ബർ RSS4 26,900 രൂപ, RSS5 26,500 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി:
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ മത്സ്യ സംസ്കരണത്തിനുതകുന്ന നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നീതു കെ സി സംസാരിക്കുന്നു. തുടർന്ന് പച്ചപ്പിൽ പൊതിഞ്ഞ മാമ്പ്രയിൽ

0: ലെ വയൽ വാരങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മാമ്പ്ര സ്വദേശി സി പി അനിരുദ്ധൻ. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ ആകാശവാണി കൊച്ചി FM 102.3 സമയം 6:32:21.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ലോകത്തെ കൂടുതൽ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് ആഗോള ചരക്കു നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമുസ് കടലെടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. ഇന്ത്യക്കാരുടെ കപ്പലിന് നേരെ വീണ്ടും US ആക്രമണം. 29th ഫുട്ബോൾ ലോകകപ്പിന് മെക്സിക്കോയിൽ തുടക്കം. വീട്ടമ്മമാരുടെ സേവനത്തിന്റെ മൂല്യം പ്രതിമാസം 30,000 രൂപ കണക്കാക്കി സുപ്രീംകോടതി. കോഴിക്കോട്ട് 41-കാരന് നിപ്പ സ്ഥിരീകരിച്ചെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലോകകപ്പിലെ ആദ്യ ജയം മെക്സിക്കോ സ്വന്തമാക്കി. വനിതാ 2020 ലോകകപ്പിന് ഇന്ന് ഇംഗ്ലണ്ടിൽ തുടക്കം. ICC ഏകദിന ക്രിക്കറ്റ് ടീം റാങ്കിങ്ങിൽ 1st നിലനിർത്തി ഇന്ത്യ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: കാവ്യധാര.
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
7: കാവ്യധാരയിൽ ഇന്ന് ONV കുറുപ്പിന്റെ തണുപ്പ് എന്ന കവിത കേൾക്കാം.

0: കവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒ എൻ വി കുറുപ്പിന്റെ കവിത തണുപ്പ്, ചൊല്ലിയത് അംബിക ഷിബു.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ഇന്ന് രാവിലെ 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, ഓട്ടിസം ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം. ഇന്ന് രാവിലെ 8:05.
9: ഇടപെടൽ എന്ന് പറയും, ബ്രെയിൻ വളരുന്ന ഈ പ്രായത്തിൽ, അതായത് ഇപ്പം ഒരു കുഞ്ഞിന്റെ ബ്രെയിൻ വളർച്ച മാക്സിമലി ഉള്ളത് 4 വയസ്സ് വരെയാണ്. സോ ഈ പ്രായത്തിനുള്ളിൽ നമ്മൾ ഇന്റർവെൻഷൻസ്, അതായത് ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയും, നമ്മൾ സ്പീച്ച് തെറപ്പി ആയിട്ടും ഒക്യുപേഷണൽ തെറപ്പി ആയിട്ടും ബിഹേവിയറൽ തെറപ്പി ആയിട്ടും, പിന്നെ ആ കുഞ്ഞിന്റെ ക്ലിനിക്കൽ അവസ്ഥ വെച്ചിട്ട് എന്തൊക്കെ ഇന്റർവെൻഷൻസ് ആവശ്യമുണ്ടോ, ഇതെല്ലാം കണ്ടെത്തുന്ന.
8: ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484246377, 0484246387. മറ്റൊരു നമ്പർ 9446455888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ. വിഷയം മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. മത്സ്യ സംസ്കരണത്തിനുതകുന്ന നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം.

0: ത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നീതു കെസി സംസാരിക്കുന്നു.
1: എന്നതാണ് CFT ഡ്രയറിന്റെ മേന്മ. കുറഞ്ഞ ചെലവിൽ ഊർജ്ജക്ഷമതയുള്ളതും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്തതുമായ സോളാർ ടണൽ ഡ്രയർ, സോളാർ ഇലക്ട്രിക്കൽ ഡ്രയർ, ബയോമാസ് ഡ്രയർ എന്നിവയാണ് CFT വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്.
0: തുടർന്ന് കേൾക്കാം പച്ചപ്പിൽ പൊതിഞ്ഞ മാമ്പ്രയിലെ വയൽ വാരങ്ങൾ. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മാമ്പ്ര സ്വദേശി CP അനിരുദ്ധൻ.
2: അന്ന് രാസവളങ്ങളില്ല, ജൈവവളങ്ങൾ, ചാരം, ചാണകം വളമാണ് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ രാസവളങ്ങളിലേക്ക് മാറി. അപ്പൊ അതനുസരിച്ച് ഗുണം ദോഷമുണ്ട്. രാസവളങ്ങളിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഒരു
0: ഇന്ന് രാത്രി 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്, ഇതിൽ നിലവറ, തുടർന്ന് ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെട്ട പന്തിരുകുലം, 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, ഇതിൽ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസിന് ഹോമിയോ ചികിത്സ, ഡോക്ടർ ആരതിയുമായി അഭിമുഖം, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 43:35. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ, തുടർന്ന് വിവിധ ഇനങ്ങളുമായി FM ഡയറി 6:55.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി: പ്രതിരോധ നടപടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഫലപ്രദമായ ഭരണം എന്നിവയിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങി ഉയർന്നുവരുന്ന സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നിതി ആയോഗിന്റെ 11ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് ദർശൻ ഓരോ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും ഗ്രാമത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാശ്രയത്വത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി യോഗത്തിൽ എടുത്തുപറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര

0: സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ആറാംഘട്ട യുവസംഗമത്തിൽ ഛത്തീസ്ഗഡിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യുവസംഗമം യുവാക്കൾക്ക് പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കുമപ്പുറം ഇന്ത്യയെ അനുഭവിക്കാനും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, വികസന സംരംഭങ്ങൾ, ദേശീയ മുൻഗണനകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചതായും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് വിദേശനയത്തിലൂടെ ഇന്ത്യയെ ആഗോള നേതാവായി അടയാളപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ ആദ്യം എന്ന തത്വം നിലനിർത്തി രാജ്യം വിദേശ നയത്തിൽ പുതിയ ഊർജ്ജം പകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സൌഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പഴയ ബന്ധങ്ങളും ശക്തിപ്പെടുത്തി. കോവിഡ് 19 പ്രതിസന്ധിയുടെ സമയത്ത് വാക്സിൻ മൈത്രി സംരംഭം ആരംഭിച്ചതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ആകർഷണം. 2021 ജനുവരി മുതൽ 99 രാജ്യങ്ങൾക്കും 2 യുഎൻ സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ 30,12,00,000 വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു. വാക്സിൻ മൈത്രി പ്രകാരം അയൽപക്കം ആദ്യം എന്ന നയത്തിന് കീഴിൽ ഇന്ത്യ അയൽപക്ക രാജ്യങ്ങൾക്കും മുൻഗണന നൽകി. 2025 നവംബറിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ ശ്രീലങ്കയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അടിയന്തര സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. ഈ ശ്രമത്തിൽ ഇന്ത്യൻ നാവികസേന, വ്യോമസേന, കരസേന, ദുരന്ത പ്രതികരണ സംഘങ്ങൾ എന്നിവ ഏകോപിത രക്ഷാപ്രവർത്തനത്തിൽ ഒന്നിച്ച് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകി.
0: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസോചം സംഘടിപ്പിച്ച 2-ാമത് ഫാർമ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. വികസിത് ഭാരത്, സ്വസ്ഥ് ഭാരത് എന്നിവയ്ക്ക് ശക്തി പകർന്ന് 2047-ഓടെ 100 ബയോളജിക്കുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നൂതന ബയോളജിസ്റ്റിന്റെ ആഗോള ഭൂപടത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നതിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആർഎസ്എസ് ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തുടർന്ന് അമൃതപുരിയിലെത്തി മാതാ അമൃതാനന്ദമയിയെ സന്ദർശിക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ടാണ് പ്രഭാഷണ സഭ. തൃശൂരിൽ പുഴക്കൽ ഹയാത്ത് റെജൻസിയിലാണ് പരിപാടി. സംസ്ഥാനത്ത് നിപ ഷിഗെല്ലെ രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ 41-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗെല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക മരുന്ന് നിലവിൽ ചെന്നൈയിൽ ലഭ്യമാണ്. അത് കേരളത്തിൽ എത്തിക്കാൻ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിച്ചു. നിപ ഷിഗെല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മെയ് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ നിപ വ്യാപന സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13

0: പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇതിൽ ഹയസ്റ്റ് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണ്. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. രാവിലെ 7:30 ദക്ഷിണകൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടും. മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു.
1: മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ 80,000-ത്തോളം ആരാധകരെ സാക്ഷിയാക്കി ആതിഥേയർക്ക് മിന്നും ജയം. കളിയിൽ സമ്പൂർണ്ണാധിപത്യം പുലർത്തിയ മെക്സിക്കോ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. പക്ഷേ അതിരുവിട്ട ഫൗളുകളുടെ പേരിൽ ചുവപ്പ് കാർഡുകളുടെ അതിപ്രസരം ഫിഫ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിന് ആകെ നാണക്കേടായി. 3 റെഡ് കാർഡുകളാണ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. 2 ദക്ഷിണാഫ്രിക്കയ്ക്കും 1 മെക്സിക്കോയ്ക്കുമെതിരെ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ചുവപ്പ് കാർഡുകൾ വിധിക്കേണ്ടി വരുന്നത്. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ റഫറിമാർക്ക് ആകെ 4 ചുവപ്പ് കാർഡ് മാത്രമാണ് ഉപയോഗിക്കേണ്ടി വന്നത്. കളിയുടെ 9 മിനിറ്റിൽ മുന്നേറ്റ താരം ജൂലിയൻ കിനോസ് ആണ് ദക്ഷിണാഫ്രിക്കയൻ വലയിൽ പന്തെത്തിച്ച് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇടം കുറിച്ചത്. 67 മിനിറ്റിലായിരുന്നു മെക്സിക്കോയുടെ 2 ഗോൾ.
0: 10th ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്ത മാസം 5 ഫൈനൽ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാട്ട്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:55 18 സെക്കൻഡും.

ചിന്താശകലം: നമ്മൾ ബഹിരാകാശത്തേക്ക് വ്യാപിച്ചില്ലെങ്കിൽ അടുത്ത 1000 വർഷം മനുഷ്യവംശം അതിജീവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വാക്കുകൾ. നമ്മൾ ബഹിരാകാശത്തേക്ക് വ്യാപിച്ചില്ലെങ്കിൽ അടുത്ത 1000 വർഷം മനുഷ്യവംശം അതിജീവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രിയ ശ്രോതകളെ, സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഈ ചിന്ത പങ്കുവച്ച് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

ഇനി ഇന്നത്തെ ചോദ്യം, നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏതാണ്? ചോദ്യം ആവർത്തിക്കാം, നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏതാണ്? പ്രിയ ശ്രോതാക്കളെ, ഈ ഉത്തരം അറിയാവുന്നവർ മനസ്സിൽ കുറിച്ചിടുക. ശരി ഉത്തരത്തിനായി കാത്തിരിക്കൂ. പതിവ് പോലെ എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടുമുൻപ്.

0: നാട്ടുവിശേഷം. എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ AKDTTയുടെ വാർഷിക ആഘോഷ പരിപാടികൾ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ചേരാനല്ലൂർ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല അവതരിപ്പിക്കുന്ന റീഡിംഗ് തിയേറ്റർ ഇന്ന് വൈകിട്ട് 5 മണിക്ക് വായനശാല ഹാളിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. FM ഡയറി തുടരുന്നു. സേവന വാർത്തകളിലൂടെ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടന്ന വയർമാൻ എഴുത്തു പരീക്ഷ നാട്ടകം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ച് നാളെ രാവിലെ 10 മണി മുതൽ നടക്കും. ഹാൾ ടിക്കറ്റ് സംരക്ഷ .CELKerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. സംരക്ഷ .CELKerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0471233233 0471233233. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ, ഡെന്റൽ സർജൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികകളിൽ താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 16-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0482921 2163 61 0482921 2161. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വിഷയത്തിൽ ടെന്യൂവർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BE, BTech അല്ലെങ്കിൽ ME, MTech, MS അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് MTech ആണ് യോഗ്യത. VICT സർട്ടിഫിക്കറ്റ് യോഗ്യത ഉള്ളവർക്ക് അഭികാമ്യം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18-ന് മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. recruit.kusat.ac.in എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്. recruit.kusat.ac.in. സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത, മറ്റ് പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 25-ന് മുൻപായി അയക്കണം. വെബ്സൈറ്റ് വിലാസം പറയാം. recruit.kusat.ac.in. 102.3 കൊച്ചി FM-ലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7:33.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
3: കേരളത്തിന്റെ തനതു കലാരൂപമായ കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. കഥ കളിച്ചു കാണിക്കുന്നത് കഥകളി. ആടാനുള്ള കഥയാണ് ആട്ടക്കഥ. മലയാളത്തിലെ പല സാഹിത്യ പ്രസ്ഥാനങ്ങളും മറ്റു ഭാഷകളിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് കടന്നു വന്നതാണ്. എന്നാൽ ആട്ടക്കഥ കേരളത്തിൻ്റെ സ്വന്തം സാഹിത്യ പ്രസ്ഥാനമാണ്. കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടത്തോടെയാണ് കഥകളി ഒരു പ്രസ്ഥാനമായി രൂപപ്പെട്ടത്. കേരളത്തിൽ നിലനിന്ന പല കലാരൂപങ്ങളിൽ നിന്നും അംശങ്ങൾ സ്വീകരിച്ച് കഥകളി രൂപപ്പെട്ടതുപോലെ മണിപ്രവാള പാട്ട് പ്രസ്ഥാനങ്ങൾ ചേർന്ന് ആട്ടക്കഥ എന്ന സാഹിത്യം രൂപപ്പെട്ടു എന്ന് കരുതുന്നു. കോട്ടയത്ത് തമ്പുരാൻ്റെ ആട്ടക്കഥകളിലൂടെയാണ് കഥകളിക്ക് വ്യവസ്ഥാപിത രൂപം കൈവന്നത്. കോട്ടം വിട്ട കോട്ടയം കഥകൾ എന്ന് പ്രസിദ്ധമാണ്. ഭഗവതം, കല്യാണസൗഗന്ധികം, കിർമി

ഭൈരവധം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടയം തമ്പുരാൻ്റെ ആട്ടക്കഥകൾ. ആട്ടക്കാർ കോട്ടയം കൃതികളെ ഏറെ ഇഷ്ടപ്പെടുന്നതായി കാണുന്നു. കോട്ടയം കൃതികളെ അനുകരിച്ചുകൊണ്ടാണ് കാർത്തിക തിരുനാളിൻ്റെ ആട്ടക്കഥകൾ രംഗത്ത് വന്നത്. നരകാസുരവധം, സുഭദ്രാഹരണം, രാജസൂയം എന്നിവ അദ്ദേഹം രചിച്ചവയാണ്. പൗണ്ഡ്രകവധം, അംബരീഷചരിതം, രുക്മിണീ സ്വയംവരം, പൂതനാമോക്ഷം എന്നീ ആട്ടക്കഥകൾ അശ്വതി തിരുനാളിൻ്റെ രചനകളാണ്. പ്രസിദ്ധമായ നളചരിതമാട്ടക്കഥയുടെ കർത്താവ് ഉണ്ണായി വാര്യരാണ്. ആട്ടക്കഥാസാഹിത്യത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ശ്രേഷ്ഠ കൃതിയാണ് നളചരിതം. നാല് ദിവസത്തെ കഥകളായിട്ടാണ് നളചരിതത്തിൻ്റെ രൂപ

0: നാല് ദിവസത്തെ കഥകളായിട്ടാണ് നളചരിതത്തിൻ്റെ രൂപഘടന. പല ചിട്ടകളും പാലിക്കേണ്ട കഥകളിയരങ്ങിൽ നളചരിതത്തിന് ഒതുങ്ങി നിൽക്കാൻ സാധിക്കില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. നളചരിതം കളിക്കാർക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാനും അത്ര എളുപ്പമല്ല. അതിനാൽ നാളികേര പാകം എന്ന് നളചരിതം അറിയപ്പെടുന്നു. കഥാപാത്ര സൃഷ്ടിയിലും നളചരിതം ഏറെ മികച്ചതാണ്. ആട്ടക്കഥാസാഹിത്യത്തിൽ മികവ് പുലർത്തുന്നവയാണ് ഇരയിമ്മൻ തമ്പിയുടെ കൃതികൾ. ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം എന്നീ മൂന്ന് കൃതികളാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. ലളിത കോമള പദാവലികൾ നിറഞ്ഞ, അർത്ഥഗ്രഹണത്തിന് എളുപ്പമുള്ള ഈ കൃതികൾ ആട്ടക്കാരും പാട്ടുകാരും കഥകളിപ്രിയരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. കരീന്ദ്രൻ തമ്പുരാൻ എന്ന പേരിൽ പ്രസിദ്ധനായ കിളിമാനൂർ തമ്പുരാന്റെ രാവണവിജയം ഏറെ ശ്രദ്ധ നേടിയ ആട്ടക്കഥയാണ്. വി കൃഷ്ണൻ തമ്പിയുടെ താടകാവധം, വല്ലികുമാരം എന്നീ കൃതികളും, ഇട്ടിരാരിശമേനവന്റെ രുക്മാങ്കതചരിതം, സന്താനഗോപാലം, കല്ലൂർ നമ്പൂതിരിപ്പാടിന്റെ ബാലിവിജയം, വയസ്കരമൂസിന്റെ ദുര്യോധനവധം എന്നിവയും പ്രസിദ്ധി നേടിയ ആട്ടക്കഥകളാണ്. കഥകളി എന്ന കലയുടെ കരുത്തായി നിൽക്കുന്ന ആട്ടക്കഥാസാഹിത്യം മലയാളത്തിന്റെ വ്യക്തിത്വമുള്ള സാഹിത്യ പ്രസ്ഥാനമാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

തൊടുപുഴ മുതലക്കോടം സർവീസ് സഹകരണ ബാങ്ക് ദീർഘകാലമായി കുടിശ്ശികയായ വായ്പകൾ അടച്ചു തീർക്കുന്നതിനായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള അദാലത്ത് ഈ മാസം 18-ാം തീയതി മുതലക്കോടം ഹെഡ് ഓഫീസിൽ രാവിലെ 10 മണി മുതൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04862222731, 04862222731. വ്യാജ മദ്യത്തെക്കുറിച്ചോ മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്ന പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആലപ്പുഴ എക്സൈസ് കൺട്രോൾ റൂമിലോ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരെയോ നേരിട്ട് വിവരങ്ങൾ അറിയിക്കാം. വിവരങ്ങൾ നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 04772240 49 07772240 49 07 2 25 20 49. സർക്കാർ എയ്ഡഡ് അംഗീകൃത എയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 ക്ലാസ് വരെ പഠിക്കുന്ന OBC OEC വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻറ്സ് മുഖേന വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിക്കുന്ന പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അടുത്ത മാസം 15-ന് മുൻപ് ഈ ഗ്രാൻറ്സ് മുഖേന ഡാറ്റ എൻട്രി പൂർത്തിയാക്കണം. ഇതു സംബന്ധിച്ച സർക്കുലറുകൾ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04842983130. 04842983130. സാക്ഷരതാ മിഷന്റെ 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്കും 4-ാം തരം 7-ാം തരം തുല്യതാ കോഴ്സുകളിലേക്കുമുള്ള പുതിയ ബാച്ച് രജിസ്ട്രേഷൻ പിഴയില്ലാതെ ഈ മാസം 15 വരെ നീട്ടി. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലാണ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് നടക്കുന്നത്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. അഡ്മിഷൻ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ പ്രോസ്പെക്ടസ്, കോഴ്സ് കലണ്ടർ, അപേക്ഷാ ഫോറം, ചെല്ലാൻ തുടങ്ങിയവ സാക്ഷരതാ മിഷന്റെ www.literacymission.in ലഭിക്കും. www.literacymission. വിളിക്കേണ്ട നമ്പർ 95 39 50 93 74, 95 39 50 93 74.

0: സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് നടന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് യോഗ്യതയുള്ള 17 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് www.srccc.in എന്ന വെബ്സൈറ്റ് വിലാസത്തിലോ 9447766004 ഈ നമ്പറിലോ ബന്ധപ്പെടുക. www.srccc.in ഫോൺ നമ്പർ 9447766004. DELED കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് kbpe.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 15 വൈകുന്നേരം 5 വരെ അപേക്ഷിക്കാം. kbpe.kerala.gov.in SSLC +2 തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.kmtboard.in എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ ബന്ധപ്പെടുക. www.kmtboard.in ഫോൺ നമ്പർ പറയാം 0495-2-96-65-77 0495-2-96-65-77 പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: മോഹൻ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച് 1988 പുറത്തിറങ്ങിയ ചിത്രമാണ് ഇസബെല്ല. സുമലത, ബാലചന്ദ്ര മേനോൻ, നെടുമുടി വേണു തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ONV യുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കളമശ്ശേരി നഗരസഭയിൽ നിന്നും വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹിതരോ വിവാഹിതയോ അല്ല എന്നുള്ള സാക്ഷ്യപത്രം ഇനിയും സമർപ്പിക്കാത്തവർ ഈ മാസം 15 മുൻപായി നഗരസഭാ ഓഫീസിൽ ഹാജരാക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
5: ഫോൺ 8129110087.
6: വളരെ സുപരിചിതമായ ഒരു വാക്കാണ് ആസ്മ എന്ന് പറയുന്നത്. എന്താണ് ആസ്മ? ബേസിക്കലി നമ്മുടെ ദീർഘകാലം ശ്വാസനാളികകളിൽ നിലനിൽക്കുന്ന ഒരു നീർവീക്കമാണ് പ്രധാനമായിട്ട് ആസ്മ. അത് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? പൊതുവെ ചെറിയ ഒരു വലിവ് അല്ലെങ്കിൽ ശ്വാസംമുട്ട്, കഫക്കെട്ട്, ചുമ, ഈ രീതിയിലാണ് സാധാരണ അത് നമുക്ക് അനുഭവപ്പെടുന്നത്. പ്രധാനമായിട്ടും ബ്രോങ്കിൽ ആസ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതാണ്. ആസ്മയാണെന്ന് മനസ്സിലാക്കാൻ സാധാരണ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവരെ ഹിസ്റ്ററി എടുക്കാറുണ്ട്. എത്ര വർഷമായിട്ടുണ്ട്, എപ്പോഴൊക്കെയാണ് വരുന്നത്, രാത്രിയിലാണോ അതോ പകൽ സമയത്താണോ കൂടുതലായിട്ട്, അതോ ഈ തണുപ്പുള്ള സമയത്ത് കൂടുന്നുണ്ടോ, പിന്നെ ഇതിനോടനുബന്ധിച്ച് തുമ്മൽ, ജലദോഷം അല്ലെങ്കിൽ ദേഹത്തെ ചൊറിച്ചില്, കണ്ണ് ചൊറിച്ചിലൊക്കെ ഉണ്ടോ, ഇത്രയൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണയാവും. പിന്നീട് നമുക്ക് ഇൻവെസ്റ്റിഗേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തിനാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റൊന്നും അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കണമല്ലോ. കാരണം ആസ്മയല്ലാതെ മറ്റ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും ഹാർട്ടിന്റെ രോഗങ്ങൾക്കും ചുമയും ശ്വാസമുട്ടും വരാം. അപ്പോൾ ആസ്മയാണെന്ന രീതിയിൽ നമ്മൾ തെറ്റി ചികിത്സിച്ച് പോകരുത്. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. നമ്മൾ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് പ്രധാനമായിട്ട് മനസ്സിലാവും. ഒന്നാമത് നമ്മുടെ ലെങ്ങിന്റെ കപ്പാസിറ്റി എത്രയാണ്, അതിനാണ് വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്. നമുക്ക് ഒരു ആവറേജ് ഒരു ഇന്ന ഏജ് ഇത്ര ഹൈറ്റ് ഉള്ള ഒരു ഇന്ത്യൻ ജനതയ്ക്ക് മെയിലാണെങ്കിൽ ഇത്ര, ഫീമെയിൽ ആണെങ്കിൽ ഇത്ര വൈറ്റൽ കപ്പാസിറ്റി വേണം എന്നതുണ്ട് ഓരോരുത്തർക്കും. അതിന്റെ ഒരു 80% എങ്കിലും, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു അളവിന്റെ ഒരു 80% എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് കാണും. അതിൽ താഴെയാണെങ്കിൽ നമുക്ക് നോക്കണം എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളത്. അപ്പം വൈറ്റൽ കപ്പാസിറ്റി മനസ്സിലാക്കുന്നത് മാത്രമല്ല, FEV1 എന്നൊരു വാല്യൂ കൂടി നമ്മൾ നോക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്മ അല്ലെങ്കിൽ COPD പോലെയുള്ള ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസുകൾ ഉള്ളവർക്ക് എടുക്കുന്ന ശ്വാസത്തിന്റെ 70% ആദ്യത്തെ സെക്കൻഡിൽ കളയാൻ കഴിയില്ല. ഈ ഊതുമ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് എത്രത്തോളം എയർ എടുക്കുന്നുണ്ടോ ഒരു ബ്രത്തിന് വേണ്ടി, അതിന്റെ 70% എങ്കിലും ആദ്യത്തെ ഒരു സെക്കൻഡിൽ ഊതി കളയാൻ പറ്റണം. അതിലും താഴെ

0: ആണെങ്കിൽ അതിനർത്ഥം അവർക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്
1: നല്ലത്.
0: നമ്മൾ ഇതൊക്കെ നോക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് എഫ് ഇ വി വണ്ണിന്റെ വാല്യൂ നോക്കുമ്പോൾ നമുക്ക് അറിയാം വളരെ ചെറിയ വ്യത്യാസമാണെങ്കിൽ നമ്മളൊരു മൈൽഡ് ആസ്മയാണ്. മാത്രമല്ല നമ്മൾ മറ്റു പല കാര്യങ്ങളും കൂടെ സിംറ്റമാറ്റിക് അനാലിസിസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് നമുക്ക് ഒരു ആഴ്ചയിൽ 3 തവണ കൂടുതലെങ്കിലും ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 2 തവണയിൽ കൂടുതലെങ്കിലും രാത്രിയിൽ നൈറ്റ് സിംറ്റംസ് ഉണ്ടോ, നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് പ്രധാനമായിട്ടും മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ അതോ വളരെ സിവിയർ ആണോ എന്ന് നമ്മൾ നോക്കുന്നത്. അതനുസരിച്ച് തന്നെയാണ് ചികിത്സയും. സിവിയർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് ഇൻഹേലറിന്റെ ഡോസ് വളരെ കൂടുതലായിരിക്കും. വളരെ മൈൽഡ് ആണെങ്കിൽ ഒരുപക്ഷെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്.
2: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ മാത്യു വർഗീസ്.
3: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
4: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യ കുറിപ്പുകൾ, പ്രായോജകർ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ പരിപാടിയിൽ ഇന്ന് രാവിലെ 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, ഓട്ടിസം, ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം ഇന്ന് രാവിലെ 8:05. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484242 63 97, 0484242 63 87. മൊബൈൽ നമ്പർ 9444655888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മുതൽ 4 വരെ. വിഷയം മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. 102.3 കൊച്ചി എഫ് എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി. സമയം 7:20:25.
6: ദീപസ്തംഭം മഹാശ്ചര്യം.
7: അടിച്ച ചായ?
8: അതേത് ചായ?
7: അതല്ല, അടിച്ചു വർക്ക ചായ എന്ന്.
8: എവിടെ അടിച്ച്, ആരടിച്ച്?
7: നമ്മൾ എടുത്ത ലോട്ടറിക്ക് പ്രോത്സാഹന സമ്മാനം അടിച്ചു.
8: അമ്പോ, കലക്കി എത്ര രൂപ?
7: 20,000 രൂപ. വേണ്ട, നമ്മൾ അമിതമായി സന്തോഷിക്കാൻ പാടില്ല. വർക്കിച്ചായ
8: അമിതമാവണ്ടേ? എന്നാ പറ്റി?
7: രാവിലെ പത്രം വായിച്ച് ഞെട്ടിയിരിക്കുവാ ഞാൻ.
8: അത് ലോട്ടറി റിസൾട്ട് വായിച്ചിട്ടല്ലേ?
7: അല്ലെന്നേ.
8: പിന്നെ
7: നാസയുടെ ഉപഗ്രഹം തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ ഏറ്റവും വേഗത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്ന തലസ്ഥാന നഗരം, അതാ മെക്സിക്കോ സിറ്റി.
8: സിറ്റി താഴുകയോ?
7: അതേനേ, ദിവസേന 9.5 വെച്ചങ്ങ് താഴുവാ.
8: അയ്യോ, അപ്പൊ നഗരത്തിലെ റോഡുകൾ പിളരുവല്ലോ.
7: സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്. അത് പോട്ടെ, നമ്മുടെ ലോട്ടറി
8: 20,000 രൂപ. 10,000 തങ്കമ്മയ്ക്ക്.
7: എല്ലാം കേട്ട്, ഈ പറഞ്ഞത് മാത്രം ഞാൻ കേട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞേ.
8: എനിക്ക് 10,000 തങ്കം. 10,000?
7: എന്നിട്ട്
8: നമ്മള് പുട്ടടിക്കും.
7: സംഗതി ഷെയറിട്ടാ മേടിച്ചതെന്നൊക്കെ ഞാൻ സമ്മതിച്ചു. 20 രൂപയുടെ ലോട്ടറി, ഇതില് വർക്കിച്ചായൻ എത്ര ഇട്ടു?
8: അങ്ങനെ ഒരു ചോദ്യം കിട്ടിയാ 50-50 അല്ലയോ?
7: ചോദ്യത്തിന് ഉത്തരം പറ. എത്ര കാശിട്ടു?
8: അത് 2 രൂപ.
7: രണ്ടുലൂവ. എന്നിട്ട് 50-50 വേണോ അത്ര?
8: അത് പറഞ്ഞാ പറ്റത്തില്ല, എനിക്ക് എന്റെ 10,000 കിട്ടണം.
7: സൗകര്യമില്ല, 2,000 തരും.
8: 2,000 എന്റെ കൈസറിന് വേണം. മര്യാദയ്ക്ക് 10,000 എടുത്തു.
7: ഇല്ല, എന്നാ ചെയ്യും നിങ്ങൾ?
8: ഞാൻ കോടതി ഏറ്റും, കോടതി.
7: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ?
8: പറ.
7: ലോട്ടറി നാളെയേ നറുക്കെടുക്കും. മനുഷ്യന്മാരെ ഒന്നും അറിഞ്ഞു വെച്ചതാ ഞാനിപ്പോ.
8: 8 രൂപ അടിച്ചാ 50-50. ഇപ്പൊ ശരിയായോ?
7: ഇപ്പൊ ശരിയായി. എന്നാ ഞാൻ ഒരു സത്യം കൂടെ പറയാം.
8: പറയൂ.
7: ഇന്നലെ നറുക്കെടുത്തു, സമ്മാനമില്ല.
6: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ
4: അരുൺ ബാലകൃഷ്ണൻ.

കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തത്തുല്യ യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി 2026 June 1-17 ഇടയിലായിരിക്കണം. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssus.ac.in. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. ഈ മാസം 15 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കണം. വിളിക്കേണ്ട നമ്പർ 04842576030. 04842576030. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. FM ഡയറി തുടരും 7:35. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 42 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശന വേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ഈ മാസം 14-ന് തുടക്കമാകും. 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: The visit will provide an opportunity for the Prime Minister to engage with world leaders present at the G Summit on issues of importance to India as well as to the global south. This will be India's 13th participation at the G7 summit and Prime Minister Mr. Modi's 7th consecutive participation at the summit.
0: ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം

0: ആക്രമണത്തിൽ മൂന്ന് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണനും യുഎയുടെ സഹവിദേശകാര്യമന്ത്രി ലാന നുസേബിയുമായും ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ പ്രകൃതിവാതക പര്യവേക്ഷണത്തിന്റെയും ധാതുഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
1: आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी, मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% कर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है.
0: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തികകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട്മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ

0: പ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യയെ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശനയത്തിൽ എക്കാലത്തും മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. പിഐബി തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:35, 13 സെക്കൻഡ്.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി FM ഡയറിയുടെ തുടർ ഭാഗത്തിലേക്ക്. ഗാന്ധി ദർശനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 30, ആ അദ്ഭുത ദൃശ്യം. അങ്ങനെ ഒരു വശത്ത് റൗളറ്റ് കമ്മിറ്റി റിപ്പോർട്ടിനെതിരായ പ്രക്ഷോഭം വലിപ്പവും തീവ്രതയും ആർജിച്ചു വന്നപ്പോൾ, മറുവശത്ത് സർക്കാർ ആ ശിപാർശകൾ നടപ്പിലാക്കാൻ അധികമധികം നിർബന്ധം കാണിക്കുകയാണുണ്ടായത്. റൗളറ്റ് ബിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഞാൻ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭാ നടപടികൾ നിരീക്ഷിച്ചിട്ടുള്ളൂ. അത് ഈ ബില്ലിന്റെ ചർച്ച നടന്ന അവസരത്തിലായിരുന്നു. ശാസ്ത്രിജി നടത്തിയ വികാരോജ്വലമായ പ്രഭാഷണത്തിൽ സർക്കാരിന് ദൃഢമായ സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകി. ശാസ്ത്രിജി തന്റെ വാക്മിത്വത്തിന്റെ ഊഷ്മളധാര പ്രവഹിപ്പിക്കുമ്പോൾ വൈസ്രോയി അത് മന്ത്രമുഗ്ധനെ പോലെ ശ്രദ്ധിക്കുന്നതായി തോന്നി. വൈസ്രോയിയുടെ കണ്ണുകൾ അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചിരുന്നു. ആ പ്രസംഗം അദ്ദേഹത്തെ ആഴത്തിൽ ഇളക്കാതിരിക്കുക സാധ്യമല്ലെന്ന് ആ നിമിഷം എനിക്ക് തോന്നി. അത്ര സത്യാത്മകവും വികാരനിർഭരവുമായിരുന്നു അത്. പക്ഷേ ഒരാൾ യഥാർത്ഥത്തിൽ ഉറങ്ങുകയാണെങ്കിലേ നിങ്ങൾക്കയാളെ ഉണർത്താൻ കഴിയൂ. അയാൾ ഉറക്കം നടിക്കുകയാണെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഏത് ശ്രമവും അയാളിൽ യാതൊരു ഫലവും ഉളവാക്കുകയില്ല. അതായിരുന്നു ശരിക്കും സർക്കാരിൻ്റെ അവസ്ഥ. നിയമപരമായ ചടങ്ങ് എന്ന പ്രഹസനം കാട്ടിക്കൂട്ടുന്നതിൽ മാത്രമായിരുന്നു അതിന് താൽപ്പര്യം. അതിൻ്റെ തീരുമാനം മുമ്പേ എടുത്തു കഴിഞ്ഞിരുന്നു. അതിനാൽ ശാസ്ത്രിജിയുടെ

ദൃഢസ്വരത്തിലുള്ള മുന്നറിയിപ്പ് സർക്കാരിൻ്റെ അടുത്ത് നിഷ്ഫലമായിരുന്നു. ഈ സാഹചര്യത്തിൽ എൻ്റെ സ്വരം കേവലം വനരോധനമാകാനേ സാധ്യമായിരുന്നുള്ളൂ. ഞാൻ വൈസ്രോയിയോട് ആത്മാർത്ഥമായി അപേക്ഷിച്ചു. അദ്ദേഹത്തിന് സ്വകാര്യമായും പരസ്യമായും ഞാൻ കത്തുകളയച്ചു. സർക്കാരിൻ്റെ കൃത്യം എനിക്ക് സത്യാഗ്രഹം നടത്തുകയല്ലാതെ വേറെ വഴിയില്ലാതായിരിക്കുന്നു എന്ന് അവയിലൂടെ ഞാൻ അദ്ദേഹത്തോട് വ്യക്തമായി പറഞ്ഞു. പക്ഷേ അതെല്ലാം നിഷ്ഫലമായി. ബിൽ അപ്പോഴും നിയമമായി ഗസറ്റിൽ വന്നിരുന്നില്ല. ഞാൻ വളരെ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ മദ്രാസിൽ നിന്ന് ഒരു ക്ഷണം കിട്ടിയപ്പോൾ ആപൽക്കരമായ ആ നീണ്ട യാത്ര ഏറ്റെടുക്കാമെന്ന് നിശ്ചയിച്ചു. ആ അവസരത്തിൽ എനിക്ക് സമ്മേളനത്തിൽ വേണ്ടത്ര ശബ്ദമെടുത്ത് പ്രസംഗിക്കാൻ കഴിയുമായിരുന്നില്ല. എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ കഴിയാത്ത അവസ്ഥ എനിക്കിപ്പോഴുമുണ്ട്. എത്ര നേരത്തേക്കായാലും നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ ശരീരം കുറച്ച് വിറയ്ക്കുകയും ശക്തിയായി നെഞ്ചിടിച്ചു തുടങ്ങുകയും ചെയ്യും. തെക്കേ ഇന്ത്യ എനിക്കെപ്പോഴും സ്വദേശമായേ തോന്നിയിട്ടുള്ളൂ. ദക്ഷിണാഫ്രിക്കയിലെ എൻ്റെ പ്രവർത്തനം മൂലം തമിഴരുടെയും തെലുങ്കരുടെയും മേൽ എനിക്കൊരു തരം പ്രത്യേക അവകാശമുണ്ടെന്ന് തോന്നിയിരുന്നു. തെക്കേ ഇന്ത്യയിലെ നല്ലവരായ ജനങ്ങൾ എൻ്റെ ഈ വിശ്വാസം ഒരിക്കലും കളവാണെന്ന് വരുത്തിയിട്ടുമില്ല. പരേതനായ ശ്രീ കസ്തൂരി രംഗയ്യങ്കാരുടെ ഒപ്പോടുകൂടിയ ക്ഷണക്കത്താണ് എനിക്ക് വന്നത്. എന്നാൽ ആ ക്ഷണത്തിന് പിന്നിലെ വ്യക്തി രാജഗോപാലാചാര്യയായിരുന്നെന്ന് പിന്നീട് മദ്രാസിലേക്കുള്ള യാത്രയ്ക്കിടയ്ക്ക് ഞാൻ മനസ്സിലാക്കി. ഇത് രാജഗോപാലാചാര്യയുമായുള്ള എൻ്റെ ആദ്യ പരിചയമാണെന്ന് പറയാം. അതെന്തായാലും ഞങ്ങൾ ആദ്യം നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത് അന്നാണ്.

0: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
1: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
0: 9447007786.
2: പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM-ലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
3: രാഗലയം

ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധധൈവതം, കൈശികി നിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. ഗോപിക വസന്ത എന്ന ഗാനം സ്വരപ്പെടുത്തുമ്പോൾ പാമഗരി സരി രീഗമഗരി സരി.

0: അതുപോലെ നീലത്തിലകം ചാർത്തി ആനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ. ആ ഗാനത്തിൽ നല്ലൊരു ചേഞ്ച് വരുത്തിയിരിക്കുന്നത്, മുറ്റത്ത് ചെറിയ രത്നം പേറുക്കാനപ്സര കന്യകളെ പോരൂ, മുറ്റത്ത് എന്ന് പറയുന്ന പോർഷൻ അന്തരഗാന്ധാരമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷൺമുഖപ്രിയയിൽ ശരിക്കും സാധാരണ ഗാന്ധാരമാണ് വരുന്നത്. മറ്റൊരു ഗാനം
1: സിന്ദൂരത്തില കാഞ്ചിത്തേ രാഗകേയൂരഹാരാൻവിതേ.
0: മറ്റൊരു ഗാനം

ണമേ. ഈ ഗാനവും ഷൺമുഖപ്രിയ അടിസ്ഥാനമാക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ മനോഹര ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: രാഗലയം അവതരിപ്പിച്ചത് ശരത്ചന്ദ്ര ബോസ്. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: വടികുത്തി നടന്നു മറഞ്ഞു അടിതെറ്റാ യാത്രികനൊരുവൻ, നാടിരുളിൽ മുങ്ങിയ നേരം നേരരുളിൻ വെട്ടമെടുത്തോൻ.
1: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
3: തങ്കം, അവൾ എന്തുകൊണ്ടാണ് എന്നോട് തുറന്ന് സംസാരിക്കാൻ തീരുമാനിച്ചത്? വിശ്വാസം, അതല്ല അവസാനത്തെ ആശ്രയം.
1: കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
4: ആൽഫ്രഡ് ടെന്നീസന്റെ ഇനോണിന്റെ അന്തരീക്ഷവും കഥാപാത്രങ്ങളും ഭാരതീയമാക്കി ചങ്ങമ്പുഴ രചിച്ച ഒരു സ്വതന്ത്ര വിവർത്തനമാണ് സുധാംഗത.
1: ഭാവനയുടെ പരാവർത്തനങ്ങൾ ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് റെഗുലർ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ഈ മാസം 22 വരെ ഓൺലൈനായി സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ 94-95-77-87-50 949-95-77-87-50. സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 20 സെക്കൻഡും. FM ഡയറി തുടരുന്നു നോവൽ പാരായണത്തിലൂടെ.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
2: മേഞ്ഞു നടക്കുന്ന പൈക്കൾ കയറാതിരിക്കാൻ പറമ്പിൽ ചിലയിടത്തൊക്കെ മുള്ളുവേലികൾ കെട്ടിയിരുന്നു. മുള നന്നായി ചീന്തിയെടുത്ത ശേഷം വിലങ്ങനെ വെച്ച് അതിൽ മുള്ളിന്റെ കമ്പുകൾ കെട്ടിയിട്ടാണ് വേലി ഉണ്ടാക്കുക. ചില മുൾക്കമ്പുകൾ അടർന്നുപോയിരുന്നു. അവയെല്ലാം വെച്ചുകെട്ടാൻ രാമറിനോട് ആവശ്യപ്പെട്ടു. വേലി കെട്ടുന്നതിന് കണ്ണച്ചനും സഹായിച്ചു. അതിനിടയിൽ അദ്ദേഹം ഓർമ്മിച്ചു, നീയും എൻ്റെ അച്ഛൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓന് കുടിക്കാൻ നിമിത്തമുണ്ടാക്കരുത്. കുടി തുടങ്ങിയാൽ ഓ നിർത്തൂല. നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഓൻ്റെ കുടി നിർത്തിയത്. അതിനെന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് വേലിപ്പടർപ്പിലൂടെ ഒരു ദൃശ്യം കണ്ടത്. വീതി കുറഞ്ഞ വയൽവരമ്പിലൂടെ പാറൻ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. കണ്ണച്ചനെ കാണാൻ വേണ്ടിയുള്ള ഓട്ടമാണെന്ന് തോന്നി. പാറന് എന്തു പറ്റി? ഒഴുകുന്ന കാളകൾ ചത്തുപോയോ? കണ്ണച്ചൻ്റെ അടുത്തെത്തിയപ്പോൾ അയാൾ ഉച്ചത്തിൽ പറഞ്ഞു, പാടാനേ ലക്ഷിക്കണോ? നിനക്കെന്താ പാറാ പറ്റിയത്? കണ്ണച്ചൻ സൗമ്യതയോടെ ചോദിച്ചു. നിങ്ങളെ പണിക്കാരൻ മരിതം ചതിച്ചു പാടിലാനെ. ഓൻ എന്ത് ചതിച്ചു? ഓൻ എൻ്റെ മോൾക്ക് കർപ്പുണ്ടാക്കി. കണ്ണച്ചൻ പാറന്റെ നിസ്സഹായത നിറഞ്ഞ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവൻ ദയനീയ അവസ്ഥയിലാണ്. മരിതൻ കണ്ണച്ചൻ്റെ കൊയ്യക്കാരനാണ്. പണി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. ഇതൊന്നും പാടില്ല എന്ന് ഒരുപാട് പ്രാവശ്യം വിളിച്ചു പറഞ്ഞതാണ്. അപ്പോഴൊക്കെ നന്നായിക്കോളാമെന്ന് തീർത്തു പറയും. പിന്നെയും അത് തന്നെ തുടരും. തൻ്റെ പണിക്കാരനായതുകൊണ്ട് കൈയൊഴിയാനും വയ്യ. കണ്ണച്ചൻ നിസ്സഹായനാണ്. എന്തു ചെയ്യേണ്ടു എന്നറിയാതെ വേലിപ്പടർപ്പിൽ നിന്നും ഒരു നേർത്ത മുള്ള് അടർത്തിയെടുത്ത് പല്ലിടുക്കിൽ കുത്തിക്കൊണ്ടിരുന്നു. തെല്ലിട കഴിഞ്ഞ് കണ്ണച്ചൻ ചോദിച്ചു, ഓൻ ഓളെ മംഗലം കഴിക്കുവോ? മാണ്ട പാടിലാനെ, അതെനിക്ക് തമ്മതും അല്ല. എൻ്റെ ജാതിക്കാർ തന്നെ മതി. മാത്രമല്ല, ഓൻ കഴിക്കണ്ട, ഓൻ വടക്ക. അപ്പോഴേക്കും വയലിലും പറമ്പിലും ആളുകൾ പണിക്കെത്തി തുടങ്ങിയിരുന്നു. പാറന്റെ നെഞ്ചിൻകൂട് ഉയരുകയും താഴുകയും ചെയ്യുന്ന ഒച്ച അവർക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. തന്റെ പ്രശ്നത്തിന് കണ്ണച്ചൻ എന്തെങ്കിലും പരിഹാരം കാണുമെന്ന പ്രത്യാശ അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു കിടക്കുന്നതായും കണ്ടു. അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കണ്ണച്ചൻ പറഞ്ഞു, നിനക്ക് നിന്റെ പെണ്ണിന് ഒരു പൊലയൻ വേണം അല്ലേ? അത് ഞാൻ ഉണ്ടാക്കിത്തരാം. നീയേ സമാധാനായിട്ട് പൊയ്ക്കോ. പല്ലിടുക്കിൽ കുത്തിക്കൊണ്ടിരുന്ന മുള്ളു വലിച്ചെറിഞ്ഞ് കണ്ണച്ചൻ പറമ്പിൽ നിന്നും ഇറങ്ങി. തെല്ലുനേരം നടന്നതിനു ശേഷം

0: ആലോചനയിൽ നിന്നും എന്തോ കണ്ടെടുത്തിട്ടെന്നോണം കണ്ണച്ചൻ പറഞ്ഞു. രാമറേ, ഇഞ്ഞ് ചെന്ന് കാടോത്തെ ചെറ്റയിൽ പാർക്കുന്ന പോതനെ വിളിച്ചോണ്ട് വാ. ഓന്റെ ഓള് ചത്ത ശേഷം ഓനാടെ ഒറ്റക്ക. കണ്ണച്ചൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ രാമറിന് സംശയമുണ്ടായിരുന്നു. മറ്റൊരാളുടെ ഗർഭം പോതൻ ഏറ്റെടുക്കുമോ? അതല്ല, അവൾക്ക് വയറ്റിലുണ്ടെന്ന് പറയാതെ അവളെ പോതന്റെ തലയിൽ കെട്ടിവെക്കാനാണോ ഉദ്ദേശ്യം? എന്നാൽ പോതനെ കണ്ടപാടെ യാതൊരു മറയും കൂടാതെ കണ്ണച്ചൻ ചോദിച്ചു, ഒരു കെർപ്പുള്ള പെണ്ണുണ്ട്, അനക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ പോത?
1: എനിക്കെന്ത് കിട്ടും?
0: പോതൻ ചോദിച്ചു.
1: 100 ഉറുപ്പിക തരാ.
0: എനിക്ക് തമ്മതാണേ. എന്നാൽ ഇന്ന് മോന്തിക്ക് നിങ്ങളെ അടയാളം വെക്കൽ. മാണ്ടപ്പെട്ടവരെ വിളിച്ച് പറയേണ്ട ചെറ്റയിലോട്ട് വാ. കണ്ണച്ചൻ പ്രശ്നം പരിഹരിച്ചു. ഈ സംഭവം വൈകിട്ട് കുഞ്ഞിക്കേളുവുമായി പങ്കിടുമ്പോൾ രാമർ പറഞ്ഞു, അടയാളം വെക്കലി എന്ന ചടങ്ങ് തീയന്മാരുടെ മാത്രമേ ഉള്ളൂ എന്നാ ഞാൻ വിചാരിച്ചത്. അത് പൊലയന്മാരുടെയിലും ഉണ്ടെന്ന് ഇപ്പം എനിക്ക് തിരിഞ്ഞ്. രാമറെ, ഇഞ്ഞ് മനസ്സിലാക്കാത്ത ചില കാര്യമുണ്ട്. വിസ്തരിച്ചെന്തോ പറയാൻ പോകുന്നതിന്റെ മുന്നോടിയായി കുഞ്ഞിക്കേളു അല്പം സാവകാശമെടുത്തു. എന്നാൽ അതിനു മുമ്പായി ബസ് ഓടാത്തതിന്റെ ഗുണത്തെക്കുറിച്ചാണ് അയാൾ പറഞ്ഞത്. കുറേ ദിവസമായി ബസ് ഓടുന്നില്ല, അതുകൊണ്ട് പൊടിയുടെ ഉപദ്രവം വളരെ കുറവ്. തുന്നൽ മെഷീനിൽ വലത് കൈ തുടച്ച് അല്പം പോലും പൊടി പുരളാത്ത കൈത്തലം കാട്ടി കുഞ്ഞിക്കേള് പറഞ്ഞു,
1: ബസ്സിനെന്താ പറ്റിയത്?
0: അതിന്റെ ടയറ് പൊട്ടി വെങ്കപ്പാറയിൽ കിടക്കുക അത്രേ. കോഴിക്കോട് നിന്നും ടയറ് നന്നാക്കി വന്നാലേ ബസ് ഓടൂ. അതുവരെ പൊടി മടക്കാതെ കയ്യാലോ? കുഞ്ഞിക്കേള് ചിരിച്ചു. തെല്ലിട കഴിഞ്ഞ ശേഷം നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച കാണാതായപ്പോൾ രാമർ ഓർമ്മിപ്പിച്ചു,
1: നിങ്ങളെന്താ പറയാൻ പോയത്?
0: ഓ അതോ, കുഞ്ഞിക്കേളു ചിന്തിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇനി മനസ്സിലാക്കണോ? അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മേൽജാതിക്കാർ താഴ്ന്ന ജാതിക്കാരെ ബുദ്ധിമുട്ടിക്കും, താണജാതിക്കാർ അതെത്രമാണോങ്കിലും സഹിക്കും. താണജാതിക്കാർ അതിൽ താണജാതിക്കാരെയാണ് ബുദ്ധിമുട്ടിക്കുക. പൊലയന്മാരാണ് എല്ലാം സഹിക്കേണ്ടി വരിക. ഓർക്കാണെങ്കിൽ ചോദിക്കാൻ ആളുമില്ല. പാറന്റെ അവസ്ഥ കണ്ടില്ലേ? താണജാതിക്കാരിൽ അടയാളം വെക്കലൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. കുഞ്ഞിക്കേളു സംസാരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കണ്ട ദൃശ്യങ്ങളെക്കുറിച്ച് ഓർമ്മ വന്നത്. ആ സമയങ്ങളിൽ വിളിച്ചു പറയുന്ന ആളെ പിടിച്ചുവെന്ന് തോന്നിയതാണ്. ഒരൊറ്റ വളവിലാണ് അയാൾ രക്ഷപ്പെട്ടത്. എങ്കിലും ആ നടത്തം കണ്ടപ്പോൾ ചില സംശയം തോന്നിയിരുന്നു. അത് തീർക്കണമെന്ന് അപ്പോൾ തന്നെ തോന്നിയതുമാണ്. അടയാളം വെക്കലിനെതിരെ കടലാസിൽ എഴുതി വെച്ചതും ഒരാൾ തന്നെയായിരിക്കും.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

കെൽട്രോൺ ജൂലൈയിൽ ആരംഭിക്കുന്ന മാധ്യമ പഠന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടെലിവിഷൻ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ജേർണലിസം, വാർത്താ അവതരണം, ആങ്കറിംഗ്, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത കണ്ടന്റ് നിർമ്മാണം, പ്രിന്റ് മീഡിയ, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ സമഗ്രമായ പരിശീലനമാണ് നൽകുന്നത്. ബിരുദം, പ്ലസ് ടു യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 20. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ 13 ITIകളിലായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 280 സീറ്റുകളാണുള്ളത്. www.laborwelfarefund.in വഴി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. www.laborwelfarefund.in. പ്ലസ് വൺ സ്പോർട്സ് കോട്ട രജിസ്ട്രേഷനും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ആരംഭിച്ചു. പ്ലസ് വൺ സ്പോർട്സ് കോട്ട രജിസ്ട്രേഷൻ നടത്തുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ www.sports.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഏകജാലകം വഴി പ്ലസ് വണ്ണിന് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം സ്പോർട്സ് കോട്ടയ്ക്കുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. www.sports.hscap.kerala.gov.in. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം ലഭിക്കുന്ന ഓൺലൈൻ രജിസ്ട്രേഷന്റെ പ്രിന്റ്, ഒറിജിനൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് പകർപ്പ് എന്നിവയുമായി ഈ മാസം 17 വരെ, അതത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ നേരിട്ടെത്തിച്ചേരണം. അവസാന തീയതി ഈ മാസം 17.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: ശ്രീജ ചേർത്തല മോന്റെ കാര്യം ചോദിക്കാനായിട്ടാണ്.
2: ഡി എം എൽ ടി അല്ലേ?
3: അതെ അതെ അതെ. ഇനി അടുത്തത് എന്താണ് നമ്മൾ ചെയ്യേണ്ടതിന്റെ?
2: ശരിക്കും പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ഒക്കെ ഒരു ലാബിന് വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു ബി എസ് സി എം എൽ ടി ഒന്നും ആക്കേണ്ട കാര്യമില്ല, ടോപ്പ് അപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് സൈഡ് ബൈ സൈഡ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഒരു ഡി എം എൽ ടി കഴിഞ്ഞിട്ട് അയാൾക്ക് ആ കോളേജിലെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടോ നോക്കുക. അതുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം, ക്യാമ്പസ് പ്ലേസ്മെന്റ്. അതല്ലെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് ജോലി കിട്ടാനുള്ള തീവ്രത. നമുക്ക് ഇത്രേ ഉള്ളൂ, ബി എസ് സി എം എൽ ടിക്കാർക്ക് കിട്ടുന്നതിനെക്കാട്ടും കുറച്ച് ശമ്പളം കുറച്ച് നമുക്ക് ജോലി കിട്ടും. ഡി എം എൽ ടിക്കും ഡിമാൻഡ് ഉണ്ട്, ടെർഷറി ഹോസ്പിറ്റലിൽ കിട്ടില്ലെന്നേ ഉള്ളൂ, സെക്കൻഡറി ഹോസ്പിറ്റലിൽ കിട്ടും. അപ്പൊ പെട്ടെന്ന് ജോലിക്ക് പോയിട്ട് ഒന്ന് രണ്ട് കൊല്ലത്തെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ട്രെയിനിങ് കിട്ടിയാൽ നമ്മുടെ ബി എസ് സി എം എൽ ടി എം എസ് സി എം എൽ ടിക്കാരെക്കോട്ട് കൂടുതൽ ശമ്പളം രണ്ടു കൊല്ലത്തെ ട്രെയിനിങ് കൊണ്ട് കിട്ടും. അത് കാരണം നിങ്ങൾ ഗൂഗിൾ നോക്കിയിട്ട് ഇയാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഹോസ്പിറ്റലിൽ ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ പറയാം. കഴിയുമ്പോൾ തന്നെ ആ ക്യാമ്പസ് പ്ലേസ്മെന്റ് ആ വഴിക്ക് പോകാൻ പറയാം, സ്വന്തമായിട്ട് ട്രൈ ചെയ്യാൻ പറയാം കേട്ടോ. ശരി, ഓൾ ദി ബെസ്റ്റ്.
4: സമയം 8:03.
5: ആകാശവാണി FM വാർത്തകൾ.
4: വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ഭവനിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഇന്റലിജൻസ് മേധാവി പി വിജയനെ ക്രമസമാധാന ചുമതലയുള്ള ADGP നിയമിച്ചു. ക്രമസമാധാന വിഭാഗം ADGP എച്ച് വെങ്കടേഷാണ് പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. പോലീസ് ആസ്ഥാനത്തെ ADGP എസ് ശ്രീജിത്തിനെ ജയിൽ മേധാവിയായും നിയമിച്ചു. കണ്ണൂർ, കാസർകോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന വൈദ്യുത വകുപ്പിന്റെ ഉത്തരമേഖല ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച അവലോകന യോഗം ഇന്ന് കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ. ഉച്ചയ്ക്കാണ് യോഗം. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിന് ആധുനിക രീതിയിൽ ഹൈഡ്രോളിക് വാഹനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ് നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. കരുനാഗപ്പള്ളി, മരുതൂർ, കുളങ്ങര, തിരുവാതിരയിൽ അരവിന്ദാണ് മരിച്ചത്. ആർച്ചറി ലോകകപ്പിൽ തുർക്കിയിൽ ഇന്ത്യൻ ജോഡിയായ ബി ധീരജും കുംകും മൊഹോദും ഫൈനലിൽ പ്രവേശിച്ചു. മറ്റന്നാൾ കൊറിയയുടെ കിം ജെ ഡിയോക്കിയനെയും ഒ എജിയെയും സംഘം നേരിടും.
5: ആകാശവാണി FM വാർത്തകൾ. എല്ലാവർക്കും സിനിമ കാണുന്നത് ഇഷ്ടമാണല്ലോ. അതിൽ തന്നെ സൂപ്പർ ഹീറോ സിനിമകളും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കലഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന സിനിമകൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. പലപ്പോഴും സിനിമകളിലും സാഹിത്യത്തിലും ഭീമാകാരവും അപകടകാരികളുമായ പാമ്പുകളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു ജീവിയാണ് അനാക്കോണ്ടകൾ. ഏറ്റവും വലിയ പാമ്പ് ഇനങ്ങളിൽ ഒന്നാണ് അനാക്കോണ്ട. ശാസ്ത്രനാമം യുനെക്സ് മൂരിനസ് എന്നാണ്. ഇവയുടെ വലിപ്പത്തെപ്പറ്റി അതിശയോക്തി കലർന്ന ചില വിവരങ്ങളുണ്ടെങ്കിലും 8 മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ളവ വിരളമാണ്.

ബ്രസീൽ, പെറു, ഗയാന എന്നിവിടങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലും വനങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. അനക്കോണ്ടയ്ക്ക് പൊതുവെ പച്ച കലർന്ന തവിട്ട് നിറമാണുള്ളത്. പുറത്ത് രണ്ട് വരിയായി അണ്ഡാകൃതിയിലുള്ള കറുത്ത പാടുകളും വശങ്ങളിൽ വെളുത്ത പുള്ളികളും കാണാം. തല പരന്നതും കറുപ്പു നിറമുള്ളവയുമാണ്. വിഷപ്പല്ലുകൾ കാണാറില്ല. കൂടുതൽ സമയവും ഇവ വെള്ളത്തിനടിയിൽ കഴിഞ്ഞുകൂടുന്നു. തല മാത്രം ജലനിരപ്പിൽ ഉയർത്തിപ്പിടിച്ച് ഇരയുടെ ആഗമനം പ്രതീക്ഷിച്ച് കഴിയാറുമുണ്ട്. ചിലപ്പോൾ മരക്കൊമ്പുകളിൽ വളഞ്ഞു കൂടിക്കിടക്കുകയും ചെയ്യും. പെരുമ്പാമ്പിനെ പോലെ ഇരയെ ഞെക്കിക്കൊന്നാണ് ഇവ ഭക്ഷിക്കുക. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന പാമ്പിന് കുഞ്ഞിന് 1 മീറ്ററോളം നീളം വരും. ഒരു പ്രാവശ്യം 70-ൽ പരം കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. തെക്കേ അമേരിക്കയിലാണ് അനാക്കോണ്ടകൾ പ്രധാനമായും കാണപ്പെടുന്നത്. ഉഷ്ണമേഖല മഴക്കാടുകളിലെ ചതുപ്പുകൾ, സാവധാനത്തിലൊഴുകുന്ന അരുവികൾ എന്നിവയിലൊക്കെ വസിക്കുന്ന ഇവർ

0: മാത്രം ജലനിരപ്പിൽ ഉയർത്തിപ്പിടിച്ച് ഇരയുടെ ആഗമനം പ്രതീക്ഷിച്ച് കഴിയാറുമുണ്ട്. ചിലപ്പോൾ മരക്കൊമ്പുകളിൽ വളഞ്ഞു കൂടിക്കിടക്കുകയും ചെയ്യും. പെരുമ്പാമ്പിനെ പോലെ ഇരയെ ഞെക്കിക്കൊന്നാണ് ഇവ ഭക്ഷിക്കുക. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന പാമ്പിന് കുഞ്ഞിന് 1 മീറ്ററോളം നീളം വരും. ഒരു പ്രാവശ്യം 70-ൽ പരം കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. തെക്കേ അമേരിക്കയിലാണ് അനാക്കോണ്ടകൾ പ്രധാനമായും കാണപ്പെടുന്നത്. ഉഷ്ണമേഖല മഴക്കാടുകളിലെ ചതുപ്പുകൾ, സാവധാനത്തിലൊഴുകുന്ന അരുവികൾ എന്നിവയിലൊക്കെ വസിക്കുന്ന ഇവർ നിപുണരായ നീന്തൽക്കാരാണ്. ഇരയെ പിന്തുടരുമ്പോൾ ഭാഗികമായി വെള്ളത്തിനടിയിൽ സഞ്ചരിക്കാൻ തലയ്ക്കു മുകളിൽ കാണപ്പെടുന്ന കണ്ണുകളും നാസാരന്ധ്രങ്ങളും ഇവയെ സഹായിക്കുന്നു. പൊതുവെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഇവ രാത്രിയിലാണ് കൂടുതൽ സജീവമാകുന്നത്. ഗ്രീൻ അനാക്കോണ്ട, മഞ്ഞ അനാക്കോണ്ട, ഇരുണ്ട പുള്ളി അനാക്കോണ്ട, ബെനി അനാക്കോണ്ട എന്നിങ്ങനെ 4 അനാക്കോണ്ട സ്പീഷീസുകളുണ്ട്. ഏറ്റവും ഭാരമേറിയതും കരുത്തുറ്റതുമായ പാമ്പുകളുടെ കൂട്ടത്തിൽ അനാക്കോണ്ടകൾ ഉൾപ്പെടുന്നു. ഗ്രീൻ അനാക്കോണ്ടയെ തൂക്കത്തിലും വണ്ണത്തിലും ഏറ്റവും വലിയ പാമ്പായി കണക്കാക്കുന്നു. ചിലതിന് 20 അടി വരെ നീളമുണ്ടാകാറുണ്ട്. പെൺ അനാക്കോണ്ടകൾ സാധാരണയായി ആൺ അനാക്കോണ്ടകളേക്കാൾ വലുതാണ്. പ്രായവും ഭക്ഷണത്തിൻ്റെ ലഭ്യതയുമൊക്കെ അനുസരിച്ച് ഇവയുടെ വലുപ്പം വ്യത്യാസപ്പെടാം. ഇവയ്ക്ക് ഏകദേശം 250 കിലോഗ്രാം വരെ തൂക്കം ഉണ്ടാകാറുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ വിഷമില്ലാത്ത പാമ്പുകളാണ്. മാൻ, പക്ഷികൾ, മറ്റു ജലജീവികൾ തുടങ്ങി ധാരാളം ജന്തുക്കൾ ഇവയുടെ ഭക്ഷണമാകാറുണ്ട്. ശക്തമായ പേശികൾ ഉപയോഗിച്ച് ഇവയെ ഞെക്കി കീഴ്പ്പെടുത്തിയതിനു ശേഷം അവയെ അപ്പാടെ വിഴുങ്ങുന്നതാണ് ഇവയുടെ ഭക്ഷണ രീതി. ഏകദേശം 10 മുതൽ 20 വയസ്സ് വരെയാണ് ഇവക്ക് ആയുസ്. എന്നാൽ മറ്റു പാമ്പുകളെപ്പോലെ ഇവർ മുട്ടയിടുകയല്ല, മറിച്ച് പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രസവത്തിൽ പെൺ അനാക്കോണ്ടകൾ ഏകദേശം 20 മുതൽ 40 കുഞ്ഞുങ്ങൾ വരെ പ്രസവിക്കാറുണ്ട്. അനാക്കോണ്ട സിനിമയിൽ ഇവർ മനുഷ്യരെ ഉപദ്രവിക്കുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും സത്യത്തിൽ മനുഷ്യർക്ക് ഇവ ഉപദ്രവകാരികളല്ല. അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ അവർ മനുഷ്യരെ ഉപദ്രവിക്കുകയുള്ളൂ.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: FM ഡയറി തുടരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 37 സെക്കൻഡും.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
4: ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
5: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണമാവട്ടെ.
4: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
5: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗീ പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
4: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് എൻ എക്സ്പീരിയൻസ് വേർത്ത് എ ലൈഫ് ടൈം.
6: ഇന്ന് ഈ പരിപാടിയിൽ ഓട്ടിസം, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയർ പീഡിയാട്രിഷ്യൻ ഡോക്ടർ നിമി ജോസഫുമായി അഭിമുഖം.
7: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഓട്ടിസം എന്ന അവസ്ഥയെക്കുറിച്ചാണ്. സാധാരണ പറയാറുണ്ട്, ഓട്ടിസം ഒരു രോഗമല്ല, അതൊരവസ്ഥയാണ്. ഇതൊന്ന് വിശദമാക്കാമോ? എന്താണ് ശരിക്കും ഓട്ടിസം? അത് രോഗമല്ല എന്ന് പറയുന്നത് ശരിയാണോ? അതെക്കുറിച്ചൊന്ന് പറയാം.
8: ഓട്ടിസം എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷനാണ്. അതായത് ഒരു ഡെവലപ്പിംഗ് ബ്രെയിനിന്റെ കണക്ഷൻസ് സാധാരണ കുഞ്ഞുങ്ങളിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും. അതൊരവസ്ഥയാണ്, അതിനെ ഒരു അസുഖം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിന് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് ലേറ്റസ്റ്റ് നമ്മൾ പറയുക. അത് അതിൻ്റെ അകത്ത് പല ടൈപ്പ് കണ്ടീഷൻസ് ഉണ്ട്. ഓട്ടിസം ഉണ്ട്, പെർവേസീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനും, റെഡ് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്.
7: ശരിക്കും നമുക്കൊരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്?
8: അതായത് സാധാരണഗതിയിൽ നമ്മൾക്ക് ഒരു കുഞ്ഞിന് ഓട്ടിസം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നത് ഒരു 1.5 to 2 വയസ്സിലാണ്. ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അതിലും കുറച്ചും കൂടി നേരത്തെ കുറച്ച് സിംറ്റംസ് കാണിക്കാം. പക്ഷെ കോമൺലി നമുക്കറിയാൻ പറ്റുന്ന ആ ഒരു പ്രായത്തിലാണ്. കോമൺ ആയിട്ട് കാണുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പീച്ച് ഡിലേ ഉണ്ടാവും, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ വിളിച്ചാൽ നമ്മുടെ മുഖത്ത് നോക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ വിളിയോട് റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്യാതെ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും. ആൻഡ് റിപ്പീറ്റഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു ടോയ് കൊടുത്തു കഴിഞ്ഞാൽ അതും കൊണ്ട് ഒരുപാട് സമയം കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ലൈനിങ് ലൈനിങ് അപ്പ് എന്ന് പറയും, ഒബ്ജക്ട്സ് ലൈൻ ചെയ്ത് വെക്കുക. ടോ വാക്കിംഗ്, അതായത് നമ്മളുടെ വിരല് മാത്രം കുത്തി നടക്കുക. ഏറ്റവും പ്രധാനമായിട്ട് സോഷ്യൽ കമ്മ്യൂണിക്കേഷനും സ്പീച്ച് ഡിലേ. സാധാരണഗതിയിൽ ഒന്നര വയസ്സുള്ള ഒരു കുട്ടി മിനിമം ഒരു 15-20 വേർഡ്സ് എങ്കിലും

0: ഏറ്റവും കുറഞ്ഞത് പറഞ്ഞിരിക്കണം. പിന്നെ ജസ്റ്റേഴ്സ്, അതായത് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി അത് അക്നോളജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ, പ്രതികരണം വേണം. ഇതില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ അത്
1: സംശയിക്കണം.
0: നമ്മൾ അതിനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ പോയി ഡെഫിനറ്റ്ലി കാണണം. ബിക്കോസ് ചിലപ്പം നമ്മളൊരു സാധാരണ ബിസി ഒ പി ഡിയിൽ പോയൊരു പീഡിയാട്രിഷനെ കണ്ട് അത് പിക്കപ്പ് ചെയ്യണം എന്നില്ല. സോ യൂഷ്വലി പാരൻസ് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, ഞങ്ങൾ റെഗുലറായിട്ട് ഡോക്ടറിനെ കാണിക്കുന്ന, പക്ഷേ ഡോക്ടറൊന്നും പറഞ്ഞില്ലല്ലോ. ഇതിനായിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റ് നോക്കിയാൽ മാത്രമേ ചിലപ്പം അതറിയാൻ പറ്റുള്ളൂ. കാരണം ഈ കുഞ്ഞുങ്ങളെ കാണാൻ ഒരു വ്യത്യാസമില്ല, അവർ ഓടി നടക്കുന്നുണ്ടാവും, അവരുടെ ആവശ്യങ്ങൾക്ക് അവർ അവരുടെ അമ്മയുടെ കയ്യിൽ വന്ന് പിടിക്കുന്നുണ്ടാവും. സോ ചിലപ്പം നമ്മളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ താമസിച്ചു പോകും.
1: അതോടൊപ്പം തന്നെ പലപ്പോഴും വൈകിയും ഈ അവസ്ഥ കാണാറില്ലേ, ഇപ്പോൾ 7 വയസ്സ് വരെ നോർമലായിരുന്നു, അതിനുശേഷമാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാറ്.
0: യൂഷ്വലി ഓട്ടിസം എന്ന് പറയുമ്പം അതിൻ്റെ ഏതെങ്കിലും ഒരു സിംറ്റം 3 വയസ്സിന് മുന്നേ കാണിച്ചിട്ടുണ്ടാവും. അത് കാണിച്ചാലും പാരൻസിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് വലിയൊരു ഫാക്ടറാണ്. കാരണം ഓട്ടിസം എന്ന് പറയുന്ന വാക്കിനോട് വളരെ വലിയൊരു സ്റ്റിഗ്മയുണ്ട്. സോ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കുഞ്ഞിനൊരു ഡിലേ ഉണ്ടെന്ന് പറഞ്ഞാലും മോസ്റ്റ്ലി അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പാരൻസ് ആണെങ്കിലും ശരിയായിക്കോളും, അവർക്കൊരു ഫോൾസ് റീഷുറൻസും എപ്പോഴും കിട്ടും പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെയോ ബന്ധുക്കളുടെയോ കയ്യിൽ നിന്ന്. ഓ, ഇത് സ്കൂളിൽ പോകുമ്പോൾ ശരിയാവും, ഇത് ഒരുപാട് കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ശരിയാവും എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ഡിലേഡ് ഡയഗ്നോസിസ് വരുന്നത്. കോമൺലി ഒരു 3 വയസ്സിൽ വളരെ ഈസിലി ഡയഗ്നോസ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ് ഓട്ടിസം.
1: ഇത് അങ്ങനെ ഡയഗ്നോസ് ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു ചെറിയൊരു അവസ്ഥയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ അത് ഡെവലപ്മെന്റൽ പീഡിയാട്രിഷനെ കാണും. എന്താണ് ശരിക്കും അപ്പോൾ നമുക്ക് ഒരു ഇതിന് മറ്റു പ്രതിവിധിയൊന്നും ഇല്ലല്ലോ, എന്താണ് നമ്മൾ ചെയ്യുക?
0: ഓട്ടിസത്തിന് ഡയഗ്നോസിസിന് ഒരു 1-സ്റ്റെപ്പ് ടെസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻസും വെച്ചിട്ട് ഒരു ക്രൈറ്റീരിയകൾ വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്യാണ്. വൺസ് ഡയഗ്നോസ് ചെയ്താൽ, ഡയഗ്നോസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ ഈ ഡിലേ കാണുമ്പോൾ അത് അപ്പോൾ തന്നെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഏർലി ഇൻ്റർവെൻഷൻ, നേരത്തെയുള്ള ഇടപെടൽ എന്ന് പറയും. ബ്രെയിൻ വളരുന്ന ഈ പ്രായത്തിൽ, അതായത് ഇപ്പം ഒരു കുഞ്ഞിൻ്റെ ബ്രെയിൻ വളർച്ച മാക്സിമലി ഉള്ളത് 4 വയസ്സ് വരെയാണ്. സോ ഈ പ്രായത്തിനുള്ളിൽ നമ്മൾ ഇൻ്റർവെൻഷൻസ്, അതായത് ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയും, നമ്മൾ സ്പീച്ച് തെറപ്പി ആയിട്ടും ഒക്യുപേഷണൽ തെറപ്പി ആയിട്ടും ബിഹേവിയറൽ തെറപ്പി ആയിട്ടും, പിന്നെ ആ കുഞ്ഞിൻ്റെ ക്ലിനിക്കൽ അവസ്ഥ വെച്ചിട്ട് എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് ആവശ്യമുണ്ടോ ഇതെല്ലാം കണ്ടെത്തുന്ന അതേ സമയത്ത് തന്നെ തുടങ്ങുകയാണെങ്കിൽ ഈ കുഞ്ഞിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. സാധാരണഗതിയിൽ ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങൾക്ക് സംസാരത്തിലാണ് കൂടുതൽ പ്രശ്നം വരിക. സോ ഈ നേരത്തെയുള്ള ഇടപെടലിൽ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പെർസെൻറ്റേജ് വളരെ കൂടുതലായിരിക്കും.
1: നമ്മൾ ഈ സ്പീച്ച് തെറാപ്പിയൊക്കെ ചെറുപ്പത്തിലെ തുടങ്ങുകയാണെങ്കിൽ കുട്ടിയുടെ അവസ്ഥ മാറിക്കിട്ടും.
0: മാറുന്നല്ല, ഇമ്പ്രൂവ് ചെയ്യും. അതായത് ആ ഇമ്പ്രൂവ്മെന്റിന് ശരിക്കും 90% വരെ ഇമ്പ്രൂവ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. സോ എങ്ങനെ, ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്, പ്രത്യേകിച്ച് ഓട്ടിസത്തിന്റെ കാര്യത്തിൽ. സോ എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് നമുക്ക് ആ കുഞ്ഞുങ്ങളെ കണ്ടേ പറയാൻ പറ്റും.
1: ഈ അവസ്ഥയിലൂടെ പോകുന്ന കുട്ടികളുടെ ഐക്യു എങ്ങനെയാണ്? ഇവർക്ക് ശരിക്കും നമ്മളൊരു ബുദ്ധിമാന്ദ്യം ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇല്ലല്ലോ.
0: യൂഷ്വലി ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ ഒരു 90% കുഞ്ഞുങ്ങൾക്കും നോർമൽ ഐക്യു ഉണ്ടാവും. പക്ഷെ നമ്മൾ ഐക്യു അസസ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെ ടെസ്റ്റുകളിൽ കൂടെയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ ഇവരുടെ ഐക്യു അസസ്മെന്റ് എപ്പോഴും ഡിഫിക്കൽട്ട് ആണ്. അതിന്റെ കൺക്ലൂഷൻ ഒരിക്കലും തന്നെ ശരിയായിരിക്കണം എന്നില്ല. സോ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഐക്യു കുറവായിട്ടാണ് നമ്മൾ കാണുക. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവർക്ക് ഒരു ബുദ്ധിമാന്ദ്യം ഉണ്ടെന്ന് ഉള്ളതില്ല. പക്ഷെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി കൂടി ഉള്ള ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അതൊരു 10% എങ്കിലേ വരും. ആൻഡ് ഒരു ചെറിയ പെർസെൻറ്റേജ്, മേ ബി ഒരു 3-5% കുട്ടികൾക്ക് പ്രത്യേക കാര്യങ്ങളിൽ കൂടുതൽ ബുദ്ധി, അതായത് ചില കാര്യങ്ങളിൽ ഒരു കൂടുതൽ സ്കിൽസ് കാണാറുണ്ട്.
1: ഇവര് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നത് ശരിക്കും ശരിയായ തരത്തിൽ ഭിന്ന ശേഷിയുള്ള വ്യക്തികളാണെന്ന് പറയാൻ കഴിയും അല്ലെ? ഡോക്ടർ പറഞ്ഞ പോലെ ചില പ്രത്യേക കാര്യത്തിൽ അവർക്ക് പതിവിലും അധികമുള്ള
0: കഴിവുകൾ. അതിപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും അങ്ങനെ പ്രത്യേക രീതിയിലുള്ള കഴിവുകൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവണം എന്നില്ല. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ 100 കുഞ്ഞുങ്ങളെ എടുത്താൽ പ്രത്യേക രീതി കഴിവുകളുള്ള കുഞ്ഞുങ്ങൾ 3-5 ആയിരിക്കും. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ഒരുപാട് ട്രെയിൻ ചെയ്യുമ്പോൾ മാത്രം മറ്റു കുട്ടികളുടെ അടുത്തെത്താൻ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. സോ ഈ ഒരു 5 മാക്സിമം പോയ ഒരു 10 കുഞ്ഞുങ്ങൾക്കായിരിക്കും ചിലപ്പം അവർക്ക് ആ ഒരു മ്യൂസിക്കിൽ കഴിവുണ്ടാവും. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഡ്രമ്മിൽ, ചില കുഞ്ഞുങ്ങൾക്ക് വൊക്കാബുലറി ഭയങ്കര ഇതായിരിക്കും, അല്ലെങ്കിൽ മെഷീനറി ആയിട്ടുള്ള മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിസംസ് ചെക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ചുള്ള സ്കിൽസ് കാണാറ്. അതായത് എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്യിച്ചത് എന്ത് വേർഡ് കണ്ടാലും ആ സ്പെല്ലിങ്സ് കോപ്പി ചെയ്യുന്നത്. അതായത് ഇപ്പം അന്ന് വന്നപ്പോൾ എന്നെ 3 വയസ്സുകാരൻ നൂഡിൽസ്, ഗോൾഡൻ വാലി, പിന്നെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ എഴുതി, നമ്മൾ പറഞ്ഞാൽ അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കാതെ അത് കോപ്പി ചെയ്യുക. അങ്ങനെ സ്പെല്ലിംഗ് ലേണിംഗ് ഭയങ്കര ജംബിൾഡ് വേർഡ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കും. ദെൻ മാത്ത് സ്കിൽസ് കണ്ടിട്ടുണ്ട്, ഈ സ്ക്വയർ റൂട്ടൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് ദെൻ അവരുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷനും

0: ധാരണയുള്ള കമ്മ്യൂണിക്കേഷൻസോ സ്പീച്ചോ ഒക്കെ ഡിലേഡ് ആയിരിക്കും.
1: ശരിക്കും നമുക്ക് ഇതിനൊരു പ്രത്യേകിച്ചൊരു കാരണം പറയാൻ കഴിയില്ല, എന്താണ് ഇതിൻ്റെ കോസ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
0: അതായത് മൾട്ടി ഫാക്ടോറിയൽ ആണ്. അതായത് നമ്മളുടെ ഒരു ജനറ്റിക് ബാക്കപ്പ്, അതായത് ജനറ്റിക് സ്ട്രക്ചർ എങ്ങനെയാണോ, അതിൻ്റെ കൂടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇപ്പം അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴുള്ള ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ഇപ്പം ന്യൂട്രീഷൻ കുറവ്, അല്ലെങ്കിൽ നേരത്തെ ഉള്ള ജനനം, പ്രീ ടേം ബേബീസ്, അതല്ലെങ്കിൽ ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ജനിച്ച കുഞ്ഞുങ്ങളിൽ ഒരു കൂടുതൽ ഇൻസിഡൻസ് നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. പിന്നെ ജനിതകമായ സിൻഡ്രോംസുകളിൽ, ക്രോമസോമൽ അനോമലികളിൽ കാണുന്നുണ്ട്. മുന്നോട്ട് വരുമ്പം നമ്മളിപ്പം ഒരുപാട് നമ്പർ കാണുന്നുണ്ട്.
1: അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ കാരണം ഈ ഓട്ടിസ്റ്റിക് അവസ്ഥയിലൂടെ പോകുന്ന കൂടുതൽ കുഞ്ഞുങ്ങളെ ഇപ്പൊ കാണുന്നു.
0: ഇപ്പൊ കാണുന്നു.
1: കാരണം എന്തായിരിക്കും?
0: അതിൽ ഒന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതൊരു സ്പെക്ട്രം ആയിട്ട് ലേബിൾ ചെയ്തപ്പം ഒരുപാട് കണ്ടീഷൻസ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. രണ്ട്, അഡ്വാൻസസ് ഇൻ സയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഡയഗ്നോസിസിനുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ വളരെ ക്ലിയർ ആയി. ദെൻ ഒത്തിരി ഫെസിലിറ്റീസ് ഡയഗ്നോസിന് വേണ്ടി അവൈലബിൾ ആണ്. സോഷ്യൽ അവയർനെസ് കൂടി. അതിൻ്റെ കൂടെ ഈ പറയുന്ന ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും നമ്മളുടെ ലിവിങ് ഹാബിറ്റ്സ്, ഫുഡ് ഹാബിറ്റ്സ് എല്ലാം മാറിയപ്പം അതിനൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. പക്ഷേ ഏറ്റവും കൂടുതലായി നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മളുടെ ഡിജിറ്റൽ മീഡിയയുടെ ഉപയോഗമാണ്. ഈ വളരുന്ന ബ്രെയിനിന് ഒരു വലിയ ഇൻസൾട്ടാണ് ഒരുപാട് സ്ക്രീൻ ടൈം. അപ്പം അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പം സ്പീച്ച് ഡിലേ ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, സ്ലീപ് ഡിസോർഡേഴ്സ്, ഉറക്കം ശരിയാവാത്ത
1: അവസ്ഥ,
0: സാധാരണ കുട്ടികളിൽ തന്നെ അതുണ്ട്. അതുപോലെ തന്നെ ഈ ഓട്ടിസം ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരുപാട് സ്ക്രീൻ ടൈം ചെറിയ പ്രായത്തിൽ നിന്നുള്ളതാണ്. സോ ഒരുപാട് സ്ക്രീൻ ടൈം ഓട്ടിസം ഉണ്ടാക്കുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ് ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാവാനായിട്ട്.
1: നമ്മൾ സാധാരണ ഈ ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ എന്ന് പറയാറുണ്ടല്ലോ, അതും ഈ ഓട്ടിസം എങ്ങനെയാണ് നമുക്ക് തിരിച്ച് പറയാൻ കഴിയുന്നത്?
0: ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റൽ ഡൊമൈൻസ്, അതായത് സാധാരണ നമ്മൾ നാലായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സ്പീച്ച്, സാമൂഹിക ഇടപെടൽ, പിന്നെ മോട്ടോർ നടക്കല്, പിന്നെ ഫൈൻ മോട്ടോർ എന്ന് പറയും, അതായത് ഇപ്പം നമ്മൾ പെന്ന് പിടിക്കുന്ന, അതുപോലെ ചെറിയ ചെറിയ ഫിംഗേഴ്സും കൊണ്ടുള്ള ആക്ടിവിറ്റീസ്. സോ ഇതിൽ ഏതെങ്കിലും രണ്ട് ഡൊമൈനിൽ കൂടുതൽ ഡിലേ ഉണ്ടെങ്കിൽ, ഇപ്പം സ്പീച്ച് ഡിലേ ഉണ്ട്, നടക്കാനും ഡിലേ ആണെങ്കിൽ അതൊരു ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതും ഓട്ടിസവുമായുള്ള വ്യത്യാസം, ഓട്ടിസത്തിൽ ഈ മോട്ടോർ ഡെവലപ്മെന്റ്, അതായത് ഇരിക്കല്, കമിഴ്ന്ന് വീഴല്, നടക്കല്, അതൊക്കെ നോർമൽ ആയിരിക്കും. അവരിൽ എഫക്റ്റഡ് ആവുന്നത് എപ്പോഴും സ്പീച്ചും സോഷ്യൽ കമ്മ്യൂണിക്കേഷനും മാത്രമായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളിൽ അവരെപ്പോഴും നോർമൽ ആയിരിക്കും.
1: ഇങ്ങനെ ഒരു അവസ്ഥ കുട്ടിക്കുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവരെന്താണ് ചെയ്യേണ്ടത്?
0: എന്തൊരു ഡിലേ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പ്രൈമറി കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു പ്രൈമറി ജനറൽ പീഡിയാട്രീഷ്യൻ ആയിരിക്കും, ആ പീഡിയാട്രീഷ്യനുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും അവെയറാണ്. സോ അവരിപ്പോൾ ഒരു പ്രോപ്പർ ചാനൽ, ഒരു റെഫറൻസ് നമുക്ക് കാണിച്ചു തരും. ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് തലത്തിലും നമ്മൾക്ക് ഇതിനുള്ള ഫെസിലിറ്റികളുണ്ട്. ഗവൺമെന്റിലാണെങ്കിൽ ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇത് അഡ്രസ്സ് ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്. പക്ഷേ അതിന്റെ ഫെസിലിറ്റീസ് ലിമിറ്റഡ് ആണെന്നുള്ളത്. അതുകൂടാതെ ഒരുപാട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ എപ്പോഴും ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യന്റെ ഗൈഡൻസിൽ മാത്രം തെറപ്പികൾ സ്റ്റാർട്ട് ചെയ്യുകയും അതിനെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ഡിലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം തോന്നുന്ന പാരന്റ്സ് ചെയ്യേണ്ടത്.
1: സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഒരു കുട്ടിക്ക് എന്ന് മനസ്സിലാക്കിയാൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഓട്ടിസം എന്ന് നമുക്ക്
0: പറയാൻ കഴിയില്ല.
1: അപ്പോൾ ഇത്തരത്തിൽ ഓട്ടിസം എന്ന ആ അവസ്ഥയാണെന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ശരിക്കും എന്തെല്ലാമാണ് ആ കുട്ടിക്ക് വേണ്ടി സഹായം ചെയ്യാൻ കഴിയുക?
0: ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു പാരന്റൽ സപ്പോർട്ട്. അതായത് അതൊരു ഒരു ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആകുമ്പോൾ പാരന്റ്സിന് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു കണ്ടീഷനാണ് ഓട്ടിസം. സോ ആ ഒരു പാരന്റൽ സപ്പോർട്ടും ഈ കുഞ്ഞ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുകയുമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഈ കുഞ്ഞ് ഇപ്പം സ്ക്രീൻ ടൈം നിർത്തുക, ഹോം ആക്ടിവിറ്റീസിലെ കുഞ്ഞുങ്ങളെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനത്തെ ഗൈഡൻസുകൾ കൊടുക്കാൻ പറ്റും. കൂടെ തെറപ്പികൾ, സ്പീച്ച് തെറപ്പി ഉണ്ട്, ഏർലി ഇന്റർവെൻഷൻ തെറപ്പി ഉണ്ട്, ദെൻ ഒക്യുപേഷണൽ തെറപ്പി ഉണ്ട്.
1: ഒക്യുപേഷണൽ തെറാപ്പി, ഇന്റർവെൻഷൻ തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കുട്ടികൾക്ക്?
0: അതായത് ഏർലി ഇന്റർവെൻഷൻ തെറപ്പി എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ, ഇപ്പം നമ്മൾ ഒരു ഒന്നര വയസ്സിൽ കാണുന്ന കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന്റെ എല്ലാ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസും അതിനെയും സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് ഏർലി ഇന്റർവെൻഷൻ തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ തെറപ്പിസ്റ്റ് എന്ന് പറയും. സ്പീച്ച് തെറപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സംസാരം കുറവുള്ള കുഞ്ഞുങ്ങളെ സംസാരം പല രീതിയിൽ, അതായത് നമ്മൾ ആദ്യം തന്നെ അവരുടെ മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ്, കോംപ്രിഹെൻഷൻ പറയും, അത് കൂട്ടാനായിട്ട് ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് അവരെയും കൊണ്ട് കുഞ്ഞു കുഞ്ഞു വാക്കുകൾ തൊട്ട് സെന്റൻസ് അങ്ങനെ പറയാൻ ട്രെയിൻ ചെയ്യുന്ന ആളാണ് സ്പീച്ച് തെറപ്പിസ്റ്റ്. ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡിലേ ഉള്ള കുഞ്ഞുങ്ങളിലാണെങ്കിലും അവരുടെ എ ഡി എൽ സ്കിൽസ്, അതായത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് സ്കിൽസ് ട്രെയിൻ ചെയ്യാനും, പ്രത്യേകിച്ച് ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ സെൻസറി ഇഷ്യൂസ് ഉണ്ടാവും, അതായത് നമ്മളുടെ സെൻസേഷൻസിനെ അവർ പെർസീവ് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പൊ അതിനൊരു മോഡുലേഷൻസ്, അതിനൊരു കറക്ഷൻസ്, അത് ഓട്ടിസത്തിന്റെ പല സിംറ്റംസും ഈ സെൻസറി ഇഷ്യൂസും കൊണ്ടാണ്. അവർ ഫ്ലാപ്പി,

0: ചെയ്യുന്നു, അല്ലെ സൗണ്ട്സ് കേൾക്കുമ്പോൾ ചെവി പൊത്തുന്നു. പിന്നെ ഈ ടോ വാക്കിങ്ങും ഒക്കെ ഒരു രീതിയിൽ അവരുടെ ഒരു സെൻസറി ഡിഫെൻസീവ്നെസ് ആണ്. സോ ഓഡിറ്ററി സെൻസറി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന്, ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി സൗണ്ട് കേൾക്കുന്നത് ഇഷ്ടം, അവരെല്ലാം എടുത്ത് ഇങ്ങനെ കൊട്ടും, പാത്രങ്ങൾ എടുത്ത് കൊട്ടും, കിട്ടുന്നതെല്ലാം കൊട്ടി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആൻഡ് അതർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവർ ഹൈപ്പർ സെൻസിറ്റീവ്. അപ്പം ഈ നോർമൽ വിസ് കുക്കറിൻ്റെ വിസിൽ അല്ലെങ്കിൽ മിക്സിയുടെ സൗണ്ടുകൾ, ഇങ്ങനത്തെ സൗണ്ടുകളൊക്കെ അവർക്ക് ഭയങ്കര അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അവരത് ചെവി പൊത്തുന്നത് കാണും. അതുപോലെ എല്ലാ കാര്യങ്ങളും, ഇപ്പം നമ്മൾ ടച്ച് ആണെങ്കിലും ചില കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മളെ ഹഗ് ചെയ്യണം, കെട്ടിപ്പിടിക്കണം, നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും, ആൻഡ് നമ്മളെയും ഇങ്ങനെ ടച്ച് ചെയ്യും. ചില കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഷീറ്റ് പോലും അവരുടെ മേത്തിടുന്നത് ഇഷ്ടമുണ്ടാവില്ല. സോ ഇതൊക്കെ ശരിക്കും ഒരു നോർമൽ സെൻസറി പെർസെപ്ഷൻസ് അല്ല. സോ അത് മോഡുലേറ്റ് ചെയ്യാനായിട്ടും ഒക്കുപേഷണൽ തെറപ്പിസ്റ്റിൻ്റെ സഹായം ആവശ്യമുണ്ട്. പിന്നെ ഈ കുഞ്ഞുങ്ങളിൽ ടാൻഡ്രംസ് ഉണ്ടാവും, വാശി പിടിക്കൽ, നിലത്ത് കിടന്ന് ഉരുളൽ, തലയിടിക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന് മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഹേവിയറൽ തെറപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റുകളാണ് അത് ചെയ്യുന്നത്. ഇത് കൂടാതെ അവർ അവരുടെ പ്രൈമറി സ്കിൽസ് ഒക്കെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ IEP ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊടുക്കും. അവരുടെ രീതിക്കനുസരിച്ച് അവരെ പഠിപ്പിക്കാനായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെയും ഇൻക്ലൂഡ് ചെയ്യും. ഏത് തെറപ്പി ആണെങ്കിലും അത് ഇഫക്റ്റീവ് ആവണമെങ്കിൽ അതിലൊരു പാരന്റൽ ഇൻവോൾവ്മെന്റ് വേണം. സോ എന്താണ് എൻ്റെ കുഞ്ഞിന് ചെയ്യുന്നത്, എന്തുവരെ എൻ്റെ കുഞ്ഞിന് കഴിവുണ്ട്, എന്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ഗോൾസ് എന്നൊക്കെ ഉള്ളത് ആ പാരന്റും അറിഞ്ഞിരിക്കണം. സോ എപ്പോഴും ഒരു പാരന്റ് മീഡിയേറ്റഡ് തെറപ്പി മാത്രമേ ഇഫക്റ്റീവ് ആവത്തുള്ളൂ. സാധാരണ നമ്മൾ തെറപ്പി സെന്ററിൽ പാരന്റ്സ് കൊണ്ടുപോകും, പുറത്ത് വെയിറ്റ് ചെയ്യും, തിരിച്ച് വിളിച്ചുകൊണ്ട് പോകും, ആൻഡ് തെറപ്പി റൂമിൽ എന്താ സംഭവിക്കുന്നതെന്ന് പാരന്റ്സിന് അറിയില്ല. വീട്ടിൽ പോയി അതേപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഒരു വളരെ വലിയ ആവശ്യകതയാണ്.
1: ഈ അവസ്ഥയിൽ ഓരോ കുഞ്ഞിന്റെയും അവസ്ഥ വ്യത്യസ്തമാണല്ലോ. അപ്പൊ ഇവര് സാധാരണ സ്കൂളുകളിൽ ചിലരെങ്കിലും അയക്കാൻ കഴിയില്ലേ?
0: നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റി എപ്പോഴും സംസാരിക്കാറുണ്ട്, പക്ഷെ പ്രാക്ടിക്കലി ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത്, ഒന്ന്, നമ്മളിപ്പോൾ ഒരു 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചറായിരിക്കും ഉള്ള സാധാരണ സ്കൂളുകളിലൊക്കെ. അപ്പം അങ്ങനെയുള്ള സ്കൂളുകളിൽ ഇങ്ങനെ ഒരു കുട്ടിയെ ഇരുത്തുമ്പോൾ, ഒന്ന്, ഈ കുഞ്ഞു എണീറ്റ് ഓടി നടക്കും, അപ്പോൾ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. രണ്ട്, ഈ കുഞ്ഞിങ്ങനെ നടക്കുമ്പോൾ ടീച്ചേഴ്സിന് അത് ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഫ്രം ദ അതർ സൈഡ്, ഈ കുഞ്ഞിനും ഒരു അവകാശമുണ്ട് എല്ലാ കുട്ടികളുടെയും കൂടെ ആ ക്ലാസ് റൂം എക്സ്പീരിയൻസ് ചെയ്യാനും സ്കൂൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ. ഇതിനൊരു ബാലൻസ് നമ്മൾക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സോ ഞാൻ കാണുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ എപ്പോഴും പറയും, ഡോക്ടറെ, നമ്മൾ ഈ പത്രത്തിൽ പറയുന്ന പോലെയൊന്നുമല്ല ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നൊക്കെ എല്ലാവരും പറയും, പക്ഷേ ഒരു സ്കൂൾസും നമ്മൾക്ക് അഡ്മിഷൻസ് തരത്തില്ല എന്നുള്ളത്. ദേർ ആർ പെർട്ടിക്കുലർ സ്കൂൾസ് വേർ ദേ ഹാവ് ഫെസിലിറ്റീസ്, അവർക്ക് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഷാഡോ ടീച്ചറിനെ വെക്കുന്ന അങ്ങനത്തെയൊക്കെ ഫെസിലിറ്റീസ് ഉള്ള സ്കൂളുകളുണ്ട്, പക്ഷേ അതെല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണം എന്നില്ല. ഇതൊക്കെ പറഞ്ഞാലും ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചാണ്. അവർ ഒരുപാട് സപ്പോർട്ട് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരാണ്.
1: സാധാരണ ഇവരുടെ ഒരു 10-15 വയസ്സാകുമ്പോഴേക്ക്, ഒരു 10th ഒക്കെ എത്തുമ്പോഴേക്ക് ഇവർക്ക് പിന്നെ കുറച്ചുകൂടി ബെറ്ററായിട്ട് സമൂഹത്തിൽ പെരുമാറാൻ കഴിയുമോ, കോളേജിലൊക്കെ നമുക്ക് അയക്കാൻ കഴിയുമോ?
0: സാധാരണ നമ്മൾ കാണുന്നത് ഈ കുഞ്ഞുങ്ങൾ ഒരു 6-7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു നോർമൽ സ്കൂളിൽ വിടാൻ പറ്റുന്ന പോലെയൊക്കെ ഒരു 80% കുഞ്ഞുങ്ങളും ഇപ്പോഴാവാറുണ്ട്. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ഇൻ്റർവെൻഷൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ 10 years ബാക്ക് ആണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് എപ്പോഴും സ്പെഷ്യൽ സ്കൂളിൽ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ നോർമൽ സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 12-15 years അഡോളസൻസ് വരുമ്പോൾ ഇവർക്ക് കാണുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഈ ഹോർമോണൽ ചേഞ്ചസ് വന്നു കഴിയുമ്പോൾ അവർ കുറച്ചും കൂടി അഗ്രസീവ് ആവുന്നതും കുറച്ചും കൂടി പെരുമാറ്റ പ്രശ്നങ്ങൾ കാണുന്നതും, അതായത് ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുള്ള ബോഡിലി ചേഞ്ചസും മെൻ്റൽ ചേഞ്ചസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ട്രെയിനിങ്ങോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്ന പാരൻസിനുള്ള ട്രെയിനിങ്ങോ നമ്മളുടെ സ്റ്റേറ്റിൽ പ്രോപ്പറായിട്ടില്ല. ഡോക്ടറെ പോയി കണ്ടാൽ ചിലപ്പം നമ്മൾ ഒരു 1/2 hour സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും അതൊന്നും ആവില്ല. അവർക്ക് ഒരു കണ്ടിന്യൂവൽ സപ്പോർട്ട് വേണം. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആ പ്രായത്തിൽ ചിലപ്പോൾ മെഡിക്കേഷൻസ്, ഇത്തിരി ഒരു അഗ്രസീവ്നെസ് കുറയ്ക്കാനുള്ള മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായി വരുന്നുണ്ട്.
1: ശരിക്കും ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും? ശാരീരിക ആരോഗ്യം സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെ ഇവർക്കുണ്ടാകുമോ?
0: ഈ അലർജിക് ഡിസീസസ് അല്ലെങ്കിൽ ഈ വൈറസ് സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആയിട്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇവർക്ക് കോമൺ ആയിട്ട് കാണാറുണ്ട്. പിന്നെ ഒരു കൂടുതൽ സീഷേഴ്സ്, അതായത് അപസ്മാരം ഉണ്ടാവാനുള്ള സാധ്യത ഇവർക്കുണ്ട്. പിന്നെ മോസ്റ്റ്ലി ഇവർക്ക് വരുന്ന പ്രശ്നങ്ങൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ, ഇപ്പം സംസാരിക്കാത്ത കുട്ടിയാണെങ്കിലും അഥവാ ലിമിറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന കുട്ടിയാണെങ്കിലും എനിക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ ഇവരിൽ കാണാറുണ്ട്. ഇത് ഒഴിച്ചാൽ അവർ നോർമൽ കുട്ടികളെ പോലെ ഹെൽത്തിയാണ്. പക്ഷെ അവരുടെ ഡയറ്ററി ഹാബിറ്റ്സ്, അതായത് ഇപ്പം പിക്കി ഈറ്റിംഗ് ആയിരിക്കും, അവർക്ക് ചില ടെക്സ്ചറുകൾ ഇഷ്ടമുണ്ടാവില്ല, ചില രീതി സ്മെല്ലുള്ള ഫുഡ് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെ ഒരു പിക്കി ഈറ്റിംഗ് ഒക്കെ വരുമ്പോൾ ചെറുതായിട്ടൊക്കെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വന്നാലും നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഇവർക്കൊരു റെഗുലേഷൻ ഇല്ലാത്ത ഭക്ഷണം കഴിക്കൽ കാണാൻ പറ്റും. അപ്പം മോസ്റ്റ് കുട്ടികളും കുറച്ച്

0: ജോബേഴ്സായിരിക്കും. ഈ ഡോക്ടർ വിസിറ്റ്സ് ഒക്കെ ശരിക്കും അതിനാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ എന്തൊക്കെ എക്സസൈസസ് കൊടുക്കാം, എങ്ങനെയൊക്കെ എക്സസൈസസ് കൊടുക്കാൻ പറ്റും, എങ്ങനെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഇവരെ സമൂഹത്തിലും അതായത് ഫാമിലി ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
1: മ്യൂസിക്, സംഗീതം ഇവരുടെ അവസ്ഥയെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സഹായിക്കാറുണ്ടോ?
0: നമ്മളിപ്പോൾ മ്യൂസിക് തെറപ്പി കൊടുക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും, പക്ഷേ അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും പറ്റത്തില്ല, എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ യൂഷ്വലി മീഡിയയിൽ കൂടെ കാണുന്നത് എക്സ്ട്രാ ഓർഡിനറിലി പെർഫോം ചെയ്ത കുഞ്ഞുങ്ങളെ മാത്രമാണ്. അതൊരു ജനറലൈസേഷൻ ഒരിക്കലും പറ്റില്ല, അതൊരു ചെറിയ പെർസെൻറ്റേജ് കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ്.
1: ചിലർക്കെങ്കിലും ഈ നൃത്തമൊക്കെ വളരെ സഹായകമാണ്,
0: വളരെ സഹായമാകും. അതായത് ഇപ്പോൾ എനിക്കൊരു 7 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പം സംസാരം വളരെ പുറകോട്ടാണ്, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ വളരെ പുറകോട്ടാണ്. പക്ഷേ നമ്മളുടെ, ഞാനീ പറഞ്ഞ പോലെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മ്യൂസിക് തെറപ്പി ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡാൻസ് ടീച്ചർ വന്ന് പഠിപ്പിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഷീ സ്റ്റാർട്ടഡ് ഡാൻസിങ് അമേസിംഗ്ലി. നേരെ നോക്കിക്കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യില്ല, ഞങ്ങളൊക്കെ ഒളിഞ്ഞു നിന്ന് കാണുമായിരുന്നു. അത്രയ്ക്ക് ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടി. പുറത്തുള്ള കുഞ്ഞായിരുന്നു, അവര് പുറത്തു പോയി ആ ഡാൻസ് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
1: ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓട്ടിസം സ്പെക്ട്രം ഓഫ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതകാലം മുഴുവൻ ഇത്തരത്തിലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സഹായം വേണ്ട ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം സമൂഹവും പ്രതികരിക്കണം.
0: അതെ അതെ, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുടെ സമൂഹത്തിലും ഉണ്ടാവണം. അതായത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ സ്റ്റെയർ ചെയ്യപ്പെടാതെ, അതായത് ഈ കുട്ടി എന്താന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ തന്നെ ആ പാരന്റ്സിന്റെ മനസ്സിലൊരു ഭയങ്കര വേദനയായിരിക്കും.
1: എന്തായാലും ഓട്ടിസം എന്ന ഒരു അവസ്ഥയെ കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: ഓട്ടിസം ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയർ പീഡിയാട്രിഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
4: ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
5: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
4: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
5: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗീ പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
4: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് എൻ എക്സ്പീരിയൻസ് വേർത്ത് എ ലൈഫ് ടൈം.
6: ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ചേർത്തല ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ വെബ്സൈറ്റ് വഴിയും നേരിട്ടും അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം www.fcikerala.org. ഫോൺ നമ്പർ 80 75 46 61 36, 8075 4661 3 6. FM ഡയറി തുടരുന്നു. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് രാവിലെ 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, കിടപ്പു രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, ഡോക്ടർ സിന്ധു എൻ സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ, 2 വെള്ളിത്തിര തത്സമയ ഫോണിൻ പരിപാടി, 3 ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷാക്കെ മറുപടി നൽകുന്നു. വൈകിട്ട് 6:50 കാർഷിക ജീവനം, മത്സ്യ സംസ്കരണത്തിനുതകുന്ന നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നീതു കെസി സംസാരിക്കുന്നു. പച്ചപ്പിൽ പൊതിഞ്ഞ മാമ്പ്രയിലെ വയൽ വാരങ്ങൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മാമ്പ്ര സ്വദേശി CP അനിരുദ്ധൻ. രാത്രി 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, ഇതിൽ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ ആരതിയുമായി അഭിമുഖം. രാത്രി 9:30 സാഹിത്യ സുരഭി, 10 ശിവാനന്ദ് പട്ടേലിന്റെ സംഗീത കച്ചേരി. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്.

ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹമാണ് ശുക്രൻ. ഇത് ബുധനേക്കാൾ സൂര്യനിൽ നിന്ന് വളരെ അകലെയാണെങ്കിലും കാർബൺ ഡയോക്സൈഡിന്റെയും സൾഫ്യൂറിക് ആസിഡിന്റെയും കട്ടിയുള്ളതും വിഷലിപ്തവുമായ അന്തരീക്ഷം ഒരു ഹരിത ഗൃഹപ്രഭാവം സൃഷ്ടിക്കുന്നു. ഇത് താപത്തെ അന്തരീക്ഷത്തിൽ കൊടുക്കുകയും ഉപരിതല താപനിലയെ നിരന്തരം 464 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തുകയും ചെയ്യുന്നു. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏതാണ്? ഇതായിരുന്നു ചോദ്യം. ഏറ്റവും ചൂടേറിയ ഗ്രഹമാണ് ശുക്രൻ. ഇത് ബുധനേക്കാൾ സൂര്യനിൽ നിന്ന് വളരെ അകലെയാണെങ്കിലും കാർബൺ ഡയോക്സൈഡിന്റെയും സൾഫ്യൂറിക് ആസിഡിന്റെയും കട്ടിയുള്ളതും വിഷലിപ്തവുമായ അന്തരീക്ഷം ഒരു ഹരിത ഗൃഹപ്രഭാവം സൃഷ്ടിക്കുന്നു. ഇത് താപത്തെ അന്തരീക്ഷത്തിൽ കൊടുക്കുകയും ഉപരിതല താപനിലയെ നിരന്തരം 464 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തുകയും ചെയ്യുന്നു. ചിന്താശകലം, നമ്മൾ ബഹിരാകാശത്തേക്ക് വ്യാപിച്ചില്ലെങ്കിൽ അടുത്ത 1000 വർഷം മനുഷ്യവംശം അതിജീവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സ്റ്റീഫൻ ഹോക്കിംഗ്. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഇനങ്ങളുമായി എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 8:30 21 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ.

ഹലോ VPS ലേക്ക് ഷോർ. നമസ്കാരം പ്രിയരെ, ഇന്നൊരു കഥ പറയാനുള്ള മൂഡിലാണല്ലോ. പറയട്ടെ, ഒരിക്കലൊരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഈ ആത്മീയത എന്നാൽ വളരെ കാഠിന്യമേറിയ വഴിയല്ലേ എന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു, അന്വേഷകരുടെ സമീപനമനുസരിച്ച് വഴിയുടെ കാഠിന്യം ഏറിയും കുറഞ്ഞുമിരിക്കും. ഉദാഹരണത്തിന്, ഉൾക്കാട്ടിൽ ജീവിക്കുന്ന അപരിഷ്കൃതനായ ഒരു മനുഷ്യനോട് കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പറഞ്ഞാൽ അയാൾ വള്ളിപ്പടർപ്പുകളിൽ പിടിച്ച് കിണറ്റിലിറങ്ങി വെള്ളമെടുത്ത് തരും. കുറച്ചുകൂടി പരിഷ്കൃതനായ അനുഭവ പരിചയമുള്ള മനുഷ്യൻ ഒരു കയറുണ്ടാക്കി കിണറ്റിൽ നിന്നും വെള്ളമെടുക്കും. കുറച്ചുകൂടി മനസ്സിലാക്കിയവൻ കപ്പി ഉപയോഗിച്ച് ഭാരരഹിതമായി വെള്ളം കോരും. എന്നാൽ സാങ്കേതിക വിദ്യ അറിഞ്ഞ പരിഷ്കൃതനായ മനുഷ്യൻ മോട്ടോർ ഘടിപ്പിച്ച് ഒരു വിരൽ അമർത്തലിൽ എത്ര വെള്ളം വേണമെങ്കിലും ശേഖരിക്കും. ഇവിടെയെല്ലാം വെള്ളം ശേഖരിക്കുക എന്ന ജോലിയാണ് വ്യത്യസ്ത രീതിയിൽ ഓരോരുത്തരും ചെയ്തത്. കഷ്ടപ്പെടലിലോ ത്യാഗത്തിലോ അല്ല കാര്യമിരിക്കുന്നത്, അറിവിലും തിരിച്ചറിവിലുമാണ്. അതുകൊണ്ട് ആത്മീയത കഠിനമോ എളുപ്പമോ അല്ല, സമീപനവും തിരിച്ചറിവുമാണ് അവന്റെ വഴി നിർണയിക്കുന്നത്. സംഭവം പിടികിട്ടിയ സ്ഥിതിക്ക് നമുക്കിന്ന് സഞ്ചരിക്കാം. ഏത് വഴിയിലൂടെ? ഹലോ, VPS ലേക്ക് ഷോറിന്റെ വഴിയിലൂടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ദ ഗ്രേറ്റ് ഡാനി ജെയിംസ് ആണ്. പിന്നെ പ്രോഗ്രാം പ്രസന്റേഴ്സ് ബാലകൃഷ്ണൻ പെരിയയും ആശലതയും. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ് VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS

0: ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഹൈദർക്കയാണോ? ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്ന് മാഷലതയാണ്. സുഖമാണോ?
2: കൊറേയായി
0: മെസ്സേജ് വിടല് തുടങ്ങിയിട്ട്. ഓക്കെ,
2: ഇതുവരെ വിളിച്ചിട്ടില്ലേ?
0: അതല്ലേ വിളിച്ചത്. ഹൈദരാലി എന്താ ചെയ്യുന്നേ?
2: ഞാൻ പാട്ടപ്പണി, ഹോട്ടൽ പണിയാ.
0: എവിടെയാണ്?
2: രാവിലെ ടാപ്പിംഗ്, വൈകുന്നേരം ഹോട്ടൽ പണി.
0: ഹോട്ടൽ പണി എവിടെയാണ്? ഹോട്ടല്
2: ഇവിടെ അടുത്താണ്, മറ്റേ മണ്ണാർക്കാട്.
0: അപ്പൊ നിങ്ങളുടെ വീട് മണ്ണാർക്കാടാണ്?
2: മണ്ണാർക്കാട്.
0: ഓക്കെ, ആരൊക്കെയുണ്ട് വീട്ടില്?
2: ഇവിടെ മറ്റേ ഞാൻ വാടക താമസം. ഇങ്ങനെ
0: അല്ല, വീട്ടില് വൈഫ് കുട്ടികളും ഒക്കെ ഉണ്ടോ?
2: ആ ഉണ്ട്, രണ്ടു കുട്ടികളുണ്ട്. പെട്ടെന്ന് ആശ്രയിച്ചിട്ടാണ് സൗണ്ട് കേട്ടത്.
0: എന്തായി പോയി?
2: ആകെ
0: വെപ്രാളൊന്നും വേണ്ട. ഭാര്യയുടെ പേരെന്തായത്? പറ.
2: സൈനബ.
0: സൈനബ. മക്കളോ?
2: മക്കളൊന്ന് ചെറുത് 3 വയസ്സ്, പിന്നെ മൂത്ത 12 വയസ്സ്.
0: എന്താ പേര് അവരുടെ?
2: പേര് നൈഹ ഫാത്തിമ. ചെറുത്തിന്റെ.
0: മറ്റാളുടെ?
2: മറ്റേ നിഹാല്, മുഹമ്മദ് നിഹാൽ.
0: ഓക്കേ, മഴയുണ്ടോ അവിടെ?
2: മഴ ഇല്ല, മഴ ഇപ്പൊ ഇന്നലെ ഉണ്ടാകും.
0: ആണോ? ഓക്കെ. അപ്പൊ ഇങ്ങനെ മാറി മാറി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾക്ക് മഴ പെയ്യും, ഇടയ്ക്ക് നിങ്ങൾക്ക് മഴ പെയ്യും, അങ്ങനെയാണ്. ശരി, അപ്പൊ ഹൈദരാലിക്ക് നല്ലൊരു പാട്ട് വെച്ചിരാം. ഏത് പാട്ടാ വേണ്ടത്?
2: നല്ല പാട്ട് എന്ന് പറഞ്ഞാലിപ്പോ മറ്റേ
0: വാത്സല്യത്തിലെ പാട്ട്. ആ പാട്ട് വെച്ചു. അപ്പൊ സന്തോഷായിട്ടിരിക്കൂ ഹൈദരാലി. അസ്സലാമു അലൈക്കും.
2: വാലൈക്കും അസ്സലാം.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം.

0: VPS ഹോസ്പിറ്റൽ, എറണാകുളം. അശ്വതി, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: രാത്രിയിലെ പൊള്ളുന്ന ചൂടിൽ എപ്പോഴാണ് ഉറങ്ങിയതെന്ന്
1: അറിയില്ല.
0: രാവിലെ തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ മഴത്തുള്ളികൾ മുഖത്ത് പതിച്ചപ്പോൾ ഞാൻ കണ്ണു തുറന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ മംഗലാപുരം എന്ന ബോർഡ് പ്ലാറ്റ്ഫോമിൽ എഴുതി വച്ചിരിക്കുന്നു. ഇഡ്ഡലിയും വടയും വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും തിരക്ക് പ്ലാറ്റ്ഫോമിൽ. ഞാൻ വാച്ചിലേക്ക് നോക്കി. വണ്ടി 2.5 മണിക്കൂർ ലേറ്റായാണ് ഓടുന്നത്. വണ്ടി മുംബൈയിൽ നിന്ന് പുറപ്പെട്ടത് തന്നെ 1 മണിക്കൂർ ലേറ്റായാണ്. അപ്പോൾ മനസ്സ് സ്വയം സമാധാനിച്ചു, അതൊക്കെ രാത്രി ഓടി അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ രാത്രിയിൽ വീണ്ടും ലേറ്റ് ആവുകയാണ് ഉണ്ടായത്. വന്ദേ ഭാരത്, രാജധാനി തുടങ്ങിയ സിംഹങ്ങൾ വാടുന്ന റെയിൽവേ വനത്തിൽ നേത്രാവതി വർ മുയലാണ്. ഈ സിംഹങ്ങൾ ട്രാക്കിലിറങ്ങിയാൽ മാനുകളും മുയലുകളും മുന്നിൽ ചെന്ന് പെടാതെ മുഖം മറച്ച് ഓരം പറ്റി നിൽക്കണം. വണ്ടി മംഗലാപുരം വിട്ട് മഞ്ചേശ്വരത്തെത്തിയിരിക്കുന്നു. ഇവിടെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോമും അതിനപ്പുറത്തെ തൊടികളും ചെടികളും നനഞ്ഞ് കുതിർന്നു കിടക്കുന്നു. പിറന്ന മണ്ണിന്റെ ഗന്ധപ്പേറി മലയാള ലിപിയിൽ ബോർഡുകൾ കാണാനുണ്ട് പ്ലാറ്റ്ഫോമിൽ. പണ്ടൊരു മഴക്കാലത്താണ് മുംബൈയിലെത്തി 3 വർഷത്തിന് ശേഷമുള്ള നാട്ടിലേക്കുള്ള ആദ്യ യാത്ര. അന്ന് കൊങ്കൺ റെയിൽ ഇല്ല. പൂനെ കൃഷ്ണരാജപുരം വഴി ഓടുന്ന വണ്ടിയായിരുന്നു നേത്രാവതി. മുംബൈ മലയാളിയുടെ ഗൃഹാതുരതയോളം പഴക്കമുള്ള ജയന്തി ജനതയുടെ റൂട്ടിൽ നിന്നും മാറിയുള്ള വഴിയിലൂടെ കുറച്ചുകൂടി എളുപ്പമുള്ള റൂട്ടായിരുന്നു നേത്രാവതിയുടെ. മുംബൈയിലും മറ്റ് കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്തെ യാത്ര. എപ്പോൾ പുറപ്പെട്ടെന്നോ എവിടെ എത്തിയെന്നോ ആർക്കും അറിയാത്ത യാത്ര. അന്ന് നമുക്ക് പ്രതീക്ഷകളുണ്ടായിരുന്നു, കാത്തിരിപ്പുകളുണ്ടായിരുന്നു, പ്രാർത്ഥനകളുണ്ടായിരുന്നു, വിശ്വാസങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം നഷ്ടപ്പെടുത്തിയത് മൊബൈലാണ്. സർപ്രൈസുകളില്ലാത്ത ലോകത്തെ നിസ്സംഗ യാത്രികരായി നമ്മൾ. മഴയിൽ നനഞ്ഞ ചീവീടുകൾ പാടവരമ്പുകളിൽ നിന്നും ശബ്ദമുണ്ടാക്കി മഴയോട് പ്രതിഷേധിച്ചുകൊണ്ടിരുന്നു. വണ്ടി തെങ്ങോലകളെ വഴഞ്ഞുമാറ്റി കവുങ്ങിൻ തലപ്പുകളെ തലോടി കേരളത്തിന്റെ പച്ചമണ്ണിലേക്ക് പ്രവേശിച്ചു. എന്റെ ഹൃദയമിടിപ്പിന്റെ ആഴം കൂടി. ഇനി അല്പം സമയം കൂടി കഴിഞ്ഞാൽ ഞാൻ കൊത്താം കല്ലാടിയ ഗോട്ടി കളിച്ച് നടന്ന എന്റെ ചരൽ മുറ്റത്ത്. മുറ്റത്തെ മൂവാണ്ടൻ മാവ് ചോദിക്കും, വന്നല്ലേ ഒരു തണ്ടി, കുളിച്ചുവാ. തെക്കേ ചില്ലയിൽ ഒരു പഴുത്ത മാങ്ങ അണ്ണാനും കിളികൾക്കും കൊടുക്കാതെ ഞാൻ നിനക്കായി കരുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പടിപ്പുരയിൽ നിന്ന് മനസ്സിൽ ഉടുക്കുകൊട്ടിപ്പാടും വന്ദേ മുകുന്ദ ഹരെ എന്നുള്ള പാട്ട്. പ്രതീക്ഷകളുടെ കാത്തിരിപ്പുമായി അമ്മ ഉമ്മറക്കോലായിൽ തന്നെയുണ്ട്. കറന്റ് പോകുമ്പോൾ ഉപയോഗിക്കുന്ന റാന്തൽ വിളക്ക് മൂലയിൽ തൂങ്ങിയാടുന്നു. അക്ഷരം പഠിച്ചത് ഈ വിളക്കിന്റെ മുന്നിൽ കമിഴ്ന്നു കിടന്നായിരുന്നു. ആദ്യ മഴയിൽ കിളിർക്കുന്ന ഈയാമ്പാറ്റകളിൽ നിന്നും അണയാതെ വെളിച്ചം പകർന്ന മണ്ണെണ്ണ വിളക്കും എന്നെ തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്നു. എന്റെ കുട്ടിയെ, നീ വന്നു അല്ലേ. അമ്മ അടുത്ത് വന്ന് മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചു. വാ, ചായ കുടിച്ചോ കുട്ടി. അമ്മ ഉമ്മറവും ഇടനാഴിയും കടന്ന് അടുക്കളയിലെത്തിയിരിക്കുന്നു. ഒന്ന് കുളിക്കണം, എന്നിട്ട് മതി ചായ എന്ന് അമ്മയോട് പറഞ്ഞില്ല. അമ്മയോട് മാത്രം ഒന്നും നിരസിക്കാനാവില്ല. കയ്യിലെ ചായ ഒറ്റ വലിക്ക് കുടിച്ച് അഴയിൽ നിന്ന് തോർത്തുമുണ്ടെടുത്ത് കവിങ്ങൻ തോട്ടത്തിലെ കുളത്തിലേക്ക് നടക്കുമ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞു, ഇവിടെ കുളിമുറിയിൽ കുളിച്ച കുട്ടിയെ, അമ്മ വെള്ളം കോരിത്തരാം. ആ കുണ്ടൻ കുളത്തിലൊന്നും ഇറങ്ങിക്കുളിക്കാൻ എനിക്ക് പറ്റൂല. വേണ്ട, ഞാൻ മുതലക്കൂപ്പ് കുത്തിയ ഈ കുളം എനിക്കറിയില്ലേ. ഇതിന്റെ ആഴം, പൊട്ടിയ പടവുകൾ എല്ലാം എനിക്ക് മനപ്പാടമല്ലേ, ഞാൻ മനസ്സിൽ പറഞ്ഞു. തോട്ടത്തിലൂടെ നടക്കുമ്പോൾ കവിങ്ങൻ തൈകൾ മെല്ലെ പറഞ്ഞു, അച്ഛൻ പോയതിൽ പിന്നെ ആരും ഇങ്ങോട്ട് വരാറില്ല. കണ്ടില്ലേ പൊഴിഞ്ഞു വീണ അടക്കകൾ, മണ്ണിൽ പൂണു കിടക്കുന്നത്. അച്ഛനായിരുന്നു രാവിലെ എണീറ്റാൽ ഓരോ കവിങ്ങിന്റെയും ചുവട്ടിൽ പോയി വീണുകിടക്കുന്ന പൂരടക്കയും പടുത്തടക്കയും പെറുക്കിയിരുന്നത്. കൂട്ടത്തിൽ അച്ഛന്റെ ഇഷ്ടവിഭവമായ തളിർവെറ്റിലയും. ഹൽവേ ഹൽവ, കോഴിക്കോടൻ ഹൽവ. ചന്തയിൽ നിന്ന് ഉണർന്നത് ഈ ശബ്ദം കേട്ടാണ്. വണ്ടി കോഴിക്കോട് എത്തിയിരിക്കുന്നു. ഇനി 2 സ്റ്റേഷൻ കൂടി മതി എന്റെ നാട്ടിലെത്താൻ. ഉമ്മറത്തമ്മയില്ലാത്ത, മുറ്റത്ത് മൂവാണ്ടൻ മാവില്ലാത്ത, റാന്തൽ വിളക്കില്ലാത്ത നഗരപരിഷ്കാരത്തിന്റെ അധിനിവേശത്തിൽ നിഷ്കളങ്കത കൈമോശം വന്ന എന്റെ ഗ്രാമത്തിലേക്ക് ഞാൻ വരുന്നു. എനിക്ക് അപരിചിതമല്ലാത്ത ശീലങ്ങളെയും മഴയെയും വയൽക്കാറ്റിനെയും അറിയാൻ രാജൻ കിണറ്റിങ്കരയാണ് കത്തയച്ചിരിക്കുന്നത്.
1: രാജേട്ടാ, നമ്മൾ എവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞാലും ഏതൊക്കെ നാട് കാണാൻ പോയാലും എവിടെയോ ഒരു മൂലയിൽ എനിക്കൊരു കൂരയുണ്ട്, അവിടെ എന്നെ കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് എന്നുള്ള ഒരു സ്വപ്നമാണ് നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തെത്തുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ, അതെത്രയെന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ പറ്റില്ല.
0: അതിനകത്ത് ഒരു സെന്റൻസ് എന്നെ വല്ലാണ്ട് ആകർഷിച്ചത്, ആശിച്ചി, കവുങ്ങൻ തോട്ടത്തിലേക്ക് നടന്നു പോകുമ്പോ കവുങ്ങ് ഇദ്ദേഹത്തോട് ഒരു പരിഭവം പറയുന്നുണ്ട്, അച്ഛൻ പോയതിനു ശേഷം വന്നിട്ടില്ല. അവിടെ സത്യത്തിൽ ഈ പറയുന്ന ചെടികൾക്കും തൈകൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ സംസാരിക്കാൻ ശേഷിയുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ടല്ലേ.
1: പക്ഷേ
0: അതെ, അങ്ങനെ സംസാരിക്കാറുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയും, ഒരു കവുങ്ങും തെങ്ങും ഒരുമിച്ച് വളരുമ്പോ പറയും, അയ്യോ ആ ചെറിയ കവുങ്ങായിട്ട് പോലും ഈ തെങ്ങ് പേടിച്ചിട്ട് ഇങ്ങോട്ട് വളർന്നു എന്ന്. പല സ്ഥലത്ത് നമ്മൾ അങ്ങനെ കാണാറുണ്ട്, ഒരുമിച്ച് വളരുമ്പോ പെട്ടെന്ന് അത് തെറ്റിപ്പോകുന്നതൊക്കെ. അതിന് സയന്റിഫിക്കലി ഫിസിക്സ് പഠിച്ച ഡാനിക്ക് ഉത്തരങ്ങൾ ഉണ്ടാവും. ഞാൻ അതിനെ വളരും ഇമോഷണലായിട്ട് മാത്രമാണ്.

പറയുന്നത്. അപ്പൊ അങ്ങനെ ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്ന പുഴയോട് ചേർന്നൊഴുകുന്ന, അല്ലെങ്കിൽ ഈ ചന്ദ്രഗിരി പുഴയാകുന്നതിന് മുൻപ് അതിന് വേറെ കുറെ പേരുകളുണ്ട്. കരിയത്ത് പുഴ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ കരിയത്ത് പുഴയുടെ തീരങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ വെള്ളാരം കല്ലുകളൊക്കെ കണ്ടിട്ടുള്ളത്. അവിടെ ഇരുന്നാണ് ഈ നീർനായ്ക്കൾ എന്ന് പറയുന്ന ജീവി അന്ന് കാടിന്റെ താഴെ വന്നിട്ട് ഇങ്ങനെ മടമാന്തി അവിടെയൊക്കെ കുടിയിരിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മളെ പുഴയിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ സമ്മതിക്കില്ല, അവിടെ നീർനായ്ക്കൾ ഉണ്ടാവുന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ വെള്ളാരം കല്ലുകളിലൂടെ നടന്ന് അതിനൊക്കെ ഇങ്ങനെ ചിപ്പി പോലുള്ള അതിനൊക്കെ എടുത്ത് പുഴയിലെറിഞ്ഞ് ഒന്നും രണ്ടും മൂന്നും ഓളങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ മുകളിലോട്ട് പോകുമ്പോ അവിടെ ഒരു വൃദ്ധജന്മം ഇരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഗാന്ധി ഉടുക്കുന്നത് പോലെ പാതി തോർത്തും മുണ്ടും പാതി മുണ്ടും പുതച്ചിട്ട് ഒരു അർദ്ധനഗ്നനായ ഫക്കീർ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു മനുഷ്യൻ, അതെന്റെ അമ്മയുടെ അച്ഛനായിരുന്നു. വളരെ നേർത്ത ഓർമ്മ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ, കാരണം ഞങ്ങളൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പോയി. കുറേ കാലത്തിന് ശേഷം കഴിഞ്ഞ വർഷമാണ് ഞാൻ ആ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി പോയത്. ആ മരങ്ങളും ആ ചെടികളും ആ വൃക്ഷങ്ങളും അവിടുത്തെ വയലും വരമ്പും ഒക്കെ മറ്റാരുടേതായി മാറിയിരിക്കുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊന്ന് ആ പുഴയുടെ തീരം വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അവിടെ പോകുമ്പോൾ അവിടെ അതിന്റെ ഒരു അടയാളം പോലും ഇല്ല, ശാന്തമായി ആ ജന്മം ആ മണ്ണിൽ ഇങ്ങനെ ലയിച്ച് ചേർന്നിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓർമ്മിച്ചു, ഈ വയലും ഇവിടുത്തെ വൃക്ഷലതാദികളെല്ലാം ഇപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹത്തോട് സംസാരിക്കേണ്ടിയിരുന്ന മക്കൾ ആരും ആ മണ്ണിൽ ഇപ്പോഴില്ല. അവരെല്ലാം പലയിടങ്ങളിലേക്ക് ചിറക് കെട്ടി പാറി പറന്നിരിക്കുന്നു. അവരുടെ ചെറുമക്കൾ ആരും ഇനി ആ മണ്ണിലേക്ക് തിരിച്ചു വരാനും സാധ്യതയില്ല. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് കൂട്ടായി ഇവിടുത്തെ ഈ വൃക്ഷങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. സത്യത്തിൽ അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവില്ല എന്ന് നമുക്ക് തോന്നുന്നതും ഈ പ്രകൃതിയോട് നമുക്ക് വല്ലാത്ത താദാത്മ്യം പ്രാപിക്കാൻ മനസ്സുകൊണ്ട് സാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളൊരു മക്കളെ വളർത്തുന്ന പോലെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ നമുക്ക് മരണാനന്തരവും കൂട്ടിരിക്കാൻ കുറെ വൃക്ഷങ്ങളും കുറെ ചെടികളൊക്കെ നമ്മുടെ എന്താ പറയുന്നത് തൊടിയിലുണ്ടാവുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ടീം ഹലോ, VPS ലേക് ഷോർ.
2: നമസ്കാരം.
0: ഒരു ക്യാൻസർ ചികിത്സകൻ എന്ന നിലയിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും ദുഷ്കരമായ പോരാട്ടങ്ങളിൽ ചിലത് അടുത്തുനിന്ന് കാണുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ പോരാട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള വിജയങ്ങൾ പലതും വൈദ്യശാസ്ത്രത്തിന്റെ മാത്രം വിജയമല്ല, അതിൽ മനുഷ്യന്റെ മനോബലത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സ്പർശം പതിഞ്ഞിട്ടുണ്ട്. 5 വർഷം മുമ്പാണ് രാമകൃഷ്ണന് സ്വകാര്യതയ്ക്കായി പേര് മാറ്റിയിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ മൈലോമ എന്ന മജ്ജയെ ബാധിക്കുന്ന ക്യാൻസർ. 75 വയസ്സിലും ഉത്സാഹഭരിതനായിരുന്ന അദ്ദേഹം കടുത്ത വേദനകളാൽ നടക്കാൻ തന്നെ കഷ്ടപ്പെട്ടു. ജീവിതകാലം മുഴുവൻ സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ഒരാൾക്ക് ഈ വാർത്ത ദുഃഖകരമായിരുന്നു. എങ്കിലും അദ്ദേഹം പിന്മാറിയില്ല, പോരാടി. ആദ്യഘട്ട ചികിത്സകളോട് മികച്ച രീതിയിൽ പ്രതികരിച്ച രാമകൃഷ്ണൻ താൻ ഏറെ സ്നേഹിച്ചിരുന്ന പ്രഭാത നടപ്പുകളിലേക്കും ദിനചര്യകളിലേക്കും തിരിച്ചെത്തി. എന്നാൽ നിർഭാഗ്യവശാൽ 1 വർഷം പിന്നിടുമ്പോൾ രോഗം വീണ്ടും തിരിച്ചെത്തി. ഈ വട്ടം കൂടുതൽ ശക്തിയോടെയാണ്. രോഗബാധിതനായിരുന്ന രാമകൃഷ്ണൻ കിടപ്പിലാവുകയും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ജീവിതത്തോട് മല്ലിടുന്ന രാമകൃഷ്ണനെയാണ് ഞങ്ങൾ കണ്ടത്. അവസാന മാർഗം എന്ന നിലയിൽ ഞങ്ങളുടെ മെഡിക്കൽ സംഘം ഒരു പുതിയ ചികിത്സാക്രമം നിർദ്ദേശിച്ചു. വിദേശത്തു നിന്നുള്ള ഒരു മരുന്നായിരുന്നു അത്. പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നിട്ടും അതിലൊരു തടസ്സമുണ്ടായിരുന്നു. ഇറക്കുമതി ചെയ്യുന്ന മരുന്നിന്റെ, അതായത് ഇമ്പോർട്ടഡ് മെഡിസിൻ, വില ഭൂരിഭാഗം രോഗികൾക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കുടുംബം ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ പരിശ്രമിക്കുന്ന സമയത്ത് 1000 മൈലുകൾക്കപ്പുറത്ത് ഒരു നിശബ്ദ തീരുമാനം എടുക്കപ്പെടുകയായിരുന്നു. രാമകൃഷ്ണന്റെ മകൻ ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് ജോലി ചെയ്തു വരികയായിരുന്നു. ഏറെ നാളായി കാത്തിരുന്ന തന്റെ വേനൽക്കാല അവധിക്ക് നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു അവൻ. വിദേശത്ത് ജോലി ചെയ്യുന്ന ചില ഇന്ത്യൻ കുടുംബങ്ങളും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് വേനൽ അവധി. കൊച്ചുമക്കൾ അപ്പൂപ്പൻ അമ്മൂമ്മമാരായി ഒന്നിക്കുന്ന സമയം, ബന്ധുക്കളും സുഹൃത്തുക്കളുമായി വീണ്ടും ഒത്തുചേരുന്ന സമയം, വീട് യഥാർത്ഥത്തിൽ വീടായി അനുഭവിക്കുന്ന നിമിഷങ്ങളാണവ. പക്ഷെ തന്റെ അച്ഛന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ആ മകൻ ഒരു തീരുമാനമെടുത്തു. ഞങ്ങൾ നാട്ടിലേക്കില്ല. കാരണം ലളിതമായിരുന്നു. അന്താരാഷ്ട്ര വിമാനയാത്രയ്ക്കും കുടുംബസംഗമത്തിന്റെ ആഘോഷങ്ങൾക്കുമായി മാറ്റിവെച്ചിരിക്കുന്ന തുക മുഴുവൻ തന്റെ അച്ഛന്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുക എന്നതായിരുന്നു അത്. ചികിത്സ ആരംഭിച്ചു. പതിയെ മരുന്നിന് ഫലം കണ്ടു തുടങ്ങി. ആരോഗ്യനില മെച്ചപ്പെട്ടു. വീണ്ടും ഒരിക്കൽ കൂടി രാമകൃഷ്ണൻ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തി. രോഗം നിയന്ത്രണ വിധേയമാവുകയും 2 തന്നെ അദ്ദേഹം സ്വതന്ത്രമായി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. 1 ശേഷം അടുത്ത വേനലവധി സമയത്ത് ഞാൻ കണ്ട ആ കാഴ്ച ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. OPD വാതിൽ കടന്നു വന്നത് ഒരു രോഗിയും മകനുമായിരുന്നില്ല. അത് സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ജീവിക്കുന്ന തെളിവായിരുന്നു. പുഞ്ചിരിയോടെ പൂർണ്ണ ആരോഗ്യവാനായി രാമകൃഷ്ണനും ഒപ്പം അതിലും വലിയ പുഞ്ചിരിയോടെ നമ്മുടെ ആഫ്രിക്കക്കാരൻ മകനുമുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ കണ്ട സ്നേഹവും രാമകൃഷ്ണന്റെ ആരോഗ്യവും വല്ലാത്തൊരു സന്തോഷമാണ് നൽകിയത്. അവൻ സമ്മാനമായി കൊണ്ടുവന്ന ആഫ്രിക്കൻ കാപ്പിയുടെ കയ്പ് പോലും അപ്പോൾ മധുരമായി തോന്നി. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ മരുന്ന്. 80 വയസ്സിൽ രാമകൃഷ്ണൻ തന്റെ വീട്ടിൽ വെച്ച് ഒരു ഹൃദയാഘാതത്തെ തുടർന്ന് എല്ലാവരെയും വിട്ടുപിരിഞ്ഞു. അപ്പോഴും അദ്ദേഹത്തിന്റെ ക്യാൻസർ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. ഡോക്ടർ അരുൺ ആണ് കത്തയച്ചിരിക്കുന്നത്.
2: ഡോക്ടറെ, വളരെ സന്തോഷം. ഞാൻ എപ്പോഴും ചിന്തിക്കുകയും നമ്മൾ എത്രയോ തവണ ഈ പ്രോഗ്രാമിലൂടെ തന്നെ പറയുകയും ഒരുപക്ഷെ നമ്മളല്ലാത്ത ഈ പൊതുസമൂഹമാകെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സിദ്ധൌഷധത്തിന്റെ പേര് സാമീപ്യം എന്നത് തന്നെയാണ്. നമുക്കിഷ്ടമുള്ളവർ നമ്മളോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നതിനപ്പുറം നമുക്ക് വേറെ ഒരു ആഗ്രഹമില്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലിപ്പോ കണ്ടില്ലേ, ഒരു പുതിയ പോർട്ട്ഫോളിയോ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അതായത് പ്രായമായ ആളുകൾക്ക് വേണ്ടി. രക്ഷിതാക്കൾ ഒരു പ്രായം കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ വീടുകളിലും നമ്മുടെ നഗരങ്ങളിലും എല്ലാം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും.

0: ശരിയാണ്. കാരണം നമ്മൾ വളരെ ഗംഭീരമായിട്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നു, അവരുടെ ഔന്നിത്യം മാത്രം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നു. ഒരു ഘട്ടം കഴിഞ്ഞാൽ അവര് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ചേക്കേറുന്നു, അവിടെ കൂടുകെട്ടുന്നു. പിന്നീടുള്ളത് നമ്മുടെ ഏകാന്തതയാണ്. സത്യത്തിൽ ആ ഏകാന്തതയിൽ നിന്നാണ് രോഗങ്ങൾ ഒരുപാട് പിറവിയെടുക്കുന്നത്. മനസ്സുഖമുള്ള ഒരാൾക്ക് ശാരീരിക അസുഖം കുറവായിരിക്കുന്നു പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ മനസ്സിനെ സുഖപ്പെടുത്തേണ്ട ഏറ്റവും വലിയ ഔഷധം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ അച്ഛനോളം വളർന്നു നിൽക്കുന്ന എനിക്ക് പറയാൻ പറ്റും, അത് മക്കളായിരിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ വീട്ടിൽ സംസാരിക്കാനും സൗഹൃദം കൂടാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒരുമിച്ചുള്ള ദിവസം മാത്രമാണ്. അതിൽ നിന്ന് ആരെങ്കിലും ഒരാളില്ലാത്ത ദിവസം ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. ഇന്നിപ്പോ രാവിലെ ആശിച്ചു ഇത്തിരി നേരത്തെ വരണം എന്ന് പറഞ്ഞില്ലേ, അത് വൈകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും വീട്ടിൽ ഒരുമിച്ചുണ്ടായത് കൊണ്ട് കുറച്ച് സമയം സംസാരിക്കാൻ കിട്ടി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഈ അസുഖം, നമ്മൾ ഇതിന് മുൻപ് പല വട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്, ഒരു ഭാഗം മുഴുവൻ തളർന്ന് എന്താണ് രോഗശയ്യയിൽ കിടന്ന അച്ഛൻ രണ്ട് മക്കളും വിദേശത്ത് നിന്ന് വന്നപ്പോ ഒറ്റയടിക്ക് എഴുന്നേറ്റതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഒരു മനസ്സിന് നൽകുന്നതായിട്ടുള്ള ഒരു പവർ, ശക്തി, അത് രോഗത്തെ പോലും കീഴ്പ്പെടുത്താൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് മക്കളോട് എല്ലാവരോടും പറയാനുള്ളത്, പരമാവധി അച്ഛനമ്മയൊക്കെ ഒരുമിച്ച് ചേർത്ത് നിർത്തി ജീവിക്കാൻ സാധിച്ചാൽ അതാണ് ജീവിതം എന്നെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുക. അതല്ലാതെ അതിന്റെ ഇടയിൽ കിട്ടുന്ന നമ്മുടെ സ്വകാര്യത കൊണ്ട് മാത്രം കിട്ടുന്ന എന്തെങ്കിലും സുഖമുണ്ടെങ്കിൽ അതല്പം ഒന്ന് ത്യജിക്കാൻ സാധിച്ചാൽ ലോകത്തിൽ പാരമ്പര്യമായിട്ട് നമുക്ക് ഈ സുഖം അനുഭവിക്കാൻ സാധിക്കും.
1: come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come come

0: ഇങ്ങനെ കിടക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ചുറ്റിനുമുള്ളവര് കാണിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലൂടെ നമുക്കത് പ്രകടമായാൽ പിന്നെ നമുക്കും ജീവിക്കണം തോന്നില്ല. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം. അതല്ലാതെ ഏതെങ്കിലും ഒരു അസുഖം നമ്മളെ ബാധിക്കുന്നു, മറ്റുള്ളവർക്ക് നമ്മളെ മടുക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോ നമ്മൾ ഒന്നും അല്ലാതാകും.
1: തീർച്ചയായിട്ടും ഇപ്പൊ ആശേച്ചിക്ക് എപ്പോഴും ഒരുപാട് കോൺഫിഡൻസ് ഉള്ള ആളാണ്. സ്വന്തം ജീവിതത്തിലും ചുറ്റുപാടുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെ വലിയ കോൺഫിഡൻസ്. അപ്പൊ അതിൽ ഒരു കോൺഫിഡൻസിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ ഞാനാണ്. എന്നോട് എപ്പോഴും പറയും, എടാ ആരുമില്ലെങ്കിലും നീ എന്നെ നോക്കാൻ ഉണ്ടാവുന്ന.
0: പക്ഷെ
1: ഒരു ദിവസം എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്, എടാ നീ പോയാ പിന്നെ എന്നെ ആര് നോക്കൂ.
0: ഇതൊന്നും ഇവിടെ നടക്കാത്ത സംഭവമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
1: അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിക്കുന്നു. ഏകാന്തതയിൽ നിന്ന് ഒരുമയിലേക്ക് കൂട്ടുകൂടാൻ കഴിയുന്ന കുടുംബങ്ങളും സ്നേഹങ്ങളും ഈ ലോകമെമ്പാടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹലോ വി പി എസ് ലേക്ക് ഷോർ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു.
0: രണ്ട് ദിവസത്തിന് ശേഷം തിങ്കളാഴ്ച കണ്ടുമുട്ടാം. നന്ദി,
1: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ആകാശവാണി കൊച്ചി FM 102.3.

0: പ്രിയരെ, ഇപ്പൊ അവസാനം വന്ന കത്ത് നമ്മളെല്ലാവരും വായിച്ചു കേട്ടതാണ്. ഏറ്റവും വലിയ മരുന്നാണ് സ്നേഹം. അതുപോലെ തന്നെ എന്നെ ആവശ്യമുണ്ട് എന്ന് നമുക്കുണ്ടാകുന്ന ഒരു തോന്നലുണ്ടല്ലോ, അതായത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളോടുള്ള കരുതല്, അല്ലെങ്കിൽ നമ്മളെ നഷ്ടപ്പെടുക എന്നുള്ള ഒരു ചിന്ത, അവർ നമ്മളോട് ചേർന്ന് നിൽക്കുക, നമ്മളെ പരിപാലിക്കുക, അപ്പൊ നമുക്കും തോന്നും എന്നെ ഇവർക്ക് വേണം. ആ തോന്നലാണ് ഏറ്റവും വലിയ മരുന്ന്.
1: യെസ്.
0: മടുത്തു, ഇനി എന്തിനെ

സമയം 9 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നടൻ എസ് പി പിള്ളയുടെ ചരമ വാർഷിക ദിനം. മലയാള ചലച്ചിത്ര ലോകത്തിലെ ആദ്യകാല ഹാസ്യ നടന്മാരിൽ പ്രധാനിയായിരുന്നു എസ് പി പിള്ള. നിരവധി ചിത്രങ്ങളിലൂടെ, വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ നമ്മെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമാണ് എസ് പി പിള്ള കടന്നുപോയത്. അദ്ദേഹം അഭ്രപാളിയിൽ അനശ്വരമാക്കിയ ചെമ്മീനിലെ അച്ഛൻ കുഞ്ഞും ഉദയയുടെ വടക്കൻപാട്ട് ചിത്രങ്ങളിലെ പാണനാരും വളരെ പ്രസിദ്ധമാണ്. എസ് പി പിള്ളയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് അദ്ദേഹം അഭിനയിച്ച ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നാദ്യം എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ.

0: அங்கு
1: ളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊക്കുന്ന കോട്ടാണ് തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങൾ

എം എസ് ബാബുരാജ് സംഗീതം നൽകി മെഹബൂബിനൊപ്പം പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രം കണ്ടം ബച്ചക്കോട്ട്, ഗാനരചന പി ഭാസ്കരൻ. ഇനി ഡോക്ടർ എന്ന ചിത്രത്തിൽ മെഹബൂബും കോട്ടയം ശാന്തയും പാടിയത്, വരികൾ എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: പഠിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണില് തിക്കി തിരക്കി നടക്കണ്ട.
1: നിക്കണ്ട നോക്കണ്ട, താൻ എന്റെ പെണ്ണില് തിക്കി തിരക്കി നടക്കേണ്ട. കസന്തം പൂശിയ കിന്നറവാക്കുമായി കൈക്കുരി കാട്ടി അടുക്കേണ്ട.
2: എന്റെ കരളല്ലേ, ഓടോ

ഇനി ബാല്യസഖി എന്ന ചിത്രത്തിൽ ടി എസ് കുമരേഷും ടി എസ് രാധാദേവിയും ചേർന്ന് പാടിയത്. രചന തിരുനയനാർ കുറിച്ചി, മാധവൻ നായർ. സംഗീതം ബ്രദർ ലക്ഷ്മണൻ.

0: ായാലും തങ്കനതിൽ ഭയമില്ല,
1: കുട്ടികളെ പട്ടിണിക്കു കൂട്ടിയിടാൻ ഞാനില്ല, കുട്ടികളെ പട്ടിണിക്കു കൂട്ടിയിടാൻ ഞാനില്ല. നാടറിയ താലി കെട്ടാതെങ്ങനെ, നാണമില്ലേ കൊഞ്ചി വരാനിങ്ങനെ, കൊഞ്ചി വരാനിങ്ങനെ.
2: എസ് പി പിള്ള അഭിനയിച്ച ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതകൾ ഇതുവരെ കേട്ടത്.
3: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് June 12 ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് നാം June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. കുട്ടികളെ സ്വപ്നം കാണാൻ അനുവദിക്കാം, അവർക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകി നാടിൻ്റെ നന്മയ്ക്കായി വളർത്താം. കണ്ണിൽ കണ്ണീരിന് പകരം സ്വപ്നങ്ങൾ നിറയ്ക്കാം, കയ്യിൽ പണി ആയുധത്തിന് പകരം പുസ്തകങ്ങൾ നൽകാം. ചിരിക്കട്ടെ ഓരോ ബാല്യവും.

ശ്രോതാക്കൾ കേട്ട ഗാനം ലതാ രാജു പാടിയത് ചിത്രം സേതുബന്ധനം. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം ജി ദേവരാജൻ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുഴൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട സമയം ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0484-2-42-63-87, 0484-2-42-63-97. മറ്റൊരു നമ്പർ 9444-5-5-8-8-8. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കുമിടയിൽ. വിഷയം മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: വടികുത്തി നടന്നു മറഞ്ഞു അടിതെറ്റാ യാത്രികനൊരുവൻ, നാടിരുളിൽ മുങ്ങിയ നേരം നേരരുളിൻ വെട്ടമെടുത്തോൻ.
0: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
2: തങ്കം, അവൾ എന്തുകൊണ്ടാണ് എന്നോട് തുറന്ന് സംസാരിക്കാൻ തീരുമാനിച്ചത്? വിശ്വാസം, അതല്ല അവസാനത്തെ ആശ്രയം.
0: കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
3: ആൽഫ്രഡ് ടെന്നീസന്റെ ഇനോണിന്റെ അന്തരീക്ഷവും കഥാപാത്രങ്ങളും ഭാരതീയമാക്കി ചങ്ങമ്പുഴ രചിച്ച ഒരു സ്വതന്ത്ര വിവർത്തനമാണ് സുധാംഗത.
0: ഭാവനയുടെ പരാവർത്തനങ്ങൾ ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇനി അദൃശ്യം എന്ന ചിത്രത്തിൽ കെ എസ് ഹരിശങ്കറും നിത്യമാമനും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്.

0: ഇന്ന് രാത്രി 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈനിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന് ഹോമിയോ ചികിത്സ. ഡോക്ടർ ആരതിയുമായി അഭിമുഖം ഇന്ന് രാത്രി 8:05.
1: കണ്ണ് എപ്പോഴും മന്ദിപ്പാണ്, ഒരു കാര്യം ചിന്തിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയും.
2: തലവേദന വരും,
1: തലവേദന ഉണ്ട്, പക്ഷെ മിക്കവാറും അവർ തലവേദന ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും.
0: ഇന്ന് രാത്രി 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ ആരതിയുമായി അഭിമുഖം.
1: കഫങ്ങളിൽ ഫംഗസ് ഗ്രോ ചെയ്യുന്ന ഇൻഫെക്ഷൻ, അതൊക്കെ സീരിയസ് ഇൻഫെക്ഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക്.
0: ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ്. ഇനി 100 Days of Love എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, ഈണം ഗോവിന്ദ് മേനോൻ.

0: നാളെ രാവിലെ 8:05 കേൾക്കാം.
1: ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പ്രോപ്പർ ആയിട്ട് തുടങ്ങിയത് ശരിക്കും കലാക്ഷേത്രയിൽ തന്നെയാണ്. സോ ഞാൻ ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും. അതായത് ആ ഒരു തമിഴ് കൾച്ചർ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു രീതിയല്ല ഞാൻ കണ്ടെടുത്തോളം.
0: ഗായികയും സംഗീത അധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം നാളെ രാവിലെ 8:05 യുവവാണിയിൽ.
2: ചിത്രം കല്യാണം പിറ്റേന്ന് എസ് രമേശൻ നായർ എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം, ചിത്രയും സംഘവും പാടിയത്.

0: ഒരിടത്തൊരിടത്ത്
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
0: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി. നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സ് മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
0: എല്ലാ ദിവസവും രാത്രി 7:55
1: പറയിപെറ്റ പന്തിരുകുലം.
2: സമയം 9:37:20 ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം മോർണിംഗ് സെലക്ഷൻസ് 102.3 കൊച്ചി എഫ് എമ്മിലൂടെ. ഇനി ലാലും ജോബ് കുര്യനും പാടിയ ഗാനം, ചിത്രം ഹണീബി, ഗാനമെഴുതിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്.

ചിത്രം കേശു ഈ വീടിൻ്റെ നാഥൻ, യേശുദാസ് പാടിയ ഗാനം. ഗാനം എഴുതിയത് സുജേഷ് ഹരി, സംഗീതം നാദിർഷാ.

വിഷ്ണു വിജയ് സംഗീതം നൽകി. ഹരിചരൺ, ബെന്നിദയാൽ, സലീം കുമാർ എന്നിവർക്കൊപ്പം പാടിയത് ചിത്രം തല്ലുമാല. രചന മൊഹ്സിൻ പരാരി.

കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജുനു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്റെ പേര് മലയാളം.

0: കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-63-87, 0484-242-63-97. മറ്റൊരു നമ്പർ 9446-45888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ. വിഷയം മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും.

0: ആകാശവാണി FM വാർത്തകൾ.
1: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158th റെഗുലർ കോഴ്സിന്റെയും 141th ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും സമഗ്ര വികസനത്തിനും പ്രത്യേക പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ വ്യക്തിശുചിത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി PK ബഷീർ. മഴക്കാല മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിന് മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. എണ്ണക്കുരു കൃഷിയെക്കുറിച്ച് ഗവേഷണാധിഷ്ഠിത അറിവ് കർഷകരുടെ മൊബൈൽ ഫോണുകളിൽ എത്തിക്കുന്ന ഓയിൽ സീഡ്സ് കിസാൻ മിത്ര വാട്സാപ്പ് അധിഷ്ഠിത AI ഉപദേശക സേവനം ഇനി മുതൽ ലഭ്യമാകും. സൗജന്യമായി വിള ഉപദേശങ്ങൾ ആക്സസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈൻ നിലവിൽ വന്നതിൻ്റെ ശതാബ്ദി വർഷത്തിൽ യാത്രക്കാർ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിശോധിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN Singh ഉറപ്പു നൽകിയതായി PP സുനീർ MP. അങ്ങാടിപ്പുറം വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുകളെ പ്ലാറ്റ്ഫോമുകളുടെ വികസനത്തിന് 17.34 crore അനുവദിച്ചതിന് MP ജനറൽ മാനേജറെ നന്ദി അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കിനെ

0: പരാജയപ്പെടുത്തി. ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ വിജയം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 9:59:40. ഇനി 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: സ്ത്രീ സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണത്തിനായി നാം എത്രത്തോളം പ്രാധാന്യം നമ്മുടെ നിത്യജീവിതത്തിൽ നൽകുന്നുണ്ട്, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നേത്ര സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നേത്ര രോഗ വിദഗ്ധനും റെറ്റിനൽ സർജനുമായ ഡോക്ടർ ആശാദ് ശിവരാമൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
1: കുട്ടികളുടെ നേത്ര പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: കുട്ടികളുടെ നേത്ര പരിചരണം വളരെ പ്രധാനമാണ്. കാരണം കുട്ടികൾക്ക് അവർക്ക് കാഴ്ചക്കുറവ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, വിശദമായി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ കോങ്കണ്ണ് പോലെയൊക്കെ തോന്നിയേക്കാമെങ്കിലും ചെറിയ കുട്ടികൾക്ക് അവർക്ക് അടുത്ത് കിടക്കുന്ന സാധനങ്ങൾ കാണുന്നതിലോ തറയിൽ കിടക്കുന്ന ചെറിയ മുത്തുകൾ പറക്കിയെടുക്കുന്നതിലോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് ആദ്യമേ തന്നെ അത് മനസ്സിലാക്കി അതൊരു കാഴ്ചക്കുറവിന്റെ കാരണമായിരിക്കാം എന്നുള്ളത് മനസ്സിൽ പോകേണ്ടതുണ്ട്. അങ്ങനെ നേത്ര പരിശോധന നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പൊ അത് തീരെ ചെറിയ കുട്ടികൾക്ക്. പിന്നെ ഒരു കാര്യം, പ്രായപൂർത്തിയാകാതെ ജനിക്കുന്ന കുട്ടികൾക്ക്, പ്രിമച്ചുറായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് റെറ്റിനൽ ഡെവലപ്മെന്റിൽ വ്യത്യാസം വരാനും കാഴ്ചയെ പിന്നീട് ബാധിക്കുന്ന രീതിയിൽ അസുഖം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയും. പ്രായം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കൃത്യമായും ആ സമയത്ത് തന്നെ നേത്ര പരിശോധന, റെറ്റിന പരിശോധന നടത്തേണ്ടത് പ്രധാനമാണ്. മിക്കവാറും അത്തരം കുട്ടികളെ പീഡിയാട്രീഷ്യൻസ് NICU വെച്ച് തന്നെ അത്തരം ചികിത്സയ്ക്ക് റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് കാണിക്കാറുണ്ട്. അത് മാത്രമല്ല, കുട്ടികൾ ഒന്ന് വലുതായി വരുമ്പോൾ അവർക്ക് കാഴ്ച വ്യത്യാസമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വരാവുന്ന സാധാരണ പ്രശ്നങ്ങൾ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇതിൽ മയോപ്പിയ നമ്മൾ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയും, ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും, അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന ദൂര കാഴ്ച ഉള്ള ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന പ്രോബ്ലം. ഇതൊക്കെ തന്നെയും കണ്ണട വെച്ച് ക്ലിയർ ആക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടിയുടെ കാഴ്ചയ്ക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പവർ വ്യത്യാസം കൊണ്ട് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ആലോചിക്കും, എന്റെ കുട്ടിക്ക് ഇപ്പോഴേ ഈ ചെറിയ പ്രായത്തിലെ കണ്ണട വെക്കേണ്ടതുണ്ടോ, ശരിയാണോ എന്നൊക്കെ ധരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ആ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കാഴ്ച ബെറ്റർ ആവുകയും അതോടൊപ്പം തന്നെ അയാളുടെ സമൂഹവുമായിട്ടുള്ള ഇന്ററാക്ഷൻ ബെറ്റർ ആവുകയും അയാളുടെ പഠനം ബെറ്റർ ആവുകയും ചെയ്യും. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, അടുത്ത കാഴ്ച മാത്രമുള്ള ആൾക്കാർക്ക് ദൂരെ നിന്ന് വരുന്ന വസ്തുവകകൾ കാണാൻ സാധ്യത കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക്. അപ്പോൾ അവർ ദൂരെ നിന്നുള്ള ആൾക്കാരെ

0: കാണുന്നത് കുറവുന്നതോടൊപ്പം അവരോടത്തുള്ള ഇടപെടലുകളും കുറയും. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഭാവി ജീവിതത്തിന് ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസിനെയാണ് അത് ബാധിക്കുന്നത്. അതേസമയം ആ കുട്ടിക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള കണ്ണട കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടുത്തും കാണാൻ കഴിയും, ദൂരെയും കാണാൻ കഴിയും. അങ്ങനെ അതിന്റെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്താൻ കണ്ണട കൃത്യമായി കൊടുക്കുന്നതിലൂടെ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്തുള്ള നേത്ര പരിശോധനയും അതിനാവശ്യമായ കറക്ഷൻസ് കുട്ടികൾക്ക് നൽകുന്നതും അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുട്ടികളുടെ നേത്ര പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: കണ്ണുകളെ സ്നേഹിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് അവരിയിരിക്കുന്ന

0: പഠിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് അവരിയിരിക്കുന്ന റൂമിൽ കൃത്യമായിട്ടുള്ള ലൈറ്റ് ഉണ്ടാകണമെന്നുള്ളതും അതുപോലെ അവരിയിരിക്കുന്ന പൊസിഷൻ കറക്റ്റാണ് എന്നുള്ളതും അവര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ കിടന്ന് വായിക്കുന്നത് കാഴ്ചയെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ആ റൂമിൽ കൃത്യമായിട്ടുള്ള വെളിച്ചമുണ്ടെങ്കിൽ നല്ലതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൽ നേരെ അടിക്കാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള ലൈറ്റ് ആണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ രാത്രി ടി വി കാണുമ്പോൾ ചുറ്റിലും ലൈറ്റ് ഇല്ലാതെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ടി വി കാണുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ ആ ടി വി കാണുന്ന റൂമിൽ ലൈറ്റ് ഉണ്ടാകുന്നത് പ്രധാനമാണ്. അതുപോലെ ഡിജിറ്റൽ ഡിവൈസുകൾ, മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഉപയോഗിക്കുന്നത് അൺനെസസറിയായിട്ട് ഉപയോഗിക്കുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ സമയം സ്ക്രീനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് നമ്മൾ അനാവശ്യ സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഓടുന്നത് നമ്മൾ എത്ര മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ കഴിയും. പക്ഷേ അതേസമയം കണ്ണുകൾ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിനെ വർക്ക് ചെയ്യാൻ നമ്മൾ വിടാറുണ്ട്. പകല് മുഴുവൻ വർക്ക് ചെയ്തതിന് ശേഷം രാത്രി വീട്ടിലിരിക്കുന്ന ആൾ വീട്ടിൽ പോയി കിടക്കാൻ സമയത്ത് മൊബൈൽ എടുത്ത് നോക്കുന്ന ആൾക്കാര് യഥാർത്ഥത്തിൽ അവര് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കും, പക്ഷെ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പൊ കണ്ണിന് ആ സമയത്ത് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് മാത്രമല്ല ഉറക്കത്തിന് ബാധിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. രാത്രി ലൈറ്റ്, മൊബൈൽ സ്ക്രീനിലെ ലൈറ്റ് രാത്രി ഉപയോഗിക്കുമ്പോഴേ ഒരു ബ്ലൂ ലൈറ്റ് കുറയുന്ന രീതിയിലുള്ള സ്ക്രീൻ ചേഞ്ചസ് വരുത്തിയിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. കഴിയുമെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം മൊബൈൽ യൂട്ടിലൈസേഷൻ കുട്ടികൾ കുറയ്ക്കുക. അതുമാത്രമല്ല മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലും കരയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ എടുത്തു കൊടുത്ത് അതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കുട്ടികളോട് ചെയ്യുന്ന ഒരു ദോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കുട്ടികൾ ഒന്ന് കൊച്ചുകുട്ടികൾ മൊബൈൽ സ്ക്രീനിൽ മാറി മാറി വരുന്ന സീനുകൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളുടെ കരച്ചിൽ മാറ്റുക എന്നുള്ളതൊരു നല്ല കാര്യമല്ല. അവർ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവരെ കരയാൻ വിടുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്? ഒപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഫാക്ടറികളിലോ വർക്ക്ഷോപ്പുകളിലോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന ഇഞ്ചുറികളും സ്ട്രെയിനുകളും, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കാൻ, നമ്മളെ കണ്ണുകളെ സ്നേഹിക്കണം എന്ന് നമ്മൾ ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് ശരിയാക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സാധാരണ പറയുന്ന 20-20-20 റൂൾ, അതായത് നമ്മൾ 20 മിനിറ്റ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് നേരത്തേക്കെങ്കിലും 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം വീണ്ടും ജോലി തുടരുക. അപ്പൊ കണ്ണിനിടയിൽ ഒരു റെസ്റ്റ് കിട്ടും. അതുപോലെ ഇരിക്കുന്ന പൊസിഷൻ, അവിടെ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള ലൈറ്റ് ഒക്കെ, എർഗണോമിക് ആയിട്ടുള്ള പൊസിഷനിങ് ഒക്കെ പ്രധാനമാണ്. ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ വെൽഡിംഗ് ചെയ്യുന്ന ആള് കൃത്യമായി അതിനൊരു പരിചരണം ഉണ്ടാകുന്ന രീതിയിലുള്ള കണ്ണടയോ അല്ലെങ്കിൽ മുഖാവരണമോ ധരിച്ചിരിക്കണം. വെൽഡിംഗ് ചെയ്യുന്ന ആളിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കണം. കാരണം തെറിച്ചു വരുന്ന പാർട്ടിക്കിൾസ് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ കണ്ണിലായിരിക്കും കൊള്ളാൻ സാധ്യതയുള്ളത്. അപ്പൊ അവര് കൂടെ അത് ശ്രദ്ധിച്ച് നിൽക്കേണ്ടത് പ്രധാനമാണ്. അപ്പൊ നമ്മളെ കണ്ണിനെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ് കണ്ണിന് ദോഷം വരാൻ സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ വർക്കുകൾ ചെയ്യുന്ന ഫാക്ടറീസിലോ മറ്റ് വർക്ക്ഷോപ്പുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ആ കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഗൂഗിൾസ്, അതായത് കണ്ണടകൾ, നമ്മൾ സാധാരണ ധരിക്കുന്ന കണ്ണടകളല്ല, ഇത്തരത്തിൽ പ്രൊട്ടക്റ്റീവായിട്ട് കണ്ണിനോട് ചേർന്നിരിക്കുന്ന പ്ലാസ്റ്റിക് ടൈപ്പ്, പോളികാർബണേറ്റ് ടൈപ്പിലുള്ള പ്രൊട്ടക്റ്റീവ് ഗൂഗിൾസ് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ സാധാരണ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഷട്ടിൽ കോക്ക് കളിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഇഞ്ചുറി. അപ്പൊ കളിക്കുന്നതിന്റെ ഇടയിൽ കണ്ണുകൾക്ക് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ

0: ഓർമ്മിക്കുകയാണ് ഒന്ന് പ്രധാനം. കാരണം ഷട്ടിലിൽ കളിക്കുമ്പോൾ ഒരുപക്ഷെ കോക്ക് കൊള്ളാം, അല്ലെങ്കിൽ ബാറ്റ് അടിക്കുമ്പോൾ കൊള്ളാം, ഇങ്ങനെയുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ അതിലൊന്ന് ഈ പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ്, അതായത് കണ്ണട പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പോളികാർബണേറ്റ് ടൈപ്പിലുള്ള കണ്ണട ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണട, പവർ ഗ്ലാസ്, ഒരു ചില്ല് ഗ്ലാസുകൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകണമെന്നില്ല. കാരണം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടാത്ത തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത് പ്രധാനമാണ്. അതുപോലെ കളിക്കുന്ന ആളിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇത്തരം ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിച്ച് നമ്മൾ മാറി നിൽക്കുകയോ സുരക്ഷിത ബോധത്തോടുകൂടി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കുറയും. അതുപോലെ മേസൺ വർക്ക് ചെയ്യുമ്പോൾ, കെട്ടിട പണി ചെയ്യുമ്പോൾ നമുക്ക് സിമെന്റ് പോലെയുള്ള പദാർത്ഥങ്ങൾ കണ്ണിൽ വീഴുന്നത് വലിയ രീതിയിൽ ഇഞ്ചുറി ഉണ്ടാക്കും. അതിനെ നമ്മൾ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള പലതരത്തിലുള്ള ലിക്വിഡുകൾ, ക്ലീനിങ് സൊല്യൂഷൻസ് പോലെയുള്ള സാധനങ്ങൾ സാധാരണ കാണുന്ന, അതുപോലെ പല വസ്തുക്കളും കണ്ണിൽ വീഴുന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ഇത്തരം ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും കുമ്മായമോ സിമെന്റോ പോലെയുള്ള വസ്തുക്കൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് അത് നന്നായി കഴുകുക എന്നുള്ളതാണ്. അതിനു മുകളിൽ വേറൊരു ചികിത്സ ഇല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായിട്ട് എത്ര പെട്ടെന്ന്, മാക്സിമം എത്ര കൂടുതൽ നേരം കഴുകാൻ കഴിയുന്നുവോ അത്രയും കൂടുതൽ അതിന്റെ ഡാമേജ് അളവ് കുറയ്ക്കാൻ കഴിയും. കാരണം സിമെന്റ് പൊടിയെല്ലാം കണ്ണിനകത്ത് പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൊടികളെല്ലാം കണ്ണിനകത്ത് കോശങ്ങളോട് നന്നായി ചേർന്ന് പിടിച്ചിരിക്കും. പലതവണ കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലിയറായി ഒഴിവാക്കി കളയാൻ കഴിയുള്ളൂ. നേത്ര ചികിത്സ പരിശോധനയുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് കഴുകിക്കളയുന്നതിലൂടെ വലിയൊരു ഡാമേജ് സാധ്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനം, ഇത്തരത്തിലുള്ള ലിക്വിഡുകൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പൊടികൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, എന്തായാലും കഴുകിക്കഴിഞ്ഞതിന് ശേഷം നേത്രരോഗ വിദഗ്ധനെ കണ്ടിരിക്കേണ്ടത് പ്രധാനമാണ്.
1: സർ, അവസാനമായി എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: സാധാരണ കണ്ണുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, കാട്രാക്ട്, ഗ്ലോക്കോമ, ഡയബറ്റീസ് കൊണ്ടുവരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, സ്ക്വിൻഡ്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പവർ ചേഞ്ച്, ഇത്രയൊക്കെയാണ് സാധാരണ വരുന്നത്. ഇത് പലതും നമ്മൾ കൃത്യസമയത്തുള്ള ചെക്കപ്പിലൂടെ കണ്ടെത്താനും ഒഴിവാക്കാനും കഴിയും. പ്രത്യേകിച്ച് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തിനെ നമ്മൾ കാഴ്ച നിശബ്ദമായി കവർന്ന് കളയുന്ന കള്ളൻ എന്നാണ് പറയുന്നത്. കാരണം ഗ്ലോക്കോമ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല. ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം അത് കാഴ്ചയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവരുടെ കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്യുകയും വർഷത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്തിരിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരും, അവർക്ക് ഡയബറ്റീസ് കാരണം കണ്ണിന്റെ റെറ്റിനയിൽ ഡാമേജ് വരാനും കാഴ്ച നഷ്ടം ഉണ്ടാകാനുമുള്ള റിസ്ക് ഉണ്ടെന്നുള്ളത് ഓർമ്മിച്ചിരിക്കണം. വർഷത്തിലൊരിക്കലെങ്കിലും അവർ കണ്ണ് ചെക്ക് ചെയ്തിരിക്കണം, റെറ്റിന നോക്കുകയും അതിലെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് എടുക്കുകയും വേണം. പലപ്പോഴും പലരും ലേസർ പോലെയുള്ള ചികിത്സ വേണമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ ദോഷകരമായിട്ടുള്ള ഭയപ്പെടുന്ന രീതിയിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല. ലേസർ എന്ന് പറയുന്നത് പ്രകാശരശ്മി പോലെ തന്നെയാണ്. അത് ഉപയോഗിച്ച് കാഴ്ച സംരക്ഷിക്കാനാണ് കഴിയുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ ഭയന്ന് പോകാതെ കൃത്യമായ ചികിത്സ ഡയബറ്റീസ് വന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള ആൾക്കാരെ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കാട്രാക്ട് സർജറിയും പണ്ടത്തേനേക്കാളും സുരക്ഷിതമായി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന മെഡിക്കൽ ചേഞ്ചസ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന കണ്ണിന്റെ റെറ്റിനെ ബാധിക്കുന്ന മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന അസുഖം കാഴ്ചയുടെ സെൻട്രൽ ഏരിയയെ ബാധിക്കാറുണ്ട്. ആ അസുഖത്തിന് ഇഞ്ചക്ഷനുകൾ പലതവണ എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് ഭയന്ന് ആ ചികിത്സ ഒഴിവാക്കാതെ അത് വേണ്ടി വന്നാൽ ആ ചികിത്സ എടുക്കുന്നതാണ് കാഴ്ച കൂടുതൽ കാലം നിലനിർത്തിക്കാൻ പ്രധാനമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health @gmail.com

0: com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 10:15 11 മിനിറ്റ് 11 സെക്കൻഡ്.

FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇനി ആമേൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശങ്കർ ശർമ്മ, പ്രീതി പിള്ള, കവിതാ മോഹൻ, ശ്വേത എന്നിവർ പാടിയത്. ഗാനം എഴുതിയത് കാവാലം നാരായണ പണിക്കർ, സംഗീതം പ്രശാന്ത് പിള്ള.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതി, ശ്യാം ധർമ്മൻ ഈണം നൽകി, ഉണ്ണിമേനോൻ പാടിയത്. ചിത്രം ജൂബിലി.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവത്തിലൂടെ. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10:25, 27 സെക്കൻഡ്. സേവന വാർത്തകൾ. ആലുവ ഗവൺമെൻറ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെൻ്ററിൽ KGTE, ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നീ വിഷയങ്ങളടങ്ങിയ ദ്വ്യൽസര സ്റ്റെനോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം എന്നീ ജില്ലകളിലെ +2 തത്തുല്യ പരീക്ഷ പാസ്സായ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. പഠന കാലയളവിൽ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. അപേക്ഷകർ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അടുത്ത മാസം 4-ാം തീയതി 5 മണിക്ക് മുൻപ് ഈ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃക ബന്ധപ്പെട്ട ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 62-82-85-83-74, 62-82-85-83-74.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻസ് സ്റ്റഡി സെന്ററിൽ ടെന്യൂവർ അടിസ്ഥാനത്തിൽ ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. SSLC വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ WSC.KUSAT@gmail.com എന്ന വിലാസത്തിൽ ഈ മാസം 19 മുൻപായി അയക്കണം. WSC.KUSAT@gmail.com. കളമശ്ശേരി റോട്ടറി ക്ലബിൻ്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ കൃത്രിമ കൈ വിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടക്കും. LN4 കൃത്രിമ കൈ വയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 96-45-75-04-42 ഈ നമ്പറിൽ വിളിക്കുക. 9645-75-04-42. കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 മാസം ദൈർഘ്യമുള്ള കോഴ്സ് വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് നടത്തുന്നത്. 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. സ്കൂൾ അധ്യാപകർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവർക്ക് മുൻഗണന. വിശദവിവരങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. www.srccc.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. വിളിക്കേണ്ട നമ്പർ 99-95-11-30-19. 9-99-511-3019. കോട്ടയം ഡിവിഷൻ തപാൽ അദാലത്ത് ഈ മാസം 26 രാവിലെ 11 മണിക്ക് കോട്ടയം ഡിവിഷൻ സീനിയർ സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ നടത്തും. കോട്ടയം ഡിവിഷനിലെ തപാൽ സംബന്ധമായ പരാതികൾ ഈ മാസം 19-ാം തീയതിക്കകം സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ് കോട്ടയം ഡിവിഷൻ എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കവറിന് പുറത്ത് ഡാക് അദാലത്ത് June 2026 എന്ന് എഴുതണം. വിലാസം ആവർത്തിക്കാം. സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ് കോട്ടയം ഡിവിഷൻ. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ തീർപ്പാക്കാൻ August 21, 22, 23 അദാലത്ത് നടത്തുന്നു. അദാലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ കേസുകളുടെ വിശദാംശങ്ങൾ www.sci.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കാം. ഗൂഗിൾ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വിളിക്കേണ്ട നമ്പർ 011

0: 2311124228 0111231124 ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10:30
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 270 രൂപ വർദ്ധിച്ച് 13,620 രൂപ നിരക്കിലും പവന് 1,08,960 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 32:15. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹർജിത് എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ് ആദ്യം. ലതാ മങ്കേഷ്കറും ആശാ ഭോസ്ലെയും പാടി ഈ ഗാനത്തിന്റെ വരികൾ ഖദീൽ ഷുഫായി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

സുശ്രീറാം, സുനിതാ സാരഥി എന്നിവർ പാടിയ തമിഴ് ഗാനം കേൾക്കാം. കപിലന്റെ വരികൾക്ക് AR റഹ്മാൻ ഈണം പകർന്നിരിക്കുന്നു. ചിത്രം 'ഐ'.

റോക്ക് സ്റ്റാർ എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ് ഇനി ചിത്രമഞ്ജരിയിൽ. ഇർഷാദ് കാമിലിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം, മോഹിത് ചൗഹാനും സൂസന്നയും പാടിയ ഗാനം.

0: ചിത്രമഞ്ജരി തുടരും. നാട്ടുവിശേഷത്തിനും ആകാശവാണി FM വാർത്തകൾക്കും ശേഷം ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ. വിളിക്കേണ്ട നമ്പർ 04842 42 63 87, 04842 42 63 97, അല്ലെങ്കിൽ 94 46 45 58 88. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04842 42 63 87, 04842 42 63 97, അല്ലെങ്കിൽ 94 46 45 58 88. അറിയിപ്പ് കഴിഞ്ഞു.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: വടികുത്തി നടന്നു മറഞ്ഞു അടിതെറ്റാ യാത്രികനൊരുവൻ, നാടിരുളിൽ മുങ്ങിയ നേരം നേരരുളിൻ വെട്ടമെടുത്തോൻ.
1: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
3: തങ്കം, അവൾ എന്തുകൊണ്ടാണ് എന്നോട് തുറന്ന് സംസാരിക്കാൻ തീരുമാനിച്ചത്? വിശ്വാസം അതല്ല അവസാനത്തെ ആശ്രയം.
1: കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
4: ആൽഫ്രഡ് ടെന്നീസന്റെ ഇനോണിന്റെ അന്തരീക്ഷവും കഥാപാത്രം

0: പത്രങ്ങളും ഭാരതീയമാക്കി ചങ്ങമ്പുഴ രചിച്ച ഒരു സ്വതന്ത്ര വിവർത്തനമാണ് സുധാംഗത.
1: ഭാവനയുടെ പരാവർത്തനങ്ങൾ, ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
2: സമയം 10 കഴിഞ്ഞ് 55:24. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ AKDTTയുടെ വാർഷിക ആഘോഷ പരിപാടികൾ ഉച്ചയ്ക്ക് 2.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ചേരാനല്ലൂർ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല അവതരിപ്പിക്കുന്ന റീഡിംഗ് തിയേറ്റർ ഇന്ന് വൈകിട്ട് 5 വായനശാല ഹാളിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
5: നാളെ രാവിലെ 8:05 കേൾക്കാം.
6: ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പ്രോപ്പറായിട്ട് തുടങ്ങിയത് ശരിക്കും കലാക്ഷേത്രയിൽ തന്നെയാണ്. സോ ഞാൻ ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും. അതായത് ആ ഒരു തമിഴ് കൾച്ചർ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു രീതിയല്ല ഞാൻ കണ്ടെടുത്തോളം.
5: ഗായികയും സംഗീത അധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം നാളെ രാവിലെ 8:05 യുവവാണിയിൽ.
7: കൊച്ചി
8: FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
9: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
8: ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
10: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റുണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയുൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1
2: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. മത്സ്യ സംസ്കരണത്തിനുതകുന്ന നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നീതു കെസി സംസാരിക്കുന്നു. പച്ചപ്പിൽ പൊതിഞ്ഞ മാമ്പ്രയിലെ വയൽവാരങ്ങൾ, അനുഭവങ്ങൾ പങ്കുവെക്കുന്നു മാമ്പ്ര സ്വദേശി CP അനിരുദ്ധൻ. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ. ഇന്ന് രാത്രി 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈനിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ N. ആതിരയുമായി അഭിമുഖം. ഇന്ന് വൈകിട്ട് 8:05

0: സമഗ്ര ഹോമിയോ എഫ് എം ഹെൽത്ത് ലൈനിൽ.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഡ്രോൺ സാങ്കേതികവിദ്യ പോലെയുള്ള മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഇന്റലിജൻസ് മേധാവി പി വിജയനെ ക്രമസമാധാന ചുമതലയുള്ള ADGP നിയമിച്ചു. ക്രമസമാധാന വിഭാഗം ADGP എച്ച് വെങ്കിടേഷാണ് പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. എറണാകുളം പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ ഗവൺമെന്റ് സമവായ നീക്കം തുടങ്ങിയതായി മന്ത്രി റോജി എം ജോൺ. താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശിസാഗർ മിനി ജല വൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അടുത്ത മെയ് 31 പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട്ട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ ഭരണകൂടം. 43-കാരനായ രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. ഇന്നലെ രാത്രി ഡൽഹിയിലായിരുന്നു 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബിയിൽ ഇന്ന് കാനഡ ബോസ്നിയ ഹെർസവോവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 11 കഴിഞ്ഞ് 2:37. ചിത്രമഞ്ജരി തുടരുന്നു. ഭൂൽ ഭുലയ്യ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ശ്രേയ ഘോഷാലും പാടിയ ഗാനം. സമീറിന്റെ വരികൾ, പ്രീതത്തിന്റെ സംഗീതം.

guerra, guerra, guerra, guerra.

വിജയ് പ്രകാശും സാധനാസർഗവും പാടിയ ഗാനം കേൾക്കാം. വൈരമുത്തുവിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം അൻപേ ശിവം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ 29:51. ഇനി 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: സമയം 11 മണി കഴിഞ്ഞ് 57 മിനിറ്റ് 51 സെക്കൻഡ്. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ മറുപടി നൽകുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ വിളിക്കേണ്ട നമ്പറുകൾ 04842 42 63 87, 04842 42 63 97, അല്ലെങ്കിൽ 94 46 45 58 88. വിഷയം മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04842 42 63 87, 04842 42 63 97, 94 46 45 58 88. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. അറിയിപ്പ് കഴിഞ്ഞു.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. രാത്രി 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന് ഹോമിയോപ്പതി ചികിത്സ.
2: ആകാശവാണി FM വാർത്തകൾ.

0: ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകൻ ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. റാണയുടെ വിയോഗം ഇന്ത്യൻ കായിക ലോകത്തിന് കനത്ത നഷ്ടമാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജാതിമത ചിന്തകൾക്കതീതമായി മതസൗഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തിനുവേണ്ടി പ്രയത്നിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശിവഗിരി മഠം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ജില്ലയിൽ 7 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16. കോഴിക്കോട്ട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. രോഗബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 2160 രൂപ ഉയർന്ന് 1,08,960 രൂപയായി. 13,620 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 12 മണി കഴിഞ്ഞ് 2:18. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. കിടപ്പു രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, ഡോക്ടർ സിന്ധു എൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. മത്സ്യ സംസ്കരണത്തിനുതകുന്ന നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നീതു കെസി സംസാരിക്കുന്നു. പച്ചപ്പിൽ പൊതിഞ്ഞ മാമ്പ്രയിലെ വയൽവാരങ്ങൾ, അനുഭവങ്ങൾ പങ്കുവെക്കുന്നു മാമ്പ്ര സ്വദേശി CP അനിരുദ്ധൻ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ N ആരതിയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം. തുടർന്ന് മഹിതം മലയാളം. FM ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് NewZ9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി, ആന്റണി KV കവിതകൾ, KR ബീനയുടെ കഥ, ദേവ്മിതയുടെ കുട്ടി, പ്രിയ എസിന്റെ പ്രഭാഷണം, ഭാവനയുടെ പരാവർത്തനങ്ങൾ. 10 മണിക്ക് ശിവാനന്ദ് പാട്ടീലിന്റെ സംഗീത കച്ചേരി, ആനന്ദ് കുന്ദേ സാരംഗി, തുളസീദാസ് ബോർക്കർ ഹാർമോണിയം, ഓംകാർ ഗുൽവാടി തബല. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, ജൻ വിശ്വാസ്,

ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇനി പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് ഇന്ന് സമാഹരിച്ചത് ഇനം വില കിലോയ്ക്ക് എന്ന ക്രമത്തിൽ. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറവില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 50 രൂപ, ചില്ലറവില 55 രൂപ. ഏത്തയ്ക്ക മറുനാടൻ മൊത്തവില 45 രൂപ, ചില്ലറവില 50 രൂപ. പയർ നാടൻ 65-70, പയർ മറുനാടൻ 60-65. ചേന നാടൻ 34-40, ചേന മറുനാടൻ 30-35. മരച്ചീനി നാടൻ 26-28.

30-35, മരച്ചീനി നാടൻ 26-28. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചിരപച്ച 38-42, ചിരചുവപ്പ് 38-42, കുമ്പളങ്ങ 17-20, ഞാലിപ്പൂവൻ 48-55, പാളയംതോടൻ 30-35, പൂവൻ 50-55, റോബസ്റ്റ് 30-35, ബീട്രൂട്ട് 50-55, വെണ്ടയ്ക്ക 32-38, പാവയ്ക്ക 30-37, ചുരയ്ക്ക 32-37, വഴുതന 50-57, കത്തിരി ഉരുണ്ടത് 46-52, ക്യാബേജ് 50-55, ക്യാരറ്റ് 66-72, കോളിഫ്ലവർ 45-50, കൊത്തമര 36-42, കൂർക്ക 55-60, ചേമ്പ് വലുത് 70-75, ചേമ്പ് ചെറുത് 38-45, വെള്ളരി 16-20, മുരിങ്ങക്കായ 65-70, ബീൻസ് 85-90, ഇഞ്ചി 146-152, പച്ചമുളക് 50-55, കരിനാരങ്ങ 85-90, ചെറുനാരങ്ങ 1-4-5, കോവയ്ക്ക 47-52, മാങ്ങ പച്ച 35-40, സവാള 24-28, ചെറിയുള്ളി 65-70, ഉരുളക്കിഴങ്ങ് 27-34, മത്തൻ 24-30, പീച്ചിങ്ങ 55-62, പടവലം 40-47, തക്കാളി 56-60, അമരപ്പയർ 65-70. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മുത്തവില മാർക്കറ്റിൽ നിന്ന് ഇന്ന് സമാഹരിച്ചത്. സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. ഇനി ലളിതഗാനങ്ങൾ കേൾക്കാം. ജി ശ്രീറാമും വൈക്കം വിജയലക്ഷ്മിയും പാടിയ ഗാനമാണ് ആദ്യം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ആർ സോമശേഖരൻ ഈണം പകർന്നിരിക്കുന്നു.

0: ലളിതഗാനം ഇനി വൈകിട്ട് മധുരം ഗീതത്തിൽ കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 25:04. സേവന വാർത്തകൾ. വടക്കഞ്ചേരി ഫുഡ്ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നിവയാണ് കോഴ്സുകൾ. അടിസ്ഥാന യോഗ്യത +2. SC ST OEC വിഭാഗക്കാർക്ക് സൗജന്യ പഠനം. www.fcikerala.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം മുഖേനയോ അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 15 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0492225677. നമ്പർ ആവർത്തിക്കാം, 0492225677.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക്.

0: 9447007786.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ അപ്ലൈഡ് കെമിസ്ട്രി വകുപ്പിൽ താൽക്കാലിക നിയമനത്തിനായി റൂസയുടെ സഹത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ പ്രോജക്ട് അസിസ്റ്റന്റ് ലെവൽ 1 ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ nybin@guzat.ac.in എന്ന വിലാസത്തിലേക്ക് RUSA2@CHE.PA എന്ന തലക്കെട്ടോടുകൂടി ഈ മാസം 18 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04842-86-21-73 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 04842-86-21-73.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
3: വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം വിജയിച്ച പരീക്ഷകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഇ ഗ്രാൻഡ്സ് 3.0 പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വിവരങ്ങൾ ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 04912-50-50-05. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04912-50-50-05. സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വകുപ്പിന് കീഴിൽ സൗജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമുള്ള നിസ സെന്റർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ പരിശീലനം ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ 81-57-86-92-82 അല്ലെങ്കിൽ 80-75-98-94-15. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 81-57-86-92-82 അല്ലെങ്കിൽ 80-75-98-94-15. ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ചേർത്തല ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-2027 അധ്യയന വർഷത്തെ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ വെബ്സൈറ്റ് വഴിയും നേരിട്ടും അപേക്ഷിക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 29:44. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും.

0: വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നിപ രോഗബാധ സ്ഥിരീകരിച്ച ആളുകളുടെ സമ്പർക്കപ്പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിലാർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. രോഗബാധയുടെ റൂട്ട്മാപ്പ് തയ്യാറായിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ RRT യോഗം ചേർന്നിരുന്നു. PPE കിറ്റ്, ഗ്ലൌസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായി മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്.
0: വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരി മഠം സന്ദർശിച്ചു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പരിവർത്തനം സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ എക്കാലവും പ്രചോദനം നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ശേഷം ഇതാദ്യമായാണ് ശ്രീ VD സതീശൻ ശിവഗിരിയിലെത്തുന്നത്. ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ശുഭംഗനന്ദ സ്വാമി തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. APJ അബ്ദുൽകലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BArk, BHMCT ബിരുദ പരീക്ഷകളുടെ ഫലം മന്ത്രി RoG M John പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പേർ ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ മാറി. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസിൽ ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്.
0: സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്നത് KSRTC ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് ഗതാഗതമന്ത്രി CP John. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. മുൻ സർക്കാർ ആരംഭിച്ച ഗ്രാമവണ്ടി വിപുലീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം സംബന്ധിച്ച് സമവായത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി RoG M John. ഭൂമിയിൽ താമസിക്കുന്നവരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇരുവിഭാഗങ്ങൾക്കും മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി ഇന്ന് വൈകുന്നേരം വീണ്ടും യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. കഴിഞ്ഞ 2 തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവച്ച കവറിൽ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലുള്ള മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക,

0: ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദാണ് മരിച്ചത്. 400 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർകോട് സ്വദേശി അബ്ദുൽ സാഖീറിനെ കോഴിക്കോട് ഡാൻസാപ്പ് സംഘം പിടികൂടി. ഏകദേശം 10 ലക്ഷം രൂപ വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കണ്ണൂർ ഇരിട്ടി ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ബാരാപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപ്പാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപ്പാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6 കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി.
0: ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിൽ പങ്കെടുത്ത ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. ഷൂട്ടിംഗ് താരം മനു ഭാക്കറിന്റെ പരിശീലകനായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. അടുത്തമാസം 5-നാണ് ഫൈനൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. 2-ാമത്തെ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ ജയം. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. PAB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിൽ എത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു.
3: വയോജനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ അമൂല്യ സമ്പത്തും അനുഭവങ്ങളുടെ കലവറയും മാർഗദർശികളുമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അറിവും അനുഭവ സമ്പത്തും നൽകി താങ്ങും തണലുമായി നമ്മെ വളർത്തിയെടുത്തത് അവരാണ്. ആയുർദൈർഘ്യം വർദ്ധിച്ചതോടെ വയോജനങ്ങളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ അവരുടെ ആരോഗ്യം, ക്ഷേമം, സാമൂഹിക സുരക്ഷ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രായമായ ആളുകൾ പലപ്പോഴും വിവിധ ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നു. അവയിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ, ചലനശേഷിയിലെ പ്രശ്നങ്ങൾ, വൈജ്ഞാനിക ശേഷി കുറയൽ എന്നിവ ഉൾപ്പെടാം. ഏറ്റവും സാധാരണമായ

പ്രായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രമേഹം, സന്ധിവാതം, ക്യാൻസർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ ദീർഘകാല രോഗങ്ങളാണ്. ഈ രോഗങ്ങൾ കാരണം അവർ കിടപ്പ് രോഗികളായി മാറുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട സങ്കീർണമായ പരസ്പര ബന്ധങ്ങൾ കണക്കിലെടുത്ത് പ്രായമായ ഒരു കിടപ്പ് രോഗിയെ പരിചരിക്കുന്നത് പലപ്പോഴും വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. എന്നാൽ അവർക്ക് കൃത്യമായ പരിചരണം നൽകുന്നതിലൂടെ നിലവിലുള്ള രോഗാവസ്ഥ വഷളാവുന്നത് തടയാനും ആരോഗ്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഏറ്റവും അനുയോജ്യമായ നിലവാരം നിലനിർത്തുവാനും സഹായിക്കുന്നു. ചലനശേഷി നഷ്ടപ്പെടുന്നതും മൂലം കിടപ്പിലാവുന്ന രോഗികൾക്ക് ശയ്യാവരണങ്ങൾ, വിഷാദരോഗങ്ങൾ, മൂത്രാശയാണുബാധ, ഉറക്കത്തിലെ അസ്വസ്ഥതകൾ, ക്ഷീണം, വിശപ്പ് കുറയുക തുടങ്ങിയ സങ്കീർണതകളോ ലക്ഷണങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കിടപ്പിലായ രോഗികളുടെ പരിചരണം വളരെ ശ്രദ്ധയോടും ശാസ്ത്രീയമായും ചെയ്യേണ്ട ഒന്നാണ്. കിടപ്പ് രോഗികളുടെ വ്യക്തിശുചിത്വം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എല്ലാ ദിവസവും ഇളം ചൂടുവെള്ളത്തിൽ നനച്ച ടവൽ ഉപയോഗിച്ച് ശരീരം തുടച്ച ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് നനവൊപ്പിയെടുക്കണം. ഈർപ്പം തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളായ കക്ഷം, മാറിടങ്ങൾക്ക് താഴെ, സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് തുടയ്ക്കണം. ദിവസവും രോഗിയുടെ വസ്ത്രങ്ങൾ മാറ്റണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. എളുപ്പത്തിൽ ധരിപ്പിക്കാവുന്ന വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കണം. കൈകളിലെയും കാൽവിരലുകളിലെയും നഖങ്ങൾ വെട്ടിമാറ്റുന്നതിലൂടെ അശ്രദ്ധമായ പോറലുകൾ മൂലമുള്ള അണുബാധ തടയുവാൻ സാധിക്കും. ആഴ്ചയിലൊരിക്കൽ ഷാമ്പു ഉപയോഗിക്കുക. മുടി വൃത്തിയായി ചീകി ഒതുക്കി വയ്ക്കുക. പുരുഷന്മാർക്ക് താടി, മീശ എന്നിവ വെട്ടുന്നത് ചൊറിച്ചിൽ, ചർമ്മപ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിന് സഹായിക്കും. രോഗിയുടെ മുറി വായുസഞ്ചാരമുള്ളതും നല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്നതുമായിരിക്കണം. കിടപ്പ് രോഗികൾ മുഴുവൻ സമയവും കിടക്കയിൽ ചെലവഴിക്കുന്നതിനാൽ ദിവസവും കിടപ്പുവിരികളും പുതപ്പും മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൃദുവായ തുണികൊണ്ടുള്ള കിടക്കവിരികൾ ഉപയോഗിക്കുക. രോഗി, രോഗിയെ പരിചരിക്കുന്ന വ്യക്തി, രോഗിയുടെ മുറി, പരിസരം എന്നിവ വൃത്തിയുള്ളതായിരിക്കണം. അധിക സമയം ഒരേ കിടപ്പ് കിടക്കുന്നത് മൂലം ശയ്യാവരണമുണ്ടാകുവാൻ കാരണമാകും. തലയുടെ പുറകുഭാഗം, തോള്, കൈമുട്ട്, കാൽമുട്ടുകൾ, ഇടുപ്പ്, കാലുള്ള ഉപ്പൂറ്റി എന്നിങ്ങനെ കിടക്കയുമായി ചേർന്നു വരുന്ന ഭാഗങ്ങളിലാണ് ശയ്യാവരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. രോഗിക്ക് തനിയെ തിരിയാൻ കഴിയുമെങ്കിൽ രോഗിയോട് പറഞ്ഞ് സ്വന്തമായി തിരിഞ്ഞുകിടക്കാൻ പ്രോത്സാഹിപ്പിക്കണം. സ്വയം തിരിഞ്ഞുകിടക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഓരോ രണ്ടു മണിക്കൂറിലും കിടക്കുന്ന വശം മാറ്റിക്കൊടുക്കണം. ഇതിനായി തലയണ ഉപയോഗിച്ച് ശരീരത്തിന് താങ് നൽകാവുന്നതാണ്. ശരീരത്തിന്റെ ഒരേ ഭാഗത്ത് ദീർഘനേരം മർദ്ദമേൽക്കുന്നത് മൂലം രക്തയോട്ടം കുറയുകയും ശയ്യാവരണം ഉണ്ടാവുകയും ചെയ്യും. കിടക്കയിൽ ചുളിവുകളില്ലാത്ത വൃത്തിയുള്ള വിരിപ്പ് മാത്രം ഉപയോഗിക്കുക. വിരിപ്പിൽ നനവോ ഭക്ഷണാവശിഷ്ടങ്ങളോ ഇല്ല എന്ന് ഉറപ്പാക്കുക. രോഗിയെ ചരിച്ചോ കമഴ്ത്തിയോ കിടത്തി പുറം മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കും. മസാജ് ചെയ്യുന്നതിനായി പൌഡർ, യുഡികൊളോൺ ഇവയിൽ ഏതെങ്കിലും മസാജ് നൽകുന്ന വ്യക്തിയുടെ കൈയിൽ തടവി വൃത്താകൃതിയിൽ ഇരു കൈപ്പത്തികളും ഉപയോഗിച്ച് താഴെ നിന്ന് നട്ടലിന്റെ വശത്തുകൂടി മുകളിലേക്ക് മസാജ് ചെയ്യുക. ശയ്യാവരണമുണ്ടായാൽ സലൈൻ ലായനി ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കി ഉചിതമായ ഡ്രസ്സിംഗ് ഉപയോഗിക്കുക. സമ്മർദ്ദം കുറയ്ക്കുവാൻ പ്രത്യേക തലയിണയും മെത്തകളും ഉപയോഗിക്കണം. വ്രണം ഉണങ്ങുവാൻ ശരിയായ പോഷകാഹാരം അടങ്ങിയ ആഹാരം കഴിക്കുക. അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ വൈദ്യസഹായം തേടേണ്ടതാണ്. കിടപ്പ് രോഗികൾ കിടക്കയിൽ തന്നെ കഴിയുന്നത് മൂലം ചലന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സജീവമായി ചുരുങ്ങാത്ത പേശികൾക്ക് ശക്തി നഷ്ടപ്പെടുന്നത് തടയുവാൻ പേശികളുടെ വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൈകാലുകൾ അനക്കി ചെറിയ വ്യായാമങ്ങൾ ചെയ്യിക്കുക. വ്യക്തികൾ പ്രായമാകുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും രോഗപ്രതിരോധത്തിനും ആവശ്യമായ പോഷകങ്ങളായ അന്നജം, മാംസ്യം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയ ആഹാരം നൽകേണ്ടതാണ്. ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങളായ കഞ്ഞി, സൂപ്പ്, പാൽ തുടങ്ങിയവ നൽകുന്നതാണ് ഉചിതം. കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണക്രമം അസ്ഥികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നു. പ്രമേഹം, ഹൃദ്രോഗം, രക്താതിസമ്മർദ്ദം പോലെയുള്ള രോഗാവസ്ഥകൾ കാരണം ഇവർക്ക് ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ ആവശ്യമായി വന്നേക്കാം. ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ അളവ് കുറയ്ക്കുക. പ്രായമായവരിൽ ദാഹം കുറയുന്നത് മൂലം നിർജ്ജലീകരണത്തിലേക്ക് നയിച്ചേക്കാം. വെള്ളത്തിന്റെ ഉപയോഗത്തിന് നിയന്ത്രണമില്ല എങ്കിൽ പ്രായമായ വ്യക്തികൾ ദിവസവും കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ്. കിടപ്പ് രോഗികൾക്ക് ട്യൂബിലൂടെയാണ് ഭക്ഷണം നൽകുന്നതെങ്കിൽ ആസ്പിറേഷൻ ന്യൂമോണിയ തടയുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കട്ടിലിന്റെ തലഭാഗം ഉയർത്തിയ ശേഷമാവണം ട്യൂബിലൂടെ ഭക്ഷണം നൽകേണ്ടത്. ഓരോ തവണ ആഹാരം കൊടുക്കുന്നതിന് മുമ്പും ട്യൂബ് ആമാശയത്തിനുള്ളിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിനായി ഒരു സിറിഞ്ച് ഉപയോഗിച്ച് വയറ്റിനുള്ളിലെ ദ്രാവകം പുറത്തേക്ക് അല്പം വലിച്ചു നോക്കാവുന്നതാണ്. ആമാശയത്തിലെ സ്രവങ്ങൾ തിരികെ വരുന്നുണ്ടെങ്കിൽ ട്യൂബ് ആമാശയത്തിലാണെന്ന് ഉറപ്പിക്കാം.
ട്യൂബിന്റെ അകവശം വൃത്തിയാക്കുന്നതിനായി ഭക്ഷണം നൽകുന്നതിന് മുമ്പ് ആദ്യം അല്പം വെള്ളം ട്യൂബിലൂടെ സിറിഞ്ച്

0: വഴി നൽകണം. പിന്നീട് ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കൊടുത്ത ശേഷം വീണ്ടും അല്പം വെള്ളം കൊടുക്കണം. അമിത അളവിൽ ആഹാരം കൊടുക്കരുത്. ആഹാരത്തിന്റെ അളവും ട്യൂബ് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളവും കൂടി ഒരു തവണ 200 ml വരെ ആകാം. ഇളനീർ, പഴച്ചാറുകൾ, പ്രോട്ടീൻ പൗഡർ കലക്കിയ വെള്ളം, പാൽ, കഞ്ഞിവെള്ളം, ഓട്സ്, കഞ്ഞി എന്നിവ നേർപ്പിച്ചടിച്ചത്, സൂപ്പ് തുടങ്ങിയവ റൈൽ സ്റ്റബ് വഴി നൽകാവുന്നതാണ്. മൂക്കിലൂടെ വയറിനുള്ളിലേക്ക് എത്തുന്ന ഈ ട്യൂബുകൾ 3 മുതൽ 6 മാസം വരെ രോഗിയുടെ ശരീരത്തിൽ വയ്ക്കാം. ഓരോ തവണ ഭക്ഷണം കഴിച്ചതിനു ശേഷവും വായും പല്ലുകളും വൃത്തിയാക്കണം. മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം നീക്കം ചെയ്യുന്നതിന് യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ 3 ആഴ്ച കൂടുമ്പോൾ ഈ ട്യൂബ് മാറ്റണം. ട്യൂബുകൾ ശരീരത്തിലേക്ക് കടത്തുന്ന ഭാഗം നോമൽ സെനയിൽ മുക്കിയ വൃത്തിയുള്ള പഞ്ഞി ഉപയോഗിച്ച് വൃത്തിയാക്കണം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. വിഷാദം, ഉത്കണ്ഠ, ഡിമൻഷ്യ തുടങ്ങിയ പ്രശ്നങ്ങളും അവരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്നു. സാമൂഹികമായ ഒറ്റപ്പെടൽ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, വിട്ടുമാറാത്ത ആരോഗ്യാവസ്ഥകൾ തുടങ്ങിയവ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ വഷളാക്കാം. അതിനാൽ മുതിർന്നവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസൃതമായി മതിയായ മാനസികാരോഗ്യ സഹായം നൽകേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇവരുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി അവരോട് സംസാരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുക. അവർക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കേൾപ്പിക്കുകയും പഴയ കഥകൾ ചോദിച്ചറിയുകയും ചെയ്യുക. ഒറ്റപ്പെടൽ ഒഴിവാക്കാനായി കുടുംബാംഗങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ അനുവദിക്കുക. വായന, പെയിന്റിംഗ് തുടങ്ങിയ വിനോദങ്ങൾക്ക് വൈജ്ഞാനിക ഉത്തേജനം നൽകാനാവും. രോഗിയെ പരിചരിക്കുന്ന ആളും മതിയായ വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് മികച്ച രീതിയിൽ പരിചരണം നൽകാൻ സാധിക്കുകയുള്ളൂ. വയോജന പരിചരണത്തിൽ സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തുന്നത് നിരീക്ഷണത്തിലും പരിചരണം നൽകുന്ന രീതിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ടെലിഹെൽത്ത് സേവനങ്ങൾ പ്രായമായ വ്യക്തികൾക്ക് ആരോഗ്യ വിദഗ്ധരെ വിദൂരമായി സമീപിക്കുവാൻ അനുവദിക്കുന്നു. ഇത് സമയബന്ധിതമായ വൈദ്യോപദേശം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയമിടിപ്പ്, ശാരീരിക പ്രവർത്തന നിലകൾ, ഉറക്ക രീതികൾ തുടങ്ങിയവ രേഖപ്പെടുത്തുന്നതിനും ശേഖരിച്ച വിവരങ്ങൾ തത്സമയം ആരോഗ്യ സംരക്ഷണ ദാതാക്കളുമായി പങ്കുവയ്ക്കുവാനും സഹായിക്കുന്നു. വീഡിയോ കോളുകൾ, തത്സമയ സന്ദേശമയക്കൽ തുടങ്ങിയവ ആശയവിനിമയ മാർഗ്ഗങ്ങൾ കുടുംബാംഗങ്ങളുമായി ബന്ധം നിലനിർത്തുവാൻ അനുവദിക്കുന്നു. കേരള സർക്കാർ കിടപ്പിലായ വയോജനങ്ങൾക്കായ വയോസാന്ത്വനം പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ വീടുകളിൽ ചെന്നുള്ള പരിചരണവും ലഭ്യമാണ്. ഇതിനായി അടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ പഞ്ചായത്ത് ഓഫീസിലോ അന്വേഷിക്കാവുന്നതാണ്. നഗരപ്രദേശങ്ങളിലെ വയോജനങ്ങൾക്ക് സൌജന്യ ആരോഗ്യ പരിശോധനയും മരുന്നുകളും മൊബൈൽ ക്ലിനിക്കുകൾ വഴി ലഭ്യമാക്കുന്ന വയോമിത്രം പദ്ധതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ തുടങ്ങിയവയുടെ സേവനവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ പരിപാലനം എന്നത് വളരെ കരുതലും ക്ഷമയും ആവശ്യമായ ഒന്നാണ്. രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നതോടൊപ്പം ദൈനംദിന ജീവിതം കൂടി മെച്ചപ്പെടുത്തുക എന്നതാണ് വാർദ്ധക്യ പരിചരണത്തിന്റെ ലക്ഷ്യം. ആരോഗ്യകരമായ ഭക്ഷണക്രമം, ഏകാന്തത ഒഴിവാക്കൽ, സാമൂഹിക പിന്തുണ എന്നിവ മനസ്സിനെ സജീവമാക്കി നിലനിർത്തുവാൻ സഹായിക്കുന്നു.
1: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോ സിന്ധു എൽ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റ് 48 സെക്കൻഡ്. ഇനി 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാനു നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC

0: വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡോണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52nd G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14 ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18 ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീട്ടെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണമേർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: Our largest oil supplier,
1: little less than 40%, is Russia.
0: Our largest gas supplier is the United States.
1: And that was not the case till the 28th of February of this year. The main supplier was Qatar.
0: So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
2: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1,650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ യുഎസ്എ പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഇറാനെ നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവയ്ക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസെനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000-ത്തോളം ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാനെ നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 1 മണി കഴിഞ്ഞ് 49 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ആദ്യം മെയ്ഡ് ഇൻ യു എസ് എ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സംഗീതമേകിയത് വിദ്യാസാഗർ.

ഗാനോത്സവത്തിലിനി കൊച്ചപ്പ പൗലോ അയ്യപ്പ കൊയിലോ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഹെഷാം അബ്ദുൾ വഹാബ് പാടിയ ഗാനത്തിന്റെ രചന വിശാൽ ജോൺസൺ, സംഗീതം ഷാൻ റഹ്മാൻ.

സന്തോഷ് വർമ്മയുടെ വരികൾക്ക് അൽഫോൺസ് ജോസഫിന്റെ സംഗീതം, പാടിയത് സൈനോര ഫിലിപ്പ്. കോക്ടെയിൽ എന്ന ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 04842 42 63 87, 04842 42 63 97, അല്ലെങ്കിൽ 94 46 45 58 88. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04842 42 63 87, 04842 42 63 97, അല്ലെങ്കിൽ 94 46 45 58 88. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി എഫ് എം ചർച്ച ചെയ്യുന്നു മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ മഞ്ജരി പാടിയ ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മ വരികളൊരുക്കിയ ഈ ഗാനത്തിന് സംഗീതം പകർന്നത് അലക്സ് പോൾ.

തന്മാത്ര എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പി ജയചന്ദ്രൻ പാടിയ ഗാനത്തിന്റെ രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിതാര.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഗാനോത്സവത്തിൽ ഇനി റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് മോഹൻ സിതാര ഇണം പകർന്ന ഗാനമാണ്. പാടിയത് സുനിൽ, കെ എസ് ചിത്ര. സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിൽ നിന്ന്.

ടി ഡി ദാസൻ സ്റ്റാൻഡേർഡ് 6B എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. കല്യാണി മേനോനും സംഘവും പാടിയ ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയത് ശ്രീവത്സൻ ജെ മേനോൻ.

വിജയ് യേശുദാസും ശ്വേതാമോഹനും പാടിയ ഗാനമാണ് അടുത്തത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ചിത്രം കഥ തുടരുന്നു.

മമ്മി ആൻഡ് മീ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇന്ന് ഗാനോത്സവത്തിൽ അവസാനമായി. കാർത്തിക് പാടി ഈ ഗാനത്തിന്റെ രചന, വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം സെജോ ജോൺ.

0: സമയം 1 മണി കഴിഞ്ഞ് 55:35. സേവന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ SSLC +2 കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 30 മുൻപായി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ പാലക്കാട്, ചിറ്റൂർ, കൊല്ലങ്കോട് എന്നിവിടങ്ങളിലെ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് 0491291-3366 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 0491291-3366.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: SSLC +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി 6 മാസം മുതൽ 1 വർഷം വരെ ദൈർഘ്യമുള്ള വിവിധ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ആരംഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്

0: ആൻഡ് മെഷീൻ ലേണിംഗ്, ആനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് തുടങ്ങിയ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾ ഉൾപ്പെടെ 20-ലധികം കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. കൂടുതൽ വിവരങ്ങൾക്ക് 9605404811 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ആവർത്തിക്കാം, 9605404811.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായി പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. KSCSA.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ക്ലാസുകൾ ഈ മാസം 15 ആരംഭിക്കും. മുസ്ലിം ന്യൂനപക്ഷ സംവരണത്തിന് അർഹത നിശ്ചയിക്കുന്നതിനുള്ള പ്രവേശന പരീക്ഷ നാളെ രാവിലെ 10 മുതൽ 12 വരെ പൊന്നാനി ഈശ്വരമംഗലത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0494266459 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 0494266459. റെഗുലർ എലിമെന്ററി എഡ്യൂക്കേഷൻ ഹിന്ദി ഡിപ്ലോമ കോഴ്സ് മെറിറ്റ് മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കോടെ രണ്ടാം ഭാഷ ഹിന്ദിയായുള്ള പ്ലസ് ടു യോഗ്യതയോ പ്രചാരസഭകളുടെ അംഗീകൃത ഹിന്ദി കോഴ്സുകൾ, ഡിഗ്രി, MA എന്നിവയോ പാസ്സായവർക്ക് അപേക്ഷിക്കാം. 17-35 ഇടയിലാണ് പ്രായപരിധി. മെറിറ്റ് സീറ്റുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 15 വൈകിട്ട് 5 മുൻപായി KBPE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർ ഭാരത് ഹിന്ദി പ്രചാര കേന്ദ്രം, അടൂർ, പത്തനംതിട്ട ജില്ല എന്ന വിലാസത്തിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 85-47-12-60-28. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85-47-12-60-28. കെൽട്രോണിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ടാലി MS ഓഫീസ് കോഴ്സിലേക്ക് SSLC യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 15. വിശദവിവരങ്ങൾക്ക് 0491250459 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 കഴിഞ്ഞ് 8 സെക്കൻഡ്.
2: ആകാശവാണി FM വാർത്തകൾ.
0: സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് KSRTCയെ ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് മന്ത്രി CP ജോൺ. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. APJ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BArk, BHMCT ബിരുദ പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നതെന്ന് തിരുവനന്തപുരത്ത് ഫലം പ്രഖ്യാപിച്ച് മന്ത്രി RoG M John പറഞ്ഞു. കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശിസാഗർ മിനിജല വൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പഴശ്ശി പദ്ധതിയിലെ അധിക ജലം ഉപയോഗിച്ചാണ് ഉത്പാദനം നടത്തുക. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം ലക്ഷദ്വീപ് ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്രയാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം കരമന നദിയിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നദീതീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നദിയിലിറങ്ങാനോ മുറിച്ചു കടക്കാനോ പാടില്ലെന്നും അറിയിച്ചു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല.

0: സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. 10th ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 MHz. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 3 മിനിറ്റും 26 സെക്കൻഡും. ഇപ്പോൾ കേൾക്കാം

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം, നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 94 46 4 5 5 8 8 8 94 46 4 5 5 8 8 8. ഒരു നമ്പർ കൂടിയുണ്ട്: 04 84 2 4 2 6 3 9 7 04 84 2 4 2 6 3 9 7. ഇതുമല്ലെങ്കിൽ 04 84 2 4 2 6 3 8 7 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. 04 84 2 4 2 6 3 8 7. നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം, വെള്ളിത്തിരയാണ്. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണിത്?
2: ഞാന് ഓളയിന്ന് ജിജോ, തൃശ്ശൂരിൽ.
1: ആ, ജിജോ ആണല്ലേ. ജിജോ എവിടെന്നാ വിളിക്കുന്നത്?
2: തൃശ്ശൂര്.
1: തൃശ്ശൂര്. ആ, പേരെനിക്ക് കിട്ടില്ല. ഒളയിലോ മാളയാണോ?
2: ഒളരി.
1: ഓക്കെ, ഒളരിയിൽ നിന്ന് ജിജോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഊണൊക്കെ കഴിഞ്ഞോ?
2: ഊണ്
1: കഴിഞ്ഞു. എന്ത് ചെയ്യുന്നു ജിജോ?
2: വർക്ക്ഷോപ്പാണ്.
1: വർക്ക്ഷോപ്പിലാണോ ഇപ്പോ?
2: ഓട്ടോ
1: പാർട്സ് വർക്ക് ആണല്ലേ. ഓ, ശരി ശരി. അപ്പൊ തിരക്കുണ്ടോ അവിടെ? മഴക്കാലത്ത് ഇതിന്റെ ഇതൊക്കെ അറ്റകുറ്റപ്പണിയൊക്കെ കൂടുതല്ലേ?
2: കൊഴപ്പില്ല.
1: ആ, കൊള്ളാം. ഓട്ടോ ഓടിക്കല്ലോ? ഓട്ടോ അവിടെ വർക്ക്ഷോപ്പാണ്.
2: വർക്ക്ഷോപ്പിലാണ്.
1: ശരി ശരി. വേറെ വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഭാര്യ, രണ്ട് പിള്ളേര്, രണ്ട് പെട്ടുകുട്ടികള്.
1: അവരെന്ത് ചെയ്യുന്നു, പഠിക്കുകയാണോ?
2: അവര് ഒരാള് 9, ഒരാള് 2 വയസ്സായിട്ടുള്ളൂ.
1: 2 വയസ്സായിട്ടുള്ളൂ, ചെറിയ ആളാണ്. ശരി ശരി. പേരൊക്കെ എന്താ അവരുടെ?
2: ജെസിയ, ജിനിയ.
1: ആ, കൊള്ളാം. ഓക്കെ. അപ്പൊ ആള് സ്കൂളിലൊക്കെ പോയി കാണും അല്ലേ? മൂത്ത ആള് ജെസിയ. ശരി ശരി. അപ്പൊ ഇളയാളിങ്ങനെ ചേച്ചിയെ കാണാതൊക്കെ അറിയോ? കൊറേ
2: ആള് ആദ്യം വാശിയാ.
1: വാശിയാണല്ലേ. ഇളയാൾക്ക് ഇച്ചിരി വാശി
2: കൂടുതലായിരിക്കും.
1: ചേച്ചി വരാൻ കാത്തിരിക്കോ?
2: കൊള്ളാം.
1: നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടേ?
2: ശ്യാമത്തെ പൂങ്കാറ്റ്
1: എന്ന പാട്ടാണ്. ശ്യാമത്തെ പൂങ്കാറ്റ് പാട്ട് പാടാറുണ്ടോ? പാടൂ പ്ലീസ്.
2: പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ കാമുകനോട്, നീലക്കണ്ണുള്ള എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ പൂങ്കാറ്റേ.
1: നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം. അപ്പൊ തുടക്കം തന്നെ നല്ലൊരു പാട്ടുമായിട്ട് വിളിച്ചതിന് ഒത്തിരി നന്ദി.

0: മോന്റെ പേര് ആത്മജ്.
1: ആത്മജ്, കൊള്ളാം, അവിടെ പേരാണല്ലോ. ആത്മജ് എന്ത് ചെയ്യുന്നു?
0: ആത്മജ് 5th സ്റ്റാൻഡേർഡില്.
1: ആ, 5th ക്ലാസ്സിൽ പഠിക്കുകയാണ്. സ്കൂളിൽ പോയി?
0: അതെ, പോയി പോയി.
1: എങ്ങനെയുണ്ട്? തുടങ്ങിയിട്ട് 2 ആഴ്ച ആയില്ലേ? വിശേഷങ്ങളൊക്കെ പറയാറുണ്ടോ? പേപ്പതി അടുത്തുള്ള സ്കൂളിൽ തന്നെയാണോ?
0: അതെ അതെ അതെ. അല്ല, അടുത്തല്ല, കുറച്ച് വണ്ടിക്കാ പോണേ.
1: വണ്ടിക്കാണ് പോവന്നേ. രണ്ടു മാസം അവധിയൊക്കെ കഴിഞ്ഞിട്ട് ഈ മഴയത്ത് ഇങ്ങനെ പോവാൻ മടിയുണ്ടായിരുന്നോ ആത്മജീന്?
0: മടിയൊന്നുമില്ല, എല്ലാളും ഹാപ്പി ആയിരുന്നു.
1: ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ അല്ലേ?
0: അതെ,
1: കുട്ടികളൊക്കെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ അടിയൊക്കെ പേടിച്ച് അടി ഇമ്പോസിഷൻ ഒക്കെ കിട്ടുന്നോണ്ടാണ് സ്കൂളിൽ പോകാൻ ഒരു വിമുഖതയായിരുന്നു. കുട്ടികളൊക്കെ
0: സന്തോഷം.
1: നമുക്ക് ഏതാ പാട്ട് വേണ്ടേ?
0: ഞാന് പ്രിയനെ ഉയർ നീയേ എന്ന് പറഞ്ഞ പിന്നിലാവിലെ പാട്ട്.
1: ആ, ആ പാട്ടാണ് വേണ്ടത്. ഓക്കെ, നോക്കാ.
0: ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഈ 14th നാളെ കഴിഞ്ഞ്.
1: ആണോ? ഓക്കെ, അപ്പൊ അഡ്വാൻസ്ഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ്. അപ്പോ അവിടെ എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്? എവിടെ, ഏത് രാജ്യത്താ?
0: ഹസ്ബൻഡ് പോർച്ചുഗലില്.
1: പോർച്ചുഗലിലാണ്? ഓക്കെ, ഞാൻ ഗൾഫിലൊക്കെ ആയിരിക്കും എന്ന് വെച്ചത്. ഗൾഫിൽ നിന്ന് പിന്നെയും പോണല്ലോ. അപ്പൊ പോർച്ചുഗലിലിരിക്കണം. പോർച്ചുഗലിലിരിക്കുന്ന അദ്ദേഹത്തിന് എന്തായാലും അങ്ങോട്ടാണ് പ്രിയനെ ഉയർ നീയേ എന്ന് അറിയിക്കുന്നത്. പേരെന്താ അദ്ദേഹത്തിന്റെ?
0: രാജേഷ്.
1: രാജേഷ്, ഓക്കെ. പോർച്ചുഗൽ അവിടെ പോയിട്ടുണ്ടോ? സുധ പോയിട്ടുണ്ടോ?
0: പോയിട്ടില്ല
1: അല്ലെ. അവിടെ എങ്ങനെ? നമ്മള് അധികം കേട്ടിട്ടില്ലാത്തൊരു രാജ്യമാണല്ലോ. അവിടുത്തെ രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കില്ല. അതാണ് ചോദിച്ചത്. പോണം
0: പോണം
1: നമ്മൾ എന്തായാലും ഒരു ദിവസം പോവാം. നമ്മൾ ആദ്യമായിട്ട് ഈ പോർച്ചുഗൽ എന്നുള്ള രാജ്യം കേൾക്കുന്നത് ചരിത്ര ക്ലാസ്സിൽ. പിന്നെ 1498 വാസ്കോഡ ഗാമ ഇവിടെ പോർച്ചുഗീസിൽ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മുടെ ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവിടെ ഫുട്ബോൾ വരുമ്പോഴാണ് കേൾക്കാറ്. അപ്പൊ ഇപ്പൊ രാജേഷും ഉണ്ടോ അവിടെ? അപ്പൊ എന്തായാലും വിളിക്കുമ്പോ പറയൂ, ഞങ്ങളുടെ ആകാശവാണി കൊച്ചിയുടെ വിവാഹ വാർഷിക ആശംസകളും ഉണ്ട്. ഇത്തവണത്തെ വിവാഹ വാർഷികം ഇപ്പൊ ഇല്ലെങ്കിലും ഒരുമിച്ചുള്ളതുപോലെ തന്നെ ആഘോഷിക്കണം. അദ്ദേഹം വരുമ്പോ പറയൂ, ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങളൊക്കെ അറിയിക്കൂ. ആത്മജിനെ അന്വേഷിച്ചു എന്ന് പറയും.
0: അപ്പൊ
1: ചൂടോടുകൂടി പ്രണയോദരമായ ഈ ഗാനം വരുന്നുണ്ട്. അപ്പൊ ആസ്വദിച്ചോളൂ. താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു സാർ.

0: നമസ്കാരം, വെള്ളിത്തറയിലേക്ക് സ്വാഗതം.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ.
0: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണിത്?
1: എന്റെ പേര് സുധ, ഞാൻ പേപ്പതി എന്നാ വിളിക്കണേ.
0: സുധ, തേക്കടിയിൽ നിന്ന്.
1: പേപ്പതി പേപ്പതി എറണാകുളം പേപ്പതി.
0: പേപ്പതി. ഓക്കെ, ഞാൻ തേക്കടി എന്നാണ് കേട്ടത്, സോറി. പേപ്പതി. പേപ്പതി ഏതാ? എറണാകുളത്തിന്റെ ഏത് ഭാഗത്തായിട്ട് വരും? അടുത്തുള്ള സ്ഥലം ഏതാ?
1: എറണാകുളം പിറവം. പിറവം
0: പിറവം ഭാഗത്താണ്.
1: ആഴൂർ അമ്പലം.
0: ഓ ശരി ശരി, ആ ഭാഗത്താണ് അല്ലേ. ഓക്കെ ഓക്കെ.
1: തൊട്ടടുത്ത.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഞാൻ ഒന്നും ചെയ്യണില്ല, വീട്ടിൽ തന്നെ.
0: അത് ഇത് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ 30,000 രൂപയുടെ വർക്കൊക്കെയാണ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വിളിച്ച് പറയല്ലേ. നിങ്ങൾ കുറെ കാര്യം ചെയ്യുന്നുണ്ട്.
1: അതെ അതെ.
0: വീട്ടിലാരൊക്കെയുണ്ട് വേറെ?
1: വീട്ടില് ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുറത്താണ്. അമ്മയുണ്ട്, പിന്നെ ഹസ്ബൻഡിന് ചേട്ടനുണ്ട്, ഒരു മോനുണ്ട്.
0: എന്താ മോന്റെ പേരെന്താ?

0: നമസ്കാരം, വെള്ളിത്തിരയാണ്. ഹലോ,
1: നമസ്കാരം. നമസ്കാരം,
0: ആരാണിത്?
1: എന്റെ പേര് സത്യൻ എന്നാണ്, ആലങ്ങാട് കോട്ടപ്പുറം.
0: ആലങ്ങാട് എന്ന പേരെന്താ?
1: ആലങ്ങാട് സത്യൻ,
0: സച്ചിൻ.
1: ആലങ്ങാട് കോട്ടപ്പുറം.
0: കോട്ടപ്പുറം ആലങ്ങാട് എന്നല്ലേ. ഓക്കെ, എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ആലങ്ങാട് ഞാനൊരു ചെറിയ ലോട്ടറി കടയൊക്കെ നടത്താണ്.
0: ആണോ, സച്ചിൻ എന്നുള്ള പേര് എങ്ങനെ വന്നു?
1: സത്യൻ, സത്യൻ എന്നാണ്.
0: സത്യൻ. ഓക്കെ, ഞാൻ സച്ചിൻ എന്നായിരുന്നു. ഞാൻ ഓർത്തു, ഒരു സച്ചിൻ ഫാനായ ആൾക്കാരൊക്കെ പേരിടണമെങ്കിൽ 90-കൾക്ക് ശേഷമൊക്കെയാണ് പേരിട്ടുള്ളൂ. സത്യൻ എന്നാണ് പറഞ്ഞത് അല്ലേ? ശരി ശരി. അപ്പോൾ ആലങ്ങാട് ലോട്ടറി കടയാണ്. എങ്ങനെ പോകുന്നു ലോട്ടറി കച്ചവടമൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല കാര്യം. എങ്ങനെയാ, ഒരു ഒരു കടയിൽ ഇരുന്ന് വിൽക്കുകയാണോ അതെയോ നടന്ന് വിൽക്കുകയാണ്? എങ്ങനെയാ? കടയാണ്. ശരി ശരി. ആളുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, ഭാഗ്യാന്വേഷികളാണല്ലേ
1: എല്ലാവരും.
0: ആ, മൊത്തത്തിൽ നമുക്ക് അതവിടെ കാണാം.
1: അതെ, എനിക്ക് രണ്ട് മക്കളുണ്ട്.
0: എന്തൊക്കെയാണ് അവരുടെ പേര്?
1: ഒന്ന് സുരേഷ്, ഒന്ന് ശ്രീകുട്ടൻ.
0: സുരേഷും ശ്രീകുട്ടനും എന്ത് ചെയ്യുന്നവരൊക്കെ?
1: ഒരാള്
0: ജോലി ചെയ്യാണ്. രണ്ടുപേരും ഇപ്പൊ ജോലിക്കൊക്കെ പോയി കാണല്ലോ.
1: ആ, പോയി കാണാം. വിവാഹം കഴിച്ച്, വിവാഹം കഴിച്ച് മൂന്ന് പേരക്കുട്ടികളും ഉണ്ട്.
0: ശരി ശരി. പപ്പൂപ്പനെ നോക്കിയിരിക്കും പേരക്കുട്ടികളൊക്കെ. എപ്പോഴാ കട അടക്കണ? എപ്പോഴാ
1: കടയാണ്? 9:30 അടക്കും.
0: രാത്രി വരെ ഉണ്ട്.
1: വീട്ടിനടുത്ത് തന്നെയാണ് കട.
0: ഓ ശരി ശരി. അപ്പൊ പിന്നെ എങ്ങോട്ട് യാത്രക്ക്? യാത്രയൊന്നും ചെയ്യണ്ട, വീടിനടുത്ത് തന്നെ ആയതുകൊണ്ടല്ലേ. കൊള്ളാം. താങ്കൾ എന്തായിരുന്നു ലോട്ടറി കച്ചവടത്തിന് മുമ്പ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്?
1: ഞാൻ കോൺട്രാക്ട് വർക്കായിരുന്നു.
0: ഓ ശരി. കൺസ്ട്രക്ഷൻ
1: ഒക്കെ
0: ആയിരുന്നു.
1: പ്രായമായി, പ്രായമായിപ്പോ എന്തെങ്കിലും ജോലി വേണമല്ലോ.
0: അത് തീർച്ചയായും. നമ്മൾ പ്രായമായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കണേക്കാൾ നല്ലതല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അപ്പോഴും താങ്കളൊരു അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തല്ലോ.
1: കഴിയുന്ന മക്കളെ ആശ്രയിക്കാതിരിക്കുക.
0: കൊള്ളാം. ആ, നമുക്ക്
1: കുറയ്ക്കുക.
0: ശരി ശരി. കൊള്ളാം. ആ ഒരു മനോഭാവമാണ് എല്ലാവർക്കും വേണ്ടതെന്ന് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ പ്രായമായി എന്ന് പറയുമ്പോൾ ആളുകൾ എപ്പോഴും വിചാരിക്കുന്നത് ഇവർക്ക് ഇനി അങ്ങോട്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണല്ലോ. അപ്പോൾ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോഴേ നമ്മൾ വിശ്രമ ജീവിതം, വിശ്രമം അല്ലല്ലോ ശരിക്കും. എന്താ? അതെ, തീർച്ചയായും. അപ്പൊ അങ്ങനെ ജിൽജിലായി തന്നെ അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ട?
1: എനിക്ക്
0: ആ പാട്ടാണ്, കമ്മകര പുരുഷോത്തമന്റെ പാട്ട്.
1: വയസ്സാകുമ്പോ ഈശ്വരചിന്തയാണല്ലോ ആവശ്യം.
0: ഈശ്വരചിന്തയാണ് കൂടുന്നത് അല്ലേ. താങ്കൾ പാട്ട് പാടുന്ന ഒരാളാണെന്ന് തോന്നുന്നു?
1: പാട്ടൊന്നും പാടില്ല,
0: പാടാറില്ല.
1: അങ്ങോട്ട് പോവാൻ യാത്രയാവുക, അതാണ് ആവശ്യം.
0: അതെ,
1: ഈശ്വരത്തിലേക്ക് പോവാ.
0: അത് നമുക്ക് ഈശ്വര ചിന്ത എപ്പോഴും വേണം. അപ്പൊ നമ്മളത് മനസ്സിലത് കൊണ്ട് നടക്കുക, അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ പോകാൻ ഇപ്പൊ തിടുക്കപ്പെടണ്ട.

0: കുറച്ചും കൂടെ ലോട്ടറിക്ക് കിട്ടി
1: അതെ
0: നമുക്ക് ഇതെല്ലാം കണ്ട് അല്ലേ പേര് കുട്ടികളെയൊക്കെ നമുക്കൊരു നല്ലതൊക്കെ ആക്കി ആയിട്ട് പയ്യെ നമുക്ക് ആലോചിക്കാം കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് വേണ്ട ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എന്റെ ഭാര്യ സുബലക്ഷ്മിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു.
0: ഓക്കെ, സുബ്ബലക്ഷ്മി ചേച്ചിക്ക് വേണ്ടിയാണ്. അപ്പോൾ ചേച്ചി കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു.
1: കേൾക്കണ്ട്.
0: ഓക്കെ, അപ്പോൾ ഇതാ വരുന്നു താങ്കൾക്ക് സുബ്ബലക്ഷ്മി ചേച്ചിക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം. ഒത്തിരി നന്ദി വിളിച്ചതിന്, സന്തോഷമായിട്ടിരിക്കും.

ഒരു അറിയിപ്പുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുഴൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ. വിളിക്കുന്ന നമ്പർ ഇതാണ്: 0484-24-26-387, അല്ലെങ്കിൽ 0484-24-26-397, ഇതുമല്ലെങ്കിൽ 9446-455-888. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0484-24-26-387, അല്ലെങ്കിൽ 0484-24-26-397, ഇതുമല്ലെങ്കിൽ 9446-455-888. ഹലോ കൊച്ചി എഫ് എമ്മിലെ വിഷയം ഇതാണ്: മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. വിളിക്കേണ്ട സമയം 3 മണി മുതൽ 4 മണി വരെ. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കുഴൂർ

0: ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ഈ അവസരം ഉപയോഗപ്പെടുത്തുക. നമുക്ക് വെള്ളിത്തിരയിലേക്ക് മടങ്ങിപ്പോകാം. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സർ.
0: ആരാണ് വിളിക്കുന്നത്?
1: ഇവിടെ അർത്തുങ്കയിൽ നിന്ന് പ്രദീപ്.
0: അർത്തുങ്കലിൽ നിന്നും പ്രദീപാണ്. എങ്ങനെയുണ്ട് അർത്തുങ്കലില്?
1: മഴയാണെന്ന് മാത്രമേ ഉള്ളൂ.
0: അർത്തുങ്കൽ പള്ളി ഭയങ്കര പ്രസിദ്ധമാണല്ലോ.
1: അത് തന്നെ പള്ളി കണിച്ചുളങ്ങര അർത്തുങ്കലിന്റെ ഇടക്കാണ് ഞങ്ങൾ.
0: ശ്രീകൃഷ്ണപുരം. എവിടെ? ശ്രീകൃഷ്ണപുരം.
1: ആ ശ്രീകൃഷ്ണപുരം.
0: ശ്രീകൃഷ്ണപുരം, ആ പേരിൽ ഒരു സിനിമയുണ്ട്, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന് പറഞ്ഞിട്ട്. അതാണല്ലോ എടുത്തത്.
1: അല്ലല്ല
0: അല്ലല്ല. ഓക്കെ. അർത്തുങ്കൽ എന്താ വെച്ചാല് എവിടെയാണ്? കണിച്ചുകുളാരങ്ങയുടെ അർത്തുങ്കലിന്റെ ഇടയിൽ. അർത്തുങ്കൽ ആ ഭാഗത്താണ്. അർത്തുങ്കൽ പള്ളി ഇങ്ങനെ സിനിമയിലൊക്കെ കാണിച്ച് കാണിച്ച് ഇപ്പൊ ആളുകളെല്ലാരും ഈ പള്ളി കാണാനായിട്ട് ഇപ്പൊ വരുമല്ലോ, ഒരു ടൂറിസ്റ്റ് അനുഭവത്തോടുകൂടി
1: ഒത്തിരി ആൾക്കാർ.
0: ആ ഓ ശരി ശരി. അതാ വളരെ മനോഹരമാണല്ലോ, കായലിന്റെ തീരത്ത് തന്നെ. കടലിന്റെ തീരത്ത് തന്നെയാണ് പള്ളി. ആ ശരി ശരി. അപ്പൊ ഞാൻ എനിക്ക് വരണം എന്നിങ്ങനെ ആഗ്രഹമുണ്ട്. ഞാൻ ഇതുപോലെ ഓരോ ഫോട്ടോയൊക്കെ കാണുമ്പോൾ, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമല്ലോ ഇങ്ങനെ മനോഹരമായ പള്ളി കാണുമെന്നൊക്കെ പറഞ്ഞുമ്പോൾ നമുക്കും തോന്നും ഒന്ന് വന്ന് പോകണമെന്ന്. ഒരു ദിവസം വരണം. പിന്നെ പറയൂ, അവിടെ എന്താ ചെയ്യുന്ന പ്രദീപ്? എന്താ ചെയ്യണേ?
1: ഞാനിവിടെ പാലക്കാടാണ് ചെത്തുന്നത്.
0: വീട് പാലക്കാടാണ്, പക്ഷെ അർത്തുങ്കലിലാണ്.
1: അല്ല, ചെത്തണത് പാലക്കാട്.
0: ചെത്തണത് പാലക്കാട്, എല്ലാം തിരിഞ്ഞു. പ്രദീപിന് വീട് അർത്തുങ്കലാണ്, പക്ഷെ ഇപ്പൊ പാലക്കാടാണോ അർത്തുങ്കലാണോ?
1: അർത്തുങ്കലാണ്,
0: ലീവ് എടുത്തു. ആ ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഈ ചെത്തില് എന്തെങ്കിലുമൊക്കെ പുതിയ ടെക്നോളജി ഒക്കെ വന്നോ? അതേ പഴയ നമ്മുടെ ആ കത്തിയും ആ രീതിയൊക്കെ തന്നെയാണ്. അതിൽ എനിക്ക് എപ്പോഴും സംശയം വരാറുണ്ട്, ഈ ഈ നമ്മളിതിൽ മേളിൽ കയറിയിട്ട് ഈ കൊടം കമത്തി വെക്കുമല്ലോ, അതെന്തിനാ?
1: അത് നമ്മൾ അതിലേക്ക് വീഴാനായിട്ട് മാട്ടം മാട്ടം എന്ന് പറയും ഞങ്ങള്. അപ്പൊ നമ്മള് ചെത്തി വീഴണം, മറ്റേ തുള്ളി അതിലേക്ക് വീഴാനായിട്ടാണ്.
0: അതിൽ കൃത്യമായിട്ട് വീഴാ, അതിൽ നിന്ന് താഴേക്ക് പോവില്ല, ആ രീതിയിലാണത്. ഓ ശരി. പിന്നെ മണ്ണ് തേക്കുന്നു കേട്ടിട്ടുണ്ട്, അങ്ങനെയുണ്ടോ?
1: ആ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് തേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വന്ന ഉള്ളിയില്ലേ,
0: ആ
1: അതും താഴത്തേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ, കോലയുടെ ഉള്ളിലേക്ക്
0: ഇറങ്ങിപ്പോകാതിരിക്കാൻ. ഇത് നമ്മളൊരു ഇഞ്ചക്ഷൻ സിറിഞ്ചിന്റെ ഒക്കെ പോലെയാണല്ലേ?
1: നമ്മള് അത് വീണ് കഴിയുമ്പോ നമ്മുടെ കണ്ണ് വീരില്ലേ, അതേപോലത്തെ തെളിച്ചായിരിക്കും.
0: ഓ ശരി ശരി. നമ്മൾ ഈ കുപ്പി കാണുന്ന പോലെ അല്ല.
1: അല്ലല്ല, നമ്മൾ ആദ്യം നമ്മൾ കണ്ണുനീരിക്കണം
0: പോലെ. ആ കത്തിയും അതൊക്കെ അങ്ങനെയാണല്ലോ, ഒരു പ്രത്യേക രീതിയിലുള്ള കത്തിയൊക്കെ അല്ലേ? അത് ചെത്തി ചെത്തി കളയുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ആയിട്ടാണ് കേറുന്നത്. അപ്പൊ കേറുമ്പോ ഒരു എങ്ങനെ പേടി മാറ്റിയത്? ഈ ഉയരത്തിലേക്ക് ഇങ്ങനെ കേറി കയറി പോകുമ്പോ നമുക്ക് ആദ്യം കയറും പേടിയായിരിക്കില്ലേ?
1: ആദ്യം നമ്മൾ ഈ ചെറിയ തയ്യലൊക്കെ നമ്മള് ചെത്തി പഴകിയതിനു ശേഷമാണ് വലുതിലേക്ക്
0: കേറുള്ളൂ. ആ ഇപ്പൊ അതൊരു വലിയ പ്രശ്നമൊന്നും അല്ല അല്ലേ? നമ്മള്
1: പേടിയൊക്കെ
0: മാറി. അപ്പൊ ഇപ്പൊ ഉയരം പേടിയാണോന്ന് ആരും ചോദിക്കില്ല. എത്ര നാളായ തുടങ്ങിയിട്ട്? എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണ്. പുതിയ പുതിയ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ഈ രംഗത്തേക്ക്?
1: ഇല്ല സാറേ, ഇതിപ്പോ പുതിയതായിട്ട് ആരും വന്നില്ല. നമ്മളെ പഴയ ആ ഒരു ഇത് തന്നെ പോയിക്കൊണ്ടിരിക്കണം.
0: ആണല്ലേ. ആ പുതിയ കുട്ടികൾക്കൊന്നും അല്ലേ അത്ര താല്പര്യമില്ല?
1: താല്പര്യമില്ല.
0: ശരി ശരി. അപ്പോ ഇപ്പൊ പാലക്കാട് പോയാ അവിടെ അവിടെ നിക്കും?
1: ആ പാലക്കാട് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ, ചിലപ്പോ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടൊക്കെ വീട്ടിൽ.
0: ഓ അങ്ങനെയാണ്. ആ തുടർച്ചയായിട്ട് നിക്കണല്ലോ. ഓ ശരി ശരി.
1: അവിടെ തന്നെ നിക്കണം.
0: അപ്പൊ വലിയൊരു തെങ്ങന്തോപ്പ് അങ്ങനെ എടുത്ത് നമ്മൾ
1: താമസം
0: അവിടെ തന്നെയാണ്. ശരി, അപ്പോ എന്തായാലും ജോലിയൊക്കെ അടിപൊളിയായി പോട്ടെ. നമുക്ക് ഇന്നത്തെ പാട്ട് വേണ്ടതാ?
1: ഒരു മുത്തശ്ശിക്കഥ എന്ന സിനിമയിലെ കണ്ടാൽ കാക്കക്കറുമ്പ് എന്നുള്ള പാട്ടില്ല
0: എന്ന പാട്ടാണ്. പാട്ട് പാടുവോ പ്രദീപ്?
1: അയ്യോ ഇല്ല
0: ഇല്ല അല്ലേ.
1: കാരണം എന്ന് ഭജനക്കൊക്കെ ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട്, ശ്രീകൃഷ്ണപുരം
0: ക്ഷേത്രം.
1: ഭജനൊക്കെ ആയി കഴിഞ്ഞാൽ പോയി പാടും.
0: നമുക്ക് ഭജന മതി, നമുക്ക് ഒരു രണ്ട് വരി ഭജന അവസാനം ആയിട്ട് അവിടെ പോയി ഭജന ഇരുന്നപ്പോ പാടിയത് രണ്ടു വരി വഴിയാണ്. ഭജന ഇപ്പൊ ട്രെൻഡിങ് അല്ലേ, ആളുകൾക്ക് ഭജന കേൾക്കാൻ വേണ്ടി ദൂരദേശത്തു നിന്നൊക്കെ വരികയാണ്.
1: എന്നാ രണ്ടുപേര് പാടട്ടെ സാറേ.
0: പാടു പാടു പ്ലീസ്.
1: മണികണ്ഠനു മലമേലൊരു മണിമന്ദിരമുണ്ടേ, മകരം പുലരുമ്പോൾ അവിടെ അഭിഷേകവുമുണ്ടേ, മണികണ്ഠനു മലമേലൊരു മണിമന്ദിരമുണ്ടേ, മകരം പുരരുമ്പോൾ അവിടെ അഭിഷേകം.

0: തന്റെ തിരുമുന്നിൽ ചെല്ലുമ്പോൾ, വില്ലാളി വീരന്റെ തിരുമുന്നിൽ ചെല്ലുമ്പോൾ, 18-ാം പടി തന്നിൽ നിറതേങ്ങയുടെ കേണം, മണികണ്ഠനുമലമേലൊരു മണിമന്ദിരമുണ്ടേ, മകരം പുലരുമ്പോൾ അവിടെ അഭിഷേകമുണ്ടേ.
1: ഞാൻ നിർബന്ധിച്ചില്ലാതെ നഷ്ടമായി പോയാനെ, ഒരു ഗഞ്ചിറയോ ഉടുക്കൊക്കെ ഉണ്ടായി ഞാൻ കൂടെ കൂടിയേനെ. പക്ഷെ എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള വരി അറിയില്ലല്ലോ, പുറകിൽ അക്കമ്പനി ആയിട്ട് കൊള്ളാം. അപ്പൊ നിങ്ങളൊരു ഒരു ഗ്യാങ് ഉണ്ടോ, ഒരു ട്രൂപ്പ് ഉണ്ടോ ഇങ്ങനെ ഭജനയൊക്കെ പാടാനായിട്ട്? കൂട്ടുകാരൊക്കെ ഉണ്ട്,
0: അമ്പലത്തിലെ അംഗങ്ങൾ എല്ലാരും കൂടെ വന്നാ
1: ഭജനക്ക് അങ്ങ് തകർക്കും, കൊള്ളാം. അപ്പൊ ഇപ്പൊ മണ്ഡലകാലമൊക്കെ ആയിരുന്നപ്പോ തിരക്കായിരുന്നു നിൽക്കണം അല്ലേ?
0: മണ്ഡലകാലത്താണോ
1: മെയിനായിട്ട് പോകാറുണ്ടോ? എല്ലാ എല്ലാ കൊല്ലം പോകാറുണ്ടോ?
0: ശബരിമല
1: ശബരിമലയില്? ആ
0: ശബരിമല ഒരു 2 പ്രാവശ്യം മാത്രം പോയിട്ടുണ്ട്,
1: അത്രേ ഉള്ളൂ.
0: പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നു, എനിക്ക് 2 ആൺകുട്ടികളാണ്.
1: ഓ ശരി, അവരെന്ത് ചെയ്യുന്നു?
0: അവര് ഒരാള് +1 +2
1: പ്ലസ് വണ്ണും പ്ലസ് ടു.
0: പേര് ചേട്ടേതിന്റെ പേര് ആദർശി, മൂത്തത് അഭിഷേക്.
1: അഭിഷേക്, അവർ രണ്ടുപേരും ഹയർ സെക്കൻഡറി.
0: ഹരിത.
1: ഹരിത, ഓക്കെ.
0: ഹരിത,
1: ശരി ശരി. അപ്പോ ഇപ്പൊ 2 മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നേക്കാണല്ലോ, അപ്പൊ ഞാൻ ഇനി ഒത്തിരി സമയം അപഹരിക്കുന്നില്ല. അപ്പോൾ കുടുംബമൊക്കെ ആയിട്ട് ആസ്വദിച്ച് ഇതാ പാട്ടൊക്കെ കേട്ടിരിക്കും. നമ്മുടെ കണ്ടാൽ ചിരിക്കാത്തുള്ള പാട്ട് റെഡിയായി ഇതാ വരുന്നു. ആദ്യമായിട്ടാണോ? എനിക്ക് സന്തോഷമാണ്, ആദ്യമായിട്ട് നമുക്ക് മിണ്ടാൻ പറ്റിയല്ലോ. അതെ, പാട്ടും പാടിച്ച്. അപ്പോ കൊട്ടും പാട്ടും ഒന്നും കൈകൊടരുത് കേട്ടോ, ഇതിങ്ങനെ കണ്ടു കൊണ്ടുനടക്കണം. ശരി, അപ്പൊ ഒത്തിരി നന്ദി. ഇതാ പാട്ട് ഇതാ വരുന്നു. എല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കു, കുട്ടികളോടും വൈഫിനോടും ഒക്കെ. ശരി, താങ്ക് യു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 94 46 4 5 5 8 8 8, അല്ലെങ്കിൽ 0484 2426 397. ഈ നമ്പറിലും വിളിക്കാം. നമ്പറുകൾ ആവർത്തിക്കാം, 94 46 4 5 5 8 8 8, അല്ലെങ്കിൽ 0484 2426 397.
1: ഹലോ
0: ഹലോ, നമസ്കാരം, വെള്ളിത്തിരയാണ്, പറയൂ.
1: ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഷക്കീറാണ്.
0: ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഷക്കീറാണ്, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം ഫോർട്ട് കൊച്ചിയിൽ?
1: നല്ല തന്നെ,
0: നല്ല തന്നെ. എങ്ങനെയുണ്ട് മഴ?
1: മഴ മഴ ഇപ്പൊ ഇത്തിരി കുറവുണ്ട്.
0: ഇത്തിരി കുറവുണ്ടല്ലേ. എന്ത് ചെയ്യുന്നു താങ്കൾ, എന്ത് ചെയ്യുന്നു?
1: ഞാനാ റിബിള്ളാണ്. ഇപ്പൊ നമ്മൾ കല്ലുപറ്റി സ്ഥലത്താണ് വിളിച്ചത്.
0: കല്ലുപറ്റി കേട്ടിട്ടുണ്ടോ? പിന്നെ കല്ലുപറ്റി അറിയാം.
1: കല്ലുപറ്റി
0: കൽവത്തിയിലാണ് അല്ലേ? കൽവത്തി ഒരു പള്ളിയൊക്കെ ഇല്ലേ? ആ, എനിക്ക് ആ ഭാഗത്ത് ആദ്യത്തെ പള്ളി. ആ, കൽവത്തി പള്ളി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ അടുത്താണപ്പോ? അടുത്താണ്. ശരി ശരി. അപ്പൊ എങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്താണല്ലോ താമസിക്കണ. അപ്പൊ ഒത്തിരി ഒത്തിരി ആളുകളൊക്കെ കാണാൻ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുവാണല്ലോ. ഇപ്പൊ വാട്ടർ മെട്രോ ഒക്കെ തുടങ്ങിയപ്പോ ഒത്തിരി പേരായില്ലേ? അവിടെ തന്നെയാണ് മഴ തിരക്ക കുറഞ്ഞല്ലേ? ഇപ്പൊ സീസൺ അത്ര ഇല്ല. താങ്കൾ എന്ത് ചെയ്യുന്നു?
1: എനിക്ക് മീനിന്റെ പണി. ഹാർബറിലെ മീൻ കച്ചവടമാണ്.
0: കച്ചവടമാണ്? ഓക്കെ ഓക്കെ. അപ്പൊ രാവിലെ എപ്പോ പോകും ഹാർബറിലേക്ക്?
1: രാവിലെ വെളുപ്പിന്. ഇപ്പൊ മറ്റേ സീസൺ ഓഫ് ആണല്ലോ, മുടങ്ങിയല്ല.
0: ഇപ്പൊ ട്രോളിംഗ് തുടങ്ങിയല്ലേ? ശരി ശരി. അപ്പൊ ട്രോളിംഗ് നിരോധനം ഉള്ളപ്പോ ചെറിയ വഞ്ചിയിലൊക്കെ പോവില്ലേ? വള്ളത്തിലൊക്കെ പോവില്ലേ? ഓ ശരി ശരി. അപ്പൊ ഇപ്പൊ ഇപ്പൊ എങ്ങനെയാ പരിപാടികളൊക്കെ?
1: പരിപാടി ഇപ്പൊ ഫ്രീ ആയിട്ട് വെറുതെ
0: ഇരിക്കാണ്.
1: യൂണിറ്റില് ചെറിയ പണിയൊക്കെയാണ്.
0: ഈ ട്രോളിങ്ങിന്റെ സമയത്ത്, അപ്പൊ ട്രോളിങ്ങിന്റെ സമയത്ത് എങ്ങനെയാ നിങ്ങൾ ഈ തൊഴിലാളികൾ എങ്ങനെയാ അതിനെ ഒന്ന് അഭിമുഖീകരിക്കുന്ന? എങ്ങനെയാ, നമുക്ക് എന്തായാലും ചെലവുകൾ ഉണ്ടാവല്ലോ, അപ്പൊ അതിനെ എങ്ങനെയാ ഒന്ന് മറികടക്കുക?
1: ഇല്ല, നമുക്ക് അറബുകൾ ശരിക്കും പണിയുണ്ടെങ്കിലൊക്കെ ഒപ്പിച്ചു വെക്കും. നമ്മളിപ്പോ അറബുകൾ
0: സംബന്ധിച്ചിടത്തോളം
1: തിന്നാനുള്ള കാശൊക്കെ ഒപ്പിച്ചു വെക്കും.
0: എങ്ങനെയെങ്കിലും നമുക്ക് വീട്ടിൽ കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു ഒരു എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്ന ഒരു പരിപാടി ഒപ്പിച്ചു വെക്കും അല്ലെ? ട്രോളിംഗ് നിരോധന സമയത്ത്
1: പൈസ കിട്ടുമ്പോ പണി ഉണ്ടാവും, നമുക്ക് കുഴപ്പം ഉണ്ടാവില്ല. അപ്പൊ പൈസ ഒപ്പിച്ചു വെക്കും.
0: പിന്നെ ആ
1: ഉണ്ടാൻ വേണ്ടിട്ട്,
0: പിന്നെ അതല്ലാത്ത മറ്റു സമയങ്ങളിൽ കിട്ടുന്ന കാശൊക്കെ കുറച്ച് സൂക്ഷിച്ചൊക്കെ വെച്ച് ചെലവാക്കും. ഒന്നര മാസം പഞ്ഞകാലം ഒന്ന് കടന്നു
1: കിട്ടാം.
0: അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെ മുൻകൂട്ടി കണ്ട് ജീവിതം മുൻകൂട്ടി കണ്ട് ജീവിക്കണല്ലോ. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഭാര്യ, മൂന്ന് മക്കളുണ്ട്.
0: അവരൊക്കെ എന്ത് ചെയ്യുന്നു, പഠിക്കുകയാണോ?
1: അവര് ജോലിയായി, പഠിപ്പൊക്കെ ജോലിയായി.
0: വലിയ ആൾക്കാരൊക്കെയാണ്. താങ്കളുടെ സ്വരമൊന്നും കേട്ടാ തോന്നില്ല.
1: എനിക്ക് 59 വയസ്സായി.
0: ആണോ? ഓക്കെ. 59 പറയില്ല, അത് ചിലപ്പോ ഇങ്ങനെ പോയി അധ്വാനിക്കുന്നോണ്ടായിരിക്കും. അത്രയൊന്നും സ്വരത്തിൽ തോന്നുന്നില്ല 59.

0: സംസാരം കേട്ടിട്ടില്ല.
1: സംസാരം കേട്ട് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞതാ. അപ്പൊ അവരൊക്കെ വലിയ വലിയ കുട്ടികൾ, മുതിർന്ന കുട്ടികളാണ്.
0: ആ പിന്നെ 10-30 വയസ്സൊക്കെ
1: അത്രയൊക്കെ ആയി. അപ്പൊ ഇവിടത്തെ റിട്ടയർമെന്റ് ഏജിലാണ് താങ്കൾ. ഇവിടെ 60 വയസ്സാകുമ്പോഴാണ് നമ്മൾ റിട്ടയർ ചെയ്തതാണ്. ആ സമയത്താണ് താങ്കൾ അതിരാവിലെ എണീറ്റ് ഹാർബറിൽ പോയി പണിയെടുക്കുന്നത്. ആ കച്ചവടമാണ്. കച്ചവടമാകുമ്പോഴേക്കും ഇതില് ഇതിന് ലേലം വിളിക്കുന്ന ഒരു പരിപാടി ഇല്ലേ? അപ്പൊ തന്നെ കൊടുക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് മൊത്ത കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച്
0: 8 മണി
1: കഴിയും. ആ രാവിലെ പരിപാടി കഴിഞ്ഞ പിന്നെ 8 മണി കഴിഞ്ഞ് ഫ്രീ ആണ്.
0: 3:30 3:30 എണീറ്റ് പോവാം.
1: 3:30 എണീറ്റ് പോണം. ഓ അതാണ് ബുദ്ധിമുട്ട്.
0: നമ്മള് ചായ പിടിച്ച് നമ്മള് ബാത്റൂമിലേക്ക് പോയി സമയം ഒരു 4:45 ആവും.
1: ഈ ലേലം വിളിയില് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ പ്രഗത്ഭന്മാര് മാത്രമേ പങ്കെടുക്കുള്ളൂ? ഇത് അറിയാവുന്ന എക്സ്പേർട്സ് മാത്രമേ ഉള്ളോ അതെയോ ബാക്കിയുള്ളവർക്കും വന്ന് പങ്കെടുക്കാം? ആണല്ലേ, ആർക്കും പങ്കെടുക്കാം. പക്ഷെ നമുക്ക് ഏത് മീനാണ്, മീനിന്റെ ഒക്കെ
0: ഫിഷിംഗ് ആർബിൾ പാസ് എടുത്താൽ മതി.
1: ഓ മാർക്കറ്റ് വിലയൊക്കെ അറിയണ്ടേ? എന്നാലുള്ള നമുക്ക് കറക്റ്റ്
0: മാർക്കറ്റ് വിലയൊക്കെ നമുക്ക് അറിയാൻ പറ്റും.
1: അപ്പോ ഇപ്പൊ ട്രോളിങ്ങിന്റെ സമയത്ത് ഇപ്പൊ മീനൊന്നും കിട്ടുന്നില്ല അതെയോ?
0: ഇല്ല, ട്രോളിങ്ങിന്റെ വള്ളങ്ങൾ പോകും. നമ്മക്ക് വള്ളങ്ങള് പണിയില്ല, നമുക്ക് ട്രോളിങ്ങിലെ പണിയുള്ളൂ.
1: ഓ
0: അത് രാവിലെ കില്ലത്ത് പോയിട്ടാണ്, അത് വെഞ്ചിന്റെ പണിയാണ്.
1: ശരി ശരി. അപ്പൊ ഇപ്പൊ ഉള്ള ചെറിയ ചെറിയ അങ്ങനെ മീനുകളൊക്കെ കിട്ടുള്ളൂ. വലിയ ഹാർബറിലുള്ള വലിയ തിരക്കുണ്ട്.
0: ചെറിയ മീൻ കിട്ടുള്ളൂ.
1: ഓക്കെ,
0: മീനൊക്കെ ചെറിയ മീനൊക്കെ കിട്ടുള്ളൂ.
1: അപ്പൊ എന്തായാലും പഞ്ഞകാലം ഒക്കെ പെട്ടെന്ന് കടന്നു പോട്ടെ. എന്നാലാണല്ലോ ശരിക്കും നമ്മൾ മത്സ്യങ്ങള് കുഞ്ഞുങ്ങളുണ്ടായി അവരൊന്ന് മുതിരാൻ വേണ്ടിയാണല്ലോ നമ്മളൊരു ഗവൺമെന്റ് ട്രോളിങ് നിരോധനം ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ മീനൊക്കെ ഈ 1.5 മാസം കൊണ്ട് വലുതായി താങ്കൾക്കൊക്കെ കൂടുതൽ കാശ് കിട്ടാൻ പാകത്തിനാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം
0: അല്ലേ.
1: നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടേ?
0: പാട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതിലെ നിത്യകാമുകിയും ഇന്നത്തിലെന്നും ഞാൻ എന്നുള്ള പാട്ട്.
1: ആ പാട്ടാണ് വേണ്ടത്. ആ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. ഡെഡിക്കേഷൻ ഉണ്ടോ? നല്ല പാട്ടുകളൊക്കെ കേട്ട് ആൾക്കാർ ആസ്വദിക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക്. ഒത്തിരി നന്ദി വിളിച്ചതിന്.
0: ഇൻഷാ അല്ലാഹ്.

0: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണിത്?
1: കരിപ്പാടം.
0: കരിപ്പാടത്ത് നിന്ന് ആരാണ്?
1: ശാർങ്ങധരൻ.
0: ശാർങ്ങധരൻ. ശാർങ്ങധരൻ അല്ലേ, കൊള്ളാം, അടിപൊളി. ശാർങ്ങധരൻ ചേട്ടൻ എന്ത് ചെയ്യണു? കച്ചവടത്തിൽ നിന്നൊക്കെ ഞങ്ങൾ വിരമിച്ചു. അപ്പൊ ഇരിക്കുകയാണ്. ഇപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പൊ ആരൊക്കെ ഉണ്ട്? പുറകിൽ ആരുടെയൊക്കെ ശബ്ദം കേൾക്കാം?
1: വീട്ടില് മകള്, അവരൊക്കെ സ്കൂളിൽ പോയി.
0: ആരൊക്കെ സ്കൂളിൽ പോയി? അപ്പൊ നമ്മള് അവരൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോ റേഡിയോ ആണ് കൂട്ട്.
1: അതെ അതെ,
0: അല്ലേ, എല്ലാം കേട്ടുകൊണ്ടിരിക്കും. ഇന്ന് ഏതാ നമുക്ക് പാട്ട് വേണ്ടത്?
1: അറിയാൻ പറഞ്ഞിട്ടുണ്ട്, കളിവാക്കുരങ്ങിയല്ലേ പാട്ടുണ്ട്,
0: ദേശാടനം എന്ന സിനിമയിലെ ആ പാട്ടാണ് താല്പര്യം. എന്താ ഈ പാട്ടിനോട്? ആ കൊടുക്കൂ. ആ അവരങ്ങോട്ട് പോയി, അപ്പുറത്തേക്ക് എന്താ മാറിയെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ നമുക്ക് ആ മകളുടെ പേരെന്താ? പെട്ടെന്ന് ചോദിച്ച വീട്ടിൽ വിളിക്കുന്നവര് പറഞ്ഞാ മതി. അതും പോയി. എന്നാ വേണ്ട, കുഴപ്പമില്ല. ചോറുണ്ടോ? നമുക്ക് വേറത്തില്ല സംസാരിക്കാം. ഇന്ന് ചോറിന് എന്തൊക്കെയായിരുന്നു കറി? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഊണൊക്കെ? എന്തോ മീൻകറി ആയിരുന്നു. ഓക്കെ, അത് കൊള്ളാം. ഇതിപ്പോ നമ്മള് ട്രോളിംഗ് നിരോധനം, മീൻ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചേ ഉള്ളൂ. ഇന്ന് എന്തായിരുന്നു മീൻ? എന്ത് കിട്ടി?
1: നമ്മളെ വേലക്കുട്ടികൾക്ക്
0: ഉജ്ജ്വലയും ഉത്തരയും, ഉജ്ജ്വലമായ പേരുകളാണ്. അവര് സ്കൂളിലാണോ? ക്ലാസ് ഏത് ക്ലാസ്സിലാ പഠിക്കണേ?
1: രണ്ടുപേരും
0: സ്കൂളിൽ പോയിരിക്കും. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നവര്? ഒരാൾ നേഴ്സറിയാണ്. ഓക്കെ, അപ്പൊ നേഴ്സറിയിലെ നേഴ്സറി പഠിക്കുന്ന ആള് ഉത്തരയാണ്.
1: ഹലോ.
0: ആ പറഞ്ഞോളൂ, കേക്കുന്നുണ്ട്. ശിഖ. ആ
1: പിന്നെ
0: വീട്ടിൽ എന്താണ് ഇളയാളെ? എന്താ വിളിക്കുക? നീലകണ്ഠൻ. ഓക്കെ ഓക്കെ, നീല. ആ നീലകണ്ഠൻ ചെറിയ ആളാണോ?
1: മകന്റെ കുട്ടികളാണ്.
0: ഓ, നീലകണ്ഠൻ ഒത്തിരി ചെറുതാണോ? വാവയാണോ? ചെറുതാണ്. ഓക്കെ, അവിടെ നിന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ടല്ലോ. എല്ലാവർക്കും വേണ്ടിട്ടാണ്. ആരാ ഈ പറഞ്ഞു തരുന്നത്? ആ ഉത്തരങ്ങളൊക്കെ അവിടെ നിന്ന് ആരോ പറഞ്ഞിരുന്നല്ലോ. ആരാണ് ഈ പ്രോംപ്റ്റ് ചെയ്ത് തരുന്നത്? ആള് ആണോ? ആ വൈഫ് അവിടെ ഉണ്ടായിട്ടാണോ? അന്ന് വൈഫിന്റെ നമുക്ക് സംസാരിക്കായിരുന്നല്ലോ. ഓടി വന്നതാണോ? എന്താണ് അദ്ദേഹത്തിന്റെ പേര്? കോമളവല്ലി. എന്നാ കോമളവല്ലി ചേച്ചിയോടും കൂടെ ഞാൻ ചോദിക്കട്ടെ കാര്യം. ഹലോ.
1: ഹലോ.
0: ഹലോ. ഹലോ. ഓഡിയോ.

0: ഹലോ,
1: ആ ഹലോ, എന്താണ് കോമളവല്ലി ചേച്ചി ഞങ്ങളോട് സംസാരിക്കുന്ന ഒരു വിമുഖത?
0: ഞാൻ കോമളയല്ല, മരുമകളാണ്.
1: മരുമകളാണോ? ഓക്കെ, അപ്പൊ ആ കോമളവല്ലി എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കൈമാറിയത്.
0: അമ്മക്ക് ഫോൺ മേടിക്കാൻ നാണം.
1: നാണം വന്ന്, ഓക്കെ പോട്ടെ, നാണം വന്നെങ്കിൽ ഇന്നൊന്നും പറയാൻ പറ്റില്ല.
0: അതെ,
1: അവിടെ ഇന്ന് ഒരാൾ ആൻസർ എല്ലാം പറഞ്ഞുകൊടുത്തോണ്ടിരിക്കണം അച്ഛന്. അത് പറയുക, ഇത് പറഞ്ഞില്ല മകന്റെ പേര്. അപ്പൊ എന്നാ ഞങ്ങള് നേരിട്ട് സംസാരിച്ചോളാന്ന് പറഞ്ഞപ്പോ ആൾ ഓടി. ഓട്ടെ, എന്താണ് പേരെന്താ?
0: എന്റെ പേര് ആര്യ.
1: ആര്യ, ഓക്കെ. അപ്പോൾ ആര്യയുടെ മക്കളാണ് ഉജ്വല, ഉത്തര. ഞങ്ങള് കഥയൊക്കെ അറിഞ്ഞു. പാട്ടും ചോദിച്ചിട്ടുണ്ട്, കളവോട് ഇറങ്ങിയല്ലോ എന്നുള്ള ആ പാട്ട്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് വരാം. അപ്പോ എല്ലാവരോടും പറഞ്ഞേക്കും, അന്വേഷണം പറഞ്ഞേക്കും. ഉജ്ജ്വല, ഉത്തരയും ശിഖയും നീലനും ഒക്കെ വരുമ്പോ പറ. ആകാശവാണി കൊച്ചിയുടെ ആശംസകൾ. ആ കോമളവല്ലി ചേച്ചിയുടെ അടുത്ത തവണ ഞങ്ങൾ വിളിക്കുമ്പോൾ, ഇങ്ങോട്ട് വിളിക്കുമ്പോൾ പാട്ടും പാടിത്തരണം എന്ന് പറഞ്ഞോളൂ. നാണമൊക്കെ മാറ്റി വയ്ക്കും.
0: ഓക്കെ,
1: അപ്പോൾ സന്തോഷമായിട്ടിരിക്കും. ഇതാ പാട്ട് വരുന്നു.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ വെള്ളിത്തിരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വെള്ളിത്തിരിയിൽ സാങ്കേതിക സഹായം നൽകിയത് ഷിബ എം കെ, രാധാകൃഷ്ണപിള്ള. പാട്ടുകളെടുക്കാൻ എന്നെ സഹായിച്ചത് അനു. ഞാൻ റിയാസ്. വെള്ളിത്തിര വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 3:04.
2: ആകാശവാണി FM വാർത്തകൾ.
1: നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. നിപ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech BR ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 BTech വിജയശതമാനം. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണിതെന്ന് മന്ത്രി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഈ മാസം 15 തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ നിർദ്ദേശം. ശിവഗിരിയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശിവഗിരിയിലെത്തിയ മുഖ്യമന്ത്രിയെ മഠാധിപതി സച്ചിദാനന്ദ സ്വാമി പൊന്നാട അണിയിച്ച് ആദരിച്ചു. സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രവർത്തനം ജയിലുകളിലും ലഭ്യമാക്കാൻ തീരുമാനിച്ചതായി കമ്മീഷൻ അധ്യക്ഷൻ K.സോമപ്രസാദ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കാവുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും.
2: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹലോ കൊച്ചി എഫ് എമ്മിലേക്ക് സ്വാഗതം. ഇന്ന് ഹലോ കൊച്ചി എഫ് എമ്മിൽ നമ്മുടെ വിഷയം മഴക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഡോക്ടർ നിഷ കെ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. ഡോക്ടർ നിഷ കുഴൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറാണ്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ആയുർവേദ വിധികളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. മറ്റൊരു നമ്പർ 0484-24-26-397. അപ്പോൾ ഫോൺ നമ്പർ ഓർക്കുമല്ലോ, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. വിഷയം കേട്ടല്ലോ, ആയുർവേദ ചികിത്സയും മഴക്കാല രോഗങ്ങളും. ഡോക്ടർ, ഹലോ കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മുടെ കോളുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആയുർവേദത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആയുർവേദ ചികിത്സാ വിധി ഒരു ചികിത്സ എന്ന നിലയേക്കാൾ ഒരു ജീവിതചര്യയാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ഋതുക്കൾ മാറി മാറി വരുമ്പോഴും നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, മാറ്റേണ്ട ചില ക്രമങ്ങളുണ്ട്. അപ്പോൾ മഴക്കാലത്ത് നമുക്കുണ്ടാകുന്ന രോഗങ്ങളെ തടയാനും ആരോഗ്യകരമായ ഒരു ജീവിതം സാധ്യമാകുന്നതിനും ഉള്ള ജീവിതചര്യ എങ്ങനെയൊക്കെയാണ്?
1: നമുക്ക് നമ്മുടെ ആരോഗ്യ പരിപാലനത്തിനായിട്ട് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ചര്യകളാണ്. ഒന്ന്, എല്ലാ ദിവസവും നമ്മൾ ഫോളോ ചെയ്യേണ്ട ദിനചര്യകൾ. നമ്മൾ കാലത്ത് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി നമ്മൾ ഉറങ്ങുന്നത് വരെ ഓരോ സമയത്തും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ദിനചര്യയിൽ പറയുന്നത്. അതേപോലെ ഓരോ കാലാവസ്ഥയിലും ആ കാലാവസ്ഥക്കനുസരിച്ച്
2: നമ്മുടെ ശരീരം അത് ആയുർവേദ ചികിത്സ പ്രകാരം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചര്യകൾ എന്ന് പറയും. ഇത് രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ദിവസവും നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദിനചര്യ എന്ന രീതിയിൽ പറയുന്നു. രണ്ടാമത്തേത്, ഓരോ കാലാവസ്ഥയിലും ആ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ശരീരം ആരോഗ്യകരമായി സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഋതുചര്യകളാണ്. അത് ഓരോ ഋതുവിനും അനുസരിച്ചിട്ടുള്ള പ്രത്യേക ചര്യകളുണ്ട്. ഈ ചര്യയിൽ ഓരോ ഋതുവിനും അനുസരിച്ചിട്ടുള്ള ആഹാരങ്ങളും അതുപോലെ വിഹാരങ്ങൾ, നമ്മുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ മഴക്കാലത്തിനെ കുറിച്ച് പറയുമ്പോൾ, ഈ മഴക്കാലം എന്നുള്ള കാലാവസ്ഥയ്ക്ക് മുമ്പ് ഒരു ഋതുസന്ധി എന്നുള്ള, അത് ഓരോ കാലാവസ്ഥയിൽ നിന്നും അടുത്തേക്ക് മാറുമ്പോൾ ഉള്ള രണ്ടാഴ്ച നമ്മൾ ഋതുസന്ധി എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു ഋതുവിൻ്റെ സ്വഭാവങ്ങളും ആ പ്രത്യേകതകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്ന് അടുത്ത ഋതുവിലേക്ക് കാലാവസ്ഥ മാറുന്ന ഒരു സമയം, ഈ ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഹെൽത്ത് റിസ്ക് ഉള്ള സമയം. എന്നുവെച്ചാൽ ഈ സമയത്തായിരിക്കും രോഗങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുള്ളത്. ആ ഒരു ഋതുസന്ധിയിൽ മഴക്കാലത്തിനെ സംബന്ധിച്ചിടത്തോളം

0: കടുത്ത വേനലിൽ നിന്ന് മഴയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ശാരീരിക ബലം പൊതുവെ കുറഞ്ഞിരിക്കും. ആ ഒരു സമയത്താണ് രോഗാണുക്കൾ കൂടുതൽ വ്യാപിക്കുന്ന, ഈർപ്പം കൂടുതലുള്ള മഴക്കാലത്തിലേക്ക് നമ്മൾ മാറുന്നത്.
1: പെട്ടെന്ന് ചൂടിൽ നിന്ന് നമ്മൾ മഴയിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലേ ഡോക്ടർ? നമുക്കിത് തുടരാം, ഒരു കോള് വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇത് തുടരാം. ഹലോ ഹലോ ഹലോ ഹലോ, ആ ഒന്ന് ഉറക്കെ പറയാമോ? ഹലോ ഹലോ, കൊച്ചി എഫ് എമ്മിലേക്ക് സ്വാഗതം. ആരാണിത്? കേൾക്കാനില്ല, ആ കോള് കട്ടായി എന്ന് തോന്നുന്നു. ആ നമുക്ക് തുടരാം.
0: ആ അപ്പോൾ അങ്ങനെ മഴക്കാലത്തിലേക്ക് വരുമ്പോൾ മഴക്കാലത്ത്

0: നമുക്ക് തുടരാം.
1: അപ്പോൾ അങ്ങനെ മഴക്കാലത്തിലേക്ക് വരുമ്പോൾ മഴക്കാലത്തിൻ്റെ പ്രത്യേകത നമുക്ക് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നു, തണുപ്പ് കൂടുന്നു, കൂടുതലായിട്ട് നനവ് വരുന്നു, പിന്നെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത, ഇതെല്ലാം തന്നെ കൂടുതൽ രോഗാണുക്കളുടെ വ്യാപനത്തിന് സഹായകരമായ ഒരു അന്തരീക്ഷമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശാരീരിക ബലം കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കൂടിയാകുമ്പോൾ, അതുകൊണ്ടാണ് ഈ മഴക്കാലം, ഓരോ മഴക്കാലവും നമ്മൾ ഈ ഒരുപാട് രോഗങ്ങളുടെ സാധ്യത കൂടുന്നതും കൂടുതൽ രോഗികൾ രോഗാതുരരായി മാറുന്നതും ഒക്കെ ഈ ഒരു രണ്ട് പ്രത്യേകതകളും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ്.
0: നമുക്ക് അടുത്ത കോളിലേക്കൊന്ന് പോയിട്ട് ഇത് തുടരാം. ഹലോ, ഹലോ,
2: ഹലോ,
0: ആ ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം. ഡോക്ടർ നിഷ സ്റ്റുഡിയോയിലുണ്ട്, സംശയം ചോദിച്ചോളൂ.
2: ഈ മഴക്കാലത്ത് ഉണ്ടാവുന്നല്ലോ വളങ്കടി ഉണ്ടല്ലോ കാലിന്റെ വിരലിലൊക്കെ വെള്ളത്തിലൊക്കെ ചവിട്ടിക്കഴിഞ്ഞാലേ,
1: പറഞ്ഞോളൂ.
2: അതിന് ആയുർവേദം എന്താണ് മരുന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കുക.
1: മഴക്കാലത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗാണുക്കളുടെ വ്യാപനത്തിന് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അതിൽ പ്രത്യേകിച്ച് ഈ ഫംഗൽ രോഗങ്ങൾ, പൂപ്പൽ ബാധ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. അതിലുള്ള ഒരു വിഭാഗമാണ് ഈ കാലിൽ പുഴുക്കടി അല്ലെങ്കിൽ വളങ്കടി എന്നൊക്കെയുള്ള നമ്മൾ പറയുന്ന രോഗം. അത് പ്രധാനമായിട്ടും ഈ ഫംഗസ് കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ മടക്കുകൾ, ഈ വിരലിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ, ഒടുകുകൾ, ഇതിലെല്ലാമാണ് കൂടുതലായിട്ട് ഈർപ്പം ഇരിക്കുമ്പോൾ വളരാൻ സാഹചര്യമുള്ളത്. അപ്പോൾ ഈ വളങ്കടി എന്നുള്ളത് വളരെ വ്യാപകമായിട്ട് കാണുന്ന രോഗമാണ്, അതൊരു ഫംഗൽ രോഗമാണ്. അപ്പോൾ അതിൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യണം. അത് നമുക്ക് രോഗസാധ്യത കൂടുന്നത് നമ്മൾ കൂടുതൽ നേരം കാല് നനഞ്ഞിരിക്കാനും ഈർപ്പത്തോടു കൂടി ഇരിക്കാനും ഒക്കെ ഇടയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് മഴയത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്ന് വെച്ചാൽ പോലും നമ്മുടെ യാത്രാ സമയങ്ങളിലെല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ അത്തരം ഒരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളവുമായിട്ട് ഈർപ്പവുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നല്ല ശുദ്ധമായ ജലത്തിൽ പറ്റുമെങ്കിൽ അല്പം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കാല് ഒരു 5 മിനിറ്റ് അതിൽ മുക്കി വെച്ച് കാല് വൃത്തിയായി കഴുകി ഈർപ്പം പൂർണ്ണമായി മാറ്റണം. അതിനുശേഷം വേണം നമ്മൾ ഇതിനുള്ള മരുന്നുകൾ, നമുക്കതിനുള്ള മരുന്നുകളുണ്ട്, പുറമേ പുരട്ടാനുള്ള മരുന്നുകളുണ്ട്. അതുപോലെ അത് ചില അവസ്ഥകളിൽ അതിൽ നിന്ന് വെള്ളം പൊട്ടി വരുന്ന രീതിയിൽ കൂടുതൽ ഇൻഫെക്റ്റഡൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ആദ്യം അത് ഉണക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ച് കഴുകുക, അതുപോലെ പുറമേ ഉപയോഗിക്കാം. അതുപോലെ ചില അവസ്ഥകളിലെല്ലാം നമുക്ക് അകത്തും മരുന്ന് കൊടുക്കേണ്ടി വരും. പൊതുവേ വളങ്കടി പോലെ ഈ കാലിൽ വിണ്ട് പൊട്ടി ഉള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ കൃമി രോഗത്തിനുള്ള ചികിത്സ കൂടെ ചെയ്യും. കാരണം ഇത്തരം ആൾക്കാർക്ക് പിന്നീട് കൃമി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ കൃമി രോഗ ചികിത്സ കൂടെ ചെയ്യും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ വളങ്കടി വരുന്ന ഈ രോഗി പ്രമേഹ രോഗിയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ത്വക്ക് രോഗങ്ങൾ ഉള്ള ആൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വ്യാധിക്ഷമത്വം കുറഞ്ഞിട്ടുള്ള ആളുകളൊക്കെയാണെങ്കിൽ, ചിലപ്പോൾ ഇതൊരു നിസാരമായിട്ടുള്ള വളങ്കടി ആണെങ്കിൽ പോലും മറ്റ് സെക്കൻഡറി ഇൻഫെക്ഷൻസ്, അണുബാധകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് പാദസംരക്ഷണം പ്രത്യേകമായിട്ട് ചെയ്യണം. ഈർപ്പം അധികം കോണ്ടാക്റ്റ് വരുന്നത് കൊണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാല് വൃത്തിയായി കഴുകി സൂക്ഷിക്കാൻ, ഈർപ്പം മാറ്റി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടികളിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ നനഞ്ഞ ചെരുപ്പിട്ടിട്ട് വൈകിട്ട് വരെ ഇരിക്കേണ്ട സാഹചര്യം വരിക. അതുപോലെ ഇപ്പോൾ ഷൂ ധരിച്ച് നടക്കുന്നവരിലാണെങ്കിൽ ആ ഷൂവിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് നനവിരിക്കുക, ഇതെല്ലാം റിസ്ക് കൂട്ടുന്ന കാര്യങ്ങളാണ്.
0: ഇപ്പോൾ ഈ വിളിച്ച ആൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഹലോ, ഹലോ, ആ എവിടെ, പേരെന്താണ്, എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നൊന്നും പറഞ്ഞില്ല, ഒന്ന് പറയൂ. എവിടുന്നാ വിളിക്കുന്നത്? ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. അപ്പോ ഏത് തരം ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചാണ്. ഹോട്ടൽ പണിയാ.
1: അപ്പോ കാലില് തീർച്ചയായിട്ടും നനവ് കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മളത് ആ കാര്യത്തിൽ അത് കാല് ഈർപ്പം ഇല്ലാതെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനൊപ്പം മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്.
2: ഓക്കെ,
1: ഓക്കെ,
0: വിളിച്ചതിന് നന്ദി.

0: ഈ മഴക്കാലത്തുണ്ടാകുന്ന ചർമ്മരോഗങ്ങൾ ഒരു പ്രധാനപ്പെട്ട
1: വലിയ
0: സംഗതിയാണ്,
1: വിഷയമാണ്,
0: നന്നായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പോൾ അദ്ദേഹം മറ്റേതെങ്കിലും തരം രോഗമുണ്ടോ പുള്ളിക്ക്? അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷെ മറ്റ് രോഗങ്ങളുള്ളവർ, ഷുഗറൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം അല്ലേ?
1: അതെ. പിന്നെ ഇതുപോലെ മറ്റ് സ്കിൻ രോഗങ്ങളും ത്വക്ക് രോഗങ്ങളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമ്മൾ സാധാരണ ചുണങ്ങ് എന്ന് പറഞ്ഞു വരുന്ന ഈസ്റ്റ് ഇൻഫെക്ഷൻ കൊണ്ടുള്ള രോഗങ്ങൾ ഈ ഈർപ്പം കൂടുതലുള്ള സാഹചര്യത്തിൽ കൂടുതലായിട്ട് വരും.
0: ഈ ചുണങ്ങ് വളരെ ഉപദ്രവകാരിയാണോ?
1: ഇപ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ വലിയ ഒരു ചെറിയ നിറം വ്യത്യാസം മാത്രം ഉണ്ടാകും, പിന്നീടായിരിക്കും അത് ചൊറിച്ചിലായിട്ട് ഒക്കെ പ്രത്യക്ഷപ്പെടുക. അപൂർവം ചിലരിൽ ചൊറിച്ചിലേ ഇല്ലാതെ വരും, പക്ഷേ ഈ ഒരു അടയാളം മാത്രം. അത് വളരെ വലുതായി വന്നിട്ട് ചിലപ്പോൾ കഴുത്തിലേക്ക് മുഖത്തേക്ക് അങ്ങനെയൊക്കെ വരുന്ന, വ്യാപകമായിട്ട് വരുന്ന അവസ്ഥകളിൽ അതൊരു കോസ്മെറ്റിക് എഫക്റ്റ് ഉണ്ടാക്കും. ചില ആളുകളിൽ അത് പുറത്ത് നെഞ്ചിലെ ഭാഗത്ത് മാത്രമായിട്ട് നിൽക്കുന്നതും കാണാറുണ്ട്. അപ്പോൾ അത് ഒരു തവിട്ട് അല്ലെങ്കിൽ വെളുത്ത നിറത്തിൽ ഒരു അഭംഗി ഉണ്ടാക്കുന്ന ഒരു പാടുകളായിട്ട് കാണാറുണ്ട്.
0: അത് നമ്മുടെ ആയുർവേദ ചികിത്സ കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ,
1: പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. പിന്നെ നമുക്ക്
0: ഡോക്ടർ ഒരു കോള് കൂടെ ഉണ്ട്, നോക്കാം. ഹലോ ഹലോ
2: ഹലോ, ഞാൻ മാഡം, ഞാൻ ട്രിപ്പോണ്ടിന്റെ അജിത് കുമാർ ആണ്.
0: ഡോക്ടറോട് ചോദിച്ചോളൂ.
2: ഡോക്ടർ നമസ്കാരം.
1: നമസ്കാരം.
2: ഞാൻ ട്രിപ്പൂണ്ടിയുടെ അജിത് കുമാറാണ് ഡോക്ടറെ. ഡോക്ടർ, എന്റെ ഞാൻ സംശയിക്കേണ്ടത് ഈ എന്റെ കൈയിൽ വിരലുകളൊക്കെ ഇല്ലേ, നഖം വെട്ടി കഴിഞ്ഞാല് നഖത്തിന്റെ സൈഡില് ഏതെങ്കിലും ഒരു വിരലായിരിക്കും, എല്ലാ വിരലും ഇല്ല, ഏതെങ്കിലും ഒരു വിരൽ നഖത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദന വരും. നമ്മളിപ്പോ ഷർട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യോ അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് സോപ്പ് പൊടി അലർജി ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ മഴക്കാലത്താണ് അത് കൂടുതലായിട്ട് കാണുന്നത്.
1: വേറെ എന്താ ജോലി ചെയ്യുന്നേ?
2: ഞാൻ വെൽഡിങ്ങിന്റെ ഒക്കെ വർക്കാണ്. പക്ഷെ ഞാൻ അങ്ങനെ അടുത്തൊരു അമ്പലത്തിൽ ഇങ്ങനെ പാത്രം കഴുകാനൊക്കെ
1: പോകും,
2: അപ്പോഴൊക്കെയാണ് കയ്യിൽ ഇങ്ങനെ വരാറുള്ളത്.
1: അത് ഈ നഖം വെട്ടി കഴിയണ സമയത്ത് മാത്രാണോ ഇത്തരത്തിലുള്ള?
2: അതെ, കൂടുതലായിട്ട് എപ്പോഴാണ് കാണുന്നത്?
1: ഈ നഖം വെട്ടുന്നത് ഇപ്പോൾ നമ്മൾ ഡീപ്പായിട്ട്, ചില ആളുകൾ നഖം വെട്ടുമ്പോൾ നല്ലോണം ഇറക്കി വെട്ടുന്ന സാഹചര്യത്തിൽ പലപ്പോഴും നഖമല്ലാതെ ഈ നമ്മുടെ വിരലിൻ്റെ മാംസഭാഗങ്ങളിൽ എവിടെയെങ്കിലും ചെറിയ മുറിവുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അതിൽ പിന്നെ നമ്മൾ ഈ വെള്ളവുമായിട്ടൊക്കെ കോണ്ടാക്ട് വരുമ്പോൾ അവിടെ ഈർപ്പം ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു അണുബാധ വന്നേക്കാം. അത്തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. എന്നുവെച്ചാൽ നമ്മൾ നഖം വെട്ടുന്ന രീതി എങ്ങനെയാണ്, നല്ലോണം ഡീപ്പായിട്ട് ഇറക്കി വെട്ടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യം പറഞ്ഞതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ അതിനോട് എന്നുവെച്ചാൽ നമ്മൾ മുറി വലിയ വേദന ഉണ്ടാകുന്ന മുറിവുകളാകണം എന്നില്ല, പക്ഷെ വളരെ ചെറിയ ഒരു പോറലാണെങ്കിൽ പോലും അതിനകത്ത് ഇപ്പം സോപ്പ് പോലെ നല്ല തീക്ഷ്ണ സ്വഭാവമുള്ള സോപ്പുകൾ, അതുപോലത്തെ ലൈൻ ക്ലീനിങ് ലോഷൻസൊക്കെ അവിടെ ടച്ച് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കതൊരു വേദനയായിട്ട് ഒരു നീറ്റലായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടോ നോക്കണം. പിന്നെ നമുക്ക് അതിലങ്ങനെ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അത് വലിയ മുറിവുകളൊന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് മരുന്നുകളില്ലാതെ തന്നെ നല്ല ശുദ്ധജലത്തിൽ കഴുകുക, ഉപ്പുവെള്ളം കൊണ്ട് കഴുകി തുടക്കുക, അത്തരം കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാവും. നമ്മൾ ഒരുപാട് ഇറക്കി വെട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. സോപ്പ് പൊടിയുടെ അലർജി ആണെങ്കിൽ ഈ നഖം വെട്ടിയ സാഹചര്യങ്ങളിൽ മാത്രം വരില്ല, മാത്രമല്ല അത് മൊത്തം വിരലിൽ വരും. ഇത് ആ നഖത്തിന്റെ സൈഡിൽ മാത്രം വരുന്നു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഒരു പക്ഷെ അത് അത്രയും ലോക്കലായിട്ട് വരുമ്പോ അത് മിക്കവാറും ആ ചെറിയ മുറിവുകൾ എന്തെങ്കിലും സംഭവിക്കേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാകാനാണ് സാധ്യത.
2: താങ്ക്
1: യു.
0: ഈ ചർമ്മരോഗങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മുടെ ശ്രോതാക്കൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു വന്നത് കോളുണ്ടോ? ഡോക്ടർ, നമുക്ക് അടുത്ത കോളിലേക്ക്. ഹലോ
3: ഹലോ,
0: നമസ്കാരം. ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം. ആരാണ്?
3: മോളുടെ കുട്ടിക്ക് വേണ്ടിട്ടേ
0: വിളിക്കുന്ന ആളിന്റെ പേരൊന്ന് പറയൂ. വിളിക്കുന്ന ആളിന്റെ പേരൊന്ന് പറയൂ.
3: പേര് വിജയമ്മ.
0: വിജയമ്മ, പേരക്കുട്ടിക്ക് വേണ്ടി ചോദിക്കുകയാണല്ലേ. ഡോക്ടറോട് ചോദിച്ചോളൂ.
3: മൂന്നാം സ്റ്റാൻഡേർഡിലാണ് കൊച്ചു പഠിക്കണതേ. അപ്പൊ അവനിപ്പോ വൈകിട്ട് കഫം പോണത്

0: കഫം പോകുന്നുണ്ട്. വയറ്റിന്ന് കഫം പോകണമെന്നും ഈ മഴക്കാല രോഗമായിട്ട് വല്ല ബന്ധം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ.
1: ഈ കഫം പോകുന്നത് ഇപ്പൊ എത്ര ദിവസമായി തുടങ്ങിയിട്ട്?
0: അതിപ്പോ രണ്ടു മൂന്ന് ദിവസമായെന്ന് പറഞ്ഞു. പുക്കിളി അവന് അവര് തിരുവല്ലയാണ്. അപ്പൊ ഒന്ന് മോളെ വിളിച്ചപ്പോ മോള് പറയുന്നു, അപ്പൊ ഇംഗ്ലീഷ് ഡോക്ടറിനടുത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ഈ പുക്കിളിന് ചുറ്റും കൊച്ചിന് നോവെടുത്തിട്ടേ വയറ്റിന്ന് പോണെന്ന് പറയാ. അപ്പൊ അതിന് നമുക്ക്
1: അത് ഒരു ഒരു ദിവസം പലവട്ടം വയറിളകി പോകുന്നുണ്ടോ? അങ്ങനെ കഫത്തോടു കൂടി
0: വൈറസ് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം പോയെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അന്ന് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കായിരുന്നു, അപ്പൊ ഇത് അതിനെ പറ്റിയത് എന്താ?
1: ഈ കഫം മാത്രല്ലാണ്ട് രക്തത്തിന്റെ അംശമോ അല്ലെങ്കിൽ ഇല്ല, നല്ല നല്ല വയറിളക്കായിട്ടോ അത്തരം പ്രശ്നങ്ങളും ഇല്ല. പോകുന്നതിൽ കുറച്ച് കഫത്തിന്റെ ഉണ്ട് അല്ലേ? ഓക്കെ. കുട്ടി സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മരുന്നുകളോ മറ്റെന്തെങ്കിലും ഈ അടുത്ത ദിവസങ്ങളിൽ?
0: പ്രത്യേകിച്ച് ഒന്നുമില്ല. അവന് ഇടയ്ക്കൊക്കെ ഈ ശ്വാസം മുട്ടുകൊണ്ട് അതൊന്നും ഇപ്പൊ ഇല്ല. കൊച്ചു സ്കൂളിൽ പോയ പിന്നെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ഈ പൊറോട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ല.
1: ഇപ്പോ ചെറിയ എന്തെങ്കിലും ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചെറിയ രീതിയിലുള്ള അണുബാധകളോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഏതെങ്കിലും കാര്യങ്ങളോടുള്ള അലർജിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് മലത്തിന്റെ കൂടെ കഫം പോകുന്ന അവസ്ഥ ഉണ്ടാകാം. അത് അതിശക്തമായിട്ടുള്ള എന്താ ആ കൃമിയുടെ മരുന്ന് കഴിച്ചിട്ട് കുറെ നാളായോ?
0: അല്ല, അതൊക്കെ സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവും. എന്റെ സ്കൂൾ വന്നിട്ട് ശരിക്കും കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല.
1: ഇത് കൃമി കൃമിയുടെ രോഗലക്ഷണങ്ങൾ മാത്രമായിട്ടല്ല, നമ്മള് ബാക്കി കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഒന്ന്, ഇത്തരത്തിലുള്ള ഫുഡിൽ നിന്ന് വന്നിട്ടുള്ള അണുബാധകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അലർജി കാരണമാണോ എന്നുള്ളത് നോക്കണം. ഇതിനോടനുബന്ധിച്ച് ശക്തമായിട്ടുള്ള രീതിയിലുള്ള വയറുവേദന, പനി വരിക, അല്ലെങ്കിൽ ദിവസത്തിൽ തന്നെ ഒരുപാട് തവണ വയറിളകി പോവുക, വെറും വെള്ളം പോലെ വയറിളകി പോവുക, അത്തരം ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ നമ്മളത് അടിയന്തര വൈദ്യസഹായം സ്വീകരിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ കുട്ടി എന്തായാലും മരുന്ന് തുടങ്ങിയല്ലോ, അപ്പോൾ മരുന്ന് കഴിക്കുക, അതിനോടനുബന്ധിച്ചിട്ട് ലൈറ്റായിട്ട് എളുപ്പം ദഹിക്കാൻ പറ്റുന്ന ആഹാരം, വീട്ടിലുണ്ടാക്കിയ ആഹാരം മാത്രം നൽകുക, എണ്ണ കുട്ടിയുടെ രുചിക്കും താല്പര്യത്തിനും അനുസരിച്ച്, പക്ഷെ ദഹിക്കാൻ പ്രയാസമുള്ള ഫ്രൈഡ് ഐറ്റംസ് അത്തരം സാധനങ്ങൾ തൽക്കാലം ഒഴിവാക്കി കൊണ്ട് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം, ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണം, അത്ര ആഹാരങ്ങൾ കൊടുക്കുക. അത് ഒരു സ്ഥിരമായിട്ട് നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്ന നല്ല ആരോഗ്യശീലമല്ല. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ആവശ്യത്തിൽ കൂടുതൽ പിക്കിൾസ് ഉപയോഗിക്കുന്നത് അത്ര ശരിയല്ല. അത് കുറച്ചുകൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. കൂടുതൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അത്തരം ആഹാരങ്ങളും വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങളും ശീലിപ്പിക്കണം.
2: വിളിച്ചതിന് നന്ദി. അപ്പോ മറ്റൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഈ മഴക്കാലത്ത് നമ്മൾ ഇതുവരെ എന്നല്ല, മുമ്പ് ഒട്ടും കേട്ടുകേഴ്വി ഉണ്ടാകാത്ത പല രോഗങ്ങളും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സമയമാണ്. അടുത്ത കോളിലേക്ക് പോകാം ഡോക്ടർ, ഒരു കോളുണ്ട്. ഹലോ, ഹലോ, കൊച്ചി എഫ് എമ്മിലേക്ക് സ്വാഗതം. ആരാണിത്? നമസ്കാരം. പറയാം. അല്ല, പേര് പറഞ്ഞില്ല. ഓ, ആയിക്കോട്ടെ. ഡോക്ടറോട് ചോദിച്ചോളൂ.
3: നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
3: എന്റെ എനിക്ക് ഈ വായര് എല്ലാ മാസങ്ങളിലും വായ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നാക്കും പൊട്ടും. അപ്പൊ ഈ അതുകൊണ്ട് ഈ മുഖത്ത് കരിമംഗലോ ഉണ്ട്. അപ്പൊ ഇത് ദിവസം
1: എത്ര വയസ്സുണ്ട്? എന്താ ചെയ്യുന്നേ? ഓക്കെ. ഭക്ഷണ രീതി എങ്ങനെയാണെന്നൊന്ന് പറയാമോ?
3: കാട്ട് ചോറാണ് തിന്നണത്. കാട്ട് ചോറ് ചോറ്.

0: മാത്രം വേറെ എന്തെങ്കിലും എന്തായാലും കഴിക്കും. കാലത്ത് ചോറാണ് ഭൂരിദിവസം കഴിക്കുന്നത്. ഉച്ചക്ക് ചോറ്, വൈകിട്ട് ചോറ്. അതിനിടക്ക് 4 മണിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചിലപ്പോഴാണ് തന്നത്. 80% ഉണ്ടാവില്ല, 20% എന്തെങ്കിലും വൈകിട്ട് ചെറിയ കടിയാണ്.
1: ഓക്കെ, നമുക്ക് ഭക്ഷണത്തിലെ ആവശ്യത്തിന് പച്ചക്കറികളും മോര് തൈര് പോലെയുള്ള സാധനങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ടോ ആഹാരത്തില്?
0: മോര് വല്ലപ്പോഴും മേടിക്കും, പക്ഷേ ഈ പച്ചക്കറിയാണ് കൂടുതലും കഴിക്കാറ്. അങ്ങനെ അധികം ഇറച്ചിമീനൊന്നും ഇപ്പൊ അങ്ങനെ കഴിക്കാറൊന്നും ഇല്ല. വല്ല ഞായറാഴ്ച അല്ലെങ്കിൽ കല്യാണം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ കഴിക്കാറുള്ളൂ.
1: ഓക്കെ, വൈറൽ അസിഡിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
0: അത് ചോറി കഴിഞ്ഞ് കുറച്ച് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. അത് ഞാനിങ്ങനെ കുറെ ഔട്ടോടി തന്നെ നടക്കും. ഔട്ടോടി ഇങ്ങനെ ഒരു 20 അടി നീളമുണ്ട്. അപ്പൊ ആ 20 അടി നീളത്തിൽ അങ്ങാടി ഇങ്ങോട്ട് ഒരു 90 പ്രാവശ്യം നടക്കും.
1: ആ ഓക്കെ, പലപ്പോഴും ഈ വായയില് കൂടെ കൂടെ വരുന്ന അൾസറുകൾ അല്ലെങ്കിൽ വായ പൊട്ടി വരുന്നത്, അത് മഴക്കാല രോഗങ്ങളുമായിട്ട് ബന്ധമുള്ളതല്ല. അത് വരുന്നത് പലപ്പോഴും നമുക്കുള്ള ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി, ബി കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസിയിൽ, അതുപോലെ ആഹാരം സമീകൃതമല്ലാത്ത അവസ്ഥയിൽ, അതുപോലെ അസിഡിറ്റി കൂടുന്ന അവസ്ഥയിലൊക്കെ ഇത്തരം പൊട്ടലുകൾ കാണാം. അതുപോലെ രക്തക്കുറവിൻ്റെ ഭാഗമായിട്ടും ഇതിങ്ങനെ കൂടെ കൂടെ വരുന്നത് കാണാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഭക്ഷണം സമയത്തിന് കഴിക്കുക, അതുപോലെ അത് സമീകൃതമായിട്ടുള്ള ആഹാരമായിരിക്കുക എന്നുള്ളത് രണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതേപോലെ തന്നെ നമ്മുടെ ഓറൽ ഹൈജീൻ, വായയ്ക്കുള്ളിൽ നമ്മൾ ഓരോ ഭക്ഷണം കഴിയുമ്പോഴും അത് കൃത്യമായിട്ട് വായ ശുചിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദിവസത്തിൽ ആ ഓക്കെ, നമ്മൾക്ക് ഈ നമ്മളിപ്പോൾ പലപ്പോഴും പറ്റുന്നത് ചെറിയ സ്നാക്സിൻ്റെ ഒക്കെ ഇടയിൽ ചെറിയ സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അതൊക്കെ ഇതിന് ഒരു കൂട്ടുന്ന ഘടകമാണ്. പലപ്പോഴും ഇത് പ്രധാനമായിട്ടും കാണുന്നത് രക്തക്കുറവ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇതിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ളതായിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുക, ഇത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഇതിൻ്റെ കുറവ് കൊണ്ട്, ചിലപ്പോൾ ഈ ധാതുലവണങ്ങളുടെ കുറവ് കൊണ്ടൊക്കെ ആണെങ്കിൽ അത് പരിഹരിക്കുന്ന ചികിത്സകൾ വേണം. അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് പുറമേ മരുന്ന് പുരട്ടാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. അപ്പം നമ്മുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് നെല്ലിക്ക പോലെയുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് സഹായകരമാകും. അധികം പുളി ഇല്ലാത്ത മോര് നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ആ ഓക്കെ, ഈ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ ഒന്നും ഇല്ലല്ലോ?
0: വയറ് സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നമില്ല, പക്ഷെ പിന്നെ ഉള്ളത് ഈ കരിമംഗലം മാത്രമേ.
1: ആ ഓക്കെ, അതിനും ഇതുപോലെ പുറമെ പുരട്ടുന്ന മരുന്നുകൾ മാത്രം മതിയാകില്ല, കുറച്ചൊരു അകത്തേക്കുള്ള മരുന്നുകൾ കൂടി വേണ്ടി വരും. ആ ഓക്കെ, ഇത് ഈ ഇതിന് പുറമേ പുരട്ടുന്ന ഏതെങ്കിലും ഒരു ഓയിൻമെൻ്റ് അല്ലെങ്കിൽ ഒരു ഇത് മരുന്ന് കൊണ്ട് മാത്രം മാറി കാണാറില്ല, കുറച്ച് അകത്തേക്കുള്ള മരുന്നുകൾ കൂടി വേണ്ടി വരും കേട്ടോ ഇത്തരം സാഹചര്യങ്ങളിൽ.
0: ഓക്കെ,
2: കുറേയൊക്കെ നമ്മുടെ ആരോ ആഹാര നിയന്ത്രണത്തിലൂടെ ഈ വക രോഗങ്ങൾ പിടിപെടുന്നത് നമുക്ക് തടയാൻ സാധിക്കും അല്ലേ? ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു സാധാരണ ആഹാരക്രമം, മഴക്കാലത്തെ ആരു ആഹാരക്രമം ഡോക്ടർ മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കോളുണ്ട്, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, കൊച്ചിയപ്പമാണ്, ഡോക്ടർ നിഷയുണ്ട്. ആരാ വിളിക്കുന്നത്? ആരാണ് വിളിക്കുന്നത്? മനോഹരൻ. ഡോക്ടറോട് ചോദിച്ചോളൂ, റേഡിയോയുടെ അടുത്തുനിന്ന് ഒന്ന് മാറി നിൽക്കണേ.
1: സോറിയാസിസിന് ചികിത്സയോ? ഓക്കെ, സോറിയാസിസിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് അത്. നമ്മുടെ മഴക്കാലത്ത് ചിലപ്പോൾ അത് കുറച്ച്, മഴക്കാലം എന്നല്ല, ഈ കാലാവസ്ഥ മാറി വരുന്ന സമയങ്ങളിലെല്ലാം അത് ചിലപ്പോൾ ഒരിത്തിരി കൂടുതലായിട്ട് വരുന്നത് കാണാറുണ്ട്. അതല്ലാതെ അത് ഡയറക്റ്റ് മഴക്കാലവുമായിട്ട് ബന്ധമില്ല. നമുക്ക് അതിന് സോറിയാസിസിൻ്റെ അവസ്ഥകളിൽ ഒരു കിടന്നുകൊണ്ടുള്ള ചികിത്സകൾ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും

0: പഞ്ചകർമ്മങ്ങൾ ശോധനങ്ങളെല്ലാം ചെയ്ത് ചികിത്സ ചെയ്യേണ്ട അവസ്ഥകൾ വരും. ചില തുടക്കത്തിലുള്ള അവസ്ഥകളിലൊക്കെയാണെങ്കിൽ നമുക്ക് അകത്തേക്കുള്ള മരുന്ന് കഴിക്കുക, കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോളാവും. സോറിയാസിസ് പോലെയുള്ള രോഗങ്ങളിൽ അകത്തേക്കുള്ള മരുന്നുകളില്ലാതെ പുറമേ പുരട്ടുന്ന മരുന്നുകൾ കൊണ്ട് നമുക്കൊരു ചില അവസ്ഥകളിൽ ഒരു താൽക്കാലിക ശമനം കണ്ടേക്കാം. പക്ഷേ അത് രോഗം വീണ്ടും കൂടുതലായിട്ട് വരുന്നതാണ് കാണാറുള്ളത്. അപ്പോൾ ഇന്റേണൽ മരുന്നുകൾ കൂടെ എടുത്തും കൊണ്ട് ചികിത്സ ചെയ്താൽ മതി. മുറിവുകൾ ഉണക്കുന്ന മരുന്നുകൾ ധാരാളം ഉണ്ട്. ഇപ്പം ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മരുന്നും ഇല്ലാതെ തന്നെ ഉണങ്ങും. കുറച്ച് ഡീപ്പായിട്ടുള്ള വൂണ്ടുകളൊക്കെ ആണെങ്കിൽ അത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ മുറിവുകളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് മുറിവ് ശരീരത്തിൽ എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്, എത്ര ആഴത്തിൽ വന്നു, മറ്റ് അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത അവിടെയുണ്ടോ, അത്തരം കാര്യങ്ങൾ കൂടെ നോക്കണം. പിന്നെ പ്രത്യേകിച്ച് പ്രമേഹ രോഗമുള്ളവർ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ത്വക്ക് രോഗമുള്ളവർ, അതുപോലെ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർ, ഇവരിലൊക്കെ ചിലപ്പോൾ മുറിവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാണുന്നുണ്ട്. അപ്പം അത് കാരണം അനുബന്ധ രോഗങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതും കൂടെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ മുറിവ് ചികിത്സിക്കേണ്ടത്. രക്തവാദം ഇത് ഈ സോറിയാസിസ് പോലെ തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. രക്തവാദത്തിലും നമുക്ക് ചികിത്സ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ രക്തവാദവും ഇതുപോലെ തന്നെ ഈ കാലാവസ്ഥ മാറുന്ന സമയത്ത് ആ രോഗം ഒന്ന് കൂടുതലായിട്ട് അതിൻ്റെ രോഗലക്ഷണങ്ങൾ, നിയന്ത്രണത്തിലിരുന്ന രോഗലക്ഷണങ്ങളും കൂടി ഈ കാലാവസ്ഥ ചേഞ്ചിനനുസരിച്ചിട്ട് പലപ്പോഴും കൂടി കാണാറുണ്ട്. കർക്കടക ചികിത്സ എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഷയമാണ്. എന്നുവെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു കർക്കടക ചികിത്സ എന്നുള്ളതല്ല ആയുർവേദത്തിൻ്റെ ഒരു രീതി. ഞാൻ ആദ്യത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ആ ഒരു മഴക്കാല ചര്യ എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. പിന്നെ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഈ ഒരു കർക്കടക ചികിത്സ എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ പരിഗണിക്കപ്പെടുന്നത്. അത് ഒരു 100% കാർഷിക വൃത്തി കൊണ്ട് നടന്നിരുന്ന ഒരു നാടാണല്ലോ നമ്മുടെ. അപ്പോൾ അതിൽ വലിയ കൃഷിപ്പണി കാര്യങ്ങളൊന്നും നടക്കാതെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സമയം എന്നുള്ള അതുകൊണ്ടാണ് ആ കർക്കടകത്തിൽ എല്ലാവരും ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. പിന്നെ അതങ്ങനെ ഒരു കർക്കടകത്തിലെ ചികിത്സ എന്നുള്ള രീതിയായി. ആയുർവേദത്തിലെ രീതി എന്ന് പറഞ്ഞാൽ ഈ ഋതുക്കൾക്ക് അനുസരിച്ചിട്ടുള്ള ജീവിത രീതിയാണ്. അപ്പം അതിൽ രസായനങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ കർക്കടക ചികിത്സ എന്നുള്ള രീതിയിൽ രസായനങ്ങൾ വെറുതെ എടുത്ത് കഴിച്ചത് കൊണ്ട് മാത്രം നമുക്കൊരു ആരോഗ്യരക്ഷ കിട്ടുക അങ്ങനെയല്ല. അപ്പം ഈ മഴക്കാലത്തിലെ ആഹാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം ദഹിക്കാൻ പറ്റുന്ന കുറച്ച് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് റെസ്റ്റ് കിട്ടിക്കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് പോഷണങ്ങൾ എത്തിക്കാൻ പറ്റുന്ന ഭക്ഷണ രീതി എന്നുള്ള രീതിയിലാണ് കർക്കടക കഞ്ഞിയും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഔഷധങ്ങളും കൂടെ ആഹാരത്തിനൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ദഹനം കറക്റ്റാണെങ്കിൽ, നമുക്ക് വിശപ്പ് നോർമലായിട്ടുണ്ട്, നമ്മുടെ മറ്റ് രോഗാവസ്ഥകളൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രസായന ഔഷധങ്ങളെല്ലാം ഉപയോഗിക്കാം. അതല്ലാതെ ഇപ്പോൾ കർക്കടകം തുടങ്ങി 1st മുതൽ നമ്മൾ ലേഹ്യങ്ങൾ കഴിക്കുക, അതല്ല അതിൻ്റെ ഒരു ആ ചികിത്സയുടെ സത്ത. അതല്ല, നമ്മുടെ ദഹന വ്യവസ്ഥ കൃത്യമായിട്ടിരിക്കുക, നമ്മുടെ ആരോഗ്യം കൃത്യമായിട്ട് സംരക്ഷിച്ച് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോ വ്യക്തിയും ഏത് രസായനം എന്ന് പറയുമ്പോൾ ലേഹ്യങ്ങൾ മാത്രമല്ല കേട്ടോ, ഈ വെറുതെ സിംഗിൾ ഡ്രഗ്, ചെറിയ ചൂർണങ്ങളായിട്ടുള്ളതുണ്ട്, ചില ഗുളികകൾ രസായന സ്വഭാവമുള്ളതുണ്ട്. അത് ഓരോരുത്തരുടെ ദേഹപ്രകൃതി, അവരുടെ രോഗം, വയസ്സ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഏത് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയുക.
1: വിളിച്ചതിന് നന്ദി. മറ്റൊരു കോള് കൂടിയുണ്ട്. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം. ആരാണിത്?
2: എന്റെ പേര് കാർത്തിക, സ്ഥലം കണ്ണൂര്.
1: ആ, കണ്ണൂരിൽ നിന്ന് വിളിക്കുകയാണല്ലേ. ആ, ഡോക്ടറെ ഉണ്ട്, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ.
2: ഇന്നത്തെ വിഷയം എന്താ ചേച്ചി?
1: ഇന്നത്തെ വിഷയം കേട്ടില്ലായിരുന്നോ? ആഹാ, വിഷയം

0: അറിയാതെയാണോ വിളിച്ചത്? മഴക്കാല രോഗങ്ങൾ, ഇപ്പൊ ആയുർവേദ ചികിത്സാ വിധികളിലൂടെ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നത് എങ്ങനെ എന്നാണ്. ആഹാ, ഇത് കേട്ടതിന് ശേഷമാണോ ചോദിക്കാൻ പോകുന്നത്? ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ.
1: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം, പറഞ്ഞോളൂ.
1: എന്റെ പേര് കാർത്തിക. ഞാൻ ആയുർവേദ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്.
2: അതെ, പറയൂ.
1: ഈ മഴക്കാല രോഗങ്ങളായിട്ട് എന്തെല്ലാം ഭക്ഷണമാണ് കഴിക്കേണ്ടത്?
2: മഴക്കാലത്ത് നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, മഴക്കാലം തുടങ്ങുമ്പോൾ നമുക്ക് വിശപ്പൊന്നും അത്ര അധികം വിശപ്പില്ലാത്തൊരവസ്ഥയാണ് ആദ്യം വരിക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശപ്പൊക്കെ കൂടിക്കൂടി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ ഈ മഴക്കാലത്ത് കഴിക്കേണ്ടത്. അപ്പോൾ അതിൽ തന്നെ പൊതുവെ ഞങ്ങൾ ആയുർവേദ ഡോക്ടർമാർക്കുള്ളൊരു ചീത്തപ്പേരാണ് എരിവ് പുളി ഉപ്പൊക്കെ കുറയ്ക്കാൻ പറയുന്നുള്ളത്. പക്ഷെ കുറച്ച് എരിവും പുളി ഉപ്പൊക്കെ ഉള്ള ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്ന സമയമാണ് മഴക്കാലം എന്നുള്ളത്. അതുപോലെ നമുക്ക് കഴിക്കാൻ നല്ലത് ധാന്യങ്ങൾ കഴിക്കുമ്പോൾ പലപ്പോഴും ഈ കുറച്ച് പഴകിയ ധാന്യം, പണ്ടൊക്കെ നമുക്കൊരു രീതി ഉണ്ടായിരുന്നു ഈ കുറച്ച് അരി മാറ്റി വെക്കും എന്ന് വെച്ചാൽ അടുത്ത കൊല്ലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പനി പോലെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അത്തരം ധാന്യങ്ങൾ മാറ്റി വെക്കും. അത് ഗോതമ്പ്, ചെറുപയറ്, പയർ, അതെല്ലാം കഴിക്കാം. പിന്നെ നമുക്ക് മാംസം, മാംസരസം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് തേൻ ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ, എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ കുടിക്കുന്ന വെള്ളത്തിൽ, ചൂടില്ലാത്ത വെള്ളത്തിലാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുറച്ച് തേൻ ചേർത്തൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ മോര്, തൈര്, അതെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. നമ്മൾ ഒഴിവാക്കേണ്ടത് തണുത്ത ആഹാരം, അതുപോലെ തിളപ്പിക്കാത്ത പച്ചവെള്ളം, പിന്നെ ചോളം പോലെയുള്ള ചില ധാന്യങ്ങൾ നമുക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത്തരം സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഏലക്കായ ഇട്ട വെള്ളത്തിലോ?
1: ഏലക്കായ, പിന്നെ പനിക്കൂർക്ക, അങ്ങനെയുള്ള വെള്ളമാണ് കുടിക്കാറ്.
2: ആ, എല്ലാ ദിവസവും അങ്ങനത്തെ വെള്ളമാണോ കുടിക്കുന്നത്?
1: അതുപോലെയുള്ള വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ കൈനാരി, പിന്നെ അങ്ങനെയുള്ള വെള്ളങ്ങളൊന്നും കുടിക്കാറില്ല.
2: നമുക്ക് ഏലക്കായ പനിക്കൂർക്കയൊക്കെ ഉള്ളത് അതാത് രോഗാവസ്ഥകളിൽ മാത്രമേ അങ്ങനത്തെ സാധനങ്ങൾ ആവശ്യമുള്ളൂ. നമ്മൾ നിത്യം കുടിക്കുന്ന വെള്ളം ഒന്നുകിൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം തിളപ്പിച്ച് ആറി അങ്ങനെ കുടിക്കാം, അതല്ലെങ്കിൽ ജീരകം, മല്ലി പോലെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളവും നമുക്ക് കുടിക്കാം. പിന്നെ മഴക്കാലം വരുമ്പോൾ ഈ തണുപ്പുള്ള കാലമായതുകൊണ്ട് നമുക്ക് ചുക്ക്, മല്ലി ചേർത്ത വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറികളിലെല്ലാം ഷടങ്കം എന്ന് പറയുന്ന കഷായപ്പൊടി കിട്ടും, അത് ചേർത്തിട്ടുള്ള വെള്ളം, അതൊക്കെയാണ് മഴക്കാലത്ത് കൂടുതൽ നല്ലത്. പനിക്കൂർക്കയൊക്കെ നമ്മൾ പനി, ചുമ, കഫക്കെട്ട്, ചെറിയ തൊണ്ടയിൽ ചെറിയ ഇറിറ്റേഷൻ, അത്ര അവസ്ഥകളിൽ നമുക്ക് പനിക്കൂർക്ക ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കാം. അതുപോലെ ഏലക്കായും ചെറിയ അളവിലൊക്കെ ഇട്ട് കുടിക്കാം. കൂടുതൽ അളവിൽ കുടിക്കുമ്പോൾ ചിലപ്പോൾ വയറിന് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കി എന്ന് വരും. ഒരു ഏലക്കായൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാം. തേൻ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല തേൻ കിട്ടുകയാണെങ്കിൽ വെറുതെ കൊടുക്കാം. പിന്നെ നമ്മൾ കിട്ടുന്ന തേനിൽ, തേൻ എങ്ങനെയായാലും മധുരമുള്ള സാധനമാണ്, പഞ്ചസാര അടങ്ങിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ പ്രമേഹ രോഗികളൊക്കെ കഴിക്കുമ്പോൾ ഉപയോഗിക്കണം. അതല്ലാണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ അളവിൽ തേനൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ തൊണ്ടവേദന, ചുമയൊക്കെ ഉള്ള സമയത്ത് കൊടുക്കുന്നത് നല്ലതാണ്.
1: എനിക്ക് ഉപ്പ്, പഞ്ചസാര ഇതെല്ലാം കുറവാണ്. പിന്നെ ഗ്യാസിന്റെ അസുഖമുണ്ട്, അതിന്റെ ഗുളിക കഴിക്കാറുണ്ട്, എന്നാലും ഗ്യാസ് അങ്ങനെ പോകുന്നേയില്ല.
2: അതിന് ഗുളിക മാത്രല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്നുവെച്ചാല് ഇപ്പൊ ഗ്യാസ് ചികിത്സിക്കുമ്പോൾ ഡോക്ടർ ഭക്ഷണത്തിന്റെ സമയക്രമം, ഭക്ഷണത്തിൽ എന്തൊക്കെ ഒഴിവാക്കണം, അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ?
1: ആ, ഉണ്ട്. ഞാൻ ഭക്ഷണം കൃത്യ നേരത്തെ കഴിക്കുന്ന ആളാ.
2: ഓക്കെ.
1: രാവിലെ 8 മണിക്ക് കഴിക്കും, ഉച്ചക്ക് 1:30 മണിയാകുമ്പോൾ കഴിക്കും, രാത്രി 7 മണിക്ക് കഴിക്കും, പിന്നെ ഒന്നും കഴിക്കൂല.
2: ഓക്കെ.
1: പിന്നെ ദോശ, പുട്ടി, ചപ്പാത്തി ഇങ്ങനെയുള്ളതെല്ലാം കഴിക്കാറ്.

0: ഇത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ഉണ്ടോ നമുക്ക് ദിവസവും?
1: എനിക്ക് നടക്കാൻ കഴിയാത്ത ഒരാളാണ്.
0: ഓ,
1: ആ അതുകൊണ്ട് അങ്ങനെ എക്സസൈസ് അങ്ങനെ ചെയ്യാൻ പറ്റൂല. എന്നാൽ ഞാൻ അടുക്കള ജോലിയെല്ലാം അത്യാവശ്യം ചെയ്യും.
0: ഓക്കെ, നമുക്ക് അപ്പോൾ ആ
1: ഇല്ല,
0: ആ നമുക്കപ്പോൾ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഭക്ഷണം കഴിഞ്ഞ ഉടനെ പോയി കിടക്കാതിരിക്കുക. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരിക്കുക, പിന്നെ അതുപോലെ ഭക്ഷണം ചെറിയ അളവിലാക്കിയിട്ടേ നല്ല രീതിയിൽ നന്നായി ചവച്ചരച്ച് കഴിക്കുക. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് എന്ത് തരം ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഗ്യാസ് പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അത്തരം ഭക്ഷണങ്ങൾ നമുക്ക് ലിമിറ്റ് ചെയ്യുക, കുറയ്ക്കുക. അതുപോലെ കഴിക്കുകയാണെങ്കിൽ തന്നെ പകൽ സമയത്ത് കഴിക്കുക, രാത്രിയിൽ ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, അത്തരം കാര്യങ്ങളും കൂടെ ചെയ്യുക കേട്ടോ.
1: പിന്നെ ഈ പരിപ്പ് കറി അങ്ങനെയുള്ള ഇത് കഴിക്കുമ്പോ കൂടുതൽ പ്രശ്നമുണ്ടോ? അല്ലേ,
0: ഓക്കെ.
1: പ്രശ്നമില്ല.
0: അപ്പൊ അത്തരം സാധനങ്ങൾ ഈ വൈകിട്ടത്തെ ഭക്ഷണത്തിൽ അധികം കഴിക്കാതെ ഇരിക്കുകയും കൂടെ ചെയ്തോളൂ കേട്ടോ.
1: ഓക്കെ ഡോക്ടർ.
0: ഓക്കെ,
2: അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ ഹലോ
3: ഹലോ.
2: ആ ഹലോ കൊച്ചി, എഫമാണ്. ഇതാരാണ്, എവിടുന്ന് വിളിക്കുന്നു?
3: തോട്ടക്കാട്ടര നൂലേൻ എം സി കൃഷ്ണൻ.
2: ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ.
3: നമസ്കാരം.
0: നമസ്കാരം.
3: ഞാൻ തോട്ടക്കാട്ടര നൂലേൻ എം സി കൃഷ്ണൻ. എനിക്ക് 79 വയസ്സുണ്ട്. എന്റെ കാലിന്റെ വലത്തെ കാലിന്റെ പാദത്തില് ഭയങ്കര ചൊറിഞ്ഞു പൊട്ടു ചൊറിഞ്ഞു പൊട്ടുക. പിന്നെ ആ കാലത്ത് തന്നെ ഉപ്പുറ്റീച്ചിന് മുകളിലായിട്ട് പുറകുവശത്ത് ചൊറിഞ്ഞു പോട്ടുണ്ട്. പിന്നെ ഇടത്തെ കാലിന്റെ ചെറുകളുടെ അടുത്തും ഇതുപോലെ ചൊറിഞ്ഞു പോട്ടുണ്ട്. തൊലിയിൽ പോകും. ഷുഗറുണ്ട്, ഷുഗറുണ്ട്. അപ്പൊ ഞാനിത് ഇടയ്ക്ക് വെള്ളത്തില് ഉപ്പ് ഉപ്പിട്ടാലും ഒക്കെ മുക്കി വെക്കാറുണ്ട്. നല്ല ചൊറിച്ചിലാ.
0: ഓക്കെ, എത്ര നാളായി അത് തുടങ്ങിയിട്ട്?
3: കുറേ നാളായി, പക്ഷെ അത് ഇടയ്ക്ക് മാറും, പിന്നെ ഉണ്ടാവും.
0: അത് ഏതെങ്കിലും കാലാവസ്ഥയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും?
3: അല്ല, വേനൽക്കാലത്ത് ഉണ്ടാകുന്നു, വർഷകാലത്ത് എല്ലാ സമയത്തും ഉണ്ടാവുന്നുണ്ട്.
0: ഓക്കെ, അത് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ആണോ വരുന്നത്? ഏതെങ്കിലും?
3: അല്ല, ഞാൻ വീട്ടിൽ പുറത്തു പോകാറില്ല, ചെരുപ്പ് ഇടാറില്ല.
0: ആ ഓക്കെ. പിന്നെ വേറെ വേരിക്കോസിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാലില് വേരിക്കോസ് വെയിൻസ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല? ആ ഓക്കെ. വെറുതെ തനിയെ ചൊറിഞ്ഞ് പൊട്ടി വരുന്നതാണോ?
3: സ്വാഭാവികമായിട്ടോ?
0: അതിൽ നിന്ന് വെള്ളം ഒലിക്കുന്ന പോലെയോ പഴുപ്പ് വരുന്ന പോലെയോ? ഓക്കെ, അതിന് ചികിത്സകൾ എന്തെങ്കിലും ചെയ്തിരുന്നോ?
3: ഞാനൊരു സ്കിന്നിന്റെ ഡോക്ടറെ കണ്ടു. അപ്പൊ അങ്ങനെ പറഞ്ഞിങ്ങനെ ഉപ്പുകളൊക്കെ കാലം മുക്കി വെക്കാൻ പറഞ്ഞങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ അതിനും പെരട്ട മരുന്നും തന്നിരുന്നില്ല. ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്.
0: ഓക്കെ, ചെറിയ രീതിയിലുള്ള വല്ല അലർജി കാര്യങ്ങൾ അതിനോടനുബന്ധിച്ചിട്ട് വരുന്ന പൊട്ടലുകളാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ച് തുടച്ച് ഈർപ്പം മാറ്റി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും. ചില ഇതിൽ നമ്മുടെ സ്കിന്ന് വല്ലാതെ ഡ്രൈ ആവുന്നത് കൊണ്ടും ഇതുപോലെ ചെറിയ ചെറിയ ചൊറിച്ചിൽ വന്ന് പൊട്ടലുണ്ടാകാറുണ്ട്. അത്തരം അവസ്ഥകളിലാണെങ്കിൽ നമുക്ക് ഈ തുടച്ച് ഈർപ്പം മാറ്റിയതിന് ശേഷം കുറച്ച് ചർമ്മത്തിന് ചെറിയ സ്നിഗ്ധത നൽകുന്ന മോയ്സ്ചറൈസർ പോലത്തെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അത് പക്ഷെ പഴുപ്പ് വരുന്ന അവസ്ഥകളിലാണെങ്കിൽ നമുക്ക് എണ്ണകള് തൈലങ്ങള് ഇങ്ങനെ വെള്ളം ഒലിക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോഴേ, അപ്പൊ അത്തരം അവസ്ഥകളിൽ നമ്മൾ ആദ്യം അത് ഉണക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ഉള്ള കഷായങ്ങള് ഗുളികകള് അത്തരം ഔഷധങ്ങളാണ് ഉപയോഗിക്കുക. അതുപോലെ പുറമെ ഈ ഉപ്പുവെള്ളം അല്ലാതെ വേറെ ചില ഔഷധങ്ങൾ ഇട്ടിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളത്തില് പാദം. നമ്മൾക്ക് ഈ വെള്ളം ഒലിക്കുന്ന അവസ്ഥയിൽ എണ്ണ പുരട്ടുമ്പോൾ ചിലപ്പോൾ അത് മോശമാകാനാണ് സാധ്യത. അപ്പം അതിൽ ആദ്യം മറ്റു മരുന്നുകൾ, ആയുർവേദത്തിൽ തന്നെയുള്ള മറ്റു മരുന്നുകൾ ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കൊണ്ട് കഴുകുക. അതുപോലെ അവിടെ മരുന്ന് പറ്റിച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴുകി കളയുക.

0: ഇത്തരം ചികിത്സകളാണ് ചെയ്യുക. പക്ഷെ ഒരു വെള്ളം വലിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അകത്തേക്കുള്ള മരുന്നുകൾ കൂടി ആവശ്യമായിരിക്കും. അപ്പം അത് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കി പരിശോധിച്ച് ഒരു ഡോക്ടറെ കണ്ട് നേരിട്ട് കണ്ട് ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡായിട്ട് എക്സിമ പോലത്തെ അവസ്ഥകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് വൈകാതെ ചികിത്സിക്കുന്നതാണ് നല്ലത്.
1: ഹലോ, ആ വിളിച്ചതിന് നന്ദി. അടുത്ത കോളിലേക്ക്. ഹലോ ഹലോ ഹലോ, കൊച്ച് എഫ്എമ്മാണ്. ഡോക്ടർ നിഷയുണ്ട്. അതെ അതെ അതെ അതെ, ഡോക്ടർ നിഷയുണ്ട്. ചോദിച്ചോളൂ, ആരാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു.
2: പറയും
3: ഡോക്ടറെ. നമസ്കാരം.
0: നമസ്കാരം.
3: അതെ, ഒരു കാര്യം ചോദിക്കാനാണ്. സ്ഥിരമായി വൈകിട്ട് ഗോതമ്പിന്റെ ആഹാരം കഴിക്കുന്നത്, വയസ്സ് 72-73. അപ്പൊ ഗോതമ്പ് ആഹാരം കഴിച്ച ചില ദിവസം നമുക്ക് ഗ്യാസ് തോന്നുന്നുണ്ട്. അപ്പൊ അത് വൈകിട്ട് കഴിക്കുമ്പോ ഗ്യാസ് ഗോതമ്പിലുണ്ടാവോ?
0: ഗോതമ്പ്
3: ഷുഗറും പ്രഷറും ഉണ്ട്, അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഗോതമ്പിന്റെ ആഹാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദോഷമായിട്ട് കഴിച്ചാലും അത് വൈകിട്ട് ചിലപ്പോ ചില ദിവസം ഗ്യാസ് നമുക്ക് തോന്നും.
0: ചില ദിവസങ്ങളിൽ മാത്രമേ പ്രശ്നമുള്ളൂ?
3: അല്ല, അത്രയുള്ളൂ, അത്രയുള്ളൂ.
0: അപ്പൊ അന്ന് അന്നത്തെ ദിവസങ്ങളിൽ നമുക്കിതിൽ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഗോതമ്പില് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണമായതുകൊണ്ട് ചില ആളുകളിൽ അത് അലർജി ഉണ്ടാക്കാറുണ്ട്. ചിലർക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാക്കും, മറ്റു ചിലർക്ക് മറ്റു തരത്തിലുള്ള അലർജി ഏത് തരത്തിൽ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം. അപ്പോൾ അത് ഗ്ലൂട്ടൻ അലർജി വരാം. പിന്നെ ഈ ചില ദിവസങ്ങളിൽ മാത്രം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസങ്ങളിൽ കഴിക്കുന്ന മറ്റാഹാരങ്ങൾ കൂടെ ഏതാണ് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ
3: അല്ല, പകല് ഭക്ഷണം ചോറാണ് കഴിക്കുന്നത്, രാത്രി മാത്രമേ ഷുഗർ ഉള്ളതുകൊണ്ട് ഗോതമ്പാഹാരം. അതായത് ആയുർവേദത്തിലെ ഒരു ബുക്കിൽ പറയുന്നുണ്ട്, ഗോതമ്പാഹാരം സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഷുഗർ കൺട്രോൾ ആയിരിക്കുമെന്ന് വരാതിരിക്കുമെന്നൊക്കെ വായിച്ചിട്ടുണ്ട് പണ്ടത്തെ ഒരു പുസ്തകത്തിലെ. ആയുർവേദം നല്ല, ആയുർവേദത്തിൽ ഗോതമ്പാഹാരത്തിന് പ്രാധാന്യം പറയുന്നുണ്ട്.
0: ഉണ്ട്, പറയുന്നുണ്ട് അതില്. പക്ഷെ ഈ ഗോതമ്പ് തന്നെ ചിലർക്ക് ഇത്തരം അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ഗോതമ്പ് മാത്രമല്ല, നമുക്ക് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നേരം അല്ല, പെട്ടെന്ന് തന്നെ ഷുഗർ സ്പൈക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഷുഗർ പെട്ടെന്ന് കഴിച്ചാൽ ഉടനെ ഷുഗർ കൂടുന്നത് ഒഴിവാക്കാൻ മാത്രമാണ് നമുക്ക് ഗോതമ്പിനൊരു പ്രസക്തി ഉള്ളത്. കാരണം അതിനകത്ത് നാരുകൾ കൂടുതലുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നോക്കുകയാണെങ്കിൽ ഗോതമ്പിലും അരിയിലും ഒക്കെ ഏകദേശം ഒരേ അളവിലാണ്. പക്ഷെ ഗോതമ്പിൽ നമുക്ക് കുറച്ചുകൂടെ നാരുകൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം ഉള്ളത്. അപ്പം നമുക്ക് ഗോതമ്പ് മാത്രമല്ല, നമുക്ക് മില്ലറ്റുകൾ ഉപയോഗിക്കാം. മാറി മാറി ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ അരിയാണെങ്കിൽ തന്നെ തവിടുള്ള അരികൾ കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ രാത്രി സമയത്ത് ഭക്ഷണത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് നേരത്തെ, ഒരുപാട് വൈകി കഴിക്കാതെ നേരത്തെ കഴിക്കുക.
3: വൈകി കഴിച്ചാലും ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ കഴിച്ച് ഉറങ്ങിയാ മതിയല്ല. ഒരു 9 മണിക്ക് കഴിക്കുകയാണെങ്കിൽ 11 മണിക്ക് ഉറങ്ങിയാ
0: അല്ല, അതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ആഹാരം കഴിച്ചിട്ട് സമയത്ത് വെച്ചാലേ, പ്രമേഹ രോഗം ഒക്കെ ഉള്ളവരിലാണെങ്കിൽ കൃത്യമായിട്ട് ഒരു 6-7 മണിക്കൂർ നല്ല റെസ്റ്റ്, ഉറക്കം അതൊക്കെ ആവശ്യമാണ്. അപ്പൊ നമ്മൾ നേരത്തെ ആഹാരം കഴിക്കുക, ആഹാരം കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് പതുക്കെ ഒന്ന് നടന്നതിന് ശേഷം പിന്നെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങൾ, ആഹാരം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് കിടന്നാൽ മതി. അതിന്റെ ഇടയിൽ ഒരു 10-20 മിനിറ്റ് നമുക്ക് നടക്കാം, അതുകൂടെ
3: ചെയ്യാം.
0: ആ ഓക്കെ. അല്ല, ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ടും ഒരു ചെറുതായിട്ടൊന്ന് മൂവ്മെന്റ്സ് കിട്ടുന്നത് നമുക്ക് ഷുഗർ കൺട്രോൾ ആക്കാനായിട്ട് സഹായിക്കും.
3: ശരി ഡോക്ടർ, നമസ്കാരം.
1: നന്ദി വിളിച്ചതിന്. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ആ ആരാണ്? പറഞ്ഞോളൂ, ഡോക്ടർ ഉണ്ട്, ഡോക്ടറോട് സംസാരിക്കാം. അതിനു മുമ്പ് പേരും സ്ഥലവും ഒന്ന് പറയൂ.
4: ഞാൻ തൃക്കാക്കര തോപ്പിൽ നിന്ന് വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ ഡോക്ടർ.
4: ഡോക്ടർ, എനിക്ക് തലനീരർക്കത്തിന്റെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
0: ചോദിച്ചോളൂ, പറഞ്ഞോളൂ.
4: രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ രാവിലെ ഒരു 8-8 മണിയാകുമ്പോഴത്തേക്കാണ് ഞാൻ തല രാവിലെ കഴുകാറ് പതിവ്. അപ്പൊ തല കഴുകി കഴിഞ്ഞ് കഴിഞ്ഞ് ചെറിയ ടൈമുകളില് കണ്ണ് ചൊറിച്ചു, ചെവി കരകരകരാന്നുള്ളൊരു സൗണ്ട്, ചെവി അടപ്പ്, മൂക്കടപ്പ്, പിന്നെ പനയിൽ ഒരുപാട് ഭാരം കയറ്റി വച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ വെളിച്ച ഈ പാരച്യൂട്ട് വെളിച്ചെണ്ണ

0: വരുമ്പോ മാത്രമൊന്ന് മെനക്കുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം ഇതേപോലെ എനിക്ക് തീരെ വയ്യ, കഴുത്തിന് ചുറ്റും വേദന, തലവേദന എന്ന് പറഞ്ഞ ഭയങ്കര തലവേദന. അപ്പൊ ENT ഡോക്ടറെ കൊണ്ടുപോയി ഞാൻ കാണിച്ചായിരുന്നു. അപ്പൊ ഡോക്ടർ ഒരു എക്സ്റേ ഒക്കെ എഴുതി തന്നു. ആ എക്സ്റേയില് കണ്ടത് എന്താന്ന് വെച്ചാൽ നീരിറക്കുവാണ് ചെവിയുടെ ഉള്ളു മൊത്തം നീരിറങ്ങി കിടക്കണേന്നാണ് ഡോക്ടർ പറയണത്. അപ്പൊ ആയുർവേദത്തിലൂടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രതിവിധി കാണാൻ പറ്റുമോ ഡോക്ടർ? അത്
1: ഇതില് വേറെ ഇതിനോട് അനുബന്ധമായിട്ട് ജലദോഷം പോലെയോ മൂക്കടപ്പ് പോലെയോ അത്തരത്തിൽ തലയ്ക്ക് ഭാരം തോന്നണോന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണാറുണ്ടോ?
0: തലക്ക് ഭാരം തോന്നിക്കുന്നുണ്ട്.
1: ഈ ഭാരം എന്നുള്ളത് ഇപ്പൊ തല കുമ്പിടുമ്പോ നെറ്റിയിൽ ഇങ്ങനെ വേദന പോലെ വരുന്നതാണോ? ഓക്കെ. ഈ ചെവിയുമായി ബന്ധപ്പെട്ടിട്ട് വേറെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്നുവെച്ചാൽ ചെവി പൊട്ടി ഒലിക്കുന്നതോ ചെവിയിൽ വേദനയോ ഒന്നുമില്ല?
0: ചെറിയൊരു ഹോള് പോലെ മുമ്പ് ഉണ്ടായിരുന്നു
1: ചെവിയിൽ.
0: നോക്കിയപ്പോഴത് കുഴപ്പമില്ലാന്ന പറയണത്.
1: ഓക്കെ. അതിൽ നിന്ന് പൊട്ടി ഒലിക്കുന്ന ഒന്നുമില്ലല്ലോ?
0: ഇല്ല ഇല്ല ഇല്ല. ജലദോഷം ഒന്നുമില്ല. മൂക്കടപ്പുണ്ട്. ഈ എണ്ണ എന്താന്നുള്ളത് എനിക്കൊരു, അപ്പൊ ഞാൻ ആ കോട്ടക്കൽ ആയുർവേദയില് ഞാൻ കാണിച്ചായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഒരു എണ്ണ തന്ന്, പിന്നെ ഞാൻ അതിട്ടൊക്കെ കുളിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അത് എന്ത് ഇതായിട്ടും തലനീരൊക്കെ മാറുന്നില്ല.
1: ഓക്കെ. ഈ എല്ലാ ദിവസവും രാവിലെ കുളിക്കുന്നുണ്ടോ? തല നനച്ച് കുളിക്കുന്നുണ്ടോ?
0: എല്ലാ ദിവസവും കുളിക്കണില്ല. ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ഈ തല നനച്ച് കുളിക്കുന്നത്.
1: ഓക്കെ. ആ തല നനച്ച് കുളിച്ച അന്നത്തെ ദിവസം ബുദ്ധിമുട്ട് അസ്വസ്ഥതകൾ വരുന്നു?
0: അതെ അതെ അതെ.
1: ഓക്കെ. മറ്റെന്തെങ്കിലും അനുബന്ധ രോഗങ്ങളുണ്ടോ? മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഷുഗറോ പ്രഷറോ?
0: അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ട്.
1: ഓക്കെ. വേറെ മറ്റെന്തിനെങ്കിലും സ്ഥിരം മരുന്ന് കഴിക്കുന്നുണ്ടോ?
0: സ്ഥിരം മരുന്ന് ഇല്ല, അങ്ങനെ ഒന്നും കഴിക്കാറില്ല. കാലുവേദന വരും, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് മാത്രം.
1: സന്ധികളില് മാറി മാറി വേദന വരുന്നുണ്ടോ? സന്ധികളില് പല പല സന്ധികളില് മാറി മാറി വേദന വരുന്നുണ്ടോ?
0: അങ്ങനെ ഇല്ല. യൂറിയന്റെ കംപ്ലൈന്റ് ഉണ്ട്. യൂറിയന്റെ പ്രശ്നം, അത് മഴക്കാലത്ത് എനിക്ക് കുറവാണ്. അങ്ങനെ ഇല്ല. ഈ ചൂട് സമയം വന്നു കഴിയുമ്പോ മൂത്ര യൂറിയന്റെ മൂത്രക്കടച്ചലി, കൂടെ കൂടെ മൂത്രമൊഴിക്കാൻ മുട്ടലി, അങ്ങനെയൊക്കെ ഉണ്ട്. രാത്രിയിൽ ഒരു അഞ്ചു പ്രാവശ്യമെങ്കിലും ടോയ്ലറ്റിൽ പോകും. അപ്പൊ ഞാനത് ഡോക്ടറെ ഒക്കെ കാണിച്ചപ്പോ അത് ഹോർമോൺ കുറവാണെന്നൊക്കെയാണ് പറയണത്. പക്ഷെ അതിപ്പോ മഴ വന്നതിന് ശേഷം ഇച്ചിരി കുറവായിട്ടുണ്ട്. മഴക്കാലത്ത് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല. ചൂട് സമയം വരുമ്പോഴാണ് ഈ യൂറിയന്റെ കംപ്ലൈന്റ്. യൂറിയൻ ടെസ്റ്റ് ഒക്കെ പലരും നോക്കിയത്, അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല.
1: നമുക്ക് ഇത്തരത്തില് പല രീതിയിലുള്ള ഈ നീർക്കെട്ടുകൾ എന്ന് നമ്മൾ പറയുന്നത് പല തരത്തിൽ നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഇത്തരത്തിലുള്ള നീർക്കെട്ടുകൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് വരും. അത് പലപ്പോഴും നമ്മുടെ ഒരു പർട്ടിക്കുലർ രോഗം എന്നുള്ളതിനേക്കാളേറെ നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന പല തെറ്റായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് അത് കൂടുതലായിട്ട് കാണാറുള്ളത്. ഇപ്പോൾ സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടുതലായിട്ട് പഞ്ചസാര അല്ലെങ്കിൽ എരിവ് അത്തരം സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, രാത്രി വളരെ വൈകി കഴിക്കുന്ന ആഹാരം, കൃത്യമായിട്ട് ദഹനമില്ലാത്ത അവസ്ഥ, ഇത്തരം അവസ്ഥകളിൽ അതുപോലെ ചില എൻഡോക്രൈൻ പ്രശ്നങ്ങളിലും ഒക്കെ ഇത്തരം നീർക്കെട്ടുകൾ കൂടുതലായിട്ട് വരുന്നത് കാണാറുണ്ട്. അപ്പം അതിൽ നമുക്കിപ്പോൾ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ വിട്ടുമാറാത്ത മൂക്കടപ്പ് തലവേദന ഉണ്ടെങ്കിൽ സൈനസൈറ്റിസ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഇപ്പോൾ ചെയ്യുന്നതിൽ തൽക്കാലം നമുക്ക് ആ എണ്ണ തലയ്ക്ക് ഉള്ളത് ഒഴിവാക്കാൻ പറ്റുക, അത് ഒഴിവാക്കുക. അതുപോലെ ഇപ്പം നമ്മുടെ ഭക്ഷണ രീതിയിൽ രാത്രി ഒത്തിരി വൈകിട്ട് ആഹാരം കഴിക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തെ ആക്കുക. ഡെയിലി കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യുക. കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ, ശരീരത്തിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ നടക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലൊക്കെ ഇത്തരം നീർക്കെട്ടുകളൊക്കെ കൂടുതലായിട്ട് ശരീരത്തിൽ കാണാറുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക. റെഗുലറായിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് എന്ന് വെച്ചാൽ നല്ല രക്ത സഞ്ചാരമൊക്കെ ഉണ്ടായി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ഥിരമായിട്ട് വരുന്ന ഈ നീർക്കെട്ടുകൾ കുറഞ്ഞു കിട്ടും. അതിനോടൊപ്പം ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയായത് കാരണം നമുക്ക് വേണമെങ്കിൽ മരുന്നുകൾ കഴിക്കാം, നീർക്കെട്ടുകൾ കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ കഴിക്കാം.

0: അവിടൊക്കെ ഈ തലനീരക്കത്തിനുള്ള നമുക്ക് ആയുർവേദത്തിനെ വാങ്ങിക്കാൻ പറ്റിയ എണ്ണയൊന്നും കിട്ടും.
1: അല്ല, ആദ്യത്തെ അവസ്ഥകളിൽ നമ്മൾ അത് എണ്ണയല്ല, നമുക്ക് മരുന്നുകൾ, അകത്തേക്കുള്ള മരുന്നുകൾ കഴിച്ചിട്ട് ആ ഒരു നീർക്കെട്ട് വരുന്ന ഒരു ശരീരത്തിൻ്റെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഒന്ന് നിയന്ത്രണത്തിലാക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ അതല്ലാതെ ഈ ഇതിന് ഒരു തലനീരർക്കത്തിന് ഒരു എണ്ണ എന്നുള്ള രീതിയിൽ നമ്മൾ സമീപിച്ചാൽ, ഇപ്പം ഈ ഒരവസ്ഥ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർ ഒരു പക്ഷെ ഒരു എണ്ണ നിർദ്ദേശിച്ചു എന്ന് വരും, അത് ഉപയോഗിച്ചു, അപ്പം ഭേദമായി. പക്ഷെ മറ്റൊരു കാലാവസ്ഥയിൽ, മറ്റൊരു നീർക്കെട്ട് ഉണ്ടാകുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ ആ എണ്ണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും രോഗം കൂടുതലാവുകയാണ് ചെയ്യുക. എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ
0: രാസനാദി ചൂർണം, അത് ഇടാറുണ്ട്. രാസനാദി ചൂർണം ഇടുന്നുണ്ട്. പിന്നെ മുടി ഉണങ്ങിയിട്ടൊക്കെയാണ് ചെസ്റ്റ് വയ്ക്കാറ്. എന്നാലും ഇടക്കിടക്കുള്ളൂ ഇങ്ങനെ പ്രശ്നങ്ങൾ.
1: അമ്മ, ഇത് മറ്റേ ഇത് ഈ തലയിൽ മാത്രമുള്ള നീർക്കെട്ടല്ല, നമ്മുടെ ശരീരത്തിലെ മൊത്തം വരും ഇത്തരത്തിലുള്ള നീർക്കെട്ടുകൾ. അപ്പം അത് കൺട്രോൾ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്, മരുന്നുകൾ വേണം, ഭക്ഷണത്തിലെ നിയന്ത്രണം വേണം, അതുപോലെ നമുക്കൊരു റെഗുലർ എക്സസൈസും വേണം. പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എണ്ണ വാങ്ങിച്ച് തേക്കിയല്ല, അതിന് കൃത്യമായിട്ടുള്ള ചികിത്സയും എടുക്കണം കേട്ടോ.
0: ഓക്കെ,
2: നമുക്ക് ഒരു കോള് കൂടിയുണ്ട്. സമയം നമുക്ക് അധികമില്ല, ഒരു 5 മിനിറ്റ് കഷ്ടിയേ ഉള്ളൂ. ഒരു കോള് കൂടി എടുക്കാം. ഹലോ
3: ഹലോ
2: ആ ഹലോ, കൊച്ചി എഫ്എമ്മാണ്. ആ റേഡിയോയുടെ അടുത്തുനിന്ന് ഒന്ന് മാറി നിൽക്കോ.
3: ആ,
2: ഡോക്ടറോട് സംസാരിച്ചോളൂ. ആ, എവിടുന്നാ വിളിക്കുന്നത്? ആ, പേര്
3: സീതാല.
2: ചോദിച്ചോളൂ, കുറച്ചുകൂടെ മാറി നിൽക്കണേ റേഡിയോയുടെ അവിടുന്ന്.
3: ആ,
2: പറഞ്ഞോളൂ.
3: എനിക്ക് കുറച്ച് നാളായിട്ട് വലിയ രോഗങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്. അലോപ്പതി മരുന്നൊന്നും കഴിക്കാറുമില്ല. പക്ഷെ അടുത്ത കാലത്ത് ഈ ഒരു പൈൽസ് രോഗം കിട്ടി. അതുകൂടാതെ കാലിൽ രണ്ടിലും ഒരു വ്രണം പോലെ വന്നിട്ട് അത് മാറുന്നില്ല. അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ചെരുപ്പിടുമ്പോൾ ചെരുപ്പ് ഒട്ടിപ്പിടിച്ച് വേദനിക്കുന്നു. ചെരുപ്പിടാതെ നടന്നാൽ മണ്ണ് ഒട്ടിപ്പിടിച്ച് വേദനിക്കുന്നു.
1: കാലിന്റെ അടിവശത്താണോ കാലിന്റെ മുകളിലാണോ വ്രണം?
3: അടിവശത്താണ്.
1: അമ്മ, പ്രമേഹ രോഗം ഉണ്ടോ ഇല്ലയോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ?
3: നോക്കിയിട്ടില്ല. പക്ഷെ പ്രമേഹ രോഗം ഉള്ളതായിട്ട് ഇതുവരെയും ഉള്ള ടെസ്റ്റുകളിലൊന്നുമില്ല. ഒരു രോഗവും ഉള്ളതായിട്ട് തെളിവില്ല.
1: അല്ല, എന്നാണ് അപ്പൊ അവസാനമായിട്ട് പ്രമേഹ രോഗത്തിന്റെ ടെസ്റ്റുകൾ ചെയ്തത്?
3: അതേ, ഒരു 2 കൊല്ലം മുമ്പ്.
1: ആ, അപ്പൊ അമ്മ, ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് ഇപ്പോഴത്തെ ഷുഗറ് എങ്ങനെയുണ്ട് എന്നുള്ളതിന് ഉള്ള ടെസ്റ്റുകൾ ചെയ്യണം. കാരണം ഇപ്പോൾ ഒരു കാലിൻ്റെ അടിയിൽ വരുന്ന വ്രണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ വ്രണങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് വരും. പക്ഷെ അത് നോൺ ഹീലിംഗ് ആവുമ്പോൾ, അത് ഉണങ്ങാത്ത വ്രണമാകുമ്പോൾ നമ്മൾ പ്രമേഹ രോഗമുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ ആ വ്രണത്തിൽ അണുബാധ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള കൾച്ചർ പരിശോധനകളുണ്ട്. ചില വിട്ടുമാറാത്ത വ്രണങ്ങളിലാണെങ്കിൽ നമുക്ക് അത് കൂടുതൽ പരിശോധനകൾ, ബയോപ്സി പോലെയുള്ള പരിശോധനകളടക്കം ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ അമ്മ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം. എന്നിട്ട് മാത്രം മരുന്നുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ആയുർവേദമായാലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ഇത് ആര് ചികിത്സിക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിൽ രക്തപരിശോധന ആവശ്യമുണ്ട്. പിന്നെ വ്രണം എങ്ങനെയുണ്ട് എന്നുള്ളത് നേരിട്ട് കണ്ട് പരിശോധിച്ചതിന് ശേഷം നമുക്ക് മറ്റ് ടെസ്റ്റുകൾ ആവശ്യമുള്ളതാണോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായി. ഒരു മഴക്കാലം സംബന്ധിച്ചുള്ള വളരെ ചെറിയ ടിപ്സുകൾ ഒരു മിനിറ്റിനുള്ളിൽ ഡോക്ടർക്കൊന്ന് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലത്.
1: ഇപ്പം നമ്മൾ ഇത്രയും നേരം പല ചോദ്യങ്ങളിലായിട്ട് പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതേപോലെ ഈ പാദസംരക്ഷണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ചെറിയ അണുബാധകൾ പോലും ചിലപ്പോൾ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. പിന്നെയുള്ളത്, നമുക്ക് മഴക്കാലമാകുമ്പോൾ കൂടുതൽ വേദനകളെല്ലാം വരും. വേദനകളെല്ലാം വരുമ്പോൾ എല്ലാ വേദനയ്ക്കും ഒരേ രീതിയിലല്ല ചികിത്സ. അപ്പോൾ നീർക്കെട്ടുകളൊക്കെ ഉള്ള വേദനകളാണെങ്കിൽ അതിനുള്ള മരുന്നുകൾ വേണം. അല്ലാതെയുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുന്നത് നമുക്ക് ഈ മഴക്കാലത്ത് കുറച്ചുകൂടി സുഖമായിട്ടിരിക്കാനായിട്ട് സഹായിക്കും.

0: അതുപോലെ ഒരുപാട് കട്ടിയില്ലാത്ത, എളുപ്പം ഉണങ്ങുന്ന, കനം കുറഞ്ഞ വസ്ത്രങ്ങൾ, വൃത്തിയുള്ള വസ്ത്രങ്ങൾ അത് ഉപയോഗിക്കാം. അത് തന്നെ ഇപ്പം മഴക്കാലത്ത് വരുമ്പോൾ ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വസ്ത്രങ്ങളിൽ ഈർപ്പം ഇരുന്നിട്ട് അത് തൊലിയിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ വരുന്ന രോഗങ്ങളുണ്ട്. അപ്പോൾ വസ്ത്രങ്ങൾ ഇടുന്ന സ്ഥലത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഈ അണുബാധ ഒഴിവാക്കാനുള്ള പുക ഏൽപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ അപരാജിത ധൂപം പോലെയുള്ള സാധനങ്ങൾ, മഴക്കാല രോഗങ്ങളൊക്കെ വ്യാപിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അപരാജിത ധൂപം പറഞ്ഞു കേൾക്കുന്നത് കൊതുകുമായി ബന്ധപ്പെട്ടിട്ട് കൊതുകിനെ ഒഴിവാക്കാൻ എന്നുള്ള രീതിയിലാണ്. അതല്ലാതെ അണുബാധ കുറയ്ക്കാൻ കഴിയുന്ന ഒരു ഔഷധമായിട്ട് കൂടി നമുക്കതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ആഹാര രീതി, നല്ല വിഹാര രീതി, അതോടൊപ്പം ആവശ്യമായ ഘട്ടങ്ങളിൽ ഔഷധങ്ങളും കൂടെ ഉപയോഗിച്ച് നമുക്ക് മഴക്കാലം ആരോഗ്യകരമായി സന്തോഷകരമായിട്ട് കൊണ്ടു നടക്കാം.
1: ഡോക്ടറുടെ ഈ വക ഉപദേശങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കൾ പ്രാവർത്തികമാകട്ടെ എന്നാണ് എൻ്റെ ആശംസ. വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. വളരെ നന്ദി.
0: നന്ദി. നമസ്കാരം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ആയുർവേദ വിധികളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചും നമ്മോട് ഇതുവരെ വിശദമായി സംസാരിച്ചത് കുഴൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ കെ. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഞാൻ പ്രീതി. ശ്രോതാക്കളുടെ കോളുകൾ എനിക്ക് കൈമാറിയത് അനു. സാങ്കേതിക സഹായവുമായി കൺട്രോൾ റൂമിലുള്ളത് ഷീബ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പട്ടികജാതി വിഭാഗത്തിലെ യുവജനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ് സാമൂഹിക മുന്നേറ്റത്തിനും പ്രാതിനിധ്യത്തിനും അടിത്തറയെന്ന് മന്ത്രി KA തുളസി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും പരമോന്നത കോടതി നിർദ്ദേശിച്ചു. കൊച്ചി ആസ്ഥാനമായ കേരള സർക്കിളിന്റെ മധ്യമേഖലാ പ്രാദേശിക തപാൽ അദാലത്ത് ഈ മാസം 16 ഓൺലൈനായി നടത്തും. മധ്യമേഖലയിൽ വരുന്ന പോസ്റ്റ് ഓഫീസുകളിലെ കൌണ്ടർ സേവനങ്ങൾ, സേവിംഗ്സ് ബാങ്ക്, മണി ഓർഡർ തുടങ്ങിയവ സംബന്ധിച്ച പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. നിപ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്കുകൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech BR ബിരുദ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 60.1% BTech വിജയശതമാനം. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും.
0: ആകാശവാണി FM വാർത്തകൾ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ നാലു മണിപ്പൂക്കളിലേക്ക് സ്വാഗതം. വിശേഷങ്ങളും ആശംസകളും പങ്കുവെക്കുന്ന നിങ്ങളുടെ സന്ദേശങ്ങൾ ഇഷ്ടഗാനത്തോടൊപ്പം ഞങ്ങൾക്ക് അയക്കൂ. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9446455888. നിങ്ങളുടെ സന്ദേശങ്ങൾക്കായി കാത്തിരിക്കുന്നു.

ഇന്ന് നാലുമണി പൂക്കളിലെ ആദ്യ സന്ദേശം ആരുടേതാണെന്ന് നോക്കാം. ഹായ് നാലുമണി പൂവേ, നമസ്കാരം. സുന്ദരി പൂവിനോട് ഞാൻ പിണക്കമാണ്. എത്ര ദിവസമായി എന്റെ കൊച്ചുമോനു വേണ്ടി പാട്ട് ചോദിക്കുന്നു, ഇതുവരെ എന്റെ മെസ്സേജ് വായിച്ചില്ല. ആരാണ് നാലുമണി പൂവിനോട് ഈ പിണങ്ങിയേക്കുന്നത്? ഇതെങ്കിലും വായിക്കണം. ഇത് വായിച്ചില്ലെങ്കിൽ ഇനി ഞാൻ മെസ്സേജ് അയക്കുകയില്ല. ബിന്ദു, വാളകത്ത് നിന്ന് ബിന്ദുവാണ് മകന്റെ മോനു വേണ്ടി പാട്ട് ചോദിച്ചിരിക്കുന്നത്. ദാ, ഇനിയും പിണക്കമൊന്നും വേണ്ട കേട്ടോ, നാലുമണിപ്പൂക്കൾ കേൾക്കണം. നാലുമണിപ്പൂക്കൾ ബിന്ദുവിന്റെ സന്ദേശം വായിച്ചിരിക്കുകയാണ്. കൊച്ചുമേനു വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന ഇഷ്ടഗാനവും നമുക്ക് കേൾക്കാം. പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയിലെ തങ്കുടുക്കുട്ട എന്ന പാട്ട് വെച്ച് തരണം. റിച്ചു എന്നാണ് മോന്റെ പേര്. 2.5 വയസ്സായി. റിച്ചുക്കുട്ട, ഹായ്. എന്റെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിക്കുന്നതെന്നാണ് ബിന്ദു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയും പിണക്കമൊന്നും കൂടാതെ നാലുമണിപ്പൂക്കളിലേക്ക് സന്ദേശങ്ങൾ അയക്കുക. റിച്ചുകുട്ടിനു വേണ്ടി, റിച്ചുകുട്ടിനും വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ഇഷ്ടഗാനം ആസ്വദിച്ചോളൂ.

നമുക്ക് അടുത്ത സന്ദേശം നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? എന്റെ പേര് രാജമ്മ, സ്ഥലം മാമ്പ്ര. എനിക്കൊരു പാട്ട് വേണം. ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഞാൻ പാട്ട് ചോദിക്കുന്നത് എന്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടിയാണ്. ഭർത്താവിന്റെ പേര് ഗംഗാധരൻ, മക്കൾ ദീപ, ദിവ്യ, ദിനി. മൂന്നാളുടെയും കല്യാണം കഴിഞ്ഞു. എനിക്കൊരു തമിഴ് ഗാനം വെച്ച് തരണം. ഞങ്ങൾ വീട്ടിൽ എല്ലാ നാളും കാർത്തികേ എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് നാലുമണിപ്പൂ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാമ്പ്രയിൽ നിന്ന് രാജമ്മയും കുടുംബവും ആവശ്യപ്പെട്ട അവരുടെ ഇഷ്ടഗാനം ആസ്വദിച്ചു വരാം.

അടുത്ത സന്ദേശം രാകേഷ് നെല്ലാടിന്റെയാണ്. ഒരുപാട് കാലമായി ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? ആഴക്കടലിന്റെ എന്ന് തുടങ്ങുന്ന പാട്ട്, ഫിലിം ചാന്ദുപൊട്ട്. ഇതെന്റെ സഹോദരന്റെ മകൻ ദേവകൃഷ്ണയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു മോന്റെ പിറന്നാൾ. അപ്പോൾ ഈ പാട്ട് വെച്ചു തരണേ. അപ്പോൾ ദേവകൃഷ്ണയ്ക്ക് അല്പം വൈകിയാണെങ്കിലും 4 മണിപ്പൂക്കളുടെ ബർത്ത്ഡേ വിഷസ്. സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇഷ്ടഗാനം കേൾക്കാം നമുക്ക്.

അടുത്ത സന്ദേശം ആരുടേതാണെന്ന് നോക്കാം. ഹായ് നാലുമണി പൂവേ, സുഖമാണോ? അവിടെ മഴയൊക്കെ ഉണ്ടോ? എന്ത് ചോദ്യാ, എല്ലായിടത്തും മഴ തന്നെയാ അല്ലേ. എന്റെ പേര് ഡാനിയൽ, ആലുവയിലാണ് താമസം. ഹായ് ഡാനിയൽ, എനിക്ക് അഴകിയ രാവണൻ എന്ന സിനിമയിലെ ഓ ദിൽരൂപ എന്ന സോങ് വെച്ചു തരുമോന്നാണ് ഡാനിയൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മഴയത്ത് പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു, ഇഷ്ടഗാനം കേട്ടുകൊള്ളൂ.

എറണാകുളം ചിറ്റൂര് നിന്ന് അഖില സന്ദേശം അയച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ അമ്മയുടെ 60th ബർത്ത്ഡേ ആണ്. അമ്മയുടെ പേര് ഷീല വേണു. അമ്മയ്ക്ക് വേണ്ടി തങ്ക മനസ്സ് അമ്മ മനസ്സ് എന്ന പാട്ട് വെച്ചു തരുമോ? അമ്മയുടെ കൊച്ചുമക്കളായ ഭദ്ര, സാഖിൽ, ജാനകി, പ്രശാന്തി ഇവർ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ സോങ്. അമ്മൂമ്മയ്ക്ക് എല്ലാ നന്മകളും നേരുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഷീല വേണു. നാലുമണിപ്പൂക്കളുടെ എല്ലാവിധ ആശംസകളും. കൊച്ചുമക്കൾ അമ്മൂമ്മയ്ക്കായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന സോങ് ആസ്വദിക്കാം.

എന്റെ നാലുമണിപ്പൂവേ, എനിക്കെന്താ ഒരു പാട്ട് വെച്ചു തരാത്തത്? പാട്ട് വെച്ചു തരാനല്ലേ നാലുമണിപ്പൂവ്, പാട്ട് ചോദിച്ചോളൂ. ആരാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്? പാലക്കാട് നിന്നും ലത. നല്ല മഴ, ചായ, എന്ത് രസമാണ് എൻ്റെ നാലുമണിപ്പൂവിലെ എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് കേൾക്കണം, കേൾപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൽഹോ നാഹോ എന്ന സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മഴയത്ത് ചൂട് ചായയും പാട്ടുമൊക്കെ ആയിട്ടിരിക്കാൻ ലത ഒരുപാട് ഇഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലായി. ഇഷ്ടഗാനം ആസ്വദിച്ചുകൊള്ളൂ.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ വിപിൻ. കോട്ടയം ജില്ലയിലെ കുട്ടിക്കൽ പഞ്ചായത്തും ഇടുക്കി ജില്ലയിലെ കൊക്കയാർ പഞ്ചായത്തും ഉൾപ്പെടുന്ന അതിർത്തി പങ്കിടുന്ന മുക്കുളത്ത് നിന്നാണ് ഈ സന്ദേശം അയക്കുന്നത്. എനിക്ക് പഴശ്ശിരാജ സിനിമയിലെ ചിത്രചേച്ചി പാടിയ കുന്നത്തെ കൊന്നയ്ക്ക് എന്ന ഗാനം വെച്ചു തരുമോ? ഇതെന്നെ അറിയുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു എന്ന് സ്നേഹത്തോടെ, സ്വന്തം വിപിൻ. അപ്പോൾ മുക്കുളത്ത് നിന്ന്, ഇടുക്കിയുടെയും കോട്ടയത്തിന്റെയൊക്കെ അതിർത്തി പങ്കിടുന്ന മുക്കുളത്ത് നിന്ന് വിപിന് ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം.

അടുത്ത സന്ദേശം പാലക്കാട് നിന്ന് ശിവയുടേതാണ്. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് കറുപ്പ് എന്ന തമിഴ് സിനിമയിലെ പാട്ട് വെച്ചു തരുമോ? മറ്റു വിശേഷങ്ങളൊന്നും ശിവ പറഞ്ഞിട്ടില്ല. ശിവയ്ക്കും അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഇഷ്ടഗാനം കേൾക്കാം.

ഹായ് നാലു മണിപ്പൂവേ, എനിക്ക് നിങ്ങൾ രാവിലെ 11:30 മണിപ്പൂവാണ്. ഇത് അയർലൻഡിൽ നിന്നും ശാന്തിയുടെ സന്ദേശമാണ്. ശാന്തിക്ക് രാവിലെ 11:30 ആയിട്ടേ ഉള്ളൂ, അപ്പോൾ രാവിലത്തെ തിരക്കുകളിലൊക്കെ ആയിരിക്കും അല്ലേ. എന്റെ മകൾ ശ്രേയയ്ക്ക് തുടരും മൂവിയിലെ കൺമണിപ്പൂവേ എന്നുള്ള പാട്ട് വെച്ചു തരുമോ? തീർച്ചയായിട്ടും ശ്രേയയ്ക്കും ശാന്തിക്കും ഇന്ന് സന്ദേശം അയച്ച എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം.

നാലുമണിപ്പൂക്കളിലേക്ക് നിരവധി ശ്രോതാക്കളുടെ സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട്. സമയപരിമിതി മൂലം നമുക്കെല്ലാം ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. തുടർന്നും സന്ദേശങ്ങൾ അയയ്ക്കുക. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, ശുഭാശംസകൾ.

0: സമയം 4 മണി കഴിഞ്ഞ് 55:05. സേവന വാർത്തകൾ. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ ക്ലിനിക്കൽ വിഭാഗങ്ങളിലേക്ക് ജൂനിയർ റസിഡന്റുമാരെ 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത MBBS, 1 വർഷത്തെ ഇന്റേൺഷിപ്പ്, TCMC അല്ലെങ്കിൽ KSMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 16 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി അപേക്ഷ നൽകണം. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും തിരിച്ചറിയൽ രേഖകളും സഹിതം ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ ഈ മാസം 18 രാവിലെ 10 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04862233076. നമ്പർ ആവർത്തിക്കാം, 04862233076.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി, കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മുൻപറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൗജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. 7ാം ക്ലാസ് പാസ്സാണ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ കോഴ്സിലേക്ക് കൂടിയ പ്രായപരിധി 18 വയസ്സാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുന്നതാണ്. പരിശീലനവും ഭക്ഷണവും ഒഴികെയുള്ള താമസ സൗകര്യം സൗജന്യമായിരിക്കും. അംഗീകൃത നിബന്ധനകൾക്ക് വിധേയമായി പ്രതിമാസം 1500 രൂപ സ്റ്റൈപ്പൻഡിന് അർഹതയുണ്ടായിരിക്കും. കഥകളി വേഷം വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡിനു പുറമെ സ്കോളർഷിപ്പിനും അർഹതയുണ്ടായിരിക്കും. സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യവും നൽകുന്നതാണ്. താൽപ്പര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതിയ 5 രൂപ സ്റ്റാമ്പൊട്ടിച്ച കവറടക്കം ഈ മാസം 15 മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം സെക്രട്ടറി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, തൃശൂർ എന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04802-82-20-31 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04802-82-20-31. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ഗ്രൂപ്പ് സംരംഭകർക്ക് പരമാവധി 375,000 രൂപ വരെ സബ്സിഡി അനുവദിക്കുന്നു. താൽപ്പര്യമുള്ളവർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസറുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 91-88-12-71-43. 91-88-12-71-43. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തുന്ന വയർമാൻ എഴുത്ത് പരീക്ഷ നാട്ടകം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വച്ച് 4 രാവിലെ 10 മുതൽ നടക്കും. ഹാൾ ടിക്കറ്റ് SAM

RAKSHA.SCELKerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471233 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 0471233. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ 14 ജില്ലകളിലുമായി 16 ISRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിനു അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ISRD വെബ്സൈറ്റായ www.ihrdadmissions.org സന്ദർശിക്കുക. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 85 47 00 500. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 48 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഒമാൻ തീരത്ത് വീണ്ടും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. മാധ്യമപ്രവർത്തകർക്കായി തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രാദേശിക മാധ്യമ ശില്പശാല വാർത്ത തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ജി ബൈജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി വികസന പാക്കേജ് പ്രകാരം നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇടുക്കി പാക്കേജ് അവലോകന യോഗത്തിൽ തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. ടാറിംഗ് പൂർത്തിയാക്കിയ റോഡുകൾ അറ്റകുറ്റപ്പണിക്കായി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് അവഗണിച്ച ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗീതാഞ്ജലി എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയത്. രചന അന്തിക്കാട് മണി, സംഗീതം ഇളയരാജ.

രാജമംഗയാളുടേ മുഗ്ധമാമി സ്വപ്നവും പ്രേമ ശിക്ഷയാകുമീ പ്രേമ വൃക്ഷവേ ഗഗന.

ജോർജേട്ടന്റെ പൂരം ഈ ചിത്രത്തിൽ റംഷി അഹമ്മദ്, ഗോപി സുന്ദർ എന്നിവർ പാടിയത്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: നാളെ രാവിലെ 8:05 കേൾക്കാം.
1: ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പ്രോപ്പറായിട്ട് തുടങ്ങിയത് ശരിക്കും കലാക്ഷേത്രയിൽ തന്നെയാണ്. സോ ഞാൻ ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും. അതായത് ആ ഒരു തമിഴ് കൾച്ചർ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു രീതിയല്ല ഞാൻ കണ്ടെടുത്തോളം.
0: ഗായികയും സംഗീത അധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം നാളെ രാവിലെ 8:05 യുവവാണിയിൽ.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി ഫ്രൈഡേ എന്ന ചിത്രത്തിലെ ഗാനം, രചന ബി ആർ പ്രസാദ്, സംഗീതം റോയ് എബ്രഹാം, പാടിയത് നജീം അർഷാദ്, ഗായത്രി അശോകൻ.

ബി കെ ഹരിനാരായണന്റെ രചന, ചിട്ടപ്പെടുത്തിയത് അഫ്സൽ യൂസഫ്, പാടിയത് ശ്രേയ ഘോഷാൽ, ക്വിൻസി ചെല്ലുപ്പള്ളി. ചിത്രം തീരം.

മെഹ്ഫിൽ എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ, ജ്യോതി മേനോൻ എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപാങ്കുരൻ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 16 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി വിജയ് യേശുദാസ് പാടിയ ഗാനം, ചിത്രം മെല്ലെ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: വടികുത്തി നടന്നു മറഞ്ഞു അടിതെറ്റാ യാത്രികനൊരുവൻ, നാടിരുളിൽ മുങ്ങിയ നേരം നേരരുളിൻ വെട്ടമെടുത്തോൻ.
0: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
2: തങ്കം, അവൾ എന്തുകൊണ്ടാണ് എന്നോട് തുറന്ന് സംസാരിക്കാൻ തീരുമാനിച്ചത്? വിശ്വാസം അതല്ല അവസാനത്തെ ആശ്രയം.
0: കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
3: ആൽഫ്രഡ് ടെന്നീസന്റെ ഇനോണിന്റെ അന്തരീക്ഷവും കഥാപാത്രങ്ങളും ഭാരതീയമാക്കി ചങ്ങമ്പുഴ രചിച്ച ഒരു സ്വതന്ത്ര വിവർത്തനമാണ് സുധാംഗത.
0: ഭാവനയുടെ പരാവർത്തനങ്ങൾ ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: അടുത്തതായി ലൈല ഓ ലൈല എന്ന ചിത്രത്തിലെ ഗാനം, രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ, ഗായകൻ നജീം അർഷാദ്, രാധിക നാരായൺ.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ രചന, ചിട്ടപ്പെടുത്തിയത് അലക്സ് പോൾ, പാടിയത് വിധു പ്രതാപ്, റിമി ടോമി എന്നിവർ. ചിത്രം ലോലി പോപ്പ്.

അടുത്തതായി പ്രണയമീനുകളുടെ കടൽ എന്ന ചിത്രത്തിനു വേണ്ടി നജീം ഇർഷാദ്, ശ്വേത മോഹൻ എന്നിവർ പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഷാൻ റഹ്മാൻ.

ചിത്രം അനാർക്കലി. രചന രാജീവ് നായർ. സംഗീതം വിദ്യാസാഗർ. ഗായകർ വിനീത് ശ്രീനിവാസൻ, മഞ്ചരി.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ സമയം 6 മണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
3: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ 2 ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഇ വിദ്യ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ

0: അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. മത്സ്യ സംസ്കരണത്തിന് ഉതകുന്ന നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നീതു കെസി സംസാരിക്കുന്നു. പച്ചപ്പിൽ പൊതിഞ്ഞ മാമ്പ്രയിലെ വയൽവാരങ്ങൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മാമ്പ്ര സ്വദേശി സി പി അനിരുദ്ധൻ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ എഫ് എം ഈവനിംഗ് നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 സമഗ്ര ഹോമിയോ എഫ് എം ഹെൽത്ത് ലൈൻ. റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ എൻ ആരതിയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം.
1: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: അറിയിപ്പുകൾ തുടരുന്നു. മഹിത മലയാളം എഫ് എൻ ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി, ആന്റണി KVയുടെ കവിതകൾ, KR ബീനയുടെ കഥ, ദേവ് മിതയുടെ കുട്ടി, പ്രിയ എസിന്റെ പ്രഭാഷണം, ഭാവനയുടെ പരാവർത്തനങ്ങൾ. 10:00 ശിവാനന്ദ് പാട്ടീലിന്റെ സംഗീത കച്ചേരി, അനന്ത് കുന്ദെ സാരംഗി, തുളസിദാസ് ബോർക്കർ ഹാർമോണിയം, ഓംകാർ ഗുഡ്വാഡി തബ്ല. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ജൻ വിശ്വാസ്, ഈസ് ഓഫ് ഡ്യൂയിങ് ബിസിനസ് എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ KS കൃഷ്ണകുമാർ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ആർ രാമചന്ദ്രന്റെ അജന്ത എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 മുതൽ 7:25 വരെ എഫ് എൻ ഡയറിയുടെ ആദ്യ ഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ. 7:10 ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
6: അച്ചക്ക് വേദനയുണ്ട്,
7: കണ്ടോ? അയ്യോ അയ്യോ, ഒരുത്തന ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ അല്ലേ പൊളിച്ച തമാശ.
8: ശനിദശ.
9: കൊച്ചി

0: ഒപ്പമിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
1: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ.
0: ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
2: ഏഴ് 7:35 FM ഡയറി തുടരും. സമകാലികം. മടങ്ങിവരുന്ന പ്രവാസികൾ. 7:50 നോവൽ പാരായണം. തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റസ്. 8:05 യുവവാണി. ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:40 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ. റെസ്പിറേറ്ററി ട്രാക്സ് ഇൻഫെക്ഷൻസിന് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ എൻ ആരതിയുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി. ആന്റണി KV കവിതകൾ. KR ബീനയുടെ കഥ ദേവ്മിതയുടെ കുട്ടി. പ്രിയ എസിന്റെ പ്രഭാഷണം ഭാവനയുടെ പരാവർത്തനങ്ങൾ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3:00 ആകാശവാണി FM വാർത്തകൾ, ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ. വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ മധുരം ഗീതം ലളിതഗാനം. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ക്ഷീരകർഷകയായ മാമലയിലുള്ള ലേഖ അജിത്തിനെ പരിചയപ്പെടുത്തുന്നു. നഗരമധ്യത്തിലെ മട്ടുപ്പാവ് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു മരട് സ്വദേശി ജോർജ് മാത്യു പുല്ലാട്ട്. വിപണി വാരാന്തവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. സമകാലികം. മടങ്ങിവരുന്ന പ്രവാസികൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റസ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. ഓട്ടിസം ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രിഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ.
5: നിയമവേദി.
6: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
5: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
7: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
8: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
2: പത്തുമണിക്ക് ദേശീയ സംഗീത പരിപാടി. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. അഷ്ടലക്ഷ്മി പൂർവോത്തർ

രാജ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. മധുരം ഗീതം ലളിതഗാനത്തിൽ ഇന്ന് ലീലാമ്മ മാത്യു പാടിയത്. രചന കെ ജയകുമാർ, സംഗീതം ജോയ്.

0: മധുരം ഗീതം ലളിതഗാനത്തിൽ നിങ്ങൾ കേട്ടത് ലീലാമ്മ മാത്യു പാടിയത്. രചന കെ ജയകുമാർ, സംഗീതം ജോയ് തോട്ടൻ. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റും 36 സെക്കൻഡും. സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭയിൽ നിന്നും വിധവ പെൻഷൻ അല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹിതരോ വിവാഹിതയോ അല്ല എന്നുള്ള സാക്ഷ്യപത്രം ഇനിയും സമർപ്പിക്കാത്തവർ ഈ മാസം 15 മുമ്പായി നഗരസഭ ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. കോട്ടയം ജില്ലയിലെ ടൂറിസം വകുപ്പിന് കീഴിൽ കുമാരനല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൊഴിലധിഷ്ഠിത കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു ജയിച്ചവരെയാണ് പരിഗണിക്കുന്നത്. അവസാന തീയതി ഈ മാസം 15. വിശദ വിവരങ്ങൾ www.fcikerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495716465 9495716465.
1: നാളെ രാവിലെ 8:05 കേൾക്കാം.
2: ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പ്രോപ്പർ ആയിട്ട് തുടങ്ങിയത് ശരിക്കും കലാക്ഷേത്രയിൽ തന്നെയാണ്. സോ ഞാൻ ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും. അതായത് ആ ഒരു തമിഴ് കൾച്ചർ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു രീതിയല്ല ഞാൻ കണ്ടെടുത്തോളം.
1: ഗായികയും സംഗീത അധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം നാളെ രാവിലെ 8:05 യുവവാണിയിൽ.
3: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
4: വടികുത്തി നടന്നു മറഞ്ഞു അടിതെറ്റാ യാത്രികനൊരുവൻ, നാടിരുളിൽ മുങ്ങിയ നേരം നേരരുളിൻ വെട്ടമെടുത്തോൻ.
3: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
5: തങ്കം, അവൾ എന്തുകൊണ്ടാണ് എന്നോട് തുറന്ന് സംസാരിക്കാൻ തീരുമാനിച്ചത്? വിശ്വാസം, അതല്ല അവസാനത്തെ ആശ്രയം.
3: കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
6: ആൽഫ്രഡ് ടെന്നീസന്റെ ഇനോണിന്റെ അന്തരീക്ഷവും കഥാപാത്രങ്ങളും ഭാരതീയമാക്കി ചങ്ങമ്പുഴ രചിച്ച ഒരു സ്വതന്ത്ര വിവർത്തനമാണ് സുധാംഗത.
3: ഭാവനയുടെ പരാവർത്തനങ്ങൾ ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് റെഗുലർ കോഴ്സ് പ്രവേശനത്തിന് ഈ മാസം 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.polyadmissions.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 9495778750. 9495778750. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29:46. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ ഏഴ് പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബി ടെക് ബി ആർ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബി ടെക് വിജയ ശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ സി സി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി എൻ ഡി എ സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ ഏഴ് പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡിഎംഒ അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
2: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രമേ കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബി ടെക് ബി ആർ ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ബി ടെക് വിജയ ശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
3: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ബിടെക്കിന്റെ വിജയശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 11,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
1: കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം.

0: പുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പൂജ്യം മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് US പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപ്പാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരുവിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
0: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പരാഗ്വേ പോരാട്ടം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2,122 കേസുകളിലായി 2,295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ BTech BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. BTech വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 17 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത്. വരികൾ കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് 102.3. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ അനുഭവപ്പെട്ട കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: കാർഷിക ജീവനത്തിൽ ഇന്നാദ്യം. മത്സ്യ സംസ്കരണത്തിനുതകുന്ന നൂതന സാങ്കേതിക വിദ്യകളെ കുറിച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നീതു കെ സി സംസാരിക്കുന്നു.
1: നമസ്കാരം. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള സൗരോർജ്ജ ഡ്രയറുകളെ കുറിച്ചും മറ്റു നൂതന സാങ്കേതിക വിദ്യകളെ കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രതിവർഷം കേരളത്തിൽ കയറ്റുമതിക്കും പ്രാദേശിക ഉപയോഗത്തിനുമായി 600,000 മെട്രിക് ടൺ മത്സ്യം ഉണക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കുന്ന രീതിയാണ് പ്രധാനമായും കണ്ടുവരുന്നത്. പക്ഷേ ഇതിന് ഒട്ടേറെ പരിമിതികളും ദൂഷ്യഫലങ്ങളുമുണ്ട്. മാത്രമല്ല, മഴക്കാലത്ത് മത്സ്യം ഉണക്കുന്നത് പ്രായോഗികമല്ല. പൊടിപടലങ്ങൾ, സൂക്ഷ്മാണുക്കൾ എന്നിവ കാരണം ഉണക്ക മത്സ്യത്തിന്റെ ഗുണനിലവാരം കുറയാനും സാധ്യതയുണ്ട്. ഇത്തരം രീതിയിൽ ഉണക്കാൻ കൂടുതൽ സമയവും വേണ്ടിവരും. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ചെടുത്തിട്ടുള്ള സൌരോർജ്ജ ഡ്രയറുകൾ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ശുചിയായ രീതിയിൽ ഗുണമേന്മയുള്ള ഉണക്ക മത്സ്യം തയ്യാറാക്കാം. സാധാരണയായി മത്സ്യം കേടുകൂടാതെ ഉണക്കാൻ ആവശ്യമായ താപനില 50 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയിലാണ്. ഈ പരിധിക്കുള്ളിൽ ഊഷ്മാവ് ഒരേപോലെ നിലനിർത്താനും നിയന്ത്രിക്കാനും സാധിക്കുമെന്നതാണ് CFT ഡ്രയറിന്റെ മേന്മ. കുറഞ്ഞ ചെലവിൽ ഊർജ്ജക്ഷമതയുള്ളതും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്തതുമായ സോളാർ ടണൽ ഡ്രയർ, സോളാർ ഇലക്ട്രിക്കൽ ഡ്രയർ, ബയോമാസ് ഡ്രയർ എന്നിവയാണ് CFTയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. മത്സ്യം കൂടാതെ തന്നെ മറ്റു പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവ ഉണക്കാനും ഇത്തരം ഡ്രയറുകൾ അനുയോജ്യമാണ്. സൂര്യപ്രകാശ ലഭ്യത കുറഞ്ഞ സമയങ്ങളിൽ ഉണങ്ങുന്നതിനാവശ്യമായ വൈദ്യുത താപീകരണ ഉപകരണം ഡ്രയറുകളിൽ പ്രവർത്തന സജ്ജമാണ്. സൂര്യപ്രകാശത്തെ പരമാവധി കാര്യക്ഷമമായി ശേഖരിച്ച് ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സൌരോർജ്ജ ഡ്രയറുകളെ കുറിച്ച് കൂടുതൽ വിശദമായി പരിചയപ്പെടാം. ഏകദേശം 50 കിലോ മത്സ്യം സോളാർ ടണൽ ഡ്രയറിൽ ഉണക്കാനാകും. ഏകദേശം 12 ചതുരശ്ര അടി വിസ്തീർണമുള്ള തറയും സൂര്യപ്രകാശവും വായുസഞ്ചാരമുള്ള സ്ഥലവുമാണ് സോളാർ ടണൽ ഡ്രയർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ടണൽ ഡ്രയറിന്റെ റൂഫ് കവറിനായി സുതാര്യമായ UV സ്റ്റെബിലൈസ്ഡ് പോളിത്തീൻ ഷീറ്റ്സ് അല്ലെങ്കിൽ അക്രിലിക് ഷീറ്റ് ഉപയോഗിച്ചു വരുന്നു. സൌരോർജ്ജത്തിൽ നിന്നുള്ള ചൂട് ആഗിരണം ചെയ്യുന്നതിനായി തറയിൽ കറുത്ത അബ്സോർബർ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. PVC GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ടണൽ ഡ്രയറിന്റെ ഫ്രെയിം നിർമ്മിച്ചിട്ടുള്ളത്. വായു പ്രവേശിക്കുന്നതിനും ഈർപ്പം നീക്കം ചെയ്യുന്നതിനുമായി 1.5 HP 3 വെന്റിലേറ്റർ ഫാനുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഉണക്കാനുള്ള മത്സ്യം വെക്കുന്നതിനായി സോളാർ ടണൽ ഡ്രയറിൽ തട്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ടണൽ ഡ്രയർ പ്രവർത്തിക്കുന്നതിനായി ബാഹ്യ ഊർജ സ്രോതസ് അല്ലെങ്കിൽ വൈദ്യുതി ആവശ്യമില്ലാത്തതിനാൽ തന്നെ ഇത് എവിടെ വേണമെങ്കിലും വെച്ച് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഡ്രയർ റൂഫ് ടോപ്പിൽ പ്രവർത്തിപ്പിച്ചിട്ടുള്ള സോളാർ PV പാനൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് അതുപയോഗിച്ചിട്ടാണ് ഈ ടണൽ ഡ്രയറിൽ ഫാനുകൾ പ്രവർത്തിച്ചു വരുന്നത്. വൈദ്യുതി ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് തന്നെ നടത്തിപ്പ് ചെലവ് വളരെ കുറവാണ്. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഏകദേശം 12 മുതൽ 14 മണിക്കൂർ കൊണ്ട് തന്നെ മത്സ്യം ഉണക്കിയെടുക്കാം. പ്രധാനമായും സോളാർ ടണൽ ഡ്രയർ പ്രവർത്തിക്കുന്നത് ഗ്രീൻ ഹൌസ് ഇഫക്റ്റ് മൂലമാണ്. അതുകൊണ്ട് തന്നെ പുറത്തെ ഊഷ്മാവിൽ നിന്നും ഏകദേശം 5 മുതൽ 10 ഡിഗ്രി വരെ കൂടുതൽ ഊഷ്മാവ് ടണൽ ഡ്രയറിൽ ലഭിക്കുന്നതാണ്. സോളാർ ടണൽ ഡ്രയറിന്റെ വില വരുന്നത് ഏകദേശം 2 ലക്ഷം രൂപയാണ്. മറ്റൊരു തരത്തിലുള്ള സൗരോർജ്ജ ഡ്രയറിൽ പെട്ടതാണ് സോളാർ ഇലക്ട്രിക്കൽ ഹൈബ്രിഡ് ഡ്രയർ. സൗരോർജ്ജം കുറവുള്ള സാഹചര്യങ്ങളിൽ വൈദ്യുതി ഉപയോഗിച്ച് മത്സ്യം ഉണക്കാൻ ആവശ്യമായ ചൂട് നിലനിർത്തുന്ന രീതിയാണ് ഇത്തരം ഡ്രയറുകളിലുള്ളത്. ഈ ഡ്രയറിൽ പ്രധാനമായും സോളാർ കളക്ടർ, മത്സ്യം വെക്കുന്നതിനുള്ള തട്ടുകൾ, ഡ്രൈയിങ് ചേംബർ, ഈർപ്പം നീക്കം ചെയ്യുന്നതിനുള്ള വെന്റിലേറ്റർ ഫാനുകൾ എന്നിവയാണുള്ളത്. വെയിലുള്ള സമയത്ത് സോളാർ

കണ്ടക്ടർ വഴി സൗരോർജം ഉപയോഗിച്ച് മത്സ്യമുണക്കാം. വെയിൽ കുറവുള്ള സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹീറ്ററുകൾ ഉപയോഗിച്ച് താപനില നിയന്ത്രിക്കുകയും ചെയ്യാം. താപനില നിയന്ത്രിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ 6-8 മണിക്കൂറിനുള്ളിൽ മത്സ്യം ഇതിൽ ഉണക്കിയെടുക്കാം. വിവിധ ശേഷികളിൽ ഇത് ലഭ്യമാണ്. 20 കിലോ ശേഷിയുള്ള ഡ്രയറിന്റെ വില വരുന്നത് ഏകദേശം 1,50,000 രൂപയാണ്. മത്സ്യം കൂടാതെ മറ്റു കാർഷികോൽപ്പന്നങ്ങളും ഇതിൽ ഉണക്കിയെടുക്കാം. 40 കിലോ ശേഷിയുള്ള സമാനമായ ഡ്രയറിന്റെ വില 3,00,000 രൂപയാണ് വരുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്ക് ചെറുകിട രീതിയിൽ ഉണക്ക മത്സ്യം ഉൽപ്പാദിപ്പിക്കാൻ 10 കിലോ ശേഷിയുള്ള ഡ്രയറും CFT വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഗുണഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് വിവിധ ശേഷികളിൽ പ്രവർത്തിക്കുന്ന ഡ്രയറുകൾ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കാവുന്നതാണ്. സോളാർ ഇലക്ട്രിക്കൽ ഡ്രയറിൽ നിന്നും വ്യത്യസ്തമായാണ് സോളാർ LPG ഡ്രയർ പ്രവർത്തിക്കുന്നത്. സൂര്യപ്രകാശ ലഭ്യത എന്നത് ക്രമരഹിതവും എല്ലാ കാലാവസ്ഥയിലും ഉറപ്പുവരുത്താനാകാത്തതുമായതുകൊണ്ട് സൗരോർജ്ജമുള്ള സമയങ്ങളിൽ വെള്ളം ചൂടാക്കി സൂക്ഷിക്കുകയും സൗരോർജ്ജം ലഭ്യമല്ലാത്ത സമയങ്ങളിൽ ഈ ചൂടുവെള്ളം ഉപയോഗിച്ച് ഡ്രയറിലെ താപനില നിലനിർത്തുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് സോളാർ LPG ഡ്രയറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ചൂടുവെള്ളത്തിന്റെ താപനില കുറഞ്ഞു കഴിഞ്ഞാൽ പാചകവാതകം ഉപയോഗിച്ച് വെള്ളത്തിന്റെ താപനില നിലനിർത്താനുള്ള സജ്ജീകരണം ഇതിൽ ഉണ്ട്. ഈ ഡ്രയറിൽ ഉപയോഗിച്ചിരിക്കുന്ന സോളാർ ഇലക്ട്രിക്കൽ ഡ്രയറിൽ നിന്നും വ്യത്യസ്തമായി സോളാർ വാട്ടർ കളക്ടേഴ്സ് ആണ്. സൗരോർജ്ജം സോളാർ വാട്ടർ കളക്ടറിലെ ട്യൂബിലൂടെ ഒഴുകുന്ന വെള്ളത്തിനെ 80°C വരെ ചൂടാക്കുന്നു. ചൂടായ ഈ വെള്ളം താപവിതരണ ക്രമീകരണത്തിലൂടെ ഒഴുകി ഡ്രയറിന്റെ ഉള്ളിൽ ഉണങ്ങാൻ ആവശ്യമായ താപനില നിലനിർത്തുന്നു. എന്നാൽ സൂര്യപ്രകാശം കുറവുള്ള സമയങ്ങളിൽ ഡ്രയറിനകത്ത് ആവശ്യമായ ഊഷ്മാവ് നിലനിർത്താൻ ഡ്രയറിനോടനുബന്ധിച്ചിട്ടുള്ള പാചകവാതക സംവിധാനം പ്രവർത്തിപ്പിച്ച് വെള്ളം ചൂടാക്കുന്നു. ഈ സംവിധാനം ഉപയോഗിച്ച് മേഘാവൃതമോ മഴയുള്ളതോ ആയ സാഹചര്യങ്ങളിലും രാത്രികാലങ്ങളിലും മത്സ്യം ഉണക്കിയെടുക്കാവുന്നതാണ്. 60 കിലോയോളം മത്സ്യം ഉണക്കാൻ ശേഷിയുള്ള ഈ ഡ്രയറിന്റെ വില വരുന്നത് ഏകദേശം 5,50,000 രൂപയാണ്. സൂര്യപ്രകാശം വേണ്ടത്ര ലഭ്യമല്ലാത്ത സമയത്ത് മാത്രമേ പാചകവാതക സംവിധാനം പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നുള്ളൂ. താപനില കുറയുന്നതിനനുസരിച്ച് പാചകവാതകം പ്രവർത്തിപ്പിക്കാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനവും ഇതിലുണ്ട്. CFT വികസിപ്പിച്ചെടുത്തിട്ടുള്ള മറ്റൊരു തരം ഡ്രയറാണ് ബയോമാസ് ഡ്രയർ. പൂർണ്ണമായും ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയിലാണ് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത്. വിറക്, ചകിരി, ചിരട്ട തുടങ്ങിയ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് മത്സ്യമുണക്കാൻ ആവശ്യമായ താപനില ഡ്രയറിൽ നിയന്ത്രിച്ച് നിർത്തുന്നത്. ജൈവ വസ്തുക്കൾ കത്തിക്കുമ്പോഴുണ്ടാകുന്ന ചൂട് ഉപയോഗിച്ച് പരോക്ഷമായി വായു ചൂടാക്കുന്നു. ഈ വായു ഡ്രയറിലേക്ക് കടത്തിവിട്ട് മത്സ്യമുണക്കിയെടുക്കുന്നു. പ്രത്യേക സംവിധാനത്തിലൂടെ കൃത്യമായ താപനില നിയന്ത്രിക്കാനുള്ള സംവിധാനം ഇത്തരത്തിൽ ഡ്രയറിലുണ്ട്. ജൈവവസ്തുക്കൾ സുലഭമായ സ്ഥലങ്ങളിൽ ഇത്തരം ഡ്രയറുകൾ പ്രയോജനപ്രദമായി ഉപയോഗിക്കാം. നൂതന സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു തരത്തിലുള്ള ഡ്രയറാണ് ഇൻഫ്രാറെഡ് ഡ്രയർ. ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിച്ച് മത്സ്യമുണക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ താപോർജ്ജമായി പരിവർത്തനം ചെയ്യപ്പെടുകയും അങ്ങനെ മത്സ്യത്തിലുള്ള ഈർപ്പം കൂടുതൽ വേഗത്തിൽ ഒരേപോലെ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം ഡ്രയറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഫ്രാറെഡ് ലാമ്പുകൾ അല്ലെങ്കിൽ സെറാമിക് ഹീറ്റേഴ്സ്, ഇലക്ട്രിക്കൽ കൺട്രോൾ യൂണിറ്റ് എന്നിവ ആണ്. ഈർപ്പം നീക്കം ചെയ്യുന്നതിനായി കൃത്യമായ വെന്റിലേറ്റർ ഫാനുകൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. മറ്റു സോളാർ ഡ്രയറുകളെ അപേക്ഷിച്ച് വളരെ കുറവ് സമയം കൊണ്ട് ഇതിൽ മത്സ്യം ഉണക്കിയെടുക്കാം. ഏകദേശം 2 മുതൽ 3 മണിക്കൂർ കൊണ്ട് തന്നെ ഇതിൽ ചെമ്മീൻ ഉണക്കിയെടുക്കാം. സോളാർ ഹൈബ്രിഡ് ഡ്രയറിൽ ഇതിനു വേണ്ട സമയം ഏകദേശം 6 മണിക്കൂറാണ്. CFT വികസിപ്പിച്ചെടുത്തിട്ടുള്ള മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രയറാണ് സോളാർ ഗ്യാസിഫൈഡ് ഡ്രയർ. പ്രൊഡ്യൂസർ ഗ്യാസ് ഉപയോഗിച്ച് വെള്ളം ചൂടാക്കി ഡ്രയറിൽ താപനില നിലനിർത്തുന്ന രീതിയാണിത്. ഇതിന്റെ പ്രത്യേകത വിറകും മറ്റു ജൈവ വസ്തുക്കളും കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ഇല്ലാതെ തന്നെ പ്രൊഡ്യൂസർ ഗ്യാസ് ഉപയോഗിച്ച് വെള്ളം ചൂടാക്കി ഡ്രയറിലെ താപനില നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ്. നിയന്ത്രിതമായ ഊഷ്മാവിൽ ജൈവ വസ്തുക്കൾ കത്തിക്കുമ്പോഴാണ് പ്രൊഡ്യൂസർ ഗ്യാസ് ഉണ്ടാകുന്നത്. പാചകവാതകത്തിന്റെ പകരമായി പ്രൊഡ്യൂസർ ഗ്യാസ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഡ്രയർ പ്രവർത്തിക്കുന്നത്. മത്സ്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പുകവെച്ച് ഉണക്കിയെടുക്കുന്ന മത്സ്യം. ഇതിനുവേണ്ടി ICRCFT വികസിപ്പിച്ചെടുത്തിട്ടുള്ള സ്മോക്ക് ഫിൽട്ടേർഡ് ഫിഷ് സ്മോക്കിംഗ് കിൻ കം ഡ്രയർ ഒരു പ്രധാന നവീന സംവിധാനമാണ്. മത്സ്യം പുകവെച്ച് ഉണക്കിയെടുക്കുന്ന രീതിയാണിത്. ഒരേ യൂണിറ്റിൽ തന്നെ പുകവെച്ച് ഉണക്കാനും ഡ്രയിങ്ങിനും ഉള്ള സംവിധാനം ഈ യന്ത്രത്തിലുണ്ട്. ജൈവ വസ്തുക്കൾ കത്തിച്ചുണ്ടാകുന്ന പുക ഡ്രയിങ് ചേമ്പറിലോട്ട് കടത്തിവിട്ട് പുകവെച്ച് ഉണക്കുന്ന സംവിധാനമാണ് ഇതിൽ ഉള്ളത്. സ്മോക്കിംഗ് ആവശ്യമില്ലാത്ത സമയത്ത് പുക ഡ്രയറിനോട്ട് പോകുന്നതിന് പകരം ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ പാസ് ചെയ്ത് പിന്നീട് വായു ചൂടാക്കി ആ വായു കടത്തിവിട്ട് ഉണക്കുന്ന രീതിയും ഈ യന്ത്രത്തിലുണ്ട്. പരമ്പരാഗത സ്മോക്കിംഗ് രീതികളിൽ കാണുന്ന കരി, അത് ആരോഗ്യത്തിന് ഹാനികരമായ പോളി ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളുടെ ഒരു സ്രോതസ്സാണ്. ഈ പോളി ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ നീക്കം ചെയ്യുന്നതിനായി പ്രത്യേക സ്മോക്ക് ഫിൽട്ടറിംഗ് സംവിധാനം CA

0: സേഫ്റ്റി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഫിഷ് സ്മോക്കിംഗ് കിന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ സുരക്ഷിതവും ഉയർന്ന ഗുണനിലവാരവുമുള്ള പുകവെച്ചുണക്കിയ മത്സ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. താപനില, ആർദ്രത, പുകയുടെ സാന്ദ്രത തുടങ്ങിയ ഘടകങ്ങൾ സെൻസറുകളും ഓട്ടോമേറ്റഡ് നിയന്ത്രണ സംവിധാനങ്ങളും വഴി കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്നു. ഇതുവഴി ഉൽപ്പന്നത്തിന്റെ നിറം, രുചി, ഗന്ധം, ഗുണമേന്മ എന്നിവ മെച്ചപ്പെടുകയും ഒരേ നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ചെറുകിട മത്സ്യ സംസ്കരണ സംരംഭങ്ങൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും ഒരുപോലെ മൂല്യവർദ്ധനവിനായി ഫിഷ് സ്മോക്കിംഗ് ഇൻകം ഡ്രയർ ഉപയോഗിക്കാവുന്നതാണ്. വിവിധതരം ഡ്രയറുകൾക്ക് പുറമെ CFD വികസിപ്പിച്ചെടുത്തിട്ടുള്ള മറ്റു നൂതന സാങ്കേതിക വിദ്യകളാണ് ശീതീകരണ സംവിധാനത്തോടുകൂടിയ ആധുനിക മത്സ്യ വിപണന യന്ത്രം, പോർട്ടബിൾ ഫിഷ് ഫ്രഷ്നസ് സെൻസർ, ചെതുമ്പല കളയുന്നതിനുള്ള ഉപകരണങ്ങൾ എന്നിവ. ശരിയായ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനത്തോടെ ശുചിയായ രീതിയിൽ കുറഞ്ഞ ചെലവിൽ ഊർജക്ഷമമായി മത്സ്യ വിപണനം ചെയ്യുന്നതിനായി വികസിപ്പിച്ചെടുത്ത യന്ത്രമാണ് ശീതീകരണ സംവിധാനത്തോടുകൂടിയ ആധുനിക മത്സ്യ വിപണന യന്ത്രം. ശീതീകരിച്ച ഊഷ്മാവിൽ 20 മുതൽ 30 കിലോ വരെ മത്സ്യം സൂക്ഷിച്ച് വിപണനം ചെയ്യാൻ ഇതിൽ സാധിക്കും. CFD വികസിപ്പിച്ചെടുത്തിട്ടുള്ള മറ്റൊരു ഉപകരണമാണ് മത്സ്യത്തിന്റെ ഫ്രഷ്നസ് പരിശോധിച്ചറിയാൻ ഉതകുന്ന പോർട്ടബിൾ ഫിഷ് ഫ്രഷ്നസ് സെൻസർ. ഇമേജ് പ്രോസസിംഗ് ടെക്നിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് മത്സ്യത്തിന്റെ നിറവ്യത്യാസത്തിന്റെയും രാസപ്രവർത്തനങ്ങളുടെയും ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ സീഫുഡ് പ്രോസസിംഗ് പ്ലാന്റുകളിൽ ജലത്തിന്റെയും ഊർജത്തിന്റെയും ഉപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളും അതിനുള്ള ഉപകരണങ്ങളും CFD വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഭാവിയിലെ ശീതീകരണ സംവിധാനങ്ങളായ അമോണിയ, കാർബൺ ഡയോക്സൈഡ് അടിസ്ഥാനമാക്കിയുള്ള കാസ്കേഡ് റെഫ്രിജറേഷൻ സിസ്റ്റം പോലുള്ള പ്രകൃതിദത്ത റെഫ്രിജറേറ്ററുകൾ ഉപയോഗിച്ച് -45 ഡിഗ്രി വരെ ശീതീകരണം നൽകാൻ പ്രാപ്തമായ യൂണിറ്റുകൾ CFD നേതൃത്വത്തിൽ സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്നു. ഇതിനു പുറമെ മത്സ്യത്തിന്റെ ചെതുമ്പാൽ കളയുന്ന ഉപകരണങ്ങളും CFD വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വൈദ്യുതി ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ ഉപയോഗിക്കാവുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒന്നാണ് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ചെതുമ്പാൽ കളയുന്ന ഉപകരണം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ഈ യന്ത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് വിവിധ വേഗതയിൽ കറക്കുന്നതിനായി സ്റ്റീൽ ഡ്രമ്മിന്റെ ഒരു വശത്ത് ഒരു ഹാൻഡിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഡ്രം കറക്കുമ്പോൾ ഉള്ളിലെ ആണി പോലുള്ള ലോഹഭാഗങ്ങളിൽ ഉരസിക്കൊണ്ടാണ് ചെതുമ്പൽ നീക്കം ചെയ്യപ്പെടുന്നത്. 2 മുതൽ 3 കിലോ വരെ മത്സ്യം ഇതിൽ ഒരേ സമയം ഉപയോഗിക്കാവുന്നതാണ്. നിശ്ചിത വേഗതയിലുള്ള യന്ത്രം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായി ചെതുമ്പൽ നീക്കം ചെയ്യാൻ സാധിക്കും. മോട്ടോർ ഉപയോഗിച്ചാണ് ഇത്തരം യന്ത്രം പ്രവർത്തിക്കുന്നത്. മത്സ്യത്തിന്റെ ചെതുമ്പൽ കളയുന്നതിന് ഏകദേശം 20 മുതൽ 30 RPM എന്ന തോതിൽ യന്ത്രം കറക്കേണ്ടതാണ്. 1.5 HP മോട്ടോറിൽ ഒരു ബെൽറ്റ് റിഡക്ഷൻ മെക്കാനിസത്തിലൂടെയാണ് ഈ വേഗത നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നത്. 5 കിലോ വരെ മത്സ്യം മോട്ടോറൈസ്ഡ് ഫിഷ് ഡീസ്കെയിലിംഗ് മെഷീനിലൂടെ നീക്കം ചെയ്യാൻ സാധിക്കും. ചുരുക്കത്തിൽ, സോളാർ ഡ്രൈയിംഗ് എന്നത് പരിസ്ഥിതി സൗഹൃദവും സാമ്പത്തികമായി ലാഭകരവും പരമ്പരാഗത രീതിയേക്കാൾ ഒട്ടേറെ ഗുണങ്ങൾ ഉള്ളതുമായ ഒരു സാങ്കേതിക വിദ്യയാണ്. സോളാർ ഡ്രൈയിംഗിൽ സൗരോർജത്തിന്റെ താപം പരമാവധി വർദ്ധിപ്പിച്ച് കൃത്യമായി ഉപയോഗിക്കുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വെയിലത്തിട്ടുണക്കുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സോളാർ ഡ്രയറുകൾക്ക് ഉയർന്ന താപനിലയും അതിന്റെ ഫലമായി കുറഞ്ഞ ആപേക്ഷിക ആർദ്രതയും നിലനിർത്താൻ കഴിയും. ഇത്തരം രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ ഉണക്കിയെടുക്കാനും കുറഞ്ഞ സമയം കൊണ്ട് ഉണക്കിയെടുക്കാനും സോളാർ ഹൈബ്രിഡ് ഡ്രയിങ്ങിൽ സാധിക്കും. CFD വികസിപ്പിച്ചെടുത്തിട്ടുള്ള സാങ്കേതിക വിദ്യ ആവശ്യക്കാരിൽ എത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ യൂണിറ്റ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ സ്വിഫ്റ്റ് ഡ്രയർ ഉപയോഗിച്ച് എങ്ങനെ ഗുണമേന്മയുള്ള ഉണക്ക മത്സ്യം ഉൽപ്പാദിപ്പിക്കാം എന്ന വിഷയത്തിൽ ആവശ്യക്കാർക്ക് പരിശീലനം നൽകാറുണ്ട്. ഇത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങളും CIFD നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഡയറക്ടർ ICRCIFD മത്സ്യപുരി PO വില്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചി 6820209 എന്ന വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0484241212.
1: മത്സ്യ സംസ്കരണത്തിനുതകുന്ന നൂതന സാങ്കേതിക വിദ്യകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നീതു KC ആയിരുന്നു.
2: തുടർന്ന് കാർഷിക ജീവനത്തിൽ പച്ചപ്പിൽ പൊതിഞ്ഞ മാമ്പ്രയിലെ വയൽവാരങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് മാമ്പ്ര സ്വദേശി CP അനിരുദ്ധൻ.
3: ഇന്ന് നമ്മൾ കർഷക സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ചേട്ടന്റെ കൃഷിയിടങ്ങളെ പറ്റിയിട്ടാണ്. ചേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയതെന്നും അത്

0: എങ്ങനെയാണ് അതിന്റെ പരിപാലന രീതികൾ? ഓരോ കൃഷിക്കും ഓരോ രീതിയിലുള്ള പരിപാലനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മുടെ കർഷക സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് ഇന്ന് പങ്കുവയ്ക്കാം.
1: ഏകദേശം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഒടുങ്ങി കൃഷിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചുരുങ്ങിയത് ഒരു 40-42 വർഷത്തെ കൃഷിയായിട്ട് ബന്ധമുണ്ട്. ഒരു കാർഷിക കുടുംബമാണ്. അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അങ്ങനെയൊക്കെ കാർഷിക മേഖലയിൽ, അമ്മ അടക്കം കാർഷിക മേഖലയിൽ ആയിരുന്നു. ആ ഒരു പ്രചോദനം, ആ ഒരു താല്പര്യമാണ് എന്നെ കൃഷിയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം കൃഷി ഒരു ഉപജീവനമാർഗമായിട്ട് സ്വീകരിച്ചു. ആ കാലത്തൊക്കെ രണ്ട് പൂവ് നെൽകൃഷി ചെയ്തറിയുന്ന പാഠമാണ്. ഇപ്പം അതൊരു സീസണായി, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കാരണം ഒരു സീസണായി. എന്നാലും നെൽകൃഷി ആണ് ചെയ്യണേ. ഇപ്പോൾ ഞാൻ, എനിക്ക് സ്വന്തമായിട്ട് ആകെ 1 ഏക്കർ ഭൂമിയേ ഉള്ളൂ. ബാക്കി വിവിധ വിളകൾക്ക് വേണ്ടി പാട്ടത്തിന് എടുത്താണ് നമ്മൾ കൃഷി ചെയ്യണേ. നെൽകൃഷി കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ജാതി, വാഴ, പച്ചക്കറി, തെങ്ങ്, കവുങ്ങ്, പല വൃക്ഷങ്ങൾ, അങ്ങനെ എല്ലാ കൃഷിയും ഉണ്ട്. വ്യാപകമായിട്ട് ചെയ്യുന്ന നെൽകൃഷിയും പച്ചക്കറി കൃഷിയാണ്.
0: ചേട്ടന്റെ കുഞ്ഞുനാളിലെ തൊട്ട് ചേട്ടൻ കാണുന്ന പാടവും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് നമ്മുടെ കർഷക സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്ന് ചേട്ടന്റെ നെൽകൃഷിനെ തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാം.
1: ആദ്യകാലത്ത് വെച്ചാൽ നമ്മളൊരു 75-80 കാലഘട്ടത്തിലൊക്കെ നെൽകൃഷിയിൽ യന്ത്രവൽക്കരണം കാര്യമായിട്ട് വന്നിട്ടില്ല. അന്നൊക്കെ കന്ന് പൂട്ടി, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാളയെ പൂട്ടി ഉഴുവ, നില ഉഴുക, അതുപോലെ മുഴുവൻ മാൻ പവർ തൊഴിലാളികളെ കൊണ്ടും ഒക്കെയാണ് ചെയ്യണേ. മറ്റേ കന്ന് പൂട്ടി നില ഒരുക്കി നിരപ്പാക്കി പച്ചിലവളവും, അന്ന് രാസവളങ്ങളൊന്നും ആ കാലത്താണ് ഉപയോഗിച്ചത് കണ്ടിട്ടില്ല. പിന്നെ 75-80 കാലഘട്ടത്തിലേക്കാണ് ഈ രാസവളത്തിന്റെ ഒക്കെ പ്രയോഗം വന്ന്. അന്ന് കാലത്ത് IR8 എന്ന് പറഞ്ഞൊരു നെൽവിത്ത്, നമ്മുടെ ഭക്ഷ്യക്ഷാമം തീർത്ത ഒരു നെൽവിത്ത് ആ കാലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നല്ല വിളവുള്ളത്. പിന്നീട് വന്ന് ടില്ലറായി, ട്രാക്ടറായി, കൊയ്യാൻ കൊയ്ത്തിയന്ത്രം വരെ കിട്ടാവുന്ന അവസ്ഥയിലായി. അന്ന് നമ്മള് നെല്ല് ഇത്രയും വിളവുണ്ടാവില്ല. ഇന്നിപ്പോ നമുക്ക് 1 ഏക്കർ നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആവറേജ് ഒരു 3000 കിലോ നെല്ല് കിട്ടുന്നുണ്ട്. അന്ന് നമുക്ക് കൂടി വന്ന ഒരു 1 ടൺ നെല്ല്, 1000 കിലോ നെല്ല് അന്ന് കിട്ടുള്ളൂ. അന്ന് കൂടുതലും വിപണിയിലേക്ക് അത് പോവാറില്ല. വീട്ടാവശ്യം കഴിഞ്ഞാൽ അത്യാവശ്യം നാട്ടിലുള്ള ആർക്കെങ്കിലും കൊടുക്കും. ഇന്ന് നേരെ സിവിൽ സപ്ലൈസ് സംഭരിച്ച് അത് കർഷകന് ബാങ്ക് അക്കൗണ്ട് വഴി പൈസ കിട്ടാവുന്ന അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അന്ന് രാസവളങ്ങളില്ല. ജൈവവളങ്ങൾ, ചാരം, ചാണകം വളമാണ് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ രാസവളങ്ങളിലേക്ക് മാറി. അപ്പോൾ അതനുസരിച്ച് ഗുണം ദോഷമുണ്ട്. രാസവളങ്ങളിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഒരു പാരിസ്ഥിതിക സമതുലിതാവസ്ഥയ്ക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. കൃഷിക്കാർക്ക് വിളവ് കൂടിയുണ്ട്. കീടരോഗങ്ങളുടെ ശല്യവും ഇപ്പം കൂടിയിട്ടുണ്ട്. ആദ്യകാലത്ത് അങ്ങനെ കീടരോഗങ്ങൾ ഉണ്ടാവാറില്ല. ഞങ്ങളുടെ പാടശേഖരത്തിൽ 60 കൃഷിക്കാർ ആണ് സെപ്പറേറ്റ് ഈ ഒരു 70 ഏക്കറോളം സ്ഥലം നെൽകൃഷി ചെയ്യുന്നുണ്ട്. അത് ഗ്രൂപ്പ് വാർമിംഗ് അടിസ്ഥാനത്തിൽ നിന്നാണ് പറയാം. ഒരേ വിത്ത് തന്നെ ഒരേ സമയത്ത് തന്നെ ചെയ്തു പോകുന്ന അവസ്ഥയാണ്.
0: അപ്പൊ തുടക്കകാലത്ത് ചേട്ടൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ചേട്ടൻ ഈ നെൽകൃഷിയിലേക്കൊക്കെ ഇറങ്ങിയത്?
1: നമുക്ക് നെല്ല് ഉൽപ്പാദിപ്പിക്കുക, അത് ഭക്ഷണത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് അന്ന് ഏത് കൃഷിക്കാരൻ്റെയും, എത്ര ചെറിയ കൃഷിക്കാരനായാലും വലിയ കൃഷിക്കാരനും അവസ്ഥ. അപ്പോൾ വേറെ ഒരു തൊഴിലിന് പോകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് നാട്ടിൻപുറത്ത് എല്ലാവരും കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. ഇടക്കാലത്ത് ഈ ഗൾഫിലെ ജോലി സാധ്യത വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടേക്ക് മാറി. അപ്പോൾ നമ്മുടെ പ്രദേശത്തടക്കം കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് നെൽപ്പാടങ്ങൾ തരിശാവുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ആൾക്കാർ വിവിധ തൊഴിൽ തേടി, കാരണം കുറേ കൂടി സാമ്പത്തിക സുരക്ഷിതത്വം മറ്റുള്ള തൊഴിലുകൾക്കാണ്. ഈ കാർഷിക മേഖല അന്ന് സാമ്പത്തികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ കഴിയുമ്പോൾ ഒരുപാട് യുവജനങ്ങളും അല്ലാത്തവരും ഗൾഫ് മേഖലയിലേക്ക് പോയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പാടങ്ങൾ പലതും തരിച്ചു കേൾക്കുന്നൊരു അവസ്ഥയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ സർക്കാരിൻ്റെ നല്ല പ്രചോദനം, അതായത് പഞ്ചായത്തിൻ്റെ ഒക്കെ പ്രവർത്തന ഫലമായിട്ട് ഒരുപാട് തരിശു നിലങ്ങൾ നെൽകൃഷി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിട്ടുണ്ട്. തരിച്ചു കേൾക്കുന്ന ഭൂമിക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുത്ത് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ഇടപെട്ട്, ജില്ലാ പഞ്ചായത്തൊക്കെ ഇടപെട്ട് ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ ധാരാളമായിട്ട് ഈ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേക്കാളൊക്കെ ഒരു മാറ്റം പ്രദേശത്തും വന്നിട്ടുണ്ട്. എന്നാലും നാട്ടിൻപുറത്ത് ചിലയിടത്തെങ്കിലും തരിശ് ഭൂമി കെടുക്കുന്നുണ്ട്.
0: ഇനി നമുക്ക് ആ പാടം ഒരുക്കുന്നത് കൃഷിയിലേക്ക് ഇറങ്ങാം. അപ്പോ ചേട്ടൻ ഏത് വിത്താണ് ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്നും അതിന്റെ കൃഷി രീതികൾ എങ്ങനെയെന്നും വളങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നറിയണം. എന്തെങ്കിലും ഇങ്ങനെ നെല്ല് ചെയ്യലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പ്രതിരോധത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നും.
1: നെൽകൃഷി നമ്മുടെ ഒരു ജീവനോപാധി മാത്രമല്ല, നമ്മുടെ പാരിസ്ഥിതിക സമതുലിതാവസ്ഥ നിലനിർത്തുന്ന ഒരു ഘടകം കൂടിയാണ്. എവിടെ നെൽകൃഷി ചെയ്യുന്നുണ്ടോ അവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല, ശുദ്ധമായ ഓക്സിജൻ കിട്ടും, പാരിസ്ഥിതിക മലിനീകരണം കുറവായിരിക്കും. അതുപോലെ തന്നെ നെൽകൃഷി ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ പറയും പലയിടത്തും ഓടകളിൽ വെള്ളം കെട്ടിക്കിടുമ്പോൾ അവിടെ കൊതുക് വളരും. പക്ഷെ നെൽപ്പാടങ്ങളിൽ കൊതുക് വളരാതെ മത്സ്യങ്ങളും തവളകളും അത് ഭക്ഷിച്ച് അത് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ പരിസ്ഥിതിക്ക് വളരെ ഇതാണ്. നെൽകൃഷി ചെയ്യുമ്പോൾ

നമ്മൾ ആദ്യമായിട്ട് നിലമൊരുക്കുക എന്നുള്ള പരിപാടിയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി യന്ത്രവൽക്കരണമായി, ട്രാക്ടറായി, ട്രാക്ടർ കൊണ്ട് നിലമൊരുക്കി നമ്മൾ ഒന്നോ രണ്ടോ ചാല് അടിച്ചു കഴിയുമ്പോൾ വിത്ത് കക്ക വിതറി ഒരു 15 ദിവസത്തോളം പാടം അവിടെ വെള്ളം കെട്ടിക്കിടക്കണം. അത് കഴിഞ്ഞ് വരമ്പ് സൈഡൊക്കെ ശരിയാക്കി വീണ്ടും ട്രാക്ടർ അടിച്ച് നിരപ്പാക്കി വിത്ത് വിതയ്ക്കുകയോ ഞാറ് നടുകയോ ചെയ്യണം. ഞാറ്റടി തയ്യാറാക്കാൻ നമ്മളിപ്പോൾ

0: വിത്തുകളാണ്. ഈ ജ്യോതിയും ഉമയൊക്കെ നമുക്ക് 110 ദിവസം കൊണ്ട് കൊയ്തെടുക്കാൻ കഴിയും. ഇനി ഈ വെള്ളപ്പൽമണി എന്ന് പറയുന്നതല്ലേ, അത് ഞങ്ങളുടെ പാടത്തേക്ക് ഒരു 1 ഏക്കറിന് 3000 കിലോ 3 ടൺ നെല്ല് വരെ വിളവ് കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നത് അതിനാണ്. അതിനൊരു 150 ദിവസം ഞാറ്റടിയിൽ കൂടി, 1 മാസം ഞാറ്റടി, ബാക്കി 120 ദിവസം നമ്മൾ പറിച്ചു നട്ട് കഴിഞ്ഞാൽ വേണം. അപ്പോ നമ്മൾ ഈ ഞാറ്റടി തയ്യാറാക്കി ആദ്യകാലത്തൊക്കെ മനുഷ്യരാണ് തൊഴിലാളികളെ നടാറ്. ഇപ്പോ നടാനും മെഷീനുണ്ട്. ഞാറ് അവർ തന്നെ കൊണ്ടുപോയി വിത്ത് കൊണ്ടുപോയി പാവി മാറ്റാക്കി നമ്മളെ പാടത്ത് കൊണ്ടുവന്ന് നമുക്ക് നട്ട് തരും. അതിനൊക്കെ റേറ്റുകളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഞാറ് നട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വെള്ളം ഒരുപാട് മുങ്ങിപ്പോവാതെയും കള വരാതെയും വെള്ളം ബാലൻസ് ചെയ്ത് നിർത്തി 15 ദിവസത്തിനുള്ളിൽ നമ്മൾ ആദ്യത്തെ വളം, നമ്മൾ നടുമ്പോൾ തന്നെ നമ്മൾ ജൈവവളങ്ങൾ, കാലിവളം, കമ്പോസ്റ്റ് അങ്ങനെയുള്ള വളങ്ങൾ ചേർത്തിട്ടുണ്ടെന്ന് അറിഞ്ഞ് 15 ദിവസം കഴിയുമ്പോൾ ആദ്യ വളം ഫാറ്റംബോസ്റ്റ്, യൂറിയ, പൊട്ടാഷ് എന്നിവയിൽ ആദ്യ വളം കൊടുക്കും. ആ വളം കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പാടത്ത് പുഴുവിൻ്റെ ശല്യം, ഓലപ്പുഴു ഒക്കെ ശല്യങ്ങൾ വരും. അതിനിപ്പോൾ ജൈവിക മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട്, പ്രതിരോധ മാർഗ്ഗങ്ങളുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ 1 മാസം 1.5 മാസം ആകുമ്പോഴേക്കും 2 വളം, ഇന്ന് നേരത്തെ പറഞ്ഞ മാതിരി എൻപിക്ക വളങ്ങൾ തന്നെ റേഷ്യോ വ്യത്യാസപ്പെടുത്തി അത് കൊടുക്കും. 3-ാമത്തെ വളം നമ്മൾ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കണ പൊട്ടുന്ന സമയത്താണ്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ പൊട്ടാഷ്, കാരണം കതിരിൽ തൂക്കും നെൽമണികൾക്ക് കരുത്തുണ്ടാവണ ഈ പൊട്ടാഷ് വേണം. ആ പൊട്ടാഷ് വളം ചേർത്ത് കൊടുത്താലേ നമുക്ക് ഉദ്ദേശിച്ച വിളവും നെല്ലിന് നല്ല ഖനവും കിട്ടുള്ളൂ. അങ്ങനെ 3 വളം മസ്റ്റായിട്ട് ഒരു നെൽകൃഷിക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ നമുക്ക് നെല്ല് കതിരിടുന്ന സമയത്ത് കതിരായി കഴിയുമ്പോൾ ചാഴി എന്ന് പറയുന്ന നീരൂറ്റി കുടിക്കുന്ന ഒരു വരും. അതിന് നമ്മൾ ഫലപ്രദമായിട്ട് കീടനാശിനി തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, മറ്റേ വീര്യം കുറഞ്ഞ മണമുള്ള കീടനാശിനി, കാരണം ചാഴിക്ക് മണമാണ് നമ്മളത് നിയന്ത്രിക്കും. അപ്പോൾ കതിര് കിട്ട് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും. കൊയ്തെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കൊയ്യാൻ മെഷീനാണ്, ആ മെഷീൻ നമുക്ക് നേരിട്ട് ചാക്കുകളിൽ സംഭരിച്ച് മുമ്പ് വയ്ക്കാം. 2 ദിവസം ഉണക്കി അത് ക്ലീൻ ആക്കി ചാക്കിലാക്കി സ്വീറ്റ് സപ്ലൈസിൻ്റെ ബന്ധപ്പെട്ട് അത് മില്ലുകളിൽ, ഞങ്ങളൊക്കെ കൊടുക്കുന്ന കാലടി മേഖലയിലുള്ള മില്ലുകളിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു റെസിപ്റ്റ് വരും. ആ റെസിപ്റ്റ് പ്രകാരമാണ് നമുക്ക് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ പൈസ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്നത്. ആദ്യകാലത്ത് ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ സംവിധാനമില്ല, അവനവൻ കൃഷി ചെയ്യുക, കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുക, ബാക്കി അവനവൻ ഉപയോഗിക്കാവുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഏതായാലും കൃഷിയിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ കാർഷിക മേഖലയിലേക്ക്, പ്രത്യേകിച്ച് നെൽകൃഷിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ നമ്മൾ കൊയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കച്ചി വക്കോൽ എന്ന് പറയും, നേരത്തെയൊക്കെ നമുക്കതിന് നല്ലൊരു വില കിട്ടിയിരുന്നു. ഇപ്പോൾ നാട്ടിൻപുറത്തടക്കം പശു വളർത്തൽ കുറവായതുകൊണ്ട് നല്ല ഫാമുകളൊക്കെ ഉണ്ടെങ്കിലുള്ളൂ, വീട്ടുകാരൊക്കെ അപൂർവമുള്ളൂ, ഈ കച്ചി നമുക്ക് ഉദ്ദേശിച്ച വില കിട്ടുന്നില്ല. ആദ്യം ഒരു 4-5 കൊല്ലം മുമ്പൊക്കെ നമുക്ക് 1 റോള്, 20 കിലോ ഉള്ള റോള് വക്കോലിന് നമുക്ക് 250 രൂപ കിട്ടിയിറങ്ങി. ഈ തവണ ഞാൻ കൊടുത്തത് 100 രൂപയ്ക്കാണ്, അത് തന്നെ കൊണ്ടുപോകാൻ ആളില്ല. അപ്പം നമുക്ക് ഈ കൊയ്ത്തിയന്ത്രത്തിനോ അല്ലെങ്കിൽ ട്രാക്ടറിനോ ഉപയോഗിക്കുന്ന പൈസ ഈ വകയിൽ കിട്ടിയിരുന്നു. ഇപ്പം അത് കർഷകർക്ക് കിട്ടാത്ത അവസ്ഥയുണ്ട്. അതാണ് നെൽകൃഷി നേരിടുന്ന ഒരു വെല്ലുവിളി. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഭംഗിയായിട്ട് ഓരോ കർഷകരും ചെയ്തു പോകുന്നുണ്ട്. തുടർന്നും ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ആരുടെ മുമ്പിലും, ഇപ്പം നമുക്ക് ഏതൊരു വേറെ ജോലി ഉണ്ടെങ്കിലും നമ്മൾ ഒരാളുടെ കീഴിൽ നിന്ന് പണിയണം. ഇത് സ്വന്തമായിട്ട് നമുക്ക് അഭിമാനത്തോടു കൂടി നമുക്ക് ചെയ്യാവുന്നൊരു തൊഴിലാണ്. മാത്രമല്ല നമുക്ക് സ്വന്തം ഈ നെൽപ്പാടത്ത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഒന്ന് പോയി കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം പറയാൻ പറ്റാത്ത അത്ര അനുഭവമാണ്. കാരണം ടൗണിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഈ നാട്ടിൻപുറത്ത് നിന്ന് ഞങ്ങളുടെ പ്രദേശത്തുള്ള ഈ പാടങ്ങൾ കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കത് അത്ഭുതം തോന്നും. അപ്പോൾ നെൽകൃഷി നമുക്ക് അന്യം നിന്ന് പോകാതെ കൂടുതൽ പൂർവ്വ ശക്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഒരു കർഷകനായ എൻ്റെ വിശ്വാസം. ഇപ്പം ജൂൺ മാസത്തിൽ മഴ തുടങ്ങിയാൽ 2-3 ദിവസം മഴ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയല്ലേ. ഓ, എന്തൊരു മഴ എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ പണ്ട് ജൂൺ മാസത്തിൽ സ്കൂള് ജൂൺ 1-ാം തീയതി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അന്ന് തുടങ്ങുന്ന മഴ ഓണപ്പരീക്ഷ കഴിഞ്ഞ് ഓണം കഴിഞ്ഞാലും മാറില്ല, എന്നും മലവെള്ളവും പരിപാടിയും. അപ്പോൾ അതിൻ്റെതായ ഗുണവും ദോഷമുണ്ട്. ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം മഴ പെയ്യുമ്പോൾ നമുക്ക് കുടിവെള്ളക്ഷാമം ഉണ്ടാവാറില്ല. ഇപ്പം നമ്മൾ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആകുമ്പോഴേക്കും നാട്ടിൻപുറമൊക്കെ കുടിവെള്ളക്ഷാമം വരുന്നതാണ്. അണുകുടുംബങ്ങളായി ആർക്കും സമയമില്ല എന്നുള്ള അവസ്ഥയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലം, നമ്മുടെ കാർഷിക പ്രധാനമായുള്ള ഓണം, ആ ഒരു കാലം തിരിച്ചു വരാത്ത വിധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നതിൽ ഒരു വിഷമമുണ്ട്. നമുക്കത് തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ ഒരു പൈതൃകവും ഒരു സന്തോഷവും നിലനിർത്താൻ കഴിയുള്ളൂ.
1: വേറെ എന്തൊക്കെയാണ് സാറിന്റെ കൃഷിയിടത്തിലുള്ളതൊക്കെ?
0: എന്റെ കൃഷിയിടത്തില് ഞാൻ

0: ജാതി മരങ്ങളുണ്ട്, ഒരു 20 25 തെങ്ങുണ്ട്, 10 50 കവുങ്ങുണ്ട്, റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, അതുപോലെ വാഴ തന്നെ മൂന്നാല് വെറൈറ്റി ഉണ്ട്. പച്ചക്കറി കൃഷികൾ ഞാൻ പാടത്തിനെടുത്ത സ്ഥലത്താണ് ചെയ്യുന്നത്. വെണ്ട, പാവലം, കുമ്പളം, ഇങ്ങനെ എല്ലാ പയറ്, എല്ലാ പച്ചക്കറി കളകളും സീസണായിട്ട് നമുക്ക് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ കൃഷി ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ എന്നെ പോലെ തന്നെ ഒരുപാട് കർഷകര് ഞങ്ങളുടെ പ്രദേശത്ത് ഈ കാർഷിക വൃത്തി കൊണ്ട് ഉപജീവനം നടത്തുന്നവരുണ്ട്. അപ്പൊ അവരുടെ കൂട്ടായ്മയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും വിപണി ഞങ്ങൾക്കൊരു വിഷയം ആകാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വീക്കിലി മാർക്കറ്റുകൾ കൃഷിഭവന്റെ നേതൃത്വത്തിൽ അതുപോലെ വിവിധ സഹകരണ സംഘങ്ങളുടെ ഭാഗത്തൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരു പരിധിവരെ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ കൃഷിയെ സ്നേഹിക്കണം, കൃഷി ഒരു അഭിമാനമായിട്ട് കാണണം. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, എന്താ തൊഴിലെന്ന് ചോദിക്കുമ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ കേൾക്കുന്നവന്റെ മുഖം ചുളിയുന്ന ഒരു ഇതുണ്ട്. ആ ചുളിയുന്ന, അല്ലെങ്കിൽ അവന് അതുകൊണ്ട് ജീവിക്കാൻ പറ്റും, കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മളത് പ്ലാൻ ചെയ്ത് ഭംഗിയായിട്ട് നമ്മുടെ ജീവിത ചെലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര മാനസിക സന്തോഷം തരുന്ന ഒരു ടെൻഷനും ഇല്ലാതെ ഒരു കൃഷിക്കാരന്, കാര്യം ചിലപ്പോൾ അവന്റെ വെള്ളപ്പൊക്കമോ പ്രകൃതിക്ഷോഭമൊക്കെ വന്ന് വെള്ളം നശിച്ചു പോയാൽ ബുദ്ധിമുട്ടില്ല എന്ന് പറയണ്ട, നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ദിവസം തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സർവ കർമ്മനിരതനായിരിക്കാൻ കഴിയും. കാരണം നമുക്ക് മടി എന്ന് പറഞ്ഞാൽ, അലസത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമുക്ക് പലപ്പോഴും എങ്ങനെയാ നമുക്ക് കുറെ നേരം വെറുതെ ഇരിക്കുക എന്ന് ആണ് നമ്മുടെ ചിന്ത. അപ്പൊ നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ടെൻഷനുകളോ അല്ലെങ്കിൽ ആലോചനകളോ ഒന്നും പോവില്ല. നന്നായിട്ട് സമയം എൻജോയ് ചെയ്യാനും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൃഷിയിൽ നിന്ന് കണ്ടുപിടിക്കാനും, കാരണം ഇപ്പോൾ നമുക്ക് ശാസ്ത്രജ്ഞന്മാരൊക്കെ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ സയന്റിസ്റ്റുകൾ തരുന്നുണ്ട്. പക്ഷെ നല്ലൊരു കർഷകന് ഒരുപാട് അനുഭവ സമ്പത്ത്, അവൻ കൃഷി ചെയ്യുന്നതിനെ പറ്റിയ അനുഭവ സമ്പത്ത് കൊണ്ട്, ഞാൻ പലപ്പോഴും പല കർഷകരെയും കണ്ടിട്ടുണ്ട്, നമ്മൾ വന്ന് ഒരു ഉദ്യോഗസ്ഥൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും അതിനേക്കാളും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന നാട്ടിൻപുറത്തെ കർഷകരുണ്ട്. അവര് കാലാവസ്ഥയൊന്നും നോക്കിയിട്ടല്ല, അവര് നാളെ മഴ പെയ്യും അല്ലെങ്കിൽ നാളെ ഇത്ര സമയം ഇങ്ങനെ ഉണ്ടെന്ന് എക്സ്പെർട്ടേ പോലെ സംസാരിക്കുന്ന കർഷകരെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് കൃഷിയോടൊപ്പം വേറെ ഏത് തൊഴിലും നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന തൊഴിൽ ചെയ്യാം. കൃഷിയെ നമ്മൾ ചേർത്ത് പിടിക്കണം. കൃഷിയാണ് നമ്മുടെ ജീവൻ, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ സമ്പത്ത്. നമ്മൾ വേറെ ഏത് തൊഴിൽ ചെയ്താലും അതിനൊന്നും തടസ്സമില്ല. കൃഷി അതിൻ്റെ ഒരു സൈഡെങ്കിലും ആയിക്കൊണ്ട് എല്ലാവരും പോകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
1: കാർഷിക ജീവിതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പച്ചപ്പിൽ പൊതിഞ്ഞ മാമ്പ്രയിലെ വയൽവാരങ്ങൾ. അനുഭവങ്ങൾ പങ്കുവച്ചത് മാമ്പ്ര സ്വദേശി സി പി അനിരുദ്ധൻ. ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം യമുന ശിവദാസ്, ഷീജ ഷിബു. കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
1: കർഷകർക്കുള്ള കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ആകാശവാണി കൊച്ചി എഫ്എം 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20:08. വിപണി. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്യുണ്ടലിന് കൊല്ലം 21,800, ആലപ്പുഴ 22,700, കോട്ടയം 26,500, എറണാകുളം 22,000, കൊച്ചി റെഡി 22,200, ആലുവ 24,000, വടക്കൻ പറവൂർ 23,900, കൊപ്ര ക്യുണ്ടലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,880, എറണാകുളം 12,800, വടക്കൻ പറവൂർ 13,000. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,000.

0: എണ്ണൂറ്, കാപ്പിക്കുരു ക്യുണ്ടലിന് കോട്ടയം 38,000, കട്ടപ്പന 34,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 23,000, എറണാകുളം 23,500, ആലുവ ക്യുണ്ടലിന് 4,400, വടക്കൻ പറവൂർ ക്യുണ്ടലിന് 4,200, തൊടുപുഴ 1,000-ന് 23,000, കയർ ക്യുണ്ടലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200, കുരുമുളക് അൺഗാർബിൾഡ് ക്യുണ്ടലിന് കൊച്ചി ഗാർബിൾഡ് 71,700, കൊച്ചി അൺഗാർബിൾഡ് 69,700, ആലുവ 68,000, കോതമംഗലം 70,000, തൊടുപുഴ 70,000, കട്ടപ്പന 69,700, ഏലം കിലോഗ്രാം കൊച്ചി 3,500, തൊടുപുഴ 2,650, കട്ടപ്പന 2,500, ചുക്ക് ക്യുണ്ടലിന് കൊച്ചി 29,000, കോതമംഗലം 70,000, തൊടുപുഴ 25,000, റബ്ബർ ലോട്ട് ക്യുണ്ടലിന് കോട്ടയം 27,200, മൂവാറ്റുപുഴ 21,000, കോതമംഗലം 24,400, തൊടുപുഴ 24,900, മഞ്ഞൾ ക്യുണ്ടലിന് കൊച്ചി 16,000, കോതമംഗലം 16,300, തൊടുപുഴ 21,000, പുൽത്തൈലം ക്യുണ്ടലിന് കൊച്ചി 150,000, ആലുവ 160,000, കശുവണ്ണി പരിപ്പ് ക്യുണ്ടലിന് കൊല്ലം 79,800, കോഴിമുട്ട 100-ന് വടക്കൻ പറവൂർ 680, പൈനാപ്പിൾ ക്യുണ്ടലിന് എറണാകുളം 5,800, അടയ്ക്ക 1,000-ന് എറണാകുളം 4,600, വടക്കൻ പറവൂർ 4,500, നേത്രക്കൈ പച്ച ക്യുണ്ടലിന് എറണാകുളം 4,200, ആലുവ 4,200, വടക്കൻ പറവൂർ 4,600, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡാറ്റേസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞുപോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:45. ഇനി 8:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ്

0: തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 7-ാമത് ഫ്രാൻസ് സന്ദർശനമാണിത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് ഉച്ചകോടി ഇരു നേതാക്കളും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 120-ലധികം ഇന്ത്യൻ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ലോകമെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നീസിലെ സന്ദർശനത്തിനുശേഷം പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വീണ്ടും ഫ്രാൻസിലെ എവിയാനിലെത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും US നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര സുരക്ഷയെ ഇത് ബാധിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ബ്രിക്സ് കാർഷിക മന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. യുദ്ധത്തിന്മേൽ സമാധാനവും സംഘർഷത്തിന്മേൽ സഹകരണവുമാണ് ഇന്ത്യയുടെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ കാർഷിക മേഖലയിൽ ഇന്ത്യ 4.5% ശരാശരി വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ രാജ്യസഭാ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് നിയമപരമായ പരിഹാരത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ മീനാക്ഷി നടരാജനോട് നിർദ്ദേശിച്ചു. അമർനാഥ് തീർത്ഥാടകർക്ക് ശക്തമായ സുരക്ഷയും സുഗമമായ യാത്രാനുഭവവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. July 3 മുതൽ August 28 വരെയാണ് ഈ വർഷത്തെ അമർനാഥ് യാത്ര. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 57-ാമത് അതിർത്തി ഏകോപന സമ്മേളനം ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് സമാപിച്ചു. അതിർത്തിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. സംയുക്ത പട്രോളിംഗ് ശക്തമാക്കാനും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പരിശോധനാ ലബോറട്ടറിയായ നാഷണൽ ടെസ്റ്റ് ഹൌസിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രശംസിച്ചു. NTH ഡയറക്ടർ ജനറൽ ഡോക്ടർ അലോക് കുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തുടനീളം അത്യാധുനിക പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ NTH ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കുന്ന 114-ാമത് അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്ദ്ലാജെ, ILO ഡയറക്ടർ ജനറൽ, ബംഗ്ലാദേശ്, മാൽഡോവ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും മാന്യമായ ജോലി, സാമൂഹിക സുരക്ഷ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിബദ്ധത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെടെ കെഎസ്ഇബിയുടെ ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.

0: വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 അടുത്ത മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ യുഎസ്എ പാരഗ്വേ മത്സരം. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 മത്സരങ്ങൾ. ഇന്ത്യ അടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളിക്കാരാണുള്ളത്. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലൻഡ് മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 15 നീണ്ടുനിന്ന കരിയർ പൂർത്തിയാക്കിയാണ് താരം വിരമിക്കുന്നത്. 19,346 റൺസ് നേടി ന്യൂസിലൻഡിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായാണ് ഈ 35-കാരൻ വിരമിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പി വി സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മധ്യേഷ്യയുമായും ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ നടന്ന എസ്സിഒ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന 1 എസ്സിഒ സിവിലൈസേഷൻ ഡയലോഗ് ഫോറത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് യു ജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 നിന്നും 195 ഉയർന്നു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 പുതുക്കിയ സമയം. ഹാജർ രേഖപ്പെടുത്തലടക്കമുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമയത്തെ ബാധിക്കാതിരിക്കാനാണ് മാറ്റമെന്ന് എൻടിഎ അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപക പ്ലാറ്റ്ഫോമിനെ അനുകൂലിക്കുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 22,000 നിക്ഷേപിച്ചാൽ പ്രതിദിനം 80,000 വരെയും പ്രതിമാസം 2,400,000 വരെയും റിട്ടേൺ ലഭിക്കുമെന്നാണ് ഈ വ്യാജ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. വീഡിയോ വ്യാജമാണെന്നും AI നിർമ്മിതമെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35 18 സെക്കൻഡും.

0: എഫ്എം ഈവനിംഗിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. എഫ്എം ഈവനിംഗിൽ ഇന്നാദ്യം
1: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നിലവറയിൽ പ്രശസ്ത കവി തിരുനെല്ലൂർ കരുണാകരന്റെ ശബ്ദം ഓർമ്മകൾ.
3: അവനവനെ കുറിച്ച് വളരെ കുറച്ചു മാത്രം എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള ഒരു മൗനിയാണ് സാറെന്ന് തോന്നുന്നു. ആകെ ഞാൻ വായിച്ചിട്ടുള്ളത് തിരുനെല്ലൂർ കൃതികളുടെ ആമുഖമായി തൻ്റെ ബാല്യത്തെയും തൻ്റെ എഴുത്തിനെയും പറ്റി പറയുന്ന ഏതാനും ചില പേജുകൾ മാത്രമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവ്യൂ ആത്മകഥാപരമായിട്ടുള്ള ഒരു തലത്തിൽ നിന്ന് അവനവൻ്റെ ബാല്യം, വിദ്യാഭ്യാസം, എഴുത്തിലേക്ക് വന്നത്, ആ ഒരു ബിന്ദുവിൽ നിന്ന് ഈ കൂടിക്കാഴ്ച ആരംഭിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു.
4: എൻ്റെ ബാല്യകാലം ഓർക്കുന്നത് ആരുടെയും കാര്യത്തിലെന്ന പോലെ ആഹ്ലാദകരമാണ്. 10-70 വർഷത്തിൻ്റെ മുമ്പ് ഞങ്ങളുടെ ഈ നാട്ടുമ്പുറം ഈ വിധത്തിലൊന്നും ആയിരുന്നില്ല. പഴയതെല്ലാം അതിസുന്ദരമായിരുന്നു എന്ന് തോന്നുന്നത് വാർദ്ധക്യത്തിൻ്റെ ഒരു സ്വാധീനത കൊണ്ടാണ് എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ ഒരാൾ അയാളുടെ ബാല്യത്തെക്കുറിച്ചും ബാല്യകാല സാഹചര്യങ്ങളെക്കുറിച്ചും ഓർക്കുമ്പോൾ തീർച്ചയായും ആ കാലം അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മധുരമായിരുന്നു, സുന്ദരമായിരുന്നു എന്ന് തോന്നുക സ്വാഭാവികമാണ്. അഷ്ടമുടിക്കായലിൻ്റെ തെക്കൻ തീരത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലമാണ്. റാട്ടുകളുടെ ഒടുങ്ങാത്ത താളക്രമത്തിലുള്ള ശബ്ദം, തൊഴിലാളികളുടെ ആഹ്ലാദഭരിതമായ ആത്മ ആലാപങ്ങൾ എന്ന് പറയാവുന്ന ശബ്ദപ്രകടനങ്ങൾ, വള്ളക്കാരുടെ കൂക്കുവിളികൾ, ഇതെല്ലാം ചേർന്ന് വളരെ സുന്ദരമായ ഒരു അന്തരീക്ഷം അന്ന് കായലോരങ്ങളിൽ നിലനിന്നിരുന്നു. ഇവയെല്ലാം ആണ് ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്.
3: ഈ ശബ്ദങ്ങളെ പറ്റി പറഞ്ഞതാണ്. അതിലൊരു പ്രധാനപ്പെട്ട ശബ്ദം ഇതിൽ പോകുന്ന കാളവണ്ടികളുടേതായിരുന്നു. ആ കാളവണ്ടികളിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകളിലൊന്ന് കുമാരനാശാന്റെ ഈരടികളായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് വലിയ കൗതുകം തോന്നി.
4: അതായത് എൻ്റെ കുട്ടിക്കാലത്ത് അതുകൊണ്ട് എനിക്കൊരു 5-6 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇത്തിരി ദൂരെ ഒരു സ്ഥലത്ത് കുന്നിൻകുളം ഞങ്ങളുടെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. വലിയ കുന്ന്, അതിൻ്റെ മുകളിൽ ഒരു ചെറിയ വീട്. ആ ചെറിയ വീട്ടിൽ ഏതാണ്ട് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതുവരെ അവിടെ കഴിഞ്ഞു പോയി. കുന്നുകൾ, താഴ്വരകൾ, താഴ്വരകൾ അവസാനിക്കുന്ന പാടങ്ങൾ, പാടങ്ങൾ കഴിഞ്ഞ് പിന്നെയും കുന്നുകൾ, ആ രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. അതിൻ്റെ കിഴക്ക് ഭാഗത്തുകൂടി ഒരു റോഡുണ്ട്. കാളവണ്ടികളിലും ചുരുക്കം ചില സൈക്കിളും ആണ് അന്ന് അതിലേക്ക് കൂടെ പോകുന്നത്. കാറോ അതുപോലെയുള്ള മറ്റു വാഹനങ്ങളോ ഒന്നും അന്ന് അധികമായിട്ട് കാണാൻ ഇല്ല. വിശേഷം രാത്രികാലങ്ങളിൽ ഒട്ടനവധി കാളവണ്ടികൾ ഒന്നിച്ച് ഇങ്ങനെ പോകും. എല്ലാ കാളവണ്ടികളിലും പിറകിലൊരു റാന്തൽ വിളക്ക് വെളിച്ചവുമായി തൂങ്ങിക്കിടക്കും. അപ്പോഴീ വളരെ കഠിനമായ റോഡിൽ വണ്ടിച്ചക്രങ്ങൾ ഉരസി ഉണ്ടാകുന്ന ആ ശബ്ദവും ഈ കാളകളുടെ മണിനാദവും അതിനോടൊപ്പം ഈ വണ്ടിക്കാരുടെ പാട്ടും, എല്ലാ വണ്ടിക്കാരുടെയും ഒന്നിച്ച് പാടുന്ന പാട്ടല്ല, ആരെങ്കിലും ഒരാളൊന്നോ രണ്ടോ പേർ ഇങ്ങനെ പാടും. കൊച്ചുകുട്ടികളായ ഞങ്ങൾക്ക് വളരെ കൗതുകമായിരുന്നു. വിശേഷിച്ച് വന്ന് ഈ പാടുന്ന പാട്ടുകൾ പിന്നീടാണ്, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണത് ഈ ആശാൻ്റെ കരുണയിൽ നിന്നുള്ള ചില വരികളാണ് അവർ പാടുന്നത്. അവരെ നേരിട്ട് ആശാൻ്റെ കരുണ വായിച്ചോ മറ്റു രീതിയിലോ മനസ്സിലാക്കിയിട്ടുള്ളതല്ല, നാടകമായി അരങ്ങേറിയ കരുണയിൽ നിന്ന് അവർ കേട്ടു പഠിച്ച ആ പാട്ടാണ്. അത് പാടുമ്പോൾ

0: ആ പാട്ടിൽ അവർ സ്വയം അറിഞ്ഞ് അങ്ങനെ ചെയ്തു. പിന്നെ മറ്റൊരു ഓർമ്മയുള്ളത്, മിക്കവാറും ഞങ്ങളുടെ ഗ്രാമീണ സന്ധ്യകൾ രാത്രികൾ ആരംഭിക്കുന്നത് എഴുത്തച്ഛൻ്റെ രാമായണവും ഭാഗവതവും വായിച്ചുകൊണ്ടാണ്. അതിമനോഹരമായിട്ട് കിളിപ്പാട്ടുകൾ വായിക്കുന്ന ആളുകൾ അന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളമുണ്ട്. അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഈ റേഡിയോ, ടെലിവിഷൻ, സിനിമ അങ്ങനെയൊന്നും ഇല്ല. സാധാരണ സാഹിത്യമാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ വിശേഷിച്ചും കവിതയാണ് ആളുകളുടെ മുഖ്യമായ വിനോദ ഉപാധി. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ കവിത എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കവിതയിൽ താല്പര്യമുള്ള ആളുകൾക്ക് സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാം.
1: പ്രശസ്ത കവി തിരുനല്ലൂർ കരുണാകരനുമായി കെ സി നാരായണൻ നടത്തിയ അഭിമുഖത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

KCP അറിയിപ്പ്. തൃക്കാക്കര സെക്ഷൻ പരിധിയിൽ ഇടച്ചിറ, സ്മാർട്ട് സിറ്റി പരിസരം, ഇൻഫോ പാർക്ക് റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആലപ്പുഴ അർബൻ ICDS പദ്ധതി പരിധിയിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിലുള്ള അംഗനവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അപേക്ഷാ ഫോറം ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 20. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0477-22-51-728, 0477-22-51-728.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484-25-76030, 0484-25-76030.
4: നാളെ രാവിലെ 8:05 കേൾക്കാം.
5: ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പ്രോപ്പർ ആയിട്ട് തുടങ്ങിയത് ശരിക്കും കലാക്ഷേത്രയിൽ തന്നെയാണ്. സോ ഞാൻ ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും. അതായത് ആ ഒരു തമിഴ് കൾച്ചർ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു രീതിയല്ല ഞാൻ കണ്ടെടുത്തോളം.
4: ഗായികയും സംഗീത അധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം നാളെ രാവിലെ 8:05 യുവവാണിയിൽ.

ഇനിയൊരു ഗാനം കേൾക്കാം. ഫന എന്ന ചിത്രത്തിൽ സോനു നിഗം, സുനീതി ചൌഹാൻ എന്നിവർ പാടിയത്. രചന പ്രസൂൺ ജോഷി, സംഗീതം ജതിൻ ലളിത്.

0: ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ചേർത്തല ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ വെബ്സൈറ്റ് വഴിയും നേരിട്ടും അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം www.fcikerala.org. ഫോൺ നമ്പർ 8075466136. 8075466136. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ തീർപ്പാക്കാൻ ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ അദാലത്ത് നടത്തുന്നു. അദാലത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ കേസുകളുടെ വിശദാംശങ്ങൾ www.sci.gov.in എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കണം. ഗൂഗിൾ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 011-23-11-24-28 011-23-11-24-28.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
6: വടികുത്തി നടന്നു മറഞ്ഞു അടിതെറ്റാ യാത്രികനൊരുവൻ, നാടിരുളിൽ മുങ്ങിയ നേരം നേരരുളിൻ വെട്ടമെടുത്തോൻ.
5: ആന്റണി കൂട്ടാലയുടെ കവിതകൾ.
7: തങ്കം, അവൾ എന്തുകൊണ്ടാണ് എന്നോട് തുറന്ന് സംസാരിക്കാൻ തീരുമാനിച്ചത്? വിശ്വാസം, അതല്ല അവസാനത്തെ ആശ്രയം.
5: കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ ദേവ്മിതയുടെ കുട്ടി.
8: ആൽഫ്രഡ് ടെന്നീസന്റെ ഇനോണിന്റെ അന്തരീക്ഷവും കഥാപാത്രങ്ങളും ഭാരതീയമാക്കി ചങ്ങമ്പുഴ രചിച്ച ഒരു സ്വതന്ത്ര വിവർത്തനമാണ് സുധാംഗത.
5: ഭാവനയുടെ പരാവർത്തനങ്ങൾ, ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം. ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.

0: FM ഈവനിംഗ് തുടരുന്നു. FM ഈവനിംഗിൽ ഇനി
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
2: ഗ്രാമത്തിലെ ഏതാനും ബ്രാഹ്മണർ ഒരിക്കൽ ഗംഗാ സ്നാനത്തിന് പുറപ്പെട്ടു. പാക്കനാർ അവരോട് ചോദിച്ചു, ഗംഗയിൽ പോയി കുളിച്ചാൽ പുണ്യം കിട്ടും ഇല്ലേ? താണ ജാതിക്കാർ

0: എവിടെ പോയി കുളിച്ചാലും പുണ്യം കിട്ടില്ല. ബ്രാഹ്മണന്മാർ പരിഹാസദ്യോതകമായി പറഞ്ഞു. ഒരു മുളവടി ബ്രാഹ്മണന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് പാക്കനാർ പറഞ്ഞു, അടിയൻ്റെ ഈ മുളവടി ഒന്ന് ഗംഗയിൽ മുക്കിക്കൊണ്ടുവരണേ തമ്പ്രാക്കന്മാരെ. ബ്രാഹ്മണന്മാർ സമ്മതിച്ചു. വടി കയ്യിലെടുത്തു, പുറപ്പെട്ടു. കാശിയിലെത്തി, ഗംഗയിൽ വടിമുക്കി. പക്ഷേ അത് പൊന്തി വന്നില്ല, താണുതാണു പോയി. പാവം പാക്കനാരുടെ വടി താണുപോയി. താണജാതിക്കാരൻ്റെ വടിയല്ലേ, ഗംഗയ്ക്ക് കോപം വന്നിരിക്കും. ബ്രാഹ്മണന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. അവർ നാട്ടിൽ തിരിച്ചെത്തി. പാക്കനാർ അവരെ സമീപിച്ച് വടി തിരികെ ചോദിച്ചു. വടി ഗംഗാനദിയിൽ താണുപോയി പാക്കനാരെ. അവർ പറഞ്ഞു, നദിയിൽ തന്നെയാണോ പോയത്? എന്നാ വഴിയുണ്ട്. പാക്കനാർ തൊട്ട് സമീപത്തുള്ള പൊട്ടക്കുളത്തിലിറങ്ങി. പാക്കനാർ പറഞ്ഞു, അതാ വടി പൊങ്ങി വരുന്നു. പാക്കനാർ വടിയെടുത്തു. ബ്രാഹ്മണരുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. എല്ലാ വെള്ളവും ഗംഗയാണ് കേട്ടോ തമ്പ്രാക്കന്മാരെ. ബ്രാഹ്മണന്മാർ ലജ്ജിച്ച് തല താഴ്ത്തി. പാക്കനാരെ നോക്കി കൈകൂപ്പി. ഗംഗയിൽ പോയി കുളിച്ചാൽ പാപം തീരില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? നല്ല പ്രവൃത്തി, നല്ല വിചാരം, ഇതാണ് മനുഷ്യനാവശ്യം. ഇതിൻ്റെ മീതെ ഒരു ഗംഗയുമില്ല, ദൈവവുമില്ല. പാക്കനാർ പറഞ്ഞു. അവർ അത്ഭുതാദരങ്ങളോടെ ആ താണജാതിക്കാരനെ നോക്കി. പാക്കനാരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയെ പാമ്പ് കടിച്ചു. കുട്ടിയുടെ അമ്മ പാക്കനാരുടെ സമീപത്തേക്ക് ഓടിയെത്തി. എന്റെ മോനെ പാമ്പ് കടിച്ചു പാക്കനാരെ, ഒന്ന് വന്ന് രക്ഷിക്കൂ. അവർ മാറത്തടിച്ച് നിലവിളിച്ചു. പാക്കനാർ ആ സ്ത്രീയുടെ കുടിലേക്ക് നടന്നു. കുട്ടി ബോധമറ്റ് കിടക്കുകയാണ്. ഒരു നീല നിറം അവൻ്റെ ശരീരമാസകലം വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ചെറുക്കൻ്റെ തള്ള വീണ്ടും നെഞ്ചത്തടിച്ചു. എൻ്റെ ഒരേ ഒരു മകനാണ്. അച്ഛനില്ലാത്ത അവന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും എൻ്റെ പൊന്നിനെ ഒന്ന് രക്ഷിക്കും പാക്കനാരെ. നമുക്കിവനെ വിഷവൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം, പാക്കനാർ പറഞ്ഞു. കുട്ടിയെ ആളുകൾ ചുമന്നു. വിഷവൈദ്യൻ്റെ വസതിയിലെത്തി. വൈദ്യൻ ഉയർന്ന ജാതിക്കാരനായിരുന്നു. അയാൾ ചോദിച്ചു, എന്താ വന്നത്? ഈ കുട്ടിയെ പാമ്പ് കടിച്ചു, വിഷം ഇറക്കി തരണം തമ്പ്ര. ഞാനൊരു വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. താണജാതിക്കാരനെ കാണാനും തൊടാനും പാടില്ല. മറ്റു വല്ലവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി, വൈദ്യൻ നിർദ്ദയം പറഞ്ഞു. കുട്ടി ആസന്ന നിലയിലാണ്. ഈ സ്ത്രീയുടെ ഒരേ ഒരു മകനാണിവൻ. അവനെ രക്ഷിക്കൂ തമ്പ്രാനെ. പാക്കനാർ കൂപ്പുകൈകളോടെ അപേക്ഷിച്ചു. വൈദ്യൻ ഒന്നും ഉരിയാടിയില്ല. നിഷേധാർത്ഥത്തിൽ തലയാട്ടുക മാത്രം ചെയ്തു.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പറ്റ പന്തിരുകലും വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യോ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനു നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. മുതിർന്ന പൌരരുള്ള

0: അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 15 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വൈദ്യുതി പരാതികൾക്ക് പരിഹാരം കാണാൻ നിയോജകമണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം മുണ്ടിയാത്ത് റൂട്ടിൽ വാടക കെട്ടിടത്തിൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന 7 അതിഥി തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: എല്ലാവർക്കും സിനിമ കാണുന്നത് ഇഷ്ടമാണല്ലോ. അതിൽ തന്നെ സൂപ്പർ ഹീറോ സിനിമകളും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കലഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന സിനിമകൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. പലപ്പോഴും സിനിമകളിലും സാഹിത്യത്തിലും ഭീമാകാരവും അപകടകാരികളുമായ പാമ്പുകളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു ജീവിയാണ് അനാക്കോണ്ടകൾ. ഏറ്റവും വലിയ പാമ്പ് ഇനങ്ങളിൽ ഒന്നാണ് അനാക്കോണ്ട. ശാസ്ത്രനാമം യുനെക്സ് മുരിനസ് എന്നാണ്. ഇവയുടെ വലിപ്പത്തെപ്പറ്റി അതിശയോക്തി കലർന്ന ചില വിവരങ്ങളുണ്ടെങ്കിലും 8 മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ളവ വിരളമാണ്. ബ്രസീൽ, പെറു, ഗയാന എന്നിവിടങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലും വനങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. അനക്കോണ്ടയ്ക്ക് പൊതുവെ പച്ച കലർന്ന തവിട്ട് നിറമാണുള്ളത്. പുറത്ത് 2 വരിയായി അണ്ഡാകൃതിയിലുള്ള കറുത്ത പാടുകളും വശങ്ങളിൽ വെളുത്ത പുള്ളികളും കാണാം. തല പരന്നതും കറുപ്പ് നിറമുള്ളവയുമാണ്. വിഷപ്പല്ലുകൾ കാണാറില്ല. കൂടുതൽ സമയവും ഇവ വെള്ളത്തിനടിയിൽ കഴിഞ്ഞുകൂടുന്നു. തല മാത്രം ജലനിരപ്പിൽ ഉയർത്തിപ്പിടിച്ച് ഇരയുടെ ആഗമനം പ്രതീക്ഷിച്ച് കഴിയാറുമുണ്ട്. ചിലപ്പോൾ മരക്കൊമ്പുകളിൽ വളഞ്ഞു കൂടിക്കിടക്കുകയും ചെയ്യും. പെരുമ്പാമ്പിനെ പോലെ ഇരയെ ഞെക്കിക്കൊന്നാണ് ഇവ ഭക്ഷിക്കുക. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന പാമ്പിന് കുഞ്ഞിന് 1 മീറ്ററോളം നീളം വരും. ഒരു പ്രാവശ്യം 70-ൽ പരം കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. തെക്കേ അമേരിക്കയിലാണ് അനാക്കോണ്ടകൾ പ്രധാനമായും കാണപ്പെടുന്നത്. ഉഷ്ണമേഖല മഴക്കാടുകളിലെ ചതുപ്പുകൾ, സാവധാനത്തിലൊഴുകുന്ന അരുവികൾ എന്നിവയിലൊക്കെ വസിക്കുന്ന ഇവർ നിപുണരായ നീന്തൽക്കാരാണ്. ഇരയെ പിന്തുടരുമ്പോൾ ഭാഗികമായി വെള്ളത്തിനടിയിൽ സഞ്ചരിക്കാൻ തലയ്ക്കു മുകളിൽ കാണപ്പെടുന്ന കണ്ണുകളും നാസാരന്ധ്രങ്ങളും ഇവയെ സഹായിക്കുന്നു. പൊതുവെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഇവ രാത്രിയിലാണ് കൂടുതൽ സജീവമാകുന്നത്. ഗ്രീൻ അനാക്കോണ്ട, മഞ്ഞ അനാക്കോണ്ട, ഇരുണ്ട പുള്ളി അനാക്കോണ്ട, ബെനി അനാക്കോണ്ട എന്നിങ്ങനെ 4 അനാക്കോണ്ട സ്പീഷീസുകളുണ്ട്. ഏറ്റവും ഭാരമേറിയതും കരുത്തുറ്റതുമായ പാമ്പുകളുടെ കൂട്ടത്തിൽ അനാക്കോണ്ടകൾ ഉൾപ്പെടുന്നു. ഗ്രീൻ അനാക്കോണ്ടയെ തൂക്കത്തിലും വണ്ണത്തിലും ഏറ്റവും വലിയ പാമ്പായി കണക്കാക്കുന്നു. ചിലതിന് 20 അടി വരെ നീളമുണ്ടാകാറുണ്ട്. പെൺ അനാക്കോണ്ടകൾ സാധാരണയായി ആൺ അനാക്കോണ്ടകളേക്കാൾ വലുതാണ്. പ്രായവും ഭക്ഷണത്തിൻ്റെ ലഭ്യതയുമൊക്കെ അനുസരിച്ച് ഇവയുടെ വലുപ്പം വ്യത്യാസപ്പെടാം. ഇവയ്ക്ക് ഏകദേശം 250 കിലോഗ്രാം വരെ തൂക്കം ഉണ്ടാകാറുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ വിഷമില്ലാത്ത പാമ്പുകളാണ്. മാൻ, പക്ഷികൾ, മറ്റു ജലജീവികൾ തുടങ്ങി ധാരാളം ജന്തുക്കൾ ഇവയുടെ ഭക്ഷണമാകാറുണ്ട്. ശക്തമായ പേശികൾ ഉപയോഗിച്ച് ഇവയെ ഞെക്കി കീഴ്പ്പെടുത്തിയതിനു ശേഷം അവയെ അപ്പാടെ വിഴുങ്ങുന്നതാണ് ഇവയുടെ ഭക്ഷണ രീതി. ഏകദേശം 10 മുതൽ 20 വയസ്സ് വരെയാണ് ഇവക്ക് ആയുസ്. എന്നാൽ മറ്റു പാമ്പുകളെപ്പോലെ ഇവർ മുട്ടയിടുകയല്ല, മറിച്ച് പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രസവത്തിൽ പെൺ അനാക്കോണ്ടകൾ ഏകദേശം 20 മുതൽ 40 കുഞ്ഞുങ്ങൾ വരെ പ്രസവിക്കാറുണ്ട്. അനാക്കോണ്ട സിനിമയിൽ ഇവർ മനുഷ്യരെ ഉപദ്രവിക്കുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും സത്യത്തിൽ മനുഷ്യർക്ക് ഇവ ഉപദ്രവകാരികളല്ല. അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ അവർ മനുഷ്യരെ ഉപദ്രവിക്കുകയുള്ളൂ.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
4: ശാസ്ത്രദീപ്തി.

0: എഫ്എം ഈവനിംഗ് തുടരുന്നു. എഫ്എം ഈവനിംഗിൽ ഇനി
1: സമഗ്ര ഹോമിയോപ്പതി
2: എഫ്എം ഹെൽത്ത് ലൈൻ.

0: 9540666222. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. രോഗിയുടെ പാരമ്പര്യം കൂടി മനസ്സിലാക്കി അയാളുടെ മാനസിക ശാരീരിക നിലകളെയും കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
1: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു.
0: ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066622.
2: ഇന്ന് ഈ പരിപാടിയിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസും അതിനുള്ള ഹോമിയോപ്പതി ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ ആരതി എന്നുമായി അഭിമുഖം.
3: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ്. നമുക്ക് സാധാരണ ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് നമ്മുടെ ശ്വാസനാളത്തിന്റെ മേൽഭാഗത്ത് വരുന്ന അണുബാധ അതല്ലെങ്കിൽ അസുഖം എന്ന് പറയുമ്പോൾ ഏതെല്ലാമാണ് ഈ ഗണത്തിൽ വരുന്നത്?
4: അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് സിസ്റ്റത്തിലെ അപ്പർ പാർട്ട്, ബ്രോങ്കസും ലങ്സും അല്ല ബാക്കി ഭാഗങ്ങൾ, അതായത് നമ്മുടെ മൂക്ക്, നമ്മുടെ സൈനസ്, തൊണ്ട, അതുപോലെ ലാരിങ്സും ഫാരിങ്സും അടങ്ങുന്ന ഭാഗങ്ങളാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ വരുന്ന അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ജലദോഷം വരാം, ഫാരിഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഇൻഫെക്ഷൻസ് വരാം, സൈനസൈറ്റിസ് വരാം, സോർ ത്രൂട്ട് വരാം, ചുമ, അതായത് ത്രോട്ടിന്റെ അപ്പർ പാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രോങ്കിയൽ ആസ്മയുടെ ചുമകളോ ലങ് റിലേറ്റഡോ അല്ല, അപ്പർ പാർട്ട് ഓഫ് ദി റെസ്പിറേറ്ററി ട്രാക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ചുമ, തൊണ്ടേന്ന് കുത്തി കുത്തി ചുമക്കുക, അങ്ങനെയൊക്കെ വരുന്ന ആ ചുമകളും അതിന്റെ ഇൻഫെക്ഷൻസും എല്ലാമാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നമ്മൾ കവർ ചെയ്യുന്ന ഇൻഫെക്ഷൻസ്.
3: ഇതോടൊപ്പം ചിലപ്പോൾ നമുക്ക് ശബ്ദം പോകുന്ന അവസ്ഥ, തൊണ്ടയടപ്പൊക്കെ ഉണ്ടാവുക,
4: ഇതിന്റെ അനുബന്ധമായ ഭാഗങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പേഷ്യന്റ് വരുമ്പോൾ സിംറ്റംസ് കിട്ടുക. ഒരാൾ തൊണ്ടടപ്പ്, തൊണ്ടയിൽ ഡ്രൈനസ്, ഒരു കരകരപ്പ്, ഒരു വേദന, നമ്മൾ നോക്കുമ്പോൾ ഐഡന്റിഫിക്കേഷൻ ഡയഗ്നോസിസിൽ നമുക്ക് റെഡ്നെസ് അല്ലെങ്കിൽ പസ്റ്റ്യൂൾസ് ഇതെല്ലാം നമ്മൾ കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ അതിനൊരു ലാരിഞ്ചൈറ്റിസോ ഫാരിഞ്ചൈറ്റിസോ അതിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക. ചിലർ വന്നിട്ട് നമ്മളോട് പറയും തല പാളുണു, നമുക്ക് ചെവിയുടെ പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും അത് സൈനസിന്റെ തിക്നെസിന്റെ പ്രശ്നമാവാം, അപ്പൊ സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോഴാണ് മൂക്ക് ഡ്രൈ ആണ്, എനിക്ക് ജലദോഷം വരാറേ ഇല്ല, ഡ്രൈ മൂക്കാണെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അറിയാം സൈനസ് ക്രോണിക് ആയിട്ട് തന്നെ അടഞ്ഞിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട്. കാരണം സൈനസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്കള്ളിലുള്ള എയർ പോക്കറ്റ് ആണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഹോൾഡ് ചെയ്യുന്ന സ്കള്ളിന് വെയിറ്റ് കുറവ് തോന്നാൻ, അതായത് നമ്മുടെ ഹെൽമെറ്റിന്റെ വെയിറ്റ് നമ്മുടെ തലയ്ക്ക് എങ്ങനെ കുറവ് തോന്നുന്നു അതുപോലെ എയർ പോക്കറ്റ് ആണ് സൈനസ്. പക്ഷെ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ എയർ പോക്കറ്റിൽ കഫമോ വെള്ളമോ ചിലപ്പോൾ സിവിയർ കേസസിൽ ബ്ലഡ് വരെ കളക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വെയിറ്റ് കൂടുക ചെയ്യുക, അപ്പൊ തലയുടെ ഭാരം കൂടുക. അപ്പൊ ചിലർ പറയും തല എപ്പോഴും സുഖമില്ല ഡോക്ടറെ, കണ്ണ് എപ്പോഴും മന്തിപ്പാണ്, ഒരു കാര്യം ചിന്തിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയും.
3: തലവേദനയുണ്ട്,
4: പക്ഷെ മിക്കവാറും അവർ തലവേദന ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മൂക്ക് ഒരുപാട് ചീറ്റിയാലേ വരുള്ളൂ, അപ്പൊ കട്ടയായിട്ടവന്നെ ചിലപ്പോൾ എന്ത് പറ്റുക വെച്ചാൽ പച്ച കളറിൽ അല്ലെങ്കിൽ പോളൻ, കാരണം ആസ്പെർഗില്ലോസിസ് എന്നുള്ള ഒരു സിംറ്റം ഉണ്ട്, അതായത് നമ്മുടെ ഫംഗസ് മോൾഡ് വരുന്ന പോലെ ഫംഗസ് ഗ്രോ ചെയ്യും, ഈ കെട്ടിക്കിടക്കുന്ന കഫങ്ങളിൽ ഫംഗസ് ഗ്രോ ചെയ്യുന്ന ഇൻഫെക്ഷൻ, അതൊക്കെ സീരിയസ് ഇൻഫെക്ഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കിപ്പോ സൈനസൈറ്റിസ് ക്രോണിക് ആയിട്ട് വരുമ്പോൾ ഒരു MRIയിലോ അവിടെയൊക്കെ നമുക്ക് തിക്കൻഡ് ആയിട്ടുള്ള ക്യാവിറ്റിയൊക്കെ കാണാൻ പറ്റും.
3: നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ശ്വസനനാളിയുടെ മേൽഭാഗത്തുള്ള അണുബാധ എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്തൊക്കെയാകാം?
4: മോസ്റ്റ്ലി പറയുമ്പോൾ വൈറലാണ്, അതാണ് ഇവിടെ വരുന്നത്. ഇന്നിപ്പം നമ്മുടെ ഈ ക്ലൈമാറ്റിക് ചേഞ്ചസ് നമുക്ക് രൂപാന്തരപ്പെട്ട് വരുന്ന അസുഖങ്ങൾ, ഇപ്പം നമ്മൾ കണ്ട കൊറോണ തൊട്ട് H1N1 തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വൈറൽ ഇൻഫെക്ഷൻസിൻ്റെയും പ്രൈമറി സൈറ്റ് വരിക അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആയിരിക്കും. കാരണം ഇതിൻ്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് യൂഷ്വലി ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, അതായത് ഒരാൾ തുമ്മിക്കഴിഞ്ഞിട്ട് വീഴുന്നത്, അപ്പം കണ്ടാമിനേറ്റഡ് സർഫസ്, ഡയറക്റ്റ് കോൺടാക്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത വൈറൽ സ്പ്രെഡിനുള്ള ഒരു മെയിൻ കാരണമായിട്ട് വരിക. പിന്നെ 99% വൈറൽ കാരണമാണെങ്കിൽ നമുക്ക് 1% ബാക്ടീരിയൽ കാരണങ്ങളും ഞാൻ പറഞ്ഞ പോലെ ഫംഗൽ കാരണങ്ങളും എടുക്കാം. അതിൽ ബാക്ടീരിയൽ എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺലി നമ്മൾ കാണുക സ്ട്രെപ്റ്റോകോക്കസ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ റെക്കറന്റ് ആയിട്ടായിരിക്കും ടോൺസിലൈറ്റിസ് വരിക. അപ്പൊ അത് നമ്മൾ ആന്റിബയോട്ടിക്സ് ഒക്കെ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റിലെത്തും സബ് അക്യൂട്ട് ടോൺസിലൈറ്റിസ്, അതായത് അസുഖമുണ്ടോ അസുഖമില്ല, പക്ഷെ ടോൺസിൽസ് നോർമലിനേക്കാൾ വലുപ്പം കൂടി നിൽക്കും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൺസിൽസ് നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്റ്റീവ് ഓർഗൻ ആണ്. അപ്പോൾ ടോൺസിൽസ് വലുതായിട്ട് നമ്മുടെ ശ്വസനനാളത്തെ അടച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ താഴേക്ക് പോകില്ലല്ലോ. അപ്പൊ ഇത് ബോഡിയുടെ ഒരു പ്രൊട്ടക്ഷൻ ആണ്,
3: പ്രതിരോധമാണ്,
4: പ്രൊട്ടക്ഷൻ ആണ്. കാരണം റെക്കറന്റ് ആയിട്ട്

സെക്ഷൻസ് വരിക, അതിനെയൊക്കെ ടോൺസിൽസ് പിടിച്ചെടുത്തിട്ട് ഒന്ന് വലുതായിട്ട് അടഞ്ഞിരിക്കുക. പക്ഷെ ഇതിനെന്താ പറ്റുകയെന്ന് വെച്ചാൽ വോയിസ് ലോസ് വരാം, എക്സേർട്ട് ചെയ്ത് സംസാരിക്കേണ്ടി വരാം. നമ്മൾ തൊണ്ടയിൽ നോക്കുമ്പോൾ എന്നും ആ കുട്ടിക്ക് ടോൺസിലൈറ്റിസ് ആണ്, പക്ഷെ വേദനയോ പനിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതാണ് സബക്യൂട്ട് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയുടെ എന്ന് പറഞ്ഞാൽ ഇത് റുമാറ്റോയിഡ് അല്ലെങ്കിൽ റുമാറ്റിക് കാരണങ്ങൾക്ക് ഭാവിയിൽ പ്രോബ്ലം ആവുന്നതാണ്. കുഞ്ഞിൽ നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ റെക്കറൻ്റ്

0: നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ റെക്കറന്റ് ആയിട്ട് ടോൺസസ് വന്നിട്ടുള്ള കുട്ടികൾ കുട്ടിക്കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ടാവാം, ഈ ആറ് പോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ, ബിക്കോസ് ബാക്ടീരിയൽ ആയിട്ടുള്ള ജോയിന്റ് ഇൻഫെക്ഷൻസ് ഒരുപാടുണ്ട്.
1: റൂമാറ്റിക് ഫീവർ വരാൻ സാധ്യത ഉണ്ട്.
0: അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഇവിടെ ലോഡ്ജ്ഡ് ആണ്, ഒന്നല്ലോ ഇവിടെ ഫുള്ളി മാറാതെ ഈ ബാക്ടീരിയ ഇവിടെ കിടക്കുന്നുണ്ട്, അത് ബോഡിയുടെ വേറെ സൈറ്റിലേക്ക് ലോഡ്ജ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വൈറൽ ഇൻഫെക്ഷൻസും ഫംഗൽ ഇൻഫെക്ഷൻസും ആണ്, ഞാൻ പറഞ്ഞാൽ ആസ്പെർഗിലോസിസ് എന്ന് പറയുന്ന പോലെ ഫംഗൽ ഇൻഫെക്ഷൻസും ആണ് ഇതിന് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്സ് ഒരു പരിധി വരെ ഇതിന് യൂസ്ഫുൾ അല്ല,
1: വൈറൽ ആയതുകൊണ്ട്.
0: വൈറൽ ആയതുകൊണ്ട് യൂസ്ഫുൾ അല്ല.
1: ഇപ്പോൾ ഇത് അഥവാ നമ്മൾ ചികിത്സിക്കാതിരിക്കുകയാണ്, ഇപ്പോൾ കാലാവസ്ഥയുടെ മാറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് വിട്ടുകളയുകയാണെങ്കിൽ ഇത് സങ്കീർണതകളിലേക്ക് നയിക്കില്ലേ?
0: അതൊരു നല്ല ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ പ്രൈമറി ഡിഫൻസ് സിംറ്റം ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി തന്നെ ഉള്ളിലേക്ക് വരുന്നതിനെ പ്രതിരോധിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു തുമ്മലോ ഒരു ചെറിയ ടെമ്പറേച്ചർ റൈസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയാ 7 to 10 days ഇൻ പ്രോപ്പർ ഇമ്മ്യൂണിറ്റിയിൽ ഈ അസുഖം കംപ്ലീറ്റ്ലി റിസോൾവ് ചെയ്യും, വേറെ സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ലാതെ. അതായത് ചെറിയൊരു വാട്ടറി നോസ് വന്നു, ചെറിയൊരു പനി വന്ന് പിന്നെ മാറി, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ തന്നെ വെച്ച് ഇൻഫെക്ഷനെ ഡിറ്റക്ട് ചെയ്തു ബോഡി, ബോഡിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ കയറുന്നുണ്ട് എന്നുള്ള ഐഡന്റിഫിക്കേഷൻ കിട്ടി, അതിനെ പ്രതിരോധിച്ചു, ബോഡിയിൽ തന്നെ ആന്റിബോഡീസ് ഉണ്ടാക്കി. നമ്മുടെ ബോഡി അങ്ങനെയാണ് വൈറൽ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യുക, ബ്ലഡിൽ ആന്റിബോഡീസ് ഉണ്ടാക്കും, അത് കഴിഞ്ഞ് അങ്ങനെ മാറാം. പക്ഷെ ഇതിൽ എന്താ പറ്റുന്നത് വെച്ചാൽ മിക്കവാറും നമ്മൾ ഇതിനെ തുമ്മലിന് മരുന്നോ അല്ലെങ്കിൽ തലവേദനയ്ക്ക് മരുന്ന് എടുക്കുമ്പോൾ ഒരു ലോ ഗ്രേഡ് ഫീവർ ആയിട്ട്, ചെറിയൊരു പനിയായിട്ട്, ചെറിയൊരു കഫക്കെട്ടായിട്ട്, ചെറിയ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു തുമ്മലായിട്ട്, കഫം ചെറുതായിട്ട് മഞ്ഞ കളറായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻഫെക്ഷൻ കുറച്ച് ദിവസങ്ങൾ നിൽക്കാം. നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ടെമ്പറേച്ചറിലേക്കൊക്കെ പിന്നെ വളരുന്ന സാധ്യതകളിൽ ഇത് റിസ്ക് ഫാക്ടേഴ്സ്. കാരണം ബ്ലഡിലേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുക, ബ്ലഡിലെ പ്രതിരോധം കുറഞ്ഞു പോവാന്നൊക്കെ വരുമ്പോഴാണ് ഇതൊരു ത്രെറ്റനിങ് ആയിട്ടുള്ള അസുഖമാവുക.
1: ഇത് മറ്റു ഭാഗത്തേക്കും വേണമെങ്കിൽ ഇൻഫെക്ഷൻ വ്യാപിച്ചുകൂടെ, ഇപ്പൊ മെനിഞ്ചൈറ്റിസ് അങ്ങനെയൊക്കെ വരുന്ന
0: അക്യൂട്ട് സിംറ്റംസിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നിൽക്കുമ്പോഴും പ്രോപ്പർ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്ക് ഇത് ബോഡിയിൽ എങ്ങോട്ടും പോവാം. ഇപ്പൊ റീസെന്റ്ലി നമ്മൾ കാണുന്ന ന്യൂമോണിയാസ്, നമ്മൾ കാണുന്ന ബ്രോങ്കിയൽ ഇൻഫെക്ഷൻസ്, ഇതെല്ലാം ഡെത്തിലേക്ക് പോലും റിസൾട്ട് ചെയ്യുന്നത് പേഷ്യന്റിന്റെ ഇമ്മ്യൂണിറ്റി
1: കുറയുമ്പോഴാണ്.
0: ബ്ലഡിൽ സെപ്റ്റിസീമിയ സംഭവിക്കാം, മെനിഞ്ചിയൽ ഇൻഫെക്ഷൻസ് വരാം. അപ്പൊ നമുക്ക് അതിനൊക്കെ ട്രിഗർ സൈൻസ് ഉണ്ട്, പേഷ്യന്റിന്റെ ട്രിഗർ സൈൻസ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ റെക്കറന്റ് ആയിട്ട് യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും. കാരണം ഒരാഴ്ചയെ തന്നെ 3-4 പ്രാവശ്യം മരുന്ന് മാറ്റേണ്ടി വരുമ്പോൾ ഒക്കെ തന്നെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറയും. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് ക്രോണിക് ആയിട്ട് ഇത് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഇതിൽ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ അക്യൂട്ട് അപ്രോച്ചും ക്രോണിക് അപ്രോച്ചും അവൈലബിൾ ആണ്.
1: നമുക്ക് എങ്ങനെ ഇതിന്റെ ആദ്യം കറക്റ്റായിട്ട് ഡയഗ്നോസിസ് എങ്ങനെ ആദ്യം ചെയ്യും?
0: സിമ്പിൾ. ഇപ്പൊ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് എൻ ഇമ്മീഡിയറ്റ് കോസ്. അതായത് വീട്ടിൽ വന്ന ഒരാൾക്ക് പനി ഉണ്ടായിരുന്നു ഡോക്ടറെ, അല്ലെങ്കിൽ ഇന്ന തണുത്ത വെള്ളം കുടിച്ചിട്ട് വന്നൊരു ഇൻഫെക്ഷൻ ആണ്, അതല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം ഓഫീസിൽ എ സിയുടെ, കാരണം നമ്മുടെ ജോലിയുടെ ഇതൊക്കെ ഭാഗമായിട്ടുള്ള അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കൂടുതലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി ഒരിക്കലും സ്ലോ അല്ല. നമ്മുടെ മരുന്ന് കൊടുത്തിട്ട് കറക്റ്റ് മെഡിസിൻ ആണെങ്കിൽ വിദിൻ 24 hours ദ സിംപ്റ്റം മസ്റ്റ് റിസോൾവ്. കംപ്ലീറ്റ്ലി പനി കുറയണം, ക്ഷീണം മാറണം, ജലദോഷം കുറയണം. ഞാൻ പറഞ്ഞു മനസ്സിലായി, ഉള്ളിൽ നിന്ന് എനർജി ഫീൽ ചെയ്യണം, പേഷ്യന്റ് ടയേർഡ് ആവരുത്, വേറെ പ്രോബ്ലംസിലേക്ക് പോവരുത്. പക്ഷെ നെക്സ്റ്റ് ഡേ ഇയാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഡോക്ടറെ മാറിയില്ല, നല്ല ഹൈ ടെമ്പറേച്ചർ ആയി, കഫം പഴുത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൂടെ സീരിയസ് ഇൻഫെക്ഷൻ ആണ്. അപ്പോഴാണ് നമ്മൾക്ക് കുറച്ചും കൂടെ, കാരണം ഹോമിയോപ്പതിയിൽ വൈഡ് റേഞ്ച് ഓഫ് മെഡിസിൻസ് അവൈലബിൾ ആണ് ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ സെക്കൻഡ് ഗ്രേഡ് റെമഡിയിലേക്ക് പോവാതെ ക്ലൈമാറ്റിക് റെമഡീസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും നന്നായിട്ട് ഹോമിയോപ്പതിയിൽ നമ്മളിപ്പോൾ എപ്പിഡമിക്സിനെ ഒക്കെ ഡീൽ ചെയ്തു. അപ്പോൾ എപ്പിഡമിക്സ് ആണെങ്കിലും ഇൻഡിവിജ്വൽ കേസസ് ആണെങ്കിലും ഹോമിയോപ്പതിക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഗുണം എന്നുള്ളത്, ഇപ്പം ചോദിച്ച പോലെ ഇതിൻ്റെ ഒരു സ്പ്രെഡ്, നമ്മളൊരാളുടെ കേസ് എടുത്തിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഇത് ഏത് ലെവല് വരെ വരാം. കാരണം പറയും ഡോക്ടറെ തുമ്മലാണ് എപ്പോഴും, അപ്പം അച്ഛന് അലർജിയാണ്, അമ്മയ്ക്ക് ആസ്മയാണ്, അപ്പം വി ഹാവ് ദിസ് റിസ്ക് ദാറ്റ് ഈ കുട്ടിക്ക് എന്തെങ്കിലും കോംപ്രമൈസ്ഡ് ആയാൽ ഇതിലേക്ക് പോവാം എന്നുള്ളൊരു ധാരണ വച്ചിട്ട് നമ്മൾ ക്രോണിക് ആയിട്ട് കേസ് എടുത്തിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ അസുഖങ്ങൾ വരില്ല. അപ്പം ഇതാണ് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുക. പക്ഷെ ഇതേപോലെ തന്നെ നമ്മൾക്ക് ഇപ്പം മഴക്കാലത്ത് ഒരു കൂട്ടം, ഇപ്പോൾ ഒരു സ്കൂളിൽ കോമൺ ആയിട്ട് ഒരു അസുഖം വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ജീനസ് എപ്പിഡമിക്കസ് എന്ന് പറയും. നമ്മുടെ ഗവൺമെൻറ് തന്നെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എടുത്തിട്ട് അതിൻ്റെ വെച്ചിട്ടുള്ള സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ എപ്പിഡമിക് റെമഡീസ് എല്ലാ പ്രാവശ്യവും നമുക്ക് ഉണ്ടാവാറുണ്ട്. കോമൺ റെമഡീസ് തന്നെ എല്ലാവർക്കും കൊടുക്കും, പ്രൈമറി പ്രിവെൻഷൻ എന്നുള്ള രീതി.
1: അസുഖമില്ലാതെ ഒരു പ്രൊഫലാക്റ്റിക് എന്ന് പറയുന്ന പോലെ അസുഖമില്ലാതെ വരാതിരിക്കാനായിട്ട് നമുക്കൊരു പ്രതിരോധ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് മരുന്ന് കഴിക്കാൻ കഴിയും.
0: ഡെഫിനറ്റ്ലി ഒരു എപ്പിഡമിക് വരുന്നുണ്ട്, ക്ലൈമാറ്റിക് ചേഞ്ചിൽ ഉണ്ടായി, നമുക്ക് സിംറ്റംസ് കാണുന്നുണ്ട് ലൊക്കാലിറ്റി എന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രിവെൻ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പം നമ്മൾക്ക് ഹോമിയോപ്പതിയിൽ സേഫ് ആയിട്ടുള്ള പ്രൊഫൈൽ

0: പ്രോബയോട്ടിക് കാര്യങ്ങൾ. കാരണം ഇന്നിപ്പോ നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെടുത്താലും നമുക്ക് ഇന്നത്തെ ക്ലൈമറ്റിൽ അസുഖങ്ങളെല്ലാം തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും സേഫും ഏറ്റവും ചീപ്പസ്റ്റും 100%, അതായത് പാല് കൊടുക്കുന്ന അമ്മമാർക്കും കൊടുക്കാം, ജനിച്ച ഉടനുള്ള കുട്ടികൾക്കും കൊടുക്കാം, ഏത് അസുഖമുള്ളവർക്കും നമുക്ക് ഈ മരുന്നുകൾ കൊടുക്കാം. ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാതെ മാറ്റാനും പറ്റും.
1: ഇത് സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത് കോണ്ടാക്ടിലൂടെ, അതല്ലെങ്കിൽ എയർ ഡ്രോപ്ലെറ്റ് എങ്ങനെയൊക്കെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് അത് കുറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം
0: പ്രിവെൻഷൻ എന്നുള്ളതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം തന്നെ പ്രൈമറി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസംസ്, അതായത് മാസ്ക് യൂസ് ചെയ്യുക, പ്രോപ്പറായിട്ട് സാനിറ്റൈസേഷൻ എടുക്കുക, പിന്നെ ഫുഡിൽ നമ്മൾ പറയുന്ന പോലെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന മൾട്ടി വൈറ്റമിൻസ്, വൈറ്റമിൻ സി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഒരു നല്ല ബ്രീതിങ് ഹാബിറ്റ് ഉണ്ടാക്കുക, അതന്നെ വളരെ കുറവാണ് നമുക്കുള്ളത്, ഹാബിറ്റ് ഉണ്ടാക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേസൽ കഞ്ചഷൻസിനൊക്കെ നേസൽ പോളിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ടുള്ള അസുഖമാണ് അത്. അതേപോലെ ഇപ്പൊ നമ്മൾ കാണുന്ന ഡി എൻ എസ്, ആൾക്കാർ പറയും സർജറി ചെയ്ത് ട്രീറ്റ് ചെയ്യാം എന്ന് പറയും. പക്ഷെ സർജറി ഒരു കോസ്മെറ്റിക് എഫക്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ, കാരണം വർഷങ്ങളായിട്ട് ആൾ ശ്വസിച്ചിട്ട് ആളുടെ പാത്വേ ഫോം ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിയാക്കാനായിട്ട് നമുക്ക് ഹെൽത്തി ബ്രീതിങ് ഹാബിറ്റ്സ് സെലക്ട് ചെയ്യാണ് ഒരു പരിധി വരെ പ്രിവെൻഷനും ലങ് കപ്പാസിറ്റി കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം.
1: അതോടൊപ്പം ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ, അത് എങ്ങനെയാണ് ഈ അസുഖങ്ങളെ ബാധിക്കുന്നത്?
0: പുകവലി മാത്രമല്ല, പുകവലി വലിയൊരു ദുശീലാണ്. അത് മാത്രമല്ല, മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ തൊട്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ വരെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. പുകവലി എന്ന് പറയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ എല്ലാം നമ്മുടെ ഈ ഡെപ്പോസിറ്റ്സ് ആണ്, അതായത് നർക്കോട്ടിക് ഡെപ്പോസിറ്റ്സ് ആണ് അവിടെ വരുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ആവശ്യമില്ലാതെ നമ്മൾ ഓവറായിട്ട് വൈറ്റമിൻസ് ഒക്കെ കഴിച്ച് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ നോക്കുക, അതും ഉണ്ട് ഒരു പ്രശ്നം. കാരണം അങ്ങനെ ആവശ്യമില്ല, ബോഡിക്കെല്ലാം ആവശ്യത്തിന് കൊടുക്കുക ഓവറാക്കാതെ. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനാണ്, തീരെ ചെറിയ കുട്ടികൾക്കാണെങ്കിലും ബോഡി വെയിറ്റ് വെച്ചിട്ടാണ് അലോപ്പതിക് മെഡിസിൻ ഡോസ് നിർണ്ണയിക്കുക, ഹോമിയോപ്പതിയിൽ അങ്ങനെയില്ല. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി സേഫ് ആണ്. ആ പേഷ്യന്റിന്റെ സിംറ്റംസ് ആണ് അതിന്റെ പ്രത്യേകതയാണ്. ചിലവർ പറയും ഡോക്ടർ എനിക്ക് എ സി എന്ന് എടുത്ത് എനീറ്റ് ചൂടിലേക്ക് പോകുമ്പോഴാ തുമ്മൽ. ചിലവർ പറയും ഡോക്ടർ എനിക്ക് എ സിയിൽ ഇരുന്ന ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ചൂടത്തിരുന്ന ഒരു കുഴപ്പമില്ല. ഇപ്പൊ ദുബായ് എന്നൊക്കെ വന്നവർ പറയും ഡോക്ടർ ദുബായിൽ തുമ്മലില്ല, നമ്മുടെ ഹ്യൂമിഡ് ക്ലൈമറ്റിലാ തുമ്മൽ. അപ്പൊ ഇതെല്ലാം നമുക്ക് ആ പേഷ്യന്റ് ഒരു സ്പെസിഫിക് പേഴ്സൺ ആയിട്ട് സിംറ്റംസ് എടുത്ത് ഹോമിയോയിൽ മരുന്ന് കൊടുക്കാം. ഇനി ചിലവർ വർഷങ്ങളായിട്ട്, അതായത് മൂക്കുന്ന വല്ലാണ്ട് ചീഞ്ഞ പോലത്തെ മണം വരിക, ഇതൊക്കെ വന്ന് നമ്മുടെ അടുത്ത് വരുന്ന സർജറി കഴിഞ്ഞിട്ടും വരിക എന്നൊക്കെ വരുന്ന കേസസ്, ഒട്ടോറിയ, ചെവിയുടെ പ്രശ്നങ്ങൾ. കാരണം അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് എന്ന് പറയുമ്പോൾ ഇയർ നോസ് ത്രൂട്ട്, എവിടേക്കും ഈ ഇൻഫെക്ഷൻ ക്രോണിക് ആയിട്ട് സ്പ്രെഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അവർക്കൊരു ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കൊടുക്കാനും നമുക്ക് പറ്റും. കാരണം രാവിലെ തന്നെ എണീറ്റ് തുമ്മൽ തുടങ്ങിയ അന്നത്തെ ദിവസം നമുക്കറിയാലോ. അതേപോലെ തന്നെ നമുക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇന്ന സ്ഥലത്ത് പോവാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പൊ ഹോമിയോ മരുന്നിലൂടെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലിവിങ്ങും നമ്മുടെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ട് എല്ലാ ഈ ക്ലൈമറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിലെ അലർജിയോ ആസ്മയോ എന്തായിക്കോട്ടെ നല്ല രീതിയിൽ നോക്കാൻ പറ്റും.
1: ഇപ്പോൾ ഒരാൾക്ക് ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു, ഹോമിയോ മരുന്ന് കഴിച്ചു, അസുഖം മാറി, ഇത് അടുത്ത ആൾക്ക് വരുമ്പോൾ അയാൾക്ക് സ്വയം എടുത്ത് കഴിക്കാൻ പറ്റുമോ?
0: ഇല്ല, ഞാൻ പറഞ്ഞാൽ ഇൻഡിവിജ്വലൈസേഷൻ, അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അച്ഛനാണ് വീട്ടിലേക്ക് ജലദോഷവും പനിയും കൊണ്ടുവന്നത്, അച്ഛനുണ്ടായത് തലവേനയും മേലുവേനയാണ്, വീട്ടിലൊരു കുട്ടിയുണ്ട്, കുട്ടിക്ക് ഉണ്ടായത് വയറിളക്കാന്ന് വെച്ചോളൂ. നമ്മുടെ ഇതേ ഓർഗാനിസം ഉണ്ടാക്കിയ വേറൊരു അസുഖമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇതിന്ന് പനി വന്നു, ഇവരെന്ത് ചെയ്യും, ഈ പനിയും ഒരേപോലെ എടുക്കും. അച്ഛന് പനി വന്നു, കുട്ടിക്ക് പനി വന്നു, അങ്ങനെയല്ല. നമുക്ക് ആ കുട്ടിയുടെ സിംറ്റം വേറെയാ, കാരണം വയറിളക്കും വേറെ പ്രശ്നങ്ങളുമായിട്ടാണ് ആ ഫീവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അച്ഛൻ പ്രസന്റ് ചെയ്തത് വേറെ സിംറ്റംസ് ആണ്. അപ്പൊ പ്രിഫറബ്ലി ഒരു ഡോക്ടറിന്റെ അഡ്വൈസിൽ കഴിക്കുക. പിന്നെ ജീനസ് എപ്പിഡമിക്കസ് എന്ന് പറയുന്നത് നമ്മൾ, അതായത് ഒരു എപ്പിഡമിക് വരുമ്പോൾ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് തന്നെ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു 1000 പേരുള്ള ലൊക്കാലിറ്റിയിൽ 700 പേര് ഈ സിംറ്റംസ് ആ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ സിംറ്റംസ് പ്രിഡോമിനന്റ് ആണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാം, ബാക്കി 300 പേർക്ക് വരരുത്. അപ്പൊ നമുക്ക് 700 പേരുടെ സിംറ്റംസ് ടാബ്ലറ്റ് ചെയ്ത് അതിന് ഒരു കോമൺ റെമഡി കണ്ടുപിടിച്ച്, മാക്സിമം സിംറ്റംസ് ഒരേപോലുള്ളത് കണ്ടുപിടിച്ചിട്ട് ഗവൺമെന്റ് പറയുന്ന പോലെ നമ്മൾ ഹോമിയോപ്പതിയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും, പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിക്കോട്ടെ, എല്ലാ വർഷവും എല്ലാ എപ്പിഡമിക് വരുമ്പോഴും നമ്മൾ ഇതിനെ വർക്ക്ഔട്ട് ചെയ്ത് എടുത്തിട്ട് മാസ് രീതിയിൽ തന്നെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, അതിന്റെ സേഫ് ആയിട്ടുള്ള എഫക്ട്സ് കാണുന്നുണ്ട്.
1: സാധാരണ എങ്ങനെയാണ് ശരിക്കും ഹോമിയോപ്പതി മരുന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പൊട്ടൻസി നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിക്ക് OTC നമുക്ക് പോയി വാങ്ങി കഴിക്കാൻ പറ്റുമോ ഇന്ന പൊട്ടൻസി എന്ന് പറഞ്ഞു, അതേക്കുറിച്ചൊന്ന് പറയാം.
0: ഒരു കാരണവശാലും ഹോമിയോപ്പതി എന്ന് പറയുന്നത് ജലദോഷത്തിന് പൾസാറ്റില, തൊണ്ടവേദനയ്ക്ക് ബെലഡോണ, അങ്ങനെയല്ല. ബെലഡോണയുടെ ഇന്ന രീതിയിൽ സിംറ്റംസ് വന്നാൽ നമ്മുടെ മ്യൂസിക്കിന്റെ ഒക്ടേവ്സ് പോലെയാണ്, അതായത് നമ്മുടെ സ്വരസ്ഥാനങ്ങൾ ഉള്ള പോലെ ഒരു മരുന്നിന് തന്നെ അത്രയും പൊട്ടൻസീസ് ഉണ്ട്. അപ്പൊ നമ്മളെ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന അവസ്ഥ തീരെ തളർന്നിട്ടാണോ, അതോ വലിയ കുഴപ്പമല്ലേ, പ്രായം, അതേപോലെ അയാളുടെ ബോഡിയുടെ അയാൾ കഴിക്കുന്ന അസുഖങ്ങളുടെ മരുന്നുകൾ, ഇതെല്ലാം നോക്കിയിട്ടാണ് പൊട്ടൻസി നിശ്ചയിക്കുന്നത്. പിന്നെ ജീനസ് എപ്പിഡമിക്സിന്

0: കൊടുക്കുമ്പോൾ ഒരു കോമൺ പൊട്ടൻസി സെലക്ട് ചെയ്തിട്ട് 3200 ഈ പൊട്ടൻസീസ് സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്.
1: ഈ പൊട്ടൻസി എന്ന് പറയുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ സെഫലാക്സിൻ 500 mg എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഒരു സ്ട്രെങ്ത് അല്ല പറയുന്നത്.
0: അല്ല അല്ല, പൊട്ടൻസി എന്ന് പറയുമ്പോൾ ഹോമിയോപ്പതിയുടെ മാത്രമായിട്ടുള്ള ഒരു സ്വത്താണ് പൊട്ടൻറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഡൈനാമിക് എനർജി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെള്ളം ഒരു ഹൈറ്റ് എന്ന് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉള്ളത് കൊണ്ട് നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഹിഡൻ എനർജിയാണ്. ഇപ്പോൾ ഫാർമക്കോപ്പിയ, അലോപ്പതി ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, നമ്മുടെ ഫാർമക്കോപ്പിയ ഇതിലെ സോഴ്സസ് സെയിം ആണ്. പക്ഷെ ഓരോ മെഡിസിനും നമുക്കൊരു ഫാർമക്കോളജിക്കൽ ഡോസ്, ഒരു ഫിസിയോളജിക്കൽ ഡോസ്, ഒരു ഡൈനാമിക് ഡോസ് ഉണ്ട്. ഇപ്പോൾ ഉപ്പെന്നെടുത്താൽ തന്നെ നോർമൽ രീതിയിൽ ഉപ്പ് വളരെ ഇനേർട്ടായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. പക്ഷെ ഉപ്പ് നമുക്ക് മരുന്നായിട്ട് അലോപ്പതിയിലും ഹോമിയോയിലും ആയുർവേദത്തിലും ഉണ്ട്. കാരണം അതിൻ്റെ ആ ഒരു രീതിയെ നമ്മൾ പുറത്തേക്ക് എടുത്തു കൊണ്ടുവരുന്ന അത് ഡിഫറൻസ് ആണ്. അലോപ്പതിയിൽ സ്ട്രെങ്ത് വെച്ചിട്ടാണ്, ഹോമിയോപ്പതിയിൽ ഒരു പ്രോസസ്സ് ഓഫ് പൊട്ടൻറ്റൈസേഷൻ വെച്ചിട്ടാണ്. അതായത് ഇനേർട്ട് ക്വാളിറ്റീനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ എനർജൈസ് ആണ് ചെയ്യുക നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് ഡൈനാമിക് എനർജി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനുള്ള വളരെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ എൻസൈംസും എന്താണെങ്കിലും വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിലാണ് ഉള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഹോമിയോപ്പതി എപ്പോഴും വർക്ക് ചെയ്യുന്നത് സെക്കൻഡറി ആക്ഷനിലാണ്. അതായത് പ്രൈമറി ആക്ഷൻ സെക്കൻഡറി ആക്ഷൻ എന്ന് ഞങ്ങൾ ബൈബിൾ ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ബുക്കിൽ ഓർഗനോണിൽ തന്നെ പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ ബോഡിക്ക് ഒരു മരുന്ന് കൊടുത്ത് ബോഡി ഉണ്ടാക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റിയിലാണ് അസുഖം മാറുന്നത്, മരുന്നിൻ്റെ അല്ല. ബോഡിക്ക് നമ്മൾ സെൻസിറ്റൈസ് ചെയ്ത് ബോഡിക്ക് വേണ്ട സാധനം, അതാണ് അയാളെ നോക്കി ആളെ മനസ്സിലാക്കി അയാൾക്ക് വേണ്ട സാധനം നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അയാളുടെ ബോഡി പ്രതികരിക്കുന്ന ഒരു രീതിയിലാണ് അസുഖങ്ങൾ മാറുന്നത്. അപ്പോൾ അയാളുടെ ബോഡി തന്നെയാണ് ഇമ്മ്യൂണിറ്റി കൂട്ടി അസുഖം മാറ്റണത്. അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ ഹോമിയോ മരുന്നുകൾ ഏതൊരു അസുഖത്തിനും നമുക്ക് നിർത്താൻ പറ്റുന്നത്. കാരണം ബോഡി കേപ്പബിളായി, ബോഡി പ്രാപ്തമായി. നമ്മൾ പുറത്തുനിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയല്ല, ബോഡി പ്രാപ്തമായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിഫറൻറ്റ് പൊട്ടൻസി നമ്മൾ അതനുസരിച്ച് കുറച്ച് കൊണ്ടുവരിക, കൂട്ടിക്കൊണ്ടുവരിക, ബോഡിക്ക് വേണ്ടി ട്യൂൺ ചെയ്ത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കസ്റ്റം മെയ്ഡ് ആയിട്ട് ഓരോ കേസസ് നോക്കുന്നത്.
1: ഇത്തരത്തിൽ ഹോമിയോ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇത്തരം അസുഖങ്ങൾ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്.
0: ഒരു പരിധിയല്ല, നമ്മളൊക്കെ അമ്മമാരാണ്, നമ്മുടെ കൂട്ടുകാരും കുട്ടികളും നമ്മളെ കാണുന്ന പേഷ്യൻസും എല്ലാവരും ഉണ്ട്. കംപ്ലീറ്റ്ലി ആവശ്യമില്ലാത്ത ഒരു മരുന്നും ഇല്ലാണ്ട് കംപ്ലീറ്റ്ലി സേഫ് ആക്കിയിട്ട് ഹെൽത്തി ആക്കിയിട്ട് വെക്കാൻ പറ്റും. കാരണം ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സമയമാണ്, ഒരു കുട്ടി ജലദോഷമായിട്ട് വന്നാൽ ഉടനെ ഇപ്പൊ സ്കൂൾ തുറക്കുന്ന വേറെ കുട്ടികൾ വരണ്ടാന്നാണ്. അപ്പൊ നമ്മൾക്ക് അറിയാം അതിന്റെ ഒരു ഇന്റൻസിറ്റി വരുന്നത്. അപ്പൊ നമ്മൾ പ്രിവെന്റീവ് കൊടുക്കുന്നുണ്ട്, കുട്ടികളുടെ സിംറ്റം വരുമ്പോൾ തന്നെ മരുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം അത് വന്നു ഡോക്ടർ, ഈ വർഷം അവനത് വരരുത് എന്ന് പറഞ്ഞു വന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക്, അപ്പോൾ നമുക്കറിയാം അവൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് അത് കൊടുത്തു വിടുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഭംഗിയായിട്ട് ആ കുട്ടി സ്കൂളിൽ പോകുന്നു, വലിയ പ്രശ്നങ്ങളില്ല.
1: എഫ്എംഎൽത്രയിൽ വന്ന് ശ്വസനനാളത്തിലുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചും അതിനുള്ള ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ചും ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: താങ്ക് യു. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസും അതിനുള്ള ഹോമിയോപ്പതി ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ ആരതി എന്നുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: സമഗ്ര ഹോമിയോപ്പതി
4: എഫ് എം ഹെൽത്ത് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. സമയമില്ലാതെ പായുന്ന ജീവിതശൈലി രോഗമുള്ളവർ താൽക്കാലിക രോഗശാന്തി മാത്രം നൽകുന്ന ചികിത്സാ രീതികളെ അവലംബിക്കുമ്പോൾ രോഗങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു.
1: ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
0: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു. ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066622.

കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ബാച്ചലർ ഓഫ് ഫൈനാൻസ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തതുല്യ യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാം.

പ്രായപരിധി 2026 ജൂൺ 1 17 35 ഇടയിലായിരിക്കണം. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssus.ac.in

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം വിജയിച്ച പരീക്ഷകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഇ ഗ്രാൻസ് 3.0 പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. വിവരങ്ങൾ ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ 0491-250-5005, 0491-250-5005.

പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം ദിവസവും രാവിലെ 5:55.

FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. പയനങ്ങൾ മുടിവതില്ലേ എന്ന ചിത്രത്തിലെ ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യം, ജാനകി എന്നിവർ പാടിയത്. രചന വൈരമുത്തു, സംഗീതം ഇളയരാജ.

ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ.

കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽരഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വായ്പ നൽകുന്നത്. അപേക്ഷകൾ അക്ഷയ ഇന്റർനെറ്റ് കഫേകൾ വഴി www.mitra.soft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ 9496015012. 9496015012.

പ്രിയരേ, ഇപ്പോൾ ശൈവം എന്ന ചിത്രത്തിൽ ഉത്തര ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ന. മുത്തുകുമാർ, ജി. വി. പ്രകാശ് കുമാർ.

കുഴൽമന്ദം ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ഈ മാസം 17 ആരംഭിക്കുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു തതുല്യ യോഗ്യതയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കാണ് അവസരം. ജാതി, വിദ്യാഭ്യാസ യോഗ്യത, ജനന തീയതി തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ഈ മാസം 16 വൈകിട്ട് 5 അപേക്ഷ സമർപ്പിക്കണം. നിശ്ചിത മാതൃക ട്രെയിനിംഗ് സെന്ററിലും ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലും ബ്ലോക്ക് മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ 0492223777, 0492223777.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: മേഞ്ഞു നടക്കുന്ന പൈക്കൾ കയറാതിരിക്കാൻ പറമ്പിൽ ചിലയിടത്തൊക്കെ മുള്ളുവേലികൾ കെട്ടിയിരുന്നു. മുള നന്നായി ചീന്തിയെടുത്ത ശേഷം വിലങ്ങനെ വെച്ച് അതിൽ മുള്ളിന്റെ കമ്പുകൾ കെട്ടിയിട്ടാണ് വേലി ഉണ്ടാക്കുക. ചില മുൾക്കമ്പുകൾ അടർന്നുപോയിരുന്നു. അവയെല്ലാം വെച്ചുകെട്ടാൻ രാമറിനോട് ആവശ്യപ്പെട്ടു. വേലി കെട്ടുന്നതിന് കണ്ണച്ചനും സഹായിച്ചു. അതിനിടയിൽ അദ്ദേഹം ഓർമ്മിച്ചു, നീയും എന്റെ അച്ഛന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓന് കുടിക്കാൻ നിമിത്തമുണ്ടാക്കരുത്. കുടി തുടങ്ങിയാൽ ഓ നിർത്തൂല. നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഓന്റെ കുടി നിർത്തിയത്. അതിനെന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് വേലിപ്പടർപ്പിലൂടെ ഒരു ദൃശ്യം കണ്ടത്. വീതി കുറഞ്ഞ വയൽവരമ്പിലൂടെ പാറൻ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. കണ്ണച്ചനെ കാണാൻ വേണ്ടിയുള്ള ഓട്ടമാണെന്ന് തോന്നി. പാറന് എന്തു പറ്റി? ഒഴുകുന്ന കാളകൾ ചത്തുപോയോ? കണ്ണച്ചന്റെ അടുത്തെത്തിയപ്പോൾ അയാൾ ഉച്ചത്തിൽ പറഞ്ഞു, പാടാനേ ലക്ഷിക്കണോ? നിനക്കെന്ത്?

0: എന്താ പാറാ പറ്റിയത്? കണ്ണച്ചൻ സൗമ്യതയോടെ ചോദിച്ചു. നിങ്ങളെ പണിക്കാരൻ മരുതൻ ചതിച്ചു പാടില്ലാനെ. ഓൻ എന്ത് ചതിച്ചു? ഓൻ എന്റെ മോൾക്ക് കർപ്പുണ്ടാക്കി. കണ്ണച്ചൻ പാറന്റെ നിസ്സഹായത നിറഞ്ഞ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവൻ ദയനീയ അവസ്ഥയിലാണ്. മരുതൻ കണ്ണച്ചന്റെ കൊയ്യക്കാരനാണ്. പണി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. ഇതൊന്നും പാടില്ല എന്ന് ഒരുപാട് പ്രാവശ്യം വിളിച്ചു പറഞ്ഞതാണ്. അപ്പോഴൊക്കെ നന്നായിക്കോളാമെന്ന് തീർത്തു പറയും. പിന്നെയും അത് തന്നെ തുടരും. തന്റെ പണിക്കാരനായതുകൊണ്ട് കൈയൊഴിയാനും വയ്യ. കണ്ണച്ചൻ നിസ്സഹായനാണ്. എന്തു ചെയ്യേണ്ടു എന്നറിയാതെ വേലിപ്പടർപ്പിൽ നിന്നും ഒരു നേർത്ത മുള്ള് അടർത്തിയെടുത്ത് പല്ലിടുക്കിൽ കുത്തിക്കൊണ്ടിരുന്നു. തെല്ലിട കഴിഞ്ഞ് കണ്ണച്ചൻ ചോദിച്ചു, ഓൻ ഓളെ മംഗലം കഴിക്കുവോ?
1: മാണ്ട പാടിലാനെ, അതെനിക്ക് തമ്മതും അല്ല. എന്റെ ജാതിക്കാര് തന്നെ മതി. മാത്രമല്ല, ഓൻ കഴിക്കണ്ട, ഓ വടക്ക.
0: അപ്പോഴേക്കും വയലിലും പറമ്പിലും ആളുകൾ പണിക്കെത്തി തുടങ്ങിയിരുന്നു. പാറന്റെ നെഞ്ചിൻകൂട് ഉയരുകയും താഴുകയും ചെയ്യുന്ന ഒച്ച അവർക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. തന്റെ പ്രശ്നത്തിന് കണ്ണച്ചൻ എന്തെങ്കിലും പരിഹാരം കാണുമെന്ന പ്രത്യാശ അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു കിടക്കുന്നതായും കണ്ടു. അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കണ്ണച്ചൻ പറഞ്ഞു,
1: നിനക്ക് നിന്റെ പെണ്ണിന് ഒരു പൊലയൻ വേണം അല്ലേ?
0: അത് ഞാനുണ്ടാക്കിത്തരാം, നീയേ സമാധാനായിട്ട് പൊയ്ക്കോ. പല്ലിടുക്കിൽ കുത്തിക്കൊണ്ടിരുന്ന മുള്ളു വലിച്ചെറിഞ്ഞ് കണ്ണച്ചൻ പറമ്പിൽ നിന്നും ഇറങ്ങി. തെല്ലുനേരം നടന്നതിനു ശേഷം ആലോചനയിൽ നിന്നും എന്തോ കണ്ടെടുത്തിട്ടെന്നോണം കണ്ണച്ചൻ പറഞ്ഞു,
1: രാമറേ, ഇഞ്ഞ ചെന്ന് കാടോത്തെ ചെറ്റയിൽ പാർക്കുന്ന പോതനെ വിളിച്ചോണ്ട് വാ. ഓന്റെ ഓള് ചത്ത ശേഷം ഓനാടെ ഒറ്റക്ക.
0: കണ്ണച്ചൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ രാമറിന് സംശയമുണ്ടായിരുന്നു. മറ്റൊരാളുടെ ഗർഭം പോതൻ ഏറ്റെടുക്കുമോ? അതല്ല, അവൾക്ക് വയറ്റിലുണ്ടെന്ന് പറയാതെ അവളെ പോതന്റെ തലയിൽ കെട്ടിവെക്കാനാണോ ഉദ്ദേശ്യം? എന്നാൽ പോതനെ കണ്ടപാടെ യാതൊരു മറയും കൂടാതെ കണ്ണച്ചൻ ചോദിച്ചു,
1: ഒരു കെർപ്പുള്ള പെണ്ണുണ്ട്, അനക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ പോത?
2: എനിക്കെന്ത് കിട്ടും?
0: പോതൻ ചോദിച്ചു.
2: 100 ഉറുപ്പിക തരാ. എനിക്ക് തമ്മതാണേ.
1: എന്നാല് ഇന്ന് മോന്തിക്ക് നിങ്ങളെ അടയാളം വെക്കൽ. മാണ്ടപ്പെട്ടവരെ വിളിച്ച് പറയേണ്ട ചെറ്റയിലോട്ട് വാ.
0: കണ്ണച്ചൻ പ്രശ്നം പരിഹരിച്ചു. ഈ സംഭവം വൈകിട്ട് കുഞ്ഞിക്കേളുവുമായി പങ്കിടുമ്പോൾ രാമർ പറഞ്ഞു,
3: അടയാളം വെക്കല് എന്ന ചടങ്ങ് തീയന്മാരുടെ മാത്രമേ ഉള്ളൂ എന്നാ ഞാൻ വിചാരിച്ചത്. അത് പൊലയന്മാരുടെയിലും ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് തിരിഞ്ഞ്.
1: രാമറെ, ഇഞ്ഞ് മനസ്സിലാക്കാത്ത ചില കാര്യമുണ്ട്. വിസ്തരിച്ചെന്തോ പറയാൻ പോകുന്നതിന്റെ മുന്നോടിയായി കുഞ്ഞിക്കേളു അല്പം സാവകാശമെടുത്തു. എന്നാൽ അതിനു മുമ്പായി ബസ് ഓടാത്തതിന്റെ ഗുണത്തെക്കുറിച്ചാണ് അയാൾ പറഞ്ഞത്. കുറെ ദിവസമായി ബസ് ഓടുന്നില്ല, അതുകൊണ്ട് പൊടിയുടെ ഉപദ്രവം വളരെ കുറവ്. തുന്നൽ മെഷീനിൽ വലതു കൈ തുടച്ച് അല്പം പോലും പൊടി പുരളാത്ത കൈത്തലം കാട്ടി കുഞ്ഞിക്കേള് പറഞ്ഞു,
3: ബസ്സിനെന്താ പറ്റിയത്?
1: അതിന്റെ ടയറ് പൊട്ടി വെങ്കപ്പാറയിൽ കിടക്കുക അത്രേ. കോഴിക്കോട് നിന്നും ടയറ് നന്നാക്കി വന്നാലേ ബസ് ഓടൂ.
2: അതുവരെ പൊടി മടക്കാതെ കയ്യാലോ?
0: കുഞ്ഞിക്കേള് ചിരിച്ചു. തെല്ലിട കഴിഞ്ഞ ശേഷം നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച കാണാതായപ്പോൾ രാമർ ഓർമ്മിപ്പിച്ചു,
3: നിങ്ങളെന്താ പറയാൻ പോയത്?
1: ഓ അതോ, കുഞ്ഞിക്കേളു ചിന്തിച്ചെടുത്തു.
0: എന്നിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിന്റെ അവസ്ഥയെക്കുറിച്ച് ഇനി മനസ്സിലാക്കണോ?
1: അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.
0: മേൽജാതിക്കാര് താഴ്ന്ന ജാതിക്കാരെ ബുദ്ധിമുട്ടിക്കും, താണജാതിക്കാര് അതെത്രമാണോങ്കിലും സഹിക്കും. താണജാതിക്കാര് അതിൽ താണജാതിക്കാരെയാണ് ബുദ്ധിമുട്ടിക്കുക. പൊലയന്മാരാണ് എല്ലാം സഹിക്കേണ്ടി വരിക. ഓർക്കാണെങ്കിൽ ചോദിക്കാൻ ആളുമില്ല.
1: പാറന്റെ അവസ്ഥ കണ്ടില്ലേ? താണജാതിക്കാരിൽ അടയാളം വെക്കലൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്.
0: കുഞ്ഞിക്കേളു സംസാരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കണ്ട ദൃശ്യങ്ങളെക്കുറിച്ച് ഓർമ്മ വന്നത്. ആ സമയങ്ങളിൽ വിളിച്ചു പറയുന്ന ആളെ പിടിച്ചുവെന്ന് തോന്നിയതാണ്. ഒരൊറ്റ വളവിലാണ് അയാൾ രക്ഷപ്പെട്ടത്. എങ്കിലും ആ നടത്തം കണ്ടപ്പോൾ ചില സംശയം തോന്നിയിരുന്നു. അത് തീർക്കണമെന്ന് അപ്പോൾ തന്നെ തോന്നിയതുമാണ്. അടയാളം വെക്കലിനെതിരെ കടലാസിൽ എഴുതി വെച്ചതും ഒരാൾ തന്നെയായിരിക്കും.
4: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
5: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
6: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
8: കേരളത്തിന്റെ തനതു കലാരൂപമായ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ.

0: കഥ കളിച്ചു കാണിക്കുന്നത് കഥകളി. ആടാനുള്ള കഥയാണ് ആട്ടക്കഥ. മലയാളത്തിലെ പല സാഹിത്യ പ്രസ്ഥാനങ്ങളും മറ്റു ഭാഷകളിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് കടന്നു വന്നതാണ്. എന്നാൽ ആട്ടക്കഥ കേരളത്തിൻ്റെ സ്വന്തം സാഹിത്യ പ്രസ്ഥാനമാണ്. കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടത്തോടെയാണ് കഥകളി ഒരു പ്രസ്ഥാനമായി രൂപപ്പെട്ടത്. കേരളത്തിൽ നിലനിന്ന പല കലാരൂപങ്ങളിൽ നിന്നും അംശങ്ങൾ സ്വീകരിച്ച് കഥകളി രൂപപ്പെട്ടതുപോലെ മണിപ്രവാള പാട്ട് പ്രസ്ഥാനങ്ങൾ ചേർന്ന് ആട്ടക്കഥ എന്ന സാഹിത്യം രൂപപ്പെട്ടു എന്ന് കരുതുന്നു. കോട്ടയത്ത് തമ്പുരാൻ്റെ ആട്ടക്കഥകളിലൂടെയാണ് കഥകളിക്ക് വ്യവസ്ഥാപിത രൂപം കൈവന്നത്. കോട്ടം വിട്ട കോട്ടയം കഥകൾ എന്ന് പ്രസിദ്ധമാണ്. ഭഗവധം, കല്യാണസൗഗന്ധികം, കിർമീരവധം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടയം തമ്പുരാൻ്റെ ആട്ടക്കഥകൾ. ആട്ടക്കാർ കോട്ടയം കൃതികളെ ഏറെ ഇഷ്ടപ്പെടുന്നതായി കാണുന്നു. കോട്ടയം കൃതികളെ അനുകരിച്ചുകൊണ്ടാണ് കാർത്തിക തിരുനാളിൻ്റെ ആട്ടക്കഥകൾ രംഗത്ത് വന്നത്. നരകാസുരവധം, സുഭദ്രാഹരണം, രാജസൂയം എന്നിവ അദ്ദേഹം രചിച്ചവയാണ്. പൗണ്ഡ്രകവധം, അംബരീഷചരിതം, രുക്മിണീ സ്വയംവരം, പൂതനാമോക്ഷം എന്നീ ആട്ടക്കഥകൾ അശ്വതി തിരുനാളിൻ്റെ രചനകളാണ്. പ്രസിദ്ധമായ നളചരിതമാട്ടക്കഥയുടെ കർത്താവ് ഉണ്ണായി വാര്യരാണ്. ആട്ടക്കഥാ സാഹിത്യത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ശ്രേഷ്ഠ കൃതിയാണ് നളചരിതം. 4 ദിവസത്തെ കഥകളായിട്ടാണ് നളചരിതത്തിൻ്റെ രൂപഘടന. പല ചിട്ടകളും പാലിക്കേണ്ട കഥകളിയരങ്ങിൽ നളചരിതത്തിന് ഒതുങ്ങി നിൽക്കാൻ സാധിക്കില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. നളചരിതം കളിക്കാർക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാനും അത്ര എളുപ്പമല്ല. അതിനാൽ നാളികേര പാകം എന്ന് നളചരിതം അറിയപ്പെടുന്നു. കഥാപാത്ര സൃഷ്ടിയിലും നളചരിതം ഏറെ മികച്ചതാണ്. ആട്ടക്കഥാസാഹിത്യത്തിൽ മികവ് പുലർത്തുന്നവയാണ് ഇരയമ്മൻ തമ്പിയുടെ കൃതികൾ. ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം എന്നീ 3 കൃതികളാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. ലളിത കോമള പദാവലികൾ നിറഞ്ഞ അർത്ഥഗ്രഹണത്തിന് എളുപ്പമുള്ള ഈ കൃതികൾ ആട്ടക്കാരും പാട്ടുകാരും കഥകളിപ്രിയരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. കരീന്ദ്രൻ തമ്പുരാൻ എന്ന പേരിൽ പ്രസിദ്ധനായ കിളിമാനൂർ തമ്പുരാൻ്റെ രാവണവിജയം ഏറെ ശ്രദ്ധ നേടിയ ആട്ടക്കഥയാണ്. വി കൃഷ്ണൻ തമ്പിയുടെ താടകാവധം, വല്ലികുമാരം എന്നീ കൃതികളും ഇട്ടിരാരിശമേനവൻ്റെ രുക്മാങ്കതചരിതം, സന്താനഗോപാലം, കല്ലൂർ നമ്പൂതിരിപ്പാടിൻ്റെ ബാലിവിജയം, വയസ്കരമൂസിൻ്റെ ദുര്യോധനവധം എന്നിവയും പ്രസിദ്ധി നേടിയ ആട്ടക്കഥകളാണ്. കഥകളി എന്ന കലയുടെ കരുത്തായി നിൽക്കുന്ന ആട്ടക്കഥാസാഹിത്യം മലയാളത്തിൻ്റെ വ്യക്തിത്വമുള്ള സാഹിത്യ പ്രസ്ഥാനമാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ ദ്വിവത്സര സ്റ്റെനോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് പ്ലസ് ടു തതുല്യ പരീക്ഷ പാസായ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പഠനകാലയളവിൽ സ്റ്റൈപ്പൻഡ് ലഭിക്കും. താൽപര്യമുള്ളവർ അടുത്ത മാസം 4-ന് മുമ്പ് നേരിട്ടെത്തി അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62-82-85-83-74. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 62-82-85-83-74.

ഇനി ഇന്നത്തെ എഫ് എൻ ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏതാണ്? ഉത്തരം, സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹമാണ് ശുക്രൻ. ഇത് ബുധനേക്കാൾ സൂര്യനിൽ നിന്ന് വളരെ അകലെയാണെങ്കിലും കാർബൺ ഡയോക്സൈഡിന്റെയും സൾഫ്യൂറിക് ആസിഡിന്റെയും കട്ടിയുള്ളതും വിഷലിപ്തവുമായ അന്തരീക്ഷം ഒരു ഹരിതഗ്രഹ പ്രഭാവം സൃഷ്ടിക്കുന്നു. ഇത് ഉപരിതല താപനിലയെ നിരന്തരം 464 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തുകയും ചെയ്യുന്നു.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിറിലെ. 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ആർ രാമചന്ദ്രന്റെ അജന്ത എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. 6:55 മുതൽ 7:25 വരെ എഫ് എൻ ഡയറിയുടെ ആദ്യ ഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാം. 7:10 ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. ഏഴ് 7:35 എഫ് എൻ ഡയറി തുടരും സമകാലികം. മടങ്ങിവരുന്ന പ്രവാസികൾ, 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണിയിൽ ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 9:00 സാഹിത്യ സുരഭി. 10:00 നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 സംഗീതലഹരി. ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ എഫ് എം ഈവനിംഗ് പൂർണ്ണമാകുന്നു. എഫ് എം ഈവനിംഗ് ഇനി നാളെ രാത്രി 7:35.

FM evening. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റും 38 സെക്കൻഡും. ഇനി ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: തമിഴ് ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: ചില്ല ജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
2: നാളെ രാവിലെ 8:05 കേൾക്കാം.
3: ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, പ്രോപ്പർ ആയിട്ട് തുടങ്ങിയത് ശരിക്കും കലാക്ഷേത്രയിൽ തന്നെയാണ്. സോ ഞാൻ ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും. അതായത് ആ ഒരു തമിഴ് കൾച്ചർ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു രീതിയല്ല ഞാൻ കണ്ടെടുത്തോളം.
2: ഗായികയും സംഗീത അധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം നാളെ രാവിലെ 8:05 യുവവാണിയിൽ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം, ആന്റണി കൂട്ടാല എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, കെ ആർ ബീനയുടെ കഥ എന്നിവ കേൾക്കാം. ആദ്യം ഭാവനയുടെ പരാവർത്തനങ്ങൾ, ഡോക്ടർ പ്രിയ എസ് ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം.
3: കവിയും കാവ്യബിംബവും കാവ്യപ്രസ്ഥാനവും ഒരാൾ തന്നെയാകുന്ന നൈസർഗികമായ പ്രതിഭയുടെ പേരാണ് ചങ്ങമ്പുഴ. വികാരങ്ങളിൽ മിന്നൽ പിണരുകൾ പായിച്ചും അസാധാരണമായ ഭാവമേഖലയിലൂടെ നയിച്ചും ചങ്ങമ്പുഴ ആൾക്കൂട്ട മനസ്സുകളെ പ്രകമ്പനം കൊള്ളിച്ചു. മലയാള പദങ്ങൾക്ക് തീവ്രമായി പ്രണയിക്കാനും വിഷാദിക്കാനും വിപ്ലവം മുഴക്കാനും കലഹിക്കാനുമൊക്കെ കഴിയുമെന്നറിയിച്ചത് ചങ്ങമ്പുഴയുടെ പദാവലിയായിരുന്നു. മലയാള കാവ്യലോകത്തിലെ റൊമാൻറിക് കാവ്യഭാവനയുടെ ഉച്ഛൃംഖലമായ പ്രയാണമായിരുന്നു ഓരോ കവിതയും. ബാഷ്പാഞ്ജലി, ആരാധകൻ, ഹേമന്തചന്ദ്രിക, മോഹിനി, തിലോത്തമ, രമണൻ, നിർവൃതി, സുധാംഗത തുടങ്ങിയ കൃതികൾ 27 വയസ്സിനകം തന്നെ കവിയെ കേരളത്തിലെങ്ങും പ്രസിദ്ധനാക്കിയിരുന്നു. കാവ്യപ്രതിഭയ്ക്കൊപ്പം ഉന്നതമായ വിവർത്തന കാവ്യ

ശബരിയെയും ഒപ്പം കൂടിയിരുന്നു. 9 വയസ്സിൽ കവിത എഴുതാരംഭിച്ച് 20 വയസ്സാകുമ്പോഴേക്ക് വിശ്വസാഹിത്യവുമായി അഗാധ പരിചയം നേടി തൻ്റെ കാവ്യബോധത്തെ വികസ്വരമാക്കിക്കൊണ്ടാണ് ചങ്ങമ്പുഴ സ്വന്തം രചനാ പദ്ധതി സ്വരൂപിക്കുന്നത്. ചങ്ങമ്പുഴ സ്വയം രേഖപ്പെടുത്തുന്നതുപോലെ ഇംഗ്ലീഷിലുള്ള 500 ഉത്തമ ഗ്രന്ഥങ്ങൾ 20 വയസ്സിനു മുമ്പ് താൻ കരണ്ടു തീർത്തു എന്നാണെങ്കിൽ ആ വായന തന്നെയാണ് കവിയുടെ പ്രചോദനം. ചങ്ങമ്പുഴയിലെ ഇംഗ്ലീഷ് സ്വാധീനം വൈജ്ഞാനികമെന്നതിനേക്കാൾ കാവ്യാത്മകവും ഭാവന പ്രചോദിതവുമായിരുന്നു. ഇംഗ്ലീഷും മലയാളവും ഒരേ തരം കാവ്യാനുഭവമാണ് ചങ്ങമ്പുഴയ്ക്ക് സമ്മാനിച്ചത്. ഇംഗ്ലീഷ് കവിതാ പദാവലിയുമായി ഗാഢപരിചയമുണ്ടായിരുന്ന കവി തന്റെ കവിതയിൽ അതിനെ സർഗാത്മകമായി മലയാളീകരിച്ചു. ഇടപ്പള്ളിയിലെ ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിൽ ആണ് ആദ്യത്തെ 4 പഠിച്ചത്. തുടർന്ന് അസുഖബാധിതനായി വിശ്രമിക്കുന്ന കാലയളവിൽ 500 ചില്ലുവാനും ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് ചങ്ങമ്പുഴ വായിച്ചത്. എറണാകുളം മഹാരാജാസ് ഹൈസ്കൂളിൽ 5 ഫാറത്തിൽ പഠിക്കുമ്പോഴാണ് ഇടപ്പള്ളി സാഹിത്യ സമാജത്തിന്റെ വാർഷിക യോഗത്തിൽ പ്രസംഗത്തിനു ക്ഷണിക്കാൻ ജി ശങ്കരക്കുറുപ്പിന്റെ വീട്ടിൽ ചെല്ലുന്നത്. ജിയിൽ നിന്ന് വായിക്കാനെടുത്ത ആൻ ആന്തോളജി ഓഫ് വേൾഡ് പോയട്രി എന്ന പുസ്തകം 1 ശേഷമാണ് താൻ മടക്കി നൽകിയത് എന്ന് മയൂഖമാലയുടെ പ്രസ്താവനയിൽ പറയുന്നു. പുസ്തകത്തിലെ 150 പരം പദ്യങ്ങൾ പലതും അനുകരണ രൂപത്തിൽ മലയാളത്തിലേക്ക് അന്നേ പകർത്തിയിരുന്നു അത്രേ. 1940 സർദാർ കെ എം പണിക്കർക്ക് അയച്ച കത്തിൽ ഇങ്ങനെ കാണാം: ആൻ ആന്തോളജി ഓഫ് വേൾഡ് പോയട്രി എന്ന പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിൽ ഒരു ഗ്രന്ഥം താമസിയാതെ പ്രസിദ്ധപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നു. ലോകത്തിലെ ഉത്കൃഷ്ട സാഹിത്യങ്ങളിൽ നിന്നെല്ലാം അനേകം കൃതികൾ ഞാൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് മംഗളോദയത്തിൽ വിശ്വസാഹിത്യ കൃതികൾ ധാരാളമായി പരിഭാഷപ്പെടുത്തി. മോഹിനി, സുധാംഗത, മയൂഖമാല, കല്ലോലമാല, യവനിക, ദിവ്യഗീത, ദേവഗീത, ആകാശഗംഗ, മഞ്ഞക്കിളികൾ, ഹനലെ തുടങ്ങിയ നിരവധി വിവർത്തന ഗ്രന്ഥങ്ങൾ ചങ്ങമ്പുഴയുടേതായിട്ടുണ്ട്. ഇന്ത്യൻ കവികൾക്കൊപ്പം ഷേക്സ്പിയറേയും വിക്ടർ ഹ്യൂഗോവിനെയും ഷെല്ലിയെയും സ്ട്രിൻബർഗിനെയും മാക്സിം ഗോർക്കിയെയും ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലതയും സംസ്കാര സൃഷ്ടിയുമാണ് നമുക്ക് വേണ്ടതെന്നും മലയാള സാഹിത്യത്തിന്റെ ഇനിയത്തെ വളർച്ച മുഴുവൻ യൂറോപ്യൻ സാഹിത്യത്തെ മാത്രം ആധാരമാക്കിയായിരിക്കും എന്നും ദീർഘദർശനം ചെയ്യുന്നത് ഒരിക്കലും അസ്ഥാനത്തല്ല എന്നും ചങ്ങമ്പുഴ വിശ്വസിച്ചിരുന്നു. ആൽഫ്രഡ് ടെന്നീസിന്റെ ഈനോൺ 5 കൊണ്ടാണ് സുധാംഗത എന്ന പേരിൽ തർജ്ജമ ചെയ്യുന്നത്. ഈ ഖണ്ഡകാവ്യത്തിന്റെ 35 പുറം നീണ്ട മുഖവുരയിൽ തന്റെ വിവർത്തന സങ്കല്പം, വിവർത്തന രീതി, മലയാളത്തിലെ വിവർത്തന സാഹിത്യം എന്നിങ്ങനെ വിവർത്തനത്തെ ഒരു കാവ്യപ്രസ്ഥാനത്തോളം പ്രാധാന്യം നൽകിയാണ് കവി വിശദമാക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരൊറ്റ വരിയിൽ ഉൾക്കൊള്ളുന്ന ഒരാശയത്തെ അതിന്റെ ഗഹനതയ്ക്കും പ്രതിഭാദീപ്തിക്കും പറയത്തക്ക ഉടവൊന്നും തട്ടിക്കാതെ മലയാളത്തിലേക്ക് സംക്രമിപ്പിക്കണമെങ്കിൽ 4 ചില അവസരങ്ങളിൽ 8 വരികൾ വേണ്ടി വന്നേക്കും. കവിതകൾ തർജ്ജമ ചെയ്യുമ്പോൾ അതിലും കവിഞ്ഞ സ്വാതന്ത്ര്യം ചിലപ്പോഴൊക്കെ ഞാൻ കാണിച്ചേക്കും. എന്നാൽ അതൊരിക്കലും അതിരുകവിഞ്ഞു പോകുവാൻ ഞാൻ എന്നെ അനുവദിക്കാറില്ല. ഇംഗ്ലീഷിലെ ഒരു വരിക്ക് 10 ഉപയോഗിച്ചേക്കാമെങ്കിലും അവയിൽ എന്റെ സ്വന്തമായ ചില പൊടിക്കൈകളും ചായം പിടിപ്പിക്കലും കണ്ടേക്കാമെങ്കിലും ആ പതിരുകളൊക്കെ പാറ്റിക്കളഞ്ഞാൽ മൂലഗ്രന്ഥകാരന്റെ ധാന്യം അത്ര വലിയ തേയ്മാനമൊന്നും സംഭവിക്കാതെ തന്നെ അവിടെ കിടക്കുന്നുണ്ടാകും എന്ന് ചങ്ങമ്പുഴ എഴുതുന്നു. അതായത്, ലോകഭാഷകളിലുള്ള കവികളെ ഇംഗ്ലീഷിൽ നിന്നാണ് വിവർത്തനം ചെയ്യുന്നതെങ്കിലും ആ ഭാഷാ സംസ്കാരത്തെ പൂർണ്ണമായും സ്വാംശീകരിച്ചും മലയാളീകരിച്ചുമാണ് ചങ്ങമ്പുഴ വിവർത്തനം ചെയ്യുന്നത്. ചൈനീസ് കവി ചോവിൻ ചൂണിന്റെ ദുരന്തരാഗം എന്ന കവിതയാണ് തന്റെ വിവർത്തന ശൈലിയെ ഉദാഹരിക്കാൻ സുധാംഗതയുടെ മുഖവുരയിൽ കവി സ്വീകരിച്ചിട്ടുള്ളത്. ഓ ലോർഡ്, അവർ ലവ് അറ്റ് ഹാർട്ട് വാസ് പ്യുർ ആസ് ദി സ്നോ ഓൺ ദ മൗണ്ടൻസ്. വിവർത്തനം ഇങ്ങനെയാണ്: ഹാ മൽപ്രഭോ, ഹൃദയനായക, മാനസത്തിൽ നാമെന്നു കാത്തനുഭവിച്ച നവാനുരാഗം ആ മാമലയ്ക്ക് മുകളിൽ പതിവായി പതിക്കും തൂമഞ്ഞുപോൽ പരമനിർമ്മലമായിരുന്നു. ചങ്ങമ്പുഴയുടെ ആദ്യ വിവർത്തന കവിതാ സമാഹാരമാണ് മയൂഖമാല. ബ്രൗണിങ്ങിന്റെ പോർഫീറിയസ് ലവർ എന്ന കവിത തന്റെ ഹൃദയാന്തരാളത്തിൽ ഇളക്കിവിട്ട വികാരവീചികളാണ് മോഹിനി എന്ന കവിതയുടെ സൃഷ്ടിക്ക് കാരണമായതെന്ന് പറയുന്ന ചങ്ങമ്പുഴ ബൈറന്റെ ഐൽ ഓഫ് ഗ്രീസ് എന്ന കൃതിയിലെ ചില വരികൾ ഉണ്ടാക്കിയ അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു: അപ്പോൾ സംഭവിച്ച ആ വികാരവിക്ഷോഭം അല്പാൽപമായി ശാന്തപ്പെടുകയും ആ പ്രശാന്തതയിൽ അതിനെക്കുറിച്ചുള്ള അനുസ്മരണയുടെ ഫലമായി അഭിനവമായ ഒരു ചിന്താപ്രവാഹം എന്നിൽ നിന്ന് സമുൽപ്പന്നമാവുകയും ചെയ്തു. അതിനെ സ്വന്തമായി സ്വച്ഛന്തമായി എന്റെ തൂലിക പകർത്തിക്കാട്ടിയിട്ടുള്ളതാണ് ആ കൊടുങ്കാറ്റ്. ഒരു വിവർത്തകൻ എന്ന നിലയിൽ ചങ്ങമ്പുഴയുടെ കവിത്വം പൂർണ്ണമാകുന്നത് ബൈബിൾ പഴയ നിയമത്തിലെ സോളമന്റെ ഉത്തമ ഗീതത്തിന്റെ പരിഭാഷയായ ദിവ്യഗീതം, ജയദേവരുടെ ഗീതഗോവിന്ദം പരിഭാഷ ദേവഗീതം

0: ഗീത എന്നീ രചനകളിലൂടെയാണ്. പ്രേമബദ്ധരായ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ 6 ഗീതങ്ങൾ ഉൾക്കൊള്ളുന്ന ഉത്തമഗീതം ഒരു പ്രണയകാവ്യത്തിന്റെ മധുരിമയും ലാസ്യവും ശൃംഗാരഭാവവും ഇണക്കിയാണ് ചങ്ങമ്പുഴ വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഉത്തമഗീതം ഗാനം 1, മണവാട്ടി. നിന്റെ അധരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളത്. നിന്റെ അഭിഷേക തൈലം സുരഭിലമാണ്, നിന്റെ നാമം പകർന്ന തൈലം പോലെയാണ്, അതുകൊണ്ട് കന്യകമാർ നിന്നെ പ്രേമിക്കുന്നു. ദിവ്യഗീതം വിവർത്തനം. തവരാഗം വൈനിലും മധുരം, തൻ അധരത്താൽ അവനെന്നിൽ ചൊരിയട്ടെ ചുംബനങ്ങൾ. തവ വിവിധ മഹിതതര ലേപന ദ്രവ്യങ്ങൾ തടവിയിടും സൗരഭ്യരഹരികളാൽ. അമിത സുഖമരുളുമൊരു ലേപനധാര പോൽ അമൃതമയമാണു നിൻ നാമധേയം. അതുമൂലം നിൻ പേരിൽ അനുരാഗം അകതാരിലണിയുന്നു അതിദിവ്യ കന്യകകൾ. ഉത്തമഗീതത്തിന്റെ ഉദാത്ത ഗരിമയാർന്ന ഭാവത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഈ വിവർത്തനത്തിലൂടെ ആ കൃതി ഉള്ളടക്കുന്ന മതപരവും ആത്മീയവുമായ സംസ്കാരത്തെ ചങ്ങമ്പുഴ സവിശേഷമായി അടയാളപ്പെടുത്തുകയാണ്. വാക്കുകളുടെ മേലുള്ള നിയന്ത്രണം, സന്ദർഭാനുസൃതമായ പദങ്ങളുടെ പ്രയോഗം, പ്രണയോദാത്ത ഭാവങ്ങൾ തുളുമ്പുന്ന വാക്കുകളുടെ പ്രയോഗം, ഇതൊക്കെയും ദിവ്യഗീതത്തെ വിവർത്തനമെന്ന നിലയിലും ഒപ്പം ഒരു സ്വതന്ത്ര കൃതിയെപ്പോലെയും ശ്രദ്ധേയമാക്കുന്നുണ്ട്. മലയാളം പോലെ അനായാസമായി സംസ്കൃതവും വഴങ്ങുമെന്ന് ചങ്ങമ്പുഴയുടെ ദേവഗീത തർജ്ജമ വ്യക്തമാക്കുന്നു. ഒരു സംസ്കൃത കൃതിയുടെ വിവർത്തനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ദേവഗീതത്തിന്റെ മുഖവുരയിൽ കവി എഴുതുന്നുണ്ട്. സംഭോഗ ശൃംഗാരം അതിന്റെ പരമോച്ച നിലയെ പ്രാപിച്ചിട്ടുള്ള കാവ്യങ്ങളിൽ പ്രഥമഗണനീയമായി ചങ്ങമ്പുഴ ഈ കൃതിയെ കാണുന്നു. ഗീതഗോവിന്ദം ഭക്തിയുടെയും ശൃംഗാരത്തിന്റെയും സമഞ്ജസമായ മേളനമാണ്. ഭക്തിയുടെ സന്ദർഭത്തിൽ ഉന്നതമായ ഗൗരവവും ശൃംഗാരവേളയിൽ തരളമാധുര്യവുമാണ് വരികൾ ഉള്ളടക്കുന്നത്. പ്രണയഭാവം, സൗന്ദര്യപരത, ഗാനാത്മകത, ഇവ മൂന്നുമാണ് കാവ്യവിവർത്തനത്തിൽ ചങ്ങമ്പുഴയുടെ പ്രചോദനങ്ങളെന്ന് പറയാവുന്നതാണ്. ചങ്ങമ്പുഴയുടെ പ്രണയോപനിഷത്ത് എന്ന് ദേവഗീതയെ വിശേഷിപ്പിക്കാം. സംസ്കൃതത്തിലെ കീർത്തനശാഖയിലുണ്ടായ ഒരു പ്രധാന കൃതിയെ മൊഴിമാറ്റം ചെയ്യുമ്പോൾ സംസ്കൃത ദ്രാവിഡ ഗാനശാഖകളുടെ ഒരു മേളനമാണ് ചങ്ങമ്പുഴ നിർവഹിക്കുന്നത്. ആൽഫ്രഡ് ടെന്നീസന്റെ ഇനോണിന്റെ അന്തരീക്ഷവും കഥാപാത്രങ്ങളും ഭാരതീയമാക്കി ചങ്ങമ്പുഴ രചിച്ച ഒരു സ്വതന്ത്ര വിവർത്തനമാണ് സുധാംഗത. സാധാരണയായി കഥാപാത്രത്തെ മാത്രം മൂലഗ്രന്ഥത്തിൽ നിന്ന് സ്വീകരിച്ച് സ്വതന്ത്രമായ ഒരു പദ്ധതിയിൽ കൂടി കാവ്യനിർമ്മാണം ചെയ്യുന്ന പതിവ് വിട്ട് കഥാപാത്രങ്ങൾക്കും അന്തരീക്ഷത്തിനും പ്രതിരൂപമായും ഔചിത്യത്തിന് ഭംഗം വരാത്ത വിധത്തിലും അവയെ സ്വയം സൃഷ്ടിച്ചും കാവ്യനിർമ്മിതി സാധിക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് ചങ്ങമ്പുഴ എഴുതുന്നു. മാനസേശ്വരി എന്ന ദീർഘ കവിത പാമ്പുകളുടെ ദേവതയായ മാനസാദേവിയുടെ പുരാവൃത്തത്തെ മുൻനിർത്തി രചിക്കപ്പെട്ടതാണ്. ആനന്ദകുമാരസ്വാമിയുടെയും സിസ്റ്റർ നിവേദിതയുടെയും സംയുക്ത സംരംഭമായ മിത്സ് ഓഫ് ദി ഹിന്ദുസ് ആൻഡ് ബുദ്ധിസ്റ്റ് എന്ന കൃതിയുടെ ഒരു സ്വതന്ത്ര വിവർത്തനമാണ് മാനസേശ്വരി. കല്ലോലമാല, ആകാശഗംഗ, മഞ്ഞക്കിളികൾ എന്നിവയും വിവർത്തന കൃതികളാണ്. ഷെല്ലിയുടെ ഓ ടു സ്കൈലാർക്ക് എന്ന കവിത ഒരു വാനമ്പാടിയോട് എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു. മഞ്ഞക്കിളികൾ ചങ്ങമ്പുഴയുടെ മരണശേഷമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ജാപ്പനീസ് കവിത വിവർത്തനം ചെയ്യുമ്പോൾ പോലും ഭാരതീയ പൗരാണിക മിത്തുകളോടാണ് കഥാപാത്രങ്ങളെ ചങ്ങമ്പുഴ ഉദാഹരിക്കുന്നത്. ആകാശഗംഗ എന്ന ഖണ്ഡകാവ്യം മന്യൂഷു എന്ന ജാപ്പനീസ് കാവ്യസമാഹാരത്തിലെ ഒരു കൃതിയുടെ സ്വതന്ത്ര പരിഭാഷയാണ്. തനി കേരളീയമായ അന്തരീക്ഷത്തിലാണ് കാവ്യവിവർത്തനം നിർവഹിച്ചിട്ടുള്ളത്. ചങ്ങമ്പുഴയുടെ കാവ്യസബരിയയിൽ വിവർത്തനങ്ങളും ഒരു സർഗാത്മക പ്രവർത്തനമായിരുന്നു. പദാനുപത തർജ്ജമയാണ് ഉചിതമെന്ന് കരുതുമ്പോഴും ലോകകവിതയെ മലയാള കാവ്യപദാവലിയുടെ ഭംഗികളിലേക്ക് മാറ്റിയെഴുതുക എന്നത് കൗതുകമുള്ള ആഘോഷം തന്നെയായിരുന്നു കവിക്ക്.
1: ഭാവനയുടെ പരാവർത്തനങ്ങൾ ഡോക്ടർ പ്രിയ എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി കെ ആർ ബീന എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. ദേവ്മിതയുടെ കുട്ടി.
2: എനിക്ക് ഡോക്ടർ മാലിനിയെ കാണണം. അവരിപ്പോൾ എവിടെയാണ്? എന്റെ മകൾ നാട്ടിലെത്തിയിട്ട് 3 മാസമായി. വന്നതുമുതൽ അവൾക്ക് മൗനമാണ്. ഇടയ്ക്കവൾ ചിരിക്കുന്നു, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. തനിച്ചിരിക്കുമ്പോൾ കരയുന്നു, അത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോഴും അവൾ ട്രീറ്റ്മെന്റിലാണ്. എനിക്ക് തങ്കത്തിനോട് ഇനിയും പറയാനുണ്ട്. എന്റെ മകളുടെ മൗനത്തിന് പിന്നിൽ മാലിനിയുണ്ട്, ആർജിയുണ്ട്, പിന്നെ മറ്റൊരുപാട് കാര്യങ്ങളും. തങ്കം, മാലിനി എവിടെയുണ്ടെന്ന് അറിയിക്കൂ. മിഥുൻ കുടുംബ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. അനിയത്തി രേണുവിന്റെ ഫോൺ വന്നിരുന്നു കുറച്ചു മുമ്പ്. അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു. അതിനു തൊട്ടു പിന്നാലെയാണ് ദയാനന്ദന്റെ സന്ദേശം എത്തിയത്. മിഥുൻ അത് ശരിക്ക് കണ്ടോ എന്നു തന്നെ സംശയമാണ്. എപ്പോഴും കൂടെ കൊണ്ടു നടക്കാറുള്ള

ചെറിയ ബാഗെടുത്തു മിഥുൻ. നാട്ടിൽ എത്ര ദിവസം നിൽക്കേണ്ടി വരുമെന്നറിയില്ല. ദയനോട് എന്തു പറയണം മിഥുൻ? അത് തങ്കം തന്നെ മാനേജ് ചെയ്യൂ. എന്റെ മനസ്സിപ്പോൾ അതിൽ തങ്ങുന്നില്ല. പ്ലീസ് തങ്കം, ദയനു വേണ്ട സഹായം ചെയ്യൂ. മിഥുൻ പെട്ടെന്ന് പുറത്തിറങ്ങി. ആർജിയുടെ മരണശേഷം മാലിനി എവിടെയാണെന്നറിയില്ല. 7 വർഷം മുമ്പാണത്. ഓഫീസ് സംബന്ധമായിട്ട് ടൂറിലായിരുന്നു ആർജി. ബാംഗ്ലൂരേക്കുള്ള യാത്രയുടെ ഇടവേളയിൽ ബാംഗ്ലൂര് ഒരു ഹോം സ്റ്റേയിൽ തങ്ങുക പതിവുണ്ട്. മിക്കവാറും ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ സഹായി വരുണിന്റെ കൂടെ. 2 അറ്റാക്ക് വന്നതിനു ശേഷമാണ് ചില യാത്രകളിലൊക്കെ വരുണിനെ കൂടെ കൂട്ടാൻ തയ്യാറായത്. വരുണില്ലാത്ത ഒരു യാത്രയായിരുന്നു അത്. രാവിലെ ചായയുമായി റൂം ബോയ് എത്തിയപ്പോഴാണ് ആർജിയുടെ നിശ്ചല ശരീരം കിടക്കുന്നത് കണ്ടത്. വാതിൽ ചേർത്തടച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആർജിയുടെ മൃതദേഹം വീട്ടിലെത്തുമ്പോൾ മാലിനി പരീക്ഷാ ഹാളിലായിരുന്നു. ഹാളിനുള്ളിൽ ഓഫാക്കി വെച്ച മൊബൈൽ ശബ്ദിച്ചില്ല. തലേന്ന് 9 മണിക്ക് രണ്ടുപേരും ഒരുപാട് സംസാരിച്ചിരുന്നു. വീട്ടിൽ നിന്നകലുമ്പോൾ ആർജി മദ്യപാനം തുടങ്ങിയിട്ടുണ്ടോ എന്നും മാലിനി സംശയിച്ചു. സ്വന്തം കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ വച്ചിരുന്നെങ്കിൽ ആർജി ഇന്നും ഉണ്ടാകുമായിരുന്നു. ദയന് ഇങ്ങനെയൊരു സന്ദേശം അയക്കേണ്ടിയും വരുമായിരുന്നില്ല. എന്താണ് സംഭവിച്ചത്? തങ്കം വിയർത്തു. ആർജി കൺസൾട്ടൻസി ഇന്നില്ല. എങ്കിലും പഴയ നമ്പർ വെച്ച് ഒന്ന് അന്വേഷിച്ചു നോക്കാം. മിഥുനും ആർജിയും ദയാനന്ദനും എന്ന മുച്ചക്ര വണ്ടിയിൽ കൂടെ കൂടിയവരാണ് മാലിനിയും റിനിയും തങ്കവും. മാലിനി അധികം സംസാരിക്കില്ല. പെട്ടെന്ന് സംസാരങ്ങളിൽ നിന്നകന്ന് അവർ മറ്റേതോ ലോകത്തേക്ക് പോകും. ആർജി മരിക്കുന്നതിന് 1 വർഷം മുമ്പായിരുന്നു റിനിയുടെ മരണം. ഏതോ ഒരു അപകടം പിടിച്ച വളവിൽ. അതായിരുന്നില്ലേ രജുവിന്റെ വിഷാദത്തിനു കാരണം? മാലിനി ഇപ്പോൾ കൊച്ചിയിലാണ്. കായലോരത്തെ പഴയ മധുരിമ അപ്പാർട്ട്മെന്റിന്റെ 3-ാമത്തെ നിലയിലെ ഫ്ളാറ്റിൽ ജോലിയിൽ VRS എടുത്തു. ആർജി കൺസൾട്ടൻസി അടക്കം സ്വത്തുക്കൾ മുഴുവനും വിറ്റു. ഫ്ളാറ്റിലെ 2 മുറികൾ സാമാന്യം വലിയൊരു ലൈബ്രറിയാണിപ്പോൾ. ഇത്രയുമൊക്കെ വിവരങ്ങൾ ശേഖരിച്ചാണ് തങ്കം മാലിനിയെ വിളിച്ചത്. തങ്കം എന്നെ വിളിക്കാറേ ഇല്ലല്ലോ. ഇപ്പോൾ തങ്കം വിളിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടാവുമല്ലോ. ദയന്റെ മകൾക്ക് മാലിനിയെ കാണണമെന്നറിയിച്ചപ്പോൾ അവർ കുറച്ചു നേരം നിശബ്ദയായി. പിന്നെ പറഞ്ഞു, തങ്കവും വരൂ അവരുടെ കൂടെ. തങ്കം പോയില്ല. തങ്കം വരാതിരുന്നത് നന്നായി. വന്നിരുന്നെങ്കിൽ രജു എന്നോട് മനസ്സ് തുറക്കുകയില്ലായിരുന്നു. അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നെ കേൾക്കുമായിരുന്നു, വിശ്വസിക്കുമായിരുന്നു. പക്ഷേ അച്ഛൻ എന്നെ വിശ്വസിച്ചില്ല. ഞാൻ മറ്റെന്തോ ഒളിക്കാൻ വേണ്ടി നുണ പറയുകയാണെന്നാണ് അച്ഛൻ കരുതുന്നത്. തങ്കം, അവൾ എന്തുകൊണ്ടാണ് എന്നോട് തുറന്ന് സംസാരിക്കാൻ തീരുമാനിച്ചത്? വിശ്വാസം. അതല്ല അവസാനത്തെ ആശ്രയം. അതും നഷ്ടപ്പെട്ടാൽ പിന്നെ അവൾ ഉണ്ടാകുമായിരുന്നില്ല. ആർജി എല്ലാവർക്കും നല്ലവനാണ്, കഠിനാധ്വാനിയാണ്, സരസനാണ്, ബുദ്ധിയുള്ളവനാണ്, വാക്ചാതുര്യുള്ളവനാണ്. ഞാനറിയുന്ന ആർജി, ഞാൻ കൂടെ ജീവിച്ച ആർജി ഇതൊന്നുമായിരുന്നില്ല. തങ്കം, നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് കൽക്കട്ടയിലായിരുന്നു ഞങ്ങളെന്ന്. ആർജിയുടെ ബിസിനസിന്റെ തുടക്കകാലമാണത്. ഞങ്ങളുടെ വീടും ഓഫീസുമൊക്കെ വൃത്തിയാക്കാൻ വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ദേവമിത എന്നായിരുന്നു അവളുടെ പേര്. ഓഫീസുകളിലൊക്കെ ചായ കൊണ്ടു കൊടുക്കുന്ന ജോലിയായിരുന്നു അവളുടെ ഭർത്താവിന്. അവർക്കൊരു കുട്ടിയുണ്ടായിരുന്നു, 3-ഓ 4-ഓ വയസ്സുള്ള ഒരാൺകുട്ടി. അവൻ അമ്മയുടെ കൂടെ നിഴൽ പോലെ എപ്പോഴും ഉണ്ടാകും. അവനെ സ്കൂളിൽ ചേർക്കാത്തതെന്തെന്ന് ഞാൻ ഒരിക്കൽ അവരോട് ചോദിച്ചു. കൽക്കട്ടയിലെ ഏറ്റവും നല്ല സ്കൂളിൽ അവനെ ചേർക്കണമെന്നും അതിനുള്ള പണം ഉണ്ടാക്കുകയാണെന്നും അടുത്ത വർഷം അതിനു കഴിയുമെന്നും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവമിത തൊട്ടടുത്ത ഫ്ളാറ്റുകളിൽ ജോലിക്ക് പോകുമ്പോൾ അവനെ ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ നിർത്തിയിട്ട് പോകും. ഉച്ചയ്ക്ക് ആർജി വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോകും. 4 മണിയോടെ ഞാൻ തിരിച്ചു പോരുകയും ചെയ്യും. അന്നത്തെ ദിവസം, അന്ന് ഉച്ചയ്ക്ക് ആർജി വരുമ്പോൾ ദേവമിതയുടെ കുട്ടി വീട്ടിലുണ്ട്. അവന് ബിസ്ക്കറ്റ് കൊടുക്കാൻ തുടങ്ങുകയായിരുന്നു ഞാൻ. ആർജി എന്നോട് പറഞ്ഞു, മാലിനെ കുറച്ചു നേരത്തെ ഓഫീസിലേക്ക് ചെല്ലാമോ? സ്മിതയ്ക്ക് എന്തോ അത്യാവശ്യത്തിന് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. കുട്ടിയുടെ ബിസ്ക്കറ്റ് എന്റെ കയ്യിലിരിക്കുന്നു. ആർജി പറഞ്ഞു, അത് ഞാൻ കൊടുക്കാം. ദേവമിത ഉടനെ വരുമല്ലോ. എന്തു കാരണം കൊണ്ടാണെന്നറിയില്ല, ഞാൻ പോകാൻ മടിച്ചു. ആർജി വീണ്ടും പറഞ്ഞു, മാലിനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ഞാൻ തന്നെ പോകാം. ആർജി എഴുന്നേറ്റു. എന്റെ കാലുകൾ വാതിൽപ്പടിയിലേക്ക് നീണ്ടു. ഞാൻ തിരിഞ്ഞു നോക്കി. കുട്ടി എന്നെ നോക്കി കൈവീശി. ഓഫീസിലെത്തുമ്പോൾ സ്മിത അവിടെയുണ്ട്. സ്മിത പോയില്ലേ? സാറിനോട് ഞാൻ പറഞ്ഞതാണ് ചേച്ചിയെ ധൃതി പിടിപ്പിക്കേണ്ടെന്ന്. ഇനി ചേച്ചി 4 മണിക്ക് പോയാൽ മതി. എനിക്ക് 4 മണിവരെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല. മനസ്സ് വ്യാകുലമായി. 3:30 ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് കുതിച്ചു. കോളിംഗ് ബെൽ അമർത്തുന്നതിന് മുമ്പ് തന്നെ വാതിൽ തുറന്ന് ദേവമിത പുറത്തേക്ക് പാഞ്ഞു. അവൾ കുട്ടിയെ നെഞ്ചോട് ചേർത്തു പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബെഡ്റൂമിലെ പുതപ്പുകൊണ്ടാണ് അവനെ പൊതിഞ്ഞിരിക്കുന്നത്. പോകുന്ന പോക്കിൽ അവൾ എന്നെ നോക്കിയ നോട്ടം എനിക്കിന്നും മറക്കാൻ പറ്റുന്നില്ല തങ്കം. ഞാൻ അകത്തു കടന്നു. ആർജി ആരോട് ഫോണിൽ സംസാരിക്കുന്നു. അതു തീരാൻ ഞാൻ കാത്തു. എന്താ പറ്റിയത്? ദേവ് ദേഷ്യപ്പെട്ടു പോകുന്നത് കണ്ടല്ലോ. അറിയില്ല മാലിനി, കുട്ടിക്ക് ലേശം പനിയുണ്ടെന്ന് തോന്നി. അവൻ ഈ സെറ്റിൽ തന്നെ കിടന്നുറങ്ങി. ഞാൻ പുതപ്പെടുത്ത് പുതപ്പിക്കുകയും ചെയ്തു.

0: ദാ ഇപ്പോ ദേവ് വന്ന് കുട്ടയുമെടുത്ത് ഒറ്റ പോക്ക്. ആർജി മറ്റാരെയോ വിളിക്കാൻ തിരക്കുകൂട്ടി. ഞാൻ അവിടെ തന്നെ നിന്നപ്പോൾ ആർജി പറഞ്ഞു, അവൾ എവിടുന്നെങ്കിലും കലവില ഉണ്ടാക്കിയിട്ട് വന്നതാകും, അതാകും ദേഷ്യം. അടുത്ത ദിവസം ദേവമിത വന്നില്ല. ഞാൻ കാത്തിരുന്നു. പിന്നീട് ഞാൻ അറിഞ്ഞു, ദേവമിതയുടെ കുട്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി നാലാം ദിവസം ആശുപത്രിയിൽ മരിച്ചു. ഞാനിത് പറയുമ്പോൾ ആർജി നിസ്സംഗനായി പറഞ്ഞു, ആ കുട്ടിക്ക് ഇവിടുന്ന് പോകുമ്പോഴേ പനിയുണ്ടായിരുന്നു. ചേരിയിലെ താമസക്കാരല്ലേ, നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടാകില്ല. നാളെ നമ്മൾ ദുബായ്ക്ക് പോവുകയാണ്. നമ്മൾ ഇനി അവിടെ ശ്രദ്ധിക്കണം. ഇവിടുത്തെ കാര്യങ്ങൾ ശരത്തു നോക്കും. എനിക്ക് വാക്കുകളില്ലാതായി. ഇതുവരെ ആർജി യാത്രയെക്കുറിച്ച് യാതൊരു സൂചനയും തന്നില്ല. എല്ലാം ഇങ്ങനെയാണ്. ഞാൻ പറയുന്നത് തങ്കം വിശ്വസിക്കണം. ഇതൊന്നും അറിഞ്ഞിട്ടല്ല രജു എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞത്. ഞങ്ങളെ തമ്മിൽ ഇണക്കിച്ചേർത്ത കണ്ണി ഏതാണ് എനിക്കറിയില്ല. തങ്കം, പിന്നീട് എനിക്ക് കുട്ടികളെ ഭയമായി. ഞങ്ങളുമായി അടുക്കുന്നവരുടെ കുട്ടികളെ ഞാൻ അകറ്റി. അങ്ങനെ ഞാൻ മനുഷ്യപ്പറ്റില്ലാത്തവളായി. അങ്ങനെയാണൊരിക്കൽ ദുബായിൽ ഞങ്ങളുടെ ഫ്ളാറ്റിനു താഴെ താമസിക്കുന്നവരുടെ കുട്ടിയാണ്. ലിഫ്റ്റിൽ വെച്ചാണ് ആർജി അവരുമായി പരിചയത്തിലാവുന്നത്. ഒരിക്കൽ ആർജി അവരുമായി ഞങ്ങളുടെ ഫ്ളാറ്റിലേക്ക് വന്നു. കുട്ടിയെ കണ്ടതും എന്റെ മുഖം വിളറി. പെൺകുട്ടിയാണ്. എന്റെ മുമ്പിൽ വെച്ച് ആർജി അവളെ കളിപ്പിക്കുകയും ചോക്ലേറ്റ് കൊടുക്കുകയും ചെയ്തു. കുട്ടിയെ കൊണ്ട് ഇവിടുന്ന് പോകൂ എന്ന് ഉറക്കെ പറയണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്റെ വായ് തുറന്നില്ല. ആർജി അവരോട് പറഞ്ഞു, മാലിനിക്ക് കുട്ടികളോടത്ര അടുപ്പമില്ല, കളിപ്പിക്കാനും അറിയില്ല. വന്നവരുടെ പേര് പോലും ഞാൻ ചോദിച്ചില്ല. അവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ല. അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ ഞാൻ ഭയന്നു. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, നാളെ ആർജിയെങ്കിലിന്റെ കൂടെ കറങ്ങാൻ പോകാനിരിക്കുകയാണിവൾ. ഞാൻ വിറച്ചു, ഒരിളിഞ്ഞ ചിരി ചിരിച്ചു. അന്നു രാത്രി ഞാൻ ആ കുട്ടിയുമായി പുറത്തു പോകാൻ പറ്റില്ലെന്ന് വാശി പിടിച്ചു. അന്ന് ആർജിയുടെ മറ്റൊരു മുഖം ഞാൻ കണ്ടു. ആ രാത്രി ആർജി അവിടെയുള്ള സകല സാധനങ്ങളും തല്ലിപ്പൊട്ടിച്ചു. അടുത്ത ദിവസം അയാൾ ആ കുട്ടിയേയും കൊണ്ട് പുറത്തു പോവുക തന്നെ ചെയ്തു. എനിക്കൊന്നും മനസ്സിലായില്ല. കുഴപ്പം എന്റേതായിരിക്കാം. അങ്ങനെ വിചാരിക്കാനേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ദേവമിതയും കുട്ടിയും എന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങി. എന്റെ ശരീരവും മനസ്സും ഞങ്ങൾക്കൊരു കുഞ്ഞു വേണ്ട എന്ന തീരുമാനത്തിലെത്തി. ആർജി അതിനോട് പ്രതികരിച്ചില്ല. രണ്ടു മാസത്തിന് ശേഷം ലിഫ്റ്റിൽ വെച്ച് ഞങ്ങൾ താഴത്തെ ഫ്ളാറ്റിലെ കുട്ടിയെയും അവളുടെ അമ്മയെയും കണ്ടു. അവരുടെ സംസാരത്തിൽ നിന്നാണ് ആർജി അവരുടെ അടുത്ത സുഹൃത്തായി തീർന്നു എന്നും അവരുടെ ഫ്ളാറ്റിലെ നിത്യസന്ദർശകനാണെന്നും ഞാൻ അറിയുന്നത്. ആ സ്ത്രീ പറഞ്ഞു, ഇന്നലെ ആർജി സാർ കൊണ്ടുവന്ന ഉടനെ അവൾ ഉറങ്ങി. ഇന്നു രാവിലെ പറയുകയാണ്, ഞാനിനി ആർജി അങ്കിളിന്റെ കൂടെ എങ്ങും പോകുന്നില്ല, എനിക്ക് പേടിയാണ് എന്ന്. അതുകേട്ട് ആർജി ചിരിച്ചു. അതെയോ എന്ന് ചോദിച്ച് കുട്ടിയുടെ നേരെ കൈനീട്ടി. ആ കുട്ടി പെട്ടെന്ന് അമ്മയുടെ പിന്നിലൊളിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാതെയായി. അടുത്ത ദിവസം എനിക്ക് അച്ഛന്റെ ഫോൺ വന്നു. നാട്ടിലെ കോളേജിൽ എന്റെ ജോലി ശരിയായി. കൂടെ അച്ഛൻ മറ്റൊരു വാഗ്ദാനവും ആർജിക്ക് നൽകിയിരുന്നു, നാട്ടിൽ ബിസിനസ് തുടങ്ങാനുള്ള പണം. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ദുബായിലെ ബിസിനസ് സുബൈറിനെ ഏൽപ്പിച്ചു. രജുവിന് എന്താണ് പറ്റിയത്? തങ്കം നെഞ്ചിടുപ്പോടെ കേട്ടിരുന്നു. ആർജി മരിക്കുന്നതിന്റെ അന്നു രാവിലെ കോളേജ് അടച്ചു. നാട്ടിലേക്ക് പോരാൻ തുടങ്ങുകയായിരുന്നു രജു. അപ്പോഴാണ് ദേന്റെ ഫോൺ വരുന്നത്. അയാൾ എന്തോ അത്യാവശ്യത്തിന് മാംഗ്ലൂർക്ക് വരുന്നുണ്ട്. ആർജി അവിടെയുണ്ട്. അങ്ങോട്ട് പോയിക്കൊള്ളാൻ ദേൻ പറഞ്ഞു. അവിടെ വന്ന് അയാൾ കൂട്ടിക്കൊണ്ടുപോരും. നാട്ടിലേക്ക് പോകേണ്ട അവൾ മാംഗ്ലൂർ എത്തി. ആർജിയെങ്കിൽ എന്ന് വിളിച്ച സന്തോഷത്തോടെയാണ് അവൾ ചെന്നത്. ദേൻ വിളിച്ചിരുന്നു, മോൾ വരുമെന്ന് പറഞ്ഞു. നമുക്ക് കുശാലായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, വരൂ. 11 മണിയായിട്ടും ദേൻ എത്തിയില്ല. അവൾ അച്ഛനെ വിളിച്ചു. ഇവിടെ റേഞ്ച് കിട്ടാൻ പാടാണ് മോളെ. ഞാൻ ഇവിടമെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം അങ്കിൾ. 1 മണിക്കൂർ കൊണ്ട് അവൾ തിരിച്ചെത്തി. പോയപ്പോൾ അവൾ കണ്ട ആർജി ആയിരുന്നില്ല തിരിച്ചു വന്നപ്പോൾ അവൾ കണ്ടത്. അയാൾ മദ്യപിക്കുകയായിരുന്നു. അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ അങ്കിൾ. വരും, മോൾക്ക് കിടക്കണമെങ്കിൽ അകത്തുപോയി കിടന്നോളൂ. വേണ്ട, ഞാനൊന്ന് കാലും മുഖവും കഴുകി വരാം. വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തോളിലിട്ടിരുന്ന സ്വന്തം ടവൽ നീട്ടി ആർജി. തുടച്ചോളൂ. അന്നുവരെ ഞാൻ കാണാത്ത അയാളുടെ മുഖം. ടവൽ എന്റെ ബാഗിലുണ്ട്, ഞാൻ എടുത്തോളാം. അയാൾ വഴിമാറി തന്നു. വാതിലിന്റെ അടുത്ത് സോഫയിലാണ് എന്റെ ബാഗ്. ആർജി കസേരയിൽ വന്നിരുന്ന് വീണ്ടും ഗ്ലാസ് നിറച്ചു. ബാഗ് എടുത്ത് വാതിൽ തുറന്ന് ഞാൻ ഓടി. ഞാൻ പോകുമെന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാകില്ല. അയാൾ എഴുന്നേൽക്കാൻ തുടങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ ബസ്സു കയറി പകുതി വഴി പിന്നിട്ടപ്പോൾ അച്ഛന്റെ ഫോൺ വന്നു. ദേഷ്യത്തിലാണ്. ഞാൻ നിന്നോട് ആർജിയുടെ അടുത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്, കേൾക്കാതെ നീ പോന്നു. ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് അച്ഛൻ ഫോൺ വെച്ചു. ഞാൻ അവിടെ ചെന്നില്ലെന്നാണ് ആർജി അച്ഛനോട് പറഞ്ഞത്. ഞാൻ എങ്ങനെയാണ് അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കുന്നത്? എല്ലാവർക്കും അയാളെയാണ് വിശ്വാസം. മാലു ആന്റി, ഞാൻ സത്യമാണ് പറയുന്നത്, സത്യം. എന്നെ വിശ്വസിക്കുമോ? അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനും. കണ്ണീരിൽ ഞങ്ങൾ സ്വയം കഴുകി വൃത്തിയായി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി തങ്കം. അന്നു ഞാനായിരുന്നു ശരിയെന്ന്, ഇപ്പോൾ ഇവളും.
1: ദേവ്മിതയുടെ കുട്ടി കെ ആർ ബീന സ്വന്തം

0: കഥ വായിക്കുകയായിരുന്നു ഇതുവരെ. ഇനി ആന്റണി കൂട്ടാല എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
1: അന്നം ജലം. അപ്പോഴെനിക്ക് വിശന്നു. കഴിക്കുവാൻ അപ്പം തിരക്കി ഞാൻ ചുറ്റിലും നോക്കുമ്പോൾ ഒപ്പമുണ്ടായവരൊക്കെ സംതൃപ്തിയിൽ ചീട്ടുനിരത്തി കളിക്കുന്നു. അവരുടെ ഒച്ചയാണെങ്കും നിറഞ്ഞു തുളുമ്പുന്നു വക്കുകവിഞ്ഞൊഴുകും പാനപാത്രം പോൽ. നഗരത്തിലേക്ക് വിരിച്ചിട്ട പാതയിൽ വെയിലുറങ്ങുന്നു. മരങ്ങളിൽ പക്ഷികൾ സ്വൈരവിഹാരം തുടരുന്നു. വീശുന്ന കാറ്റിൽ പലതരം പൂക്കളുലാത്തുന്നു. കാണാമറയത്തിരുന്ന് ചിലയ്ക്കുന്ന ഉപ്പന്റെ കണ്ണിലെ ചോപ്പെന്നെ മൂടുന്നു. തൊള്ള തുറന്ന് കരഞ്ഞു പറഞ്ഞു ഞാൻ അപ്പമെവിടെ ജലം. എന്റെ ശബ്ദമോ കാറ്റഴിഞ്ഞ പന്തുപോലെ മൺതിട്ടയിൽ നീറ്റലായി വീണ് തണുത്തതുമിച്ചമായി. അപ്പോഴതു വഴി വന്ന കുതിര എൻ മുന്നിൽ ചിണുങ്ങി നിശബ്ദനായി അത്ഭുതം. കുതിരപ്പുറത്തിരുന്ന എന്റെ നേർക്കലിവിന്റെ അന്നപ്പൊതി നീട്ടി മാന്യൻ ഒരുവനൻ ജീവനിലേക്ക് ചൊരിഞ്ഞു തണൽ മൊഴി. വാങ്ങിക്കഴിക്കുകീ സ്നേഹം വെളിച്ചമാർന്നാശ്വസിച്ചിടുക. കുരിരുൾ മാഞ്ഞുപോയി. തൊപ്പിയൂരി മെല്ലെ താഴെയിറങ്ങി എന്നൊപ്പം അയാൾ നിൽക്കെ പിന്നെയും അത്ഭുതം. ആമുഖത്തെന്റെ മുഖത്തുള്ളതാം മറുകാമുഖത്തെന്റെ പുരികങ്ങൾ കണ്ണുകൾ ചുണ്ടുകൾ മൂക്ക് ചെവികൾ നെറ്റിത്തടം. നന്ദി പറയുവാൻ കൂപ്പിയ കൈകളിൽ ഉമ്മ വെച്ചയാൾ പറഞ്ഞു നീ ചെയ്യുക നന്മകളെപ്പോഴും മടിയഴാതുത്സുഖം. പിന്നെ കുതിരമേലേറി മറഞ്ഞയാൾ കുന്നുകൾക്കപ്പുറം കടലുകൾക്കപ്പുറം. അന്നപാനീയങ്ങളെല്ലാം കഴിച്ചു ഞാൻ നിന്നു സംതൃപ്തനായി ആ വഴിവക്കിലായി. മുന്നിൽ പ്രപഞ്ചം അന്നേരമൊരു കുഞ്ഞിൻ തുണ്ണുകാട്ടുന്ന ചിരിയായി വിടർന്നെനിക്കുള്ളിലേക്കൊഴുകി പരന്നു നിശബ്ദത. പ്രാചീനമേതോ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഈ ഭൂമിയെ നോക്കുന്ന ഏകാകിയാമൊരു പക്ഷിയെന്നെ അതിൻ കൂവലാക്കും വരെ ഞാനീ വഴിവക്കിൽ നിൽക്കും ഉന്മാദിയായി. ക്ഷമിക്കൂ, അവസാനം കവിതയുടേതാണ്. കോർപ്പറേഷന്റെ മാലിന്യവണ്ടിയിൽ നിന്നിറങ്ങി കയ്യുറ ഊരി രണ്ടുപേർ ചായയും വടയും കഴിക്കുന്നു. മാലിന്യവണ്ടിയുടെ അരികിലൂടെ കടന്നു പോകുന്നവർ മൂക്ക് പൊത്തുന്നു. മാലിന്യവണ്ടിയിൽ നിന്ന് കുഴമ്പ് പരുവത്തിൽ അളിഞ്ഞ വസ്തുക്കൾ ഒലിച്ചിറങ്ങുന്നു. വണ്ടിക്കുമേലെ രണ്ട് കാക്കകൾ ഭക്ഷണം ചികയുന്നു. ഇത്രയും ദൃശ്യങ്ങളിൽ എവിടെയാണ് കവിത? ഇത്രയും ദൃശ്യങ്ങളിൽ എന്തിനാണ് ഇത്രയധികം ജീവിതം? ഇത്രയധികം ജീവിതത്തിൽ നിന്ന് ഒരു കവിത കണ്ടെടുക്കുന്നത് അസാധ്യം തന്നെ. വെറുതെ അത് നോക്കി നിൽക്കുന്നത് കവിതയ്ക്ക് കടന്നു വരാനുള്ള വഴിയായാലോ എന്ന് എന്നിട്ടും ഞാൻ വ്യാമോഹിച്ചു. അഴുക്കിൽ ഒരു പുഴു മറ്റൊരു പുഴുവിനോട് പറയുന്നത് കേൾക്കാനായാലോ? ഉടഞ്ഞ ഒരു പാത്രം ഒടിഞ്ഞ തവിയിലേക്ക് ഒരു വീടിനെ അതിൻ്റെ മുഴുവൻ രാത്രിയോടും കൂടെ ഒളിപ്പിച്ചു വയ്ക്കുന്നത് കാണാനായാലോ? ഒന്നും സംഭവിച്ചില്ല. ചായ കുടിച്ചവർ തിരിച്ചു വന്നു. കാക്കകൾ പറന്നൊഴിഞ്ഞു. അടുത്ത ചാക്കിലെ മാലിന്യം വണ്ടിയിലേക്ക് എറിയപ്പെട്ടു. അതിൽ നിന്ന് പുറത്തു ചാടിയ പെൺഭാവ വണ്ടിയുടെ ഉള്ളിൽ നിന്നവൻ്റെ കയ്യിലിരുന്ന് വീണ്ടും ആകാശം കണ്ടു. അയാൾ അതിൻ്റെ മുഖത്തെ അഴുക്ക് തുടച്ചു കളഞ്ഞു. പാവ അയാളെ നോക്കി പുഞ്ചിരിച്ചു. അയാൾ പാവയെ നോക്കി പുഞ്ചിരിച്ചു. ചെരുപ്പുകുത്തി. ചെരുപ്പുകുത്തി എല്ലാവരെയും കാലുകളായി കാണുന്നു. കാലുകളെ ചെരുപ്പുകളായും മനസ്സിലാക്കുന്നു. ചെരുപ്പുകളുടെ അരികിലാണ് അയാളുടെ വീട്. എല്ലാ ചെരുപ്പുകളോടും അയാൾ സംസാരിക്കുന്നു. അയാളുടെ ഭാര്യ അത് കേട്ട് സന്തോഷിക്കുന്നു. കുട്ടികളും അവളുടെ ചിരിയിൽ പങ്കുചേരുന്നു. അയാളെ മനസ്സിലാക്കുന്ന ചെരുപ്പുകൾ അയാളുടെ അരികിലേക്ക് വരുന്നു. പലചരക്കു കടയിലെ പറ്റു തീർക്കുന്നു. റേഷൻ കടയിലേക്ക് ഒപ്പം നടക്കുന്നു. കുട്ടികളുടെ ഫീസ് അടയ്ക്കുന്നു. മീൻ കച്ചവടക്കാരനിലേക്ക് ചിരിയുടെ വഴിയുണ്ടാക്കുന്നു. അയാൾക്ക് ചെരുപ്പുകളില്ല. മറ്റുള്ളവരുടെ ചെരുപ്പുകളിലൂടെ അയാൾ നടക്കുന്നു. അയാൾ സംസാരിക്കുന്നില്ല. സൂചിയും നൂലുമാണ് അയാളുടെ ഭാഷ. ഉയരത്തിലേക്ക് നോക്കുന്നില്ല. കുനിഞ്ഞിരിക്കുന്നു എപ്പോഴും അയാൾ. അയാളുടെ ദൈവം മണ്ണിൽ ചവിട്ടി നടക്കുന്നു. തൻ്റെ വിരലുകളിലെ വെളിച്ചത്തിൽ അയാൾക്കും മറ്റുള്ളവർക്കും വഴികളുണ്ടാക്കുന്നു. വഴികളിൽ അയാളെ തിരയരുത്. വഴിയോരത്താണ് അയാൾ. നിവർത്തിപ്പിടിച്ച ശിരസുകളിൽ അയാളെ അന്വേഷിക്കരുത്. മണ്ണിലേക്ക് ചൊരിഞ്ഞിടപ്പെട്ടിരിക്കുന്നു അയാളുടെ കണ്ണുകൾ. ഒച്ചകളിൽ അയാളെ അന്വേഷിക്കരുത്. എറുമ്പുകളോട് സംസാരിക്കുന്നവനാണ്. പൊട്ടലുകളിൽ കീറലുകളിൽ മുറിവുകളിൽ ഭൂമിക്കും മനുഷ്യനും മധ്യേ അയാൾ ചമ്പറം പടിഞ്ഞിരിക്കുന്നു. കള്ളനും കാമുകനും കവിക്കും

0: യുക്തിവാദിക്കും കത്തനാർക്കും നേഴ്സിനും വേണ്ടി ഭൂമിയെ മനോഹരമാക്കാൻ അധ്വാനിക്കുന്നു. കല്ലുകൾക്കും മുള്ളുകൾക്കും കുപ്പിച്ചില്ലുകൾക്കും മേലെ കാലുകളുടെ കവിത നഷ്ടമാകാതെ പരിപാലിക്കുന്നു. എല്ലാ മൂർച്ചകൾക്കും മേലെ അയാൾ സ്വർഗീയമായൊരു പ്രതലമുണ്ടാക്കുന്നു. എല്ലാ നഗരങ്ങളിലും അവരുണ്ട്. യുദ്ധമില്ലാത്ത ഭൂമിയിൽ അവർ ചമ്മറം പണിഞ്ഞിരിക്കുന്നു. സമാധാനത്തിൻ്റെ അടയാളമായി ശാന്തതയുടെ ഒരരികിൽ നിന്ന് മറ്റേ അരികിലേക്ക് അവർ ഭൂമിയെ സാവധാനം തുന്നിക്കൊണ്ടിരിക്കുന്നു. ഗാന്ധിജി: വടികുത്തി നടന്നു മറഞ്ഞു അടിതെറ്റാ യാത്രികനൊരുവൻ, നാടിരുളിൽ മുങ്ങിയ നേരം നേരരുളിൻ വെട്ടമെടുത്തോൻ. ധീരതയിൽ ക്ഷമയുടെ കാതൽ ചേരുമ്പടി ചേർത്തഴൽ മായ്ച്ചോൻ. സത്യത്തിൻ നഗ്നതയാലെ പൊരിവയിലും തണലാക്കിയവൻ, ഹിംസക്കകമലിയും ചിരിതൻ കാരുണ്യം തിരികെയുതിർത്തോൻ. മുറിവുകളിൽ അലിവു ചുരത്തും നിറചന്ദ്രികയായി പിറകൊണ്ടോൻ. അവനതിരുകളൊക്കെ മറയ്ക്കും തെളിമയുടെ പ്രവാചകനായി, അവനവനെ കനൽ തൊട്ടറിയും മനഃശക്തി പരീക്ഷകനായി. താനെത്തുമിടങ്ങളെയൊക്കെ സ്നേഹാർഹകമാക്കുന്നവനായി, എളിമയുടെ ഗിരിശൃംഗത്തിൽ പുലരൊളിയെ ചൂടുന്നവനായി. വെടിയുണ്ട തുളച്ചു കടന്ന് തുടരുന്നുണ്ടവനീ മണ്ണിൽ, വയലിൽ പണി ചെയ്യുന്നവരിൽ വെയിലേൽക്കുന്നുണ്ടവനുടെ ശിരസും, തോൽക്കുന്ന മനുഷ്യർക്കിടയിൽ പാർക്കുന്നുണ്ടവനുടെ ശബ്ദം. മുറിവേൽക്കുന്നവരുടെ കൈപ്പിൻ കനലാറ്റുന്നുണ്ടാ ഹൃദയം, കൂരകളിൽ നഗരം നാറും ചേരികളിൽ പതിയുന്നുണ്ട് ദൃഢചിത്തമെഴുന്നൊരു മർത്യ ദയപുണരും കാൽപാദങ്ങൾ. യുദ്ധത്തിൻ നിഴലുപരക്കെ കലഹത്തിൻ കനലുപെരുക്കെ ഉയിരാകെ സമാധാനത്തിൻ മെഴുതിരിയായുരുകിയെരിഞ്ഞ് കത്തുന്നുണ്ടവനവിരാമം. വ്യാജങ്ങൾ കഴകുകൾ തുന്നും ഇക്കാലത്തിരുൾനാണ്യങ്ങൾ, പരിധിയഴാവിനിമയമായി ഉലകാകെയടിത്തറ തീർക്കെ. തോൽക്കാത്തൊരു നെറിവിൻ പൊരുളായി അവനുണ്ടീ മണ്ണിൽ, ഹൃദയം കറകൊണ്ടു പൊതിയ മനുഷ്യർ നെടുവീർപ്പുകളാകും നേരം. കൺമുന്നിൽ അനീതി ജ്വലിക്കെ കരയുന്നവരലയും നേരം, അവനുണ്ട് പ്രതീക്ഷ പുലർത്തും നെഞ്ചായി. വെടിയുണ്ടകളെ പൂവുകളായി വിരിയിക്കുന്ന സ്നേഹത്തിൻ കാതലുറപ്പായി.
1: ആന്റണി കൂട്ടാല സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി. സുരഭി.
4: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ശിവാനന്ദ് പട്ടേൽ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ആനന്ദ് കുന്ധേ സാരംഗി, തുളസിദാസ് ബോർക്കർ ഹാർമോണിയം, ഓംകാർ കുൽവാടി തബ്ല. കച്ചേരിയിൽ ആദ്യമായി രാഗ് ദീപക് കേദാർ, തീൻതാൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശിവാനന്ദ് പട്ടേൽ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു രാഗ് ദേവ് ഗാന്ധാർ, രൂപക് താൾ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശിവാനന്ദ് പട്ടേൽ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. ആനന്ദ് കുന്തേ സാരംഗി, തുളസിദാസ് ബോർക്കർ ഹാർമോണിയം, ഓംകാർ ഗുൽവാടി തബ്ല. ആകാശവാണി കൊച്ചി FM 102.3. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. തുടർന്ന് 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ ഡൽഹിറിലെ.

വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനം.